ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 16, കൊല്ലവർഷം 1202 കന്നി 22, 2026 ഒക്ടോബർ 8 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 50 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ശമിക്കില്ലൊരു കാലത്തും വൈരത്താലൊരു വൈരവും, ശമിക്കുന്നു സൗഹൃദത്താൽ എന്ന ധർമ്മം സനാതനം. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ശ്രീബുദ്ധന്റെ ധർമ്മപാതയിലെ ഈ വരികൾ സനാതനമായി തന്നെ നിലകൊള്ളുന്നു. ഇന്ന് ലോകം മുഴുവൻ ജാതി, മതം, വർഗം, വിശ്വാസം, പ്രദേശം എന്നിവയുടെയെല്ലാം പേരിൽ കലഹങ്ങൾ, ലഹളകൾ, യുദ്ധങ്ങൾ എന്നിവയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കാലം വളരെയേറെ കലുഷിതമായിരിക്കുന്നു. പുരാതന ഭാരത സമൂഹം ആചാരങ്ങളുടെ തടവറയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയപ്പോൾ ഹിംസയും ചൂഷണവും ശക്തമായപ്പോൾ അറിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാക്കുകളായി ശ്രീബുദ്ധൻ കടന്നുവന്നു. പിന്നീട് ആചാര ജടിലതയുടെയും യുദ്ധത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ദുരിതം പശ്ചിമേഷ്യയിൽ വ്യാപിച്ചപ്പോഴാണ് അതുവരെ പിന്തുടർന്നു വന്നിരുന്ന കണ്ണിന് കണ്ണ്, പല്ലിനു പല്ല് എന്ന ബോധവുമായി ജീവിതത്തിൽ ഉഴറിയവരോട് ഈ വചനങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്

0: സ്നേഹവും കാരുണ്യവും വഴിയുന്ന വാക്കുകളുമായി യേശുദേവൻ കടന്നു വരുന്നത്. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കുക എന്ന പ്രബോധനവുമായി ജനസാമാന്യത്തിനിടയിൽ നടന്ന അദ്ദേഹത്തിന് മാറ്റത്തിനായി സ്വന്തം ജീവൻ തന്നെ ബലികൊടുക്കേണ്ടി വന്നു. ഭാരതം വിദേശാധിപത്യത്തിൽ ഞെരിഞ്ഞമർന്ന് വിഷമിക്കുമ്പോൾ വിദേശക്കോയ്മയ്ക്കെതിരെ ഒന്നിക്കേണ്ടവർ മതത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ പോരടിക്കുകയായിരുന്നു. അവിടെ സാഹോദര്യത്തിൻ്റെ, ക്ഷമയുടെ, സഹനത്തിൻ്റെ, ധർമ്മനിഷ്ഠയുടെ സന്ദേശവുമായി മനുഷ്യഹൃദയങ്ങളെ ചേർത്ത് നിർത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. പരസ്പരമുള്ള അവിശ്വാസവും വെറുപ്പും കളഞ്ഞ് സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിനായി ഏകമുഖമായി പ്രവർത്തിക്കുമ്പോൾ ഹിംസയുടെ മാർഗം പൂർണമായും ഒഴിവാക്കുവാൻ സഹിഷ്ണുതയുടെ വഴി കാണിച്ചു ഗാന്ധിജി. ശത്രുക്കളോട് പോലും ഹിംസയും വിരോധവും അരുതെന്ന് അദ്ദേഹം വാശി തന്നെ പിടിച്ചു. വാസ്തവത്തിൽ ബുദ്ധൻ്റെയും യേശുദേവൻ്റെയും വാക്കുകളെ തന്നെയാണ് ഗാന്ധിജിയും പിന്തുടരുന്നത്. അങ്ങനെ അഹിംസാമാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയ രാജ്യമായി ഭാരതം മാറി. നാം എന്നും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണത്. ഇവിടെയും യേശുദേവനെ പോലെ ഗാന്ധിജിക്കും സ്വന്തം ജീവൻ ബലികൊടുക്കേണ്ടി വന്നു. യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും നേടാനാവില്ലെന്നും വിജയിക്കുന്നവർക്കുൾപ്പെടെ സർവവും നഷ്ടപ്പെടുകയേ ഉള്ളൂ എന്നും ലോകത്തിന് ഭാരതം മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ കാണിച്ചുകൊടുത്തു. അനേകായിരങ്ങളുടെ രക്തപ്പുഴ താണ്ടി വിജയിയായ ഒരു മഹാരാജാവ് മനം മാറി അഹിംസ ജീവിത തത്വമായി സ്വീകരിക്കുകയും അത് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത രാജ്യമാണ് നമ്മുടെ ഭാരതം. അശോക ചക്രവർത്തിയുടെ സ്തംഭം അടയാളമായി സ്വീകരിച്ചാണ് സ്വതന്ത്ര ഭാരതം ഭരണമാരംഭിച്ചത്. സ്വരക്ഷയ്ക്കല്ലാതെ ലോകത്തിലെ ഒരു രാജ്യത്തെയും ആക്രമിക്കില്ല എന്ന തത്വമാണ് നാം ഇതിലൂടെ വിളംബരം ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഭാരതത്തിലും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അടയാളങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. ലോകസമാധാനത്തിൻ്റെ സന്ദേശവാഹക രാജ്യമായി മാറേണ്ട ഭാരതം തൻ്റെ പുത്രനായ ശ്രീബുദ്ധൻ്റെ വരികൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ശമിക്കില്ലൊരു കാലത്തും വൈരത്താലൊരു വൈരവും, ശമിക്കുന്നു സൗഹൃദത്താൽ എന്ന ധർമ്മം സനാതനം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് സുരേഷ് നാരായണൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പത്താമത് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഇന്ന് 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലഹരി മാഫിയയ്ക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി M. Liju ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂട് വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും പുതുതായി പേര് ചേർക്കാനുള്ളവർക്കും അവസരം പ്രയോജനപ്പെടുത്താം. TB മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി മലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ജോഷ് ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന്. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന്

0: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ക്യാപ്റ്റൻ.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: ആറ് അഞ്ചിന് ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ 6:10 പ്രഭാത ഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, കാവ്യധാര, തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, വ്യാപാരം ഇനി കടമുറികളിൽ മാത്രം, സുപ്രീംകോടതി വിധി, 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകൻ സവിൻസ പങ്കെടുക്കുന്നു, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. രാവിലെ 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക് ഷോർ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ്, കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, KN ഗിരിജയും സംഘവും അവതരിപ്പിച്ചത്, 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്, 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ, ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, വൈകിട്ട് 5:00 ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം, ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 4:49. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashvani, the news read by Sarabjit Kaur. Prime Minister Narendra Modi will inaugurate the 10th edition of India Mobile Congress IMC at Yashobhoomi in New Delhi today. The event will showcase India's remarkable progress in telecommunications, digital connectivity and technological innovation while providing a global platform for collaboration, investment and knowledge exchange. The theme of IMC 2026 is Scale Without Boundaries, reflecting India's growing capabilities in digital innovation, next generation connectivity and technology-led growth. The four-day event, which began yesterday, is being jointly organized by the Department of Telecommunications and the Cellular Operators Association of India. The 10th edition of the Congress has brought together global technology leaders, policy makers, industry experts, startups, investors and innovators to explore emerging opportunities. The 57th GST Council meeting will be held at Bharat Mandapam in New Delhi today. Chaired by Finance Minister Nirmala Sitharaman, the meeting will discuss policy reforms to resolve GST disputes and improve the flow of input tax credit with the aim of reducing the time and cost of compliance. Sources in the Finance Ministry said that the government will propose a 5-pronged plan for the next set of reforms to the GST system. These reforms are aimed at automating and easing a lot of the current administrative bottlenecks in the GST system,

ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 8 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വരികൾ ഹരിദാസ് ഗോപിനാഥ്, സംഗീതം മുരളീകൃഷ്ണ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഇനി സുജാത പാടിയ ഗാനം. ഹരി ഏറ്റുമാനൂരിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് KM ഉദയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് JM രാജു സംഗീതം നൽകി പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 30 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാഴ നടും കാലമായി 2026 എന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിപണനമേള ഇന്നും നാളെയും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയിൽ വാഴ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നല്ല ഇനം വാഴത്തൈകൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ, മറ്റുൽപാദന ഉപാധികൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും വിവിധ ഉൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത അറിയുന്നതിനുമായി 0478269987 അല്ലെങ്കിൽ 9776705551 എന്ന നമ്പറുകളിൽ വിളിക്കാം. നമ്പറുകൾ ആവർത്തിക്കാം. 0478269987 അല്ലെങ്കിൽ 9776705551. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങിയ പദ്ധതിക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.gac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. നമ്പർ ഇതാണ്: 89 21 54 02 33. 89 21 54 02 33. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഈ മാസം 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായ്ക്കൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണിത്. ആദവനാട് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ശാസ്ത്രീയ കറവ പശു പരിപാലനം എന്ന വിഷയത്തിൽ ഇന്നും നാളെയും സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കാം 0494 92 96 26. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. നമ്പർ ഇതാണ്: 0482 23 43 23. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 രൂപ, കൊപ്ര ക്വിന്റലിന് 15,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS 4 28,150 രൂപ, RSS 5 27,650 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 2 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന ദൃഢനിശ്ചയം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3.25 വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് റിപ്പോ 0.25% കൂട്ടി. 5.25% റിപ്പോ നിരക്കാണ് 5.5% ഉയർത്തിയത്. സൗദിയിലെ അബ്ഹ റിയാദ് രാജ്യാന്തര വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതി വിമതർ നടത്തിയ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു, 36 പേർക്ക് പരിക്കേറ്റതായി സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. ജന്തർമന്ദറിൽ സമരമിരിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ യാത്ര തടഞ്ഞതോടെ സംഘർഷം. രാജേന്ദ്ര കരിയറിന് തിരശ്ശീലയിട്ട് ലയണൽ മെസ്സി. അവസാന മത്സരത്തിൽ 2 അസിസ്റ്റും 1 ഗോളും. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് തിരുനയനാർ കുറിച്ച് മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത.

0: കവ്യധരയിൽ ശ്രോതാക്കൾ കേട്ടത് തിരുനയനാർക്കുറിച്ച് മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത. ആലപിച്ചത് സരിത ആർ സി നായർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
2: ഗാനം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
6: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
5: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
7: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
5: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗത്തിൽ ചലച്ചിത്ര സംവിധായകൻ സവിൻസ പങ്കെടുക്കുന്നു. ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗത്തിൽ

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11 മണിക്കുള്ള ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം കേൾക്കാം കൈകൊട്ടിക്കളിപ്പാട്ടുകൾ. കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ചത്.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ, ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242 93 97 അല്ലെങ്കിൽ 42 63 87, മറ്റൊരു നമ്പർ 94 46 45 58 88 ഈ നമ്പറുകളിൽ വിളിക്കാം. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 44 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിലേക്ക് മടങ്ങിയെത്താം 6:55 FM ഡയറിയുമായി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതികവിദ്യയിൽ ഊന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽ വിത്തൌട്ട് ബൌണ്ടറീസ് എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100ലധികം രാജ്യങ്ങളിൽ നിന്ന് 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500ലധികം പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകളും 900ഓളം ചിന്തകരും ഭാഗമാകും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.

0: നരേന്ദ്രമോദി മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ പതിറ്റാണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ ടി എൻ വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്തഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന എസ്സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, എൻജിഒകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് മാനദണ്ഡങ്ങൾ, വിശദവിവരങ്ങൾ, അപേക്ഷാ ഫോം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ബിബിജി റാംജി പദ്ധതി കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനൊപ്പം നാടിന്റെ വികസനവും സാധ്യമാവുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ബിബിജി റാംജി പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്കും മുന്നേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയുൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
3: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവവേലി കൂടി കെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പം നടത്തിവരുന്നത്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ

0: ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഝാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. സ്വപ്നിൽ അസ്നോത്കറാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനി ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 wicketsന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂടെ വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. അനുയാത്ര രഥം എന്ന പേരിലാണ് സംസ്ഥാനതലത്തിൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ബിജെപി സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. സിപിഐഎം വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൌർബല്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 മിനിറ്റും 5 സെക്കൻഡും.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഡയറിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികൾ കോർത്തിണക്കിയ FM ഡയറിയുടെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശുഭ.

പതിവ് പോലെ നമുക്ക് ആരംഭിക്കാം ചിന്താശകലവുമായി. ആകാശത്തെ അധീശത്വം ഒരു യുദ്ധത്തെ അവസാനിപ്പിച്ചേക്കും, ഒപ്പം മനുഷ്യരാശിയെയും. ബ്രിട്ടൻ മുൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ. ആകാശത്തെ അധീശത്വം ഒരു യുദ്ധം അവസാനിപ്പിച്ചേക്കും, ഒപ്പം മനുഷ്യരാശിയെയും. പ്രിയ ശ്രോതാക്കളെ, ഈ വാക്കുകളിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കാരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1954 വരെയും ഭാരത വ്യോമസേനയുടെ തലപ്പത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്നു. 1954 വ്യോമസേനാധിപനായ ആദ്യ ഭാരതീയൻ ആരാണ്? ചോദ്യം ആവർത്തിക്കാം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1954 വരെയും ഭാരത വ്യോമസേനയുടെ തലപ്പത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്നു. 1954 വ്യോമസേനാധിപനായ ആദ്യ ഭാരതീയൻ ആരാണ്? പ്രിയ ശ്രോതാക്കളെ, പതിവ് പോലെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സപ്തസ്വര സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്ത നൃത്യങ്ങൾ വൈകിട്ട് 6 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പ് ആലപ്പുഴ മായിത്തറയിൽ ആരംഭിക്കുന്ന പെൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് പട്ടികജാതി പട്ടികവർഗ അർഹതയുള്ള മറ്റു വിഭാഗങ്ങൾ, ജനറൽ വിഭാഗം എന്നീ ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഇ ഗ്രാൻഡ്സ് ആനുകൂല്യം ലഭിക്കുന്നവരോ പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ നവംബർ 2 മുൻപായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷൻ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിലേക്ക് ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് ആറുമാസത്തെ താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാം. ഈ മാസം 19 വൈകിട്ട് 5 മണിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരത്തിന് ഫോൺ നമ്പർ 94 95 98 17 93. 94 95 98 17 93. കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് വയോജനങ്ങൾ. കായികമായും സാമ്പത്തികമായും ബൗദ്ധികമായും സാമൂഹികമായും അരികിലായിപ്പോയ വയോജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷമതകൾ മലയാള കവിതയിലും കഥകളിലും ശ്രദ്ധേയമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രമുഖ കവിതയാണ് അങ്ങേ വീട്ടിലേക്ക്. മകളെ പണക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത അച്ഛൻ അവളെ സന്ദർശിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ്. മകളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ ജാമാതാവ് ഒപ്പത്തിനൊപ്പമുള്ള സുഹൃത്തുക്കളുമായി സല്ലപിക്കുന്നതാണ് കാഴ്ച. മകൾ കരയണോ കാലിൽ വീഴണോ എന്ന് വിങ്ങിപ്പൊട്ടി നിൽക്കുന്നു. അപ്പുറത്ത് കൊണ്ടുപോയി വല്ലതും കൊടുക്കൂ എന്ന് ഭർത്താവ് ഭാര്യയോട് കൽപ്പിക്കുന്നു. വഴിതെറ്റുന്നു വയസ്സാകുമ്പോൾ അങ്ങേ വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് ചുവടുമാറ്റുന്ന അച്ഛൻ ചങ്കിൽ ഒരു വിങ്ങൽ അവശേഷിപ്പിക്കുന്നു. റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിലെന്ന കവിത മാതാപിതാക്കളുടെ ആരോഗ്യവും ധനവും ഊറ്റിയെടുത്ത് അവരെ എറിഞ്ഞുകളയുന്ന മക്കളുടെ നേർക്കുള്ള ചോദ്യചിഹ്നമാണ്. രാത്രിയിൽ അമ്മയെ ഉപേക്ഷിക്കാൻ ഇടം തേടി നടക്കുകയാണ് മകൻ. പൂർവകാല സ്മരണകൾ തിങ്ങിവരുന്നതിനാൽ സ്കൂൾ പരിസരത്തോ അമ്പലമുറ്റത്തോ ആശുപത്രിപ്പടിയിലോ ബസ് സ്റ്റാൻഡിനടുത്തോ അമ്മയെ എറിഞ്ഞുകളയാൻ തോന്നിയില്ല. അവസാനം നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ. അമ്മ ഉണരാത്ത ഉറക്കത്തിലാണ്. സമൂഹത്തിൽ സ്വന്തം

0: അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി മാതാപിതാക്കൾക്ക് എല്ലാ പരിഷ്കൃത സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ട് അവരെ ഒറ്റപ്പെടാൻ വിട്ടുകൊടുക്കുന്ന ആധുനികരായ ചില മക്കൾ. മാതാപിതാക്കളുടെ ശവസംസ്കാരവും അവർ അന്തസ്സായി തന്നെ നടത്തും. അവരെക്കുറിച്ചുള്ള പരിഹാസമാണ് അയ്യപ്പ പണിക്കരുടെ വീഡിയോ മരണം. മാധവിക്കുട്ടിയുടെ അമ്മ അവഗണിക്കപ്പെട്ട ഒരമ്മയുടെ കഥയാണ്. പച്ചക്കറി വാങ്ങാൻ പോയ അമ്മ നഗരത്തിരക്കിൽ ആഡംബരക്കാർ തട്ടി വീണുപോയി. കാർ പാഞ്ഞുപോയി. ഓടിയെത്തിയതൊരു പാൽക്കാരനാണ്. അയാൾ അമ്മയെന്ന് വിളിച്ചപ്പോഴേ അമ്മയ്ക്ക് ആശ്വാസമായി. ഒരിക്കൽ മക്കൾ പിന്നാലെ നടന്ന് വിളിച്ച ആ വിളി അമ്മ വളരെ കാലത്തിന് ശേഷമാണ് അത് കേൾക്കുന്നത്. പി സുരേന്ദ്രൻ്റെ അമ്മമ്മ വാർദ്ധക്യത്തിലും ഭാരം വഹിക്കുന്ന ഒരമ്മയുടെ ഓർമ്മചിത്രമാണ്. മരിച്ചുപോയ മകളുടെ 3 കുഞ്ഞുങ്ങളെ പോറ്റാൻ പാടുപെടുന്ന അമ്മമ്മയെ തേവിത്തേവി വറ്റിപ്പോയ കിണർ എന്നാണ് എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നത്. ഊർജസ്വലതയെല്ലാം കൊഴിഞ്ഞുപോയ വാർദ്ധക്യത്തിൽ നിരാലംബരാകുന്ന നമ്മുടെ മാതാപിതാക്കളെ മഹനീയമായി ചിത്രീകരിക്കുന്ന മലയാള സാഹിത്യ രചനകളിൽ ചിലതു മാത്രമാണ് ഇവ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

കെ.സി.ബി. അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ചക്കാലമുട്ട്, കടക്കോടം, വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ പൂർണ്ണമായും, മഞ്ഞേലിപ്പാടം, ചൈതന്യനഗർ, മച്ചിലിപ്പറമ്പ്, മുല്ലയ്ക്കൽ നഗർ എന്നിവിടങ്ങളിൽ ഭാഗികമായും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. എഫ്എം ഡയറി തുടരുന്നു. സേവന വാർത്തകളുമായി വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 31. വിശദവിവരത്തിന് ഫോൺ നമ്പർ 94461179 91 9. 94461 79 51 51.

0: ഏതാനും ദിവസത്തേക്ക് മാത്രം.
1: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി ഈ മാസം 15 വരെ നീട്ടി. അപേക്ഷാ ഫോം, മാതൃകയും വിശദവിവരങ്ങളും www.egrantskerala.gov.in ലഭിക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0492222235 0492222235. വെബ്സൈറ്റ് വിലാസം www.egrants.kerala.gov.in www.egrants.kerala.gov.in. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. കവിതകളുടെ ഉള്ളടക്കം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ diopkd2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ നാളേക്കകം ആലാപനത്തിന്റെ വീഡിയോ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491205329 0491205329. ഇമെയിൽ വിലാസം diopkd2026.

0: 2026@gmail.com.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
0: പാലക്കാട് ജില്ലയിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിൽ മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിലേക്ക് വനിതാ കാറ്റിൽ കെയർ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 10 വൈകിട്ട് 4 മുൻപായി ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ എത്തിക്കണം. വിശദവിവരങ്ങൾക്ക് 0491250531 എന്ന നമ്പറിൽ വിളിക്കാം. 0491250531 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഠനമുറി നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകുന്നു. വാർഷിക കുടുംബ വരുമാനം 100,000 രൂപ വരെയുള്ളതും 1,000 സ്ക്വയർ ഫീറ്റ് വരെ മാത്രം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരും പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അവസരം. സർക്കാർ എയ്ഡഡ്, ടെക്നിക്കൽ, സ്പെഷ്യൽ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവയിൽ 5 മുതൽ 12 ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് നിലവിലുള്ള വീടുകളോട് ചേർന്ന് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2,00,000 രൂപ അനുവദിക്കും. അപേക്ഷാ ഫോം അതത് ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ഈ മാസം 19. വിശദവിവരത്തിന് വിളിക്കാം. 0491250505. നമ്പർ ആവർത്തിക്കാം. 0491250505.

0: അസാപ് കേരള ലക്ഡി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡേറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 94 95 99 96 67 94 95 99 96 67. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. കെ സുകുമാരൻ കഥയെഴുതി സംവിധാനം ചെയ്ത് 1977 പുറത്തിറങ്ങിയ ചിത്രമാണ് സമുദ്രം. പ്രേം നസീർ, ഷീല, തിക്കുറിശി, അടൂർ ഭാസി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കാം 0491250359. നമ്പർ ആവർത്തിക്കാം 0491250359. വെബ്സൈറ്റ് വിലാസം www.mwdscholarship.kerala.gov.in.
1: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: ആയുർവേദത്തിലെ നേത്ര രോഗങ്ങളെ വിശദീകരിക്കുന്നതായിട്ടുള്ള വലിയൊരു വിഭാഗം തന്നെയുണ്ട്. അത് നേത്രം മാത്രമല്ല, നമ്മൾ ഈ നേത്ര രോഗങ്ങളും ENT കൂടി ചേർന്നിട്ട് ശാലാക്യതന്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിന്ന് ചികിത്സ എന്നുള്ളതിനേക്കാളുപരി നമ്മുടെ ദിനചര്യകളിലും ആഹാരത്തിലുമൊക്കെ എങ്ങനെ നേത്ര സംരക്ഷണാർത്ഥം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ശീലങ്ങളുണ്ട്. ആ ശീലത്തിൽ എങ്ങനെ നമുക്ക് നേത്രത്തിന് ഹിതകരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം. നേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അസുഖങ്ങൾ വരാതെ കണ്ണിനെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിൽ നമ്മൾ പറയുമ്പോൾ ശിരോഭ്യംഗം, തലയിൽ എണ്ണ തേക്കുന്നതാണ് ശിരോഭ്യംഗം എന്ന് പറയുന്നത്. എണ്ണ വെച്ചിട്ട് തലയ്ക്ക് ചെയ്യുന്ന മസാജും ഒക്കെ അതിലുൾപ്പെടും. അപ്പം ഈ ശിരോഭ്യംഗം മൂർദ്ധതൈലം എന്നുള്ള ഒരു വിഭാഗത്തിലാണ് പറയുന്നത്. പലതരത്തിൽ എണ്ണ പ്രയോഗങ്ങളുണ്ട് തലയിൽ, അതിലൊന്നായിട്ടാണ് ശിരോഭ്യംഗം പറയുന്നത്. അപ്പൊ ഈ ശിരോഭ്യംഗത്തിൽ നമുക്കറിയാം എണ്ണ എപ്പോഴും വാദഹരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ അഭ്യംഗത്തിന്റെ ജനറൽ

0: ായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് അതിൽ കിട്ടുകയും ചെയ്യും. അതായത് ക്ഷീണം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ പുഷ്ടി, ഉറക്കം നന്നായിട്ട് ഉണ്ടാക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ ശിരോഭ്യംഗം. ഇതിൽ എടുത്തു പറയേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ അതിലെന്താന്ന് വെച്ചാൽ, ശിരോഭ്യംഗത്തിൽ ഇന്ദ്രിയ തർപ്പണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സെൻസ് ഓർഗൻസിനെ പുഷ്ടിപ്പെടുത്താനായിട്ടാണ് ശിരോഭ്യംഗം ചെയ്യുന്നത്. കണ്ണ് മാത്രമല്ല, അവിടെ എല്ലാ സെൻസ് ഓർഗൻസും വരും. അപ്പോൾ അവിടെ നേത്ര സംരക്ഷണത്തിനും കൂടി എടുത്തു ഉപയോഗിക്കാവുന്ന വളരെ അധികം തൈലങ്ങൾ പറയുന്നുണ്ട്. അസനേലാദി, അസനവില്വാദി, കയ്യൂന്യാദി, പിന്നെ അഷ്ടപത്രാദി, ബൃങ്കാമലകാദി, തുങ്കദ്രുമാദി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള എണ്ണകൾ പറയുന്നുണ്ട്. ഇത് രോഗാവസ്ഥകളിൽ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും കൂടിയാണ് ഈ എണ്ണകൾ. അതോടൊപ്പം തന്നെ നമുക്ക് അസുഖമൊന്നും ഇല്ലാത്ത ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് ഫാമിലിയിലുള്ള ചില നേത്ര രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിൽ നിന്ന് എണ്ണകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ശിരോഭ്യംഗത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം, അത് ഡെയിലി ചെയ്യണം. അത് തന്നെയാണ് പറയുന്നത്. തലയിൽ എണ്ണയിട്ട് നമ്മളൊരു 10 or 15 minutes കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം. ഇപ്പം നമുക്കറിയാം ചെമ്പരത്തിയുടെ തളി യൂസ് ചെയ്യും, അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പൊടികൾ തണുത്ത കഞ്ഞിവെള്ളം വെച്ച് തലയിൽ വാഷ് ചെയ്ത് കളയും. അങ്ങനെ ഈ എണ്ണ നമുക്ക് ഇളക്കി കളയുകയും ചെയ്യാം. ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ളതും ഡൈല്യൂട്ടഡ് ആയിട്ടുള്ളതുമായ ഷാമ്പു ഉപയോഗിക്കണം മാത്രം. നേത്ര രോഗങ്ങളിൽ കുളി നിഷിദ്ധം എന്നാണ് ആയുർവേദം പറയുന്നത്. പല കണ്ണിൻ്റെ അസുഖങ്ങൾക്കും തല കുളിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കുളി എങ്ങനെ നേത്ര സംരക്ഷണമാവെന്ന് ചോദിച്ചാൽ, പ്രിവെൻറ്റീവ് ആയിട്ട് കുളിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അസുഖം വന്നു കഴിയുമ്പോൾ, എല്ലാ അസുഖത്തിനും ഇല്ല, ചിലതിനൊക്കെ തല കുളിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഈ ചൂടുവെള്ളം കൊണ്ടുള്ള തലകുളി കണ്ണിന് ഹിതകരമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ശരീരം ചൂടുവെള്ളത്തിൽ കുളിച്ചാലും തലയിൽ എപ്പോഴും തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യണം എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പം കുളിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ദിവസവും ചെയ്യണം. നമ്മൾ എപ്പോൾ പുറത്തു പോയിട്ട് വന്നാലും കണ്ണ് വാഷ് ചെയ്യണം എന്ന് പറയും. പക്ഷെ കുളി ദിവസവും തല കുളിച്ച് തന്നെ ഡെയിലി റുട്ടീനിൽ പോകാം എന്ന് തന്നെയാണ് പറയുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ആയുർവേദിക് ഫിസിഷ്യൻ ഡോക്ടർ പി കെ ലതിക. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 PM പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ, ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 PM മുതൽ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. നമ്പറുകൾ ഇതാണ്: 0484 242 6397, അല്ലെങ്കിൽ 4263 87. മറ്റൊരു നമ്പർ 9446 45 58 88. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 PM അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടി. പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 PM മുതൽ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: വർഗിച്ചായ വന്നേ.
2: പറതങ്ങമേ,
1: എന്നതാ ഒരു ക്ഷീണം മൊത്തത്തില്?
2: ഒന്നും പറയണ്ട, മൊത്തത്തില് വയ്യ.
1: അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട, ചെലവ് ചെയ്തിട്ട് പോയാ മതി.
2: എന്നാത്തിന്
1: മറക്കണ്ട, എല്ലാം ഞാൻ അറിയും.
2: അയ്യോ, കാര്യം പറയുന്നേ.
1: 1.5 ലക്ഷം രൂപ കൊടുത്ത് മൊബൈൽ ഫോൺ വാങ്ങി കള്ളൻ, എന്നിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ?
2: അതോ അതങ്ങ് വാങ്ങി.
1: ദേ കട്ടും കുടിച്ചിട്ട് വിശേഷങ്ങൾ അങ്ങ് പറ.
2: ഇതിൽ മധുരമില്ല?
1: പിന്നെ മധുരമൊക്കെ ഉണ്ട്.
2: ഇല്ലാന്നേ, മധുരം ഇട്.
1: ഞാനേ നിങ്ങക്ക് ലുഗ്ഡുനേം തരാം. ലുഗ്ഡുനേം
2: പറഞ്ഞാൽ പോലും വായിൽ കൊള്ളുന്നില്ല. എന്നതത്
1: എന്നത
2: സംഭവം?
1: അതാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള വസ്തു.
2: ലുഗ്ഡുനേം പഞ്ചസാരയെക്കാളും,
1: പഞ്ചസാരയേക്കാൾ 3 ലക്ഷം മടങ്ങ് മധുരം.
2: കാർത്ത വീശോയെ 3 ലക്ഷം മടങ്ങു, ഇതെങ്ങനെ ഉണ്ടാവുന്നു?
1: 1996 അങ്ങ് ഫ്രാൻസിലെ ലിയോൺ സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തതാണ് ഈ ലുഗ്ഡുനേം.
2: സംഭവങ്ങളാ സംഭവങ്ങളാ, വാങ്ങാൻ കിട്ടുമോ?
1: വാണിജ്യപരമായ ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ലെന്നേ.
2: ഓ, അങ്ങനെയാണല്ലേ.

0: എന്നാ പോട്ടെ.
1: അയ്യടാ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, ചെലവിന്റെ കാര്യം പറ.
0: അത് പിന്നെ ഫോൺ വാങ്ങിച്ചപ്പോ തന്നെ കൊറേ കാശായല്ലോ.
1: കൊറയോ? 1.25 ലക്ഷം. സാധാരണ ഫോൺ അല്ലല്ലോ മേടിച്ചേ. എന്നതാ, ഏതോ ഒരു പഴത്തിന്റെ പേര് പറഞ്ഞു കേട്ടായിരുന്നു ഞാൻ.
0: ചെലവ് ചെയ്താ പോരെ?
1: പോരാ.

0: ചെറിയ ഓപ്പറേഷൻ, ഇന്നലെ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ.
1: എന്നാ ഓപ്പറേഷൻ? ഞാനൊന്നും അറിഞ്ഞില്ല.
0: എന്റെ വൃക്ക എടുത്ത് ഞാനങ്ങ് വിറ്റു.
1: എന്റെ ചിറ്റൂർക്കാവിലമ്മയെ എന്നാത്തിന്?
0: ഫോൺ വാങ്ങാൻ. എന്നിട്ട് ഹോസ്പിറ്റൽ കാശു എല്ലാം കൂടെ 2.5 ലക്ഷം രൂപയായി.
1: ഷോ, ഈ പ്രാന്തേ ഇപ്പൊ പലർക്കും ഉണ്ട്.
0: തങ്കമ്മ ഒരു വൃക്ക വിറ്റതങ്ങ് വാങ്ങ്, നല്ല ഗമയാ.
2: ദീപസ്തംഭം, മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

മാവേലിക്കര രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിഭാഗത്തിൽ ശില്പകല, അപ്ലൈഡ് ആർട്സ്, പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ പകർപ്പും അസൽ രേഖകളും സഹിതം നാളെ രാവിലെ 11 മണിക്ക് മാവേലിക്കര രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിഭാഗത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് നടത്തുന്ന 6 മാസത്തെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഡ്മിഷനായി വിളിക്കാം 94 96 24 47 01 എന്ന നമ്പറിൽ 94 96 24 47 01. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. FM ഡയറി തുടരും 7:35. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൗദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് IMC 2026 പ്രമേയം. ടെലികമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നിവയിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 57th ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. ജി എസ് ടി തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജോയിന്റ് സ്കോട്ട് ഫോർ ഹെൽത്ത് ജോഷ് ടീമുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഭാരതം എന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുമായി 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിതര നയങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ചർച്ചകൾക്ക് ശേഷമാണ് 15 പ്രമുഖ സാമ്പത്തിക ശക്തികൾ കരാറിൽ ഒപ്പുവച്ചത്. വിപണിയുടെ സ്വാഭാവികത തകർത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങളിലെ അമിത ഉൽപാദനം ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര സൌരസഖ്യം പോലെയുള്ള സംരംഭങ്ങളിലൂടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് തുടക്കമിട്ടത്. സൌരോർജ്ജം ഉപയോഗിച്ച് ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിന് സൌരസഖ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഈ ദർശനം എങ്ങനെ പ്രവർത്തനത്തിലേക്ക് പരിണമിച്ചു എന്നതിന്റെ ഉദാഹരണമായി കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസിനെ പരിചയപ്പെടുത്തുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്നാരംഭിച്ച സേവാ സങ്കൽപ് ബൈക്ക് യാത്ര ഇന്നലെ സമാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി ബൈക്ക് റാലിയും പൊതുസമ്മേളനവും നടന്നു. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ടൌൺഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. രാജ്യം ഇന്ന് 94-ാമത് വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന അജീയവും കുറ്റമറ്റതും കൃത്യതയുള്ളതും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി വ്യോമസേനാ ദിന പരേഡ്, പ്രദർശനം, വ്യോമാഭ്യാസ പ്രകടനം തുടങ്ങിയവ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ജാഗ്രതയോടെയും ദൃഢനിശ്ചയത്തോടെയും രാജ്യത്തെ സംരക്ഷിക്കാൻ വ്യോമസേന എപ്പോഴും സജ്ജമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമൃത്പ്രീത് സിംഗ് ആകാശവാണിയിലൂടെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംയോജിത വ്യോമാക്രമണങ്ങളുടെ നിർണായക ശക്തി തെളിയിച്ചതായും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള സേനയുടെ പ്രാപ്തിയും ശേഷിയും പ്രകടമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. വായുശക്തി അഭ്യാസങ്ങൾ, വിവിധ ഉഭയകക്ഷി അഭ്യാസങ്ങൾ, ഡ്രോണത്തോൺ, തരം ശക്തി എന്നിവയുൾപ്പെടെ ഈ വർഷത്തെ പ്രധാന നാഴികക്കല്ലുകളിലൂടെ വ്യോമസേന യുദ്ധ സജ്ജത പരിശോധിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, പ്രവർത്തന പദ്ധതികൾ അതിവേഗം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെയും മനുഷ്യരാശിയും സംരക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന മുൻനിരയിലുണ്ടെന്നും എയർ ചീഫ് മാർഷൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂതികൾ സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. 3 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേരും കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം യമന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി ഹൂതി നേതാക്കൾ അറിയിച്ചു. എന്നാൽ യമൻ ഭരണകൂടം ഇത് നിഷേധിച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ചർച്ചകളും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് ഇന്ത്യൻ നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും ഒരു പ്രശ്നത്തിനും യുദ്ധകളത്തിൽ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: On the issue of Ukraine conflict, India has consistently maintained that dialogue and diplomacy are the way forward. You are aware of our position. Prime Minister on multiple occasions has expressed that this is not an era of war and no solution lies in the battlefield. In Bishkek, as you would recollect, when he met President Putin, he did note and underline that time has come for endless war to now give way to end of war.
0: റഷ്യൻ സൈന്യത്തിലുള്ള അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി തുടർച്ചയായി ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ.

0: അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ മനുഷ് ഷായും ദിയ ചിതാലയും റൊമാനിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക്സ് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. മെച്ചപ്പെട്ട പോഷണവും പ്രാരംഭ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിന് അംഗൻവാടി കേന്ദ്രങ്ങളെ പുനഃക്രമീകരിക്കുക, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക, പ്രധാന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. GST കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണി ഇതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 5 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ
1: വീടിന്റെ താഴത്തെ നിലയിൽ ഒരു കട, മുകളിലത്തെ നിലയിൽ കുടുംബത്തിന്റെ താമസം, അല്ലെങ്കിൽ വീടിന്റെ ഒരു മുറിയിൽ ചെറിയൊരു ഓഫീസ്, ക്ലിനിക്ക്, ട്യൂഷൻ സെന്റർ, ബ്യൂട്ടി പാർലർ. നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇത്തരം കാഴ്ചകൾ അപരിചിതമല്ല. പക്ഷേ ഒരു പ്രധാന ചോദ്യമുയരുന്നു. ഒരു കെട്ടിടം താമസത്തിനായി അംഗീകരിച്ചതാണെങ്കിൽ അതിൽ കടയോ ഓഫീസോ നടത്താമോ? ഉടമയുടെ സ്വത്താണെന്ന കാരണത്താൽ ആ കെട്ടിടം ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാമോ? ഈ ചോദ്യത്തെക്കുറിച്ച് സുപ്രീംകോടതി ഒരു കേസിൽ ഉത്തരവിട്ടു. ഡൽഹിയിലെ ന്യൂ രാജീന്ദ്ര നഗറിലുള്ള ഒരു കടയുടെ മുകളിലത്തെ നിലകൾ വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കാമോ എന്നതായിരുന്നു തർക്കം. കോടതി പറഞ്ഞതിന്റെ ലളിതമായ അർത്ഥം ഇതാണ്: ഒരു പ്രത്യേക കെട്ടിടത്തിന്റെ അംഗീകൃത പ്ലാനും ബാധകമായ നഗരാസൂത്രണ നിയമങ്ങളും എന്താണ് പറയുന്നത് എന്നത് പരിശോധിക്കണം. ചില സാഹചര്യങ്ങളിൽ താമസത്തിനുള്ള നിലയെ വാണിജ്യത്തിനായി മാറ്റാൻ അനുമതി ലഭിച്ചേക്കാം. എന്നാൽ അതിനാവശ്യമായ അനുമതികളും ചാർജുകളും പാലിക്കണം. ഇത് ഇന്ത്യയിലെ എല്ലാ വീടുകളെയും ബാധിക്കുന്ന ഒറ്റത്തവണ നിരോധനമല്ല, ഒരു ഡൽഹി കെട്ടിടത്തെക്കുറിച്ചുള്ള രേഖകളും പദ്ധതിയും പരിശോധിച്ചുള്ള വിധിയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് വിധിയുടെ പശ്ചാത്തലവും സാധാരണക്കാർക്ക് അതിലുള്ള പ്രസക്തിയും പരിശോധിക്കാം.
2: വ്യാപാരം ഇനി കടമുറികളിൽ മാത്രം, സുപ്രീം കോടതി വിധി.
1: കേസിലെ കെട്ടിടം ന്യൂഡൽഹിയിലെ ന്യൂ രാജീന്ദർ നഗർ മാർക്കറ്റിലുള്ള ഒരു പ്ലോട്ടിലായിരുന്നു. അവിടെ താഴത്തെ നില കടയായി ഉപയോഗിച്ചിരുന്നു. കടയുടെ മുകളിലെ നിലകളും വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നായിരുന്നു ഉടമയുടെ ആവശ്യം. കെട്ടിടം സീൽ ചെയ്തതിനെ തുടർന്ന് അത് തുറക്കണമെന്നും മുകളിലത്തെ നിലകളിൽ വാണിജ്യ പ്രവർത്തനം നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉടമ സുപ്രീംകോടതിയെ സമീപിച്ചു. ഉടമയുടെ വാദത്തിന് ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കടയുടെ രേഖകൾ വാണിജ്യ സ്വഭാവം സൂചിപ്പിക്കുന്നുവെന്നും പ്രദേശത്തെ ചില കെട്ടിടങ്ങളിൽ സമാനമായ ഉപയോഗമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുമ്പ് സുപ്രീംകോടതി നിയോഗിച്ച ജുഡീഷ്യൽ

0: കമ്മിറ്റി മാർക്കറ്റുകളെക്കുറിച്ച് പൊതുവായി നൽകിയ ഉത്തരവും അദ്ദേഹം ആശ്രയിച്ചു. മറുവശത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും കോടതിയെ സഹായിച്ച അമിക്കസ് ക്യൂറിയും പറഞ്ഞത് താഴത്തെ നിലയ്ക്ക് വാണിജ്യ ഉപയോഗാനുമതി ഉണ്ടായിരുന്നാലും മുകളിലെ നിലകൾക്ക് അത് സ്വമേധയാ ബാധകമാകില്ല എന്നായിരുന്നു. അവിടെ കെട്ടിടത്തിന്റെ വ്യക്തിഗത അംഗീകൃത പ്ലാൻ പരിശോധിക്കേണ്ടതുണ്ട്. സുപ്രീംകോടതി രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു നിർണായക കാര്യം കണ്ടെത്തി. മുകളിലത്തെ നിലകൾ പണിയാൻ നൽകിയ അംഗീകൃത പ്ലാൻ അവയെ അടുക്കളയും കിടപ്പുമുറിയും കുളിമുറിയും ഉൾപ്പെടുന്ന താമസ സ്ഥലങ്ങളായി കാണിച്ചിരുന്നു. അതിനാൽ താഴത്തെ നില കടയായതുകൊണ്ട് മുകളിലെ നിലകളും കടകളാകുമെന്ന് പറയാനാവില്ലെന്ന് കോടതി വിലയിരുത്തി. ഇത് എല്ലാ കെട്ടിടങ്ങൾക്കും ഒരുപോലെ ബാധകമാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഓരോ കെട്ടിടത്തിന്റെയും പ്ലാൻ, ഉടമസ്ഥാവകാശ രേഖകൾ, അനുവദിച്ച ഉപയോഗം, നിലവിലുള്ള ചട്ടങ്ങൾ എന്നിവ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്.
1: ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു സുപ്രധാന വിധിന്യായം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും.
2: ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രമോദ് ജെ ദേവ്,
1: ലോക്നാഥൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു, SLP സിവിൽ നമ്പർ 80/44/2025 എന്ന കേസിൽ ഓണറബിൾ ജസ്റ്റിസ് അഹ്സാനുദ്ദീൻ അമാനുള്ളയും ഓണറബിൾ ജസ്റ്റിസ് ആർ മഹാദേവനും ഉൾപ്പെടുന്ന ബെഞ്ചിന്റേതാണ് ഈ വിധി. റെസിഡൻഷ്യൽ ഏരിയയായി ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ ആയത് തടയണമെന്നും അപ്രകാരം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികൾ ആ വസ്തു സീൽ ചെയ്യണമെന്നുമാണ് സുപ്രീംകോടതി ഈ വിധിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. സമാധാനപൂർവ്വം താമസിക്കാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് വാണിജ്യ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തരം വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി ഉണ്ടായേക്കാവുന്ന ഗതാഗത കുരുക്കുകൾ, പരിസര മലിനീകരണം, വ്യക്തികളുടെ സ്വകാര്യത നഷ്ടപ്പെടൽ എന്നിങ്ങനെയുള്ള ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ജനവാസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളെക്കുറിച്ചൊക്കെ നാം കേൾക്കാറുണ്ടല്ലോ. ഇവയൊക്കെ തടയുവാൻ ഈ വിധി ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയായിരിക്കില്ല. ഡൽഹി, ലക്നൗ പോലെയുള്ള കമേഴ്സ്യൽ ഏരിയാസ് ധാരാളമായുള്ള സ്ഥലങ്ങളിലെ സ്ഥിതിയാണ് ഈ കേസുകൾക്ക് ആധാരമെന്നിരിക്കലും നമ്മുടെ നാട്ടിലും ഇത്തരം സാഹചര്യങ്ങൾ ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് ആകുലതകൾ സൃഷ്ടിച്ചേക്കാം. ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ധാരാളമായുള്ള നമ്മുടെ നാട്ടിൽ ഈ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് വലുതാകാൻ സാധ്യതയുണ്ട്. വീടിനോട് ചേർന്ന് ട്യൂഷൻ സെൻറ്റർ, ടൈലറിംഗ് യൂണിറ്റ്സ് മുതലായ സംരംഭങ്ങൾ കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിൽ ഈ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. സുപ്രസിദ്ധ പാരിസ്ഥിതിക പ്രവർത്തകനായ ശ്രീ MC മെഹത്ത നൽകിയ ഒരു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായങ്ങളും ഇതോടൊപ്പം ചേർന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. MC മെഹത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന തലക്കെട്ടിൽ ജനവാസ സ്ഥലങ്ങളിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് തടയുന്നതിന് എടുക്കേണ്ട നടപടികളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്.
0: ഇത് നിയമപുസ്തകത്തിലെ മാത്രം ചർച്ചയല്ല. കെട്ടിടത്തിന്റെ ഉപയോഗം അയൽവാസിയുടെ ജീവിതത്തെയും ബാധിക്കും. ഒരു താമസവീഥിയിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം കൂടാം, പാർക്കിംഗ് കുറയാം, ശബ്ദവും മാലിന്യവും വർദ്ധിക്കാം. എന്നാൽ ചെറിയ സംരംഭങ്ങൾ പലർക്കും ഉപജീവനവുമാണ്. വീടിന് സമീപം ഒരു കടയോ സേവന സ്ഥാപനമോ വന്നാൽ അയൽവാസിക്ക് എന്ത് മാറ്റമാണ് അനുഭവപ്പെടുന്നത്?
3: നമ്മുടെ താമസ സ്ഥലത്തോട് ചേർന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കണ്ണടച്ചെതിർക്കുന്ന ഒരാളല്ല ഞാൻ.
2: രാമകൃഷ്ണൻ, നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രതിനിധി.
3: ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇതിലുണ്ട്, ശരിയാണത്. ഒരു വ്യക്തിക്ക് അയാള് താമസിക്കുന്ന സ്ഥലത്ത് അനുമതിയോടുകൂടി ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് തടസ്സമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തുടങ്ങുമ്പോൾ സാധാരണ ടൗണില് വാടക കെട്ടിടത്തിലോ അല്ലെ ടൗണിൽ തന്നെ സ്വന്തം കെട്ടിടത്തിലായാലും വരുന്ന ചെലവ് വളരെ വലുതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് അത്രയധികം ചെലവ് വരില്ല എന്നുള്ളത് സത്യമാണ്. ചെലവിൻ്റെ കാര്യത്തിലായാലും അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും വാടകയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പക്ഷേ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രദേശത്ത് കുറേയേറെ കുടുംബങ്ങൾ അവരുടേതായ സ്വകാര്യതകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് താമസിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്വകാര്യതകൾക്ക് മേലുള്ള കടന്നുകയറ്റമായി ഇത്തരം സ്ഥാപനങ്ങൾ മാറാനിടയുണ്ട്. ജോലിസ്ഥലത്തെ തിരക്കുകളും ടൗണിലെ ബഹളങ്ങളും ഒക്കെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും.

0: ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് ശാന്തമായ ഒരന്തരീക്ഷത്തിലേക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. ഇപ്പോൾ നോക്കൂ, ഒരു റെസിഡൻസ് ഏരിയയിൽ ആ കോമ്പൗണ്ടിനകത്ത് കുറേയേറെ വീടുകളുണ്ടാവും. ആ വീടുകളിലേക്കൊക്കെ കടന്നു പോകാൻ ചെറിയ റോഡുകളായിരിക്കും ഉണ്ടാവുക. റോഡിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല. അപ്പം ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ ആളുകൾ വാഹനം കൊണ്ടുവച്ച് അവരുടെ ആവശ്യങ്ങൾക്കായി അതിലേക്ക് കയറി പോകുമ്പോൾ വീട്ടിലേക്ക് കടന്നു പോകുന്ന മറ്റൊരാൾ, അയാൾ കടന്നു വരുമ്പോൾ ഇവിടെ റോഡ് ബ്ലോക്കായി കിടക്കും. സ്വാഭാവികമായും അയാൾ അസ്വസ്ഥനാവും, ഹോണടിക്കും, അവിടെ ശബ്ദമലിനീകരണം ഉണ്ടാവും, ചിലപ്പോൾ അത് തർക്കത്തിന് ബഹളത്തിന് കാരണമാകും. അതുപോലെ തന്നെ താമസ സ്ഥലത്ത് കച്ചവടം തുടങ്ങുമ്പോൾ സാധാരണ ഒരു കട നടത്തുമ്പോഴുള്ള സമയക്രമങ്ങളൊന്നും പാലിക്കപ്പെടണമെന്നില്ല. ഏത് സമയത്തും അവിടെ പോയാൽ സാധനങ്ങൾ കിട്ടും എന്ന ബോധ്യമുള്ള ഒരു സമൂഹമുണ്ട്. ആ കച്ചവട സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി അതിൻ്റെ പരിസരത്തൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ആവശ്യം വന്നാൽ പോയി വാങ്ങാം. ഇത് മറ്റൊരു പ്രയാസത്തിന് കാരണമാവും. സൗകര്യമാണ് ഇത്, ആളുകളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം സൗകര്യമാണെങ്കിൽ കൂടിയും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അസൗകര്യത്തിന് കാരണമാകും. അതുപോലെ അപരിചിതരായ ആളുകളുടെ സാന്നിധ്യം, ഒരു കോമ്പൗണ്ടിനകത്ത് നേരത്തെ ആര് കടന്നു വരുമ്പോഴും അയാൾ എന്തിനു വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായി ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വരുന്നു, അല്ല അവരുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിലേക്ക് വരിക മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ഇതിൻ്റെ മറ പറ്റിക്കൊണ്ട് മറ്റു പല ഉദ്ദേശങ്ങൾക്കുമായിട്ടും ആളുകൾക്ക് വരാം. ഇതൊക്കെ നിലവിലുള്ള പശ്ചാത്തലത്തെ, ആ കോമ്പൗണ്ടിനകത്തെ ശാന്തതയെ, സൗകര്യങ്ങളെ ഒക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം, അതും വലിയ രീതിയിൽ സംഭവിച്ചേക്കാനിടയുള്ള ഒന്നാണ്. ഇങ്ങനെയെല്ലാം ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഇട നൽകുന്നതായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. താമസ സ്ഥലത്തോട് ചേർന്ന് ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളോ ബിസിനസ് സ്ഥാപനങ്ങളോ തുടങ്ങേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ചു കാലം ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് താമസിക്കുകയും അതിൻ്റെ പ്രയാസം അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. കുറച്ചു കാലം മുന്നേ ഞാൻ താമസിച്ച ഒരു സുഹൃത്തിൻ്റെ, ഒരു ബന്ധുവിൻ്റെ വീട് ഇതുപോലുള്ള ഒരു റെസിഡൻസ് ഏരിയയിലായിരുന്നു. വിശാലമായ ഒരു പ്രദേശത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെല്ലാം മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അധികം ഇടപെടാതെ അവനവൻ്റെ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൊണ്ട്, എന്നാൽ ഏറ്റവും ശാന്തതയുള്ള സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരിടമായിരുന്നു അത്. ഈ അടുത്ത കാലത്ത് ഞാൻ ആ സ്ഥലത്തേക്ക് വീണ്ടും പോയപ്പോൾ ആ പ്രദേശത്തിൻ്റെ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കച്ചവടം, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചെടികളും തോട്ടങ്ങളും ഒക്കെ മാറി കച്ചവടത്തിന് സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ഘടനയാണ് അവിടെ രൂപപ്പെടുത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, കുറേയേറെ മാറ്റം വന്നിട്ടുണ്ട്. രാത്രിയിൽ അവിടെ വെളിച്ചവും ശബ്ദവും ഒക്കെ ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന, മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ശാന്തത പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഇവിടെ ഒരു സൂക്ഷ്മതയുണ്ട്. കോടതിയുടെ വിധി അയൽവാസിയുടെ പരാതിയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല. പ്ലാനും രേഖകളും നിയമങ്ങളും പരിശോധിച്ചാണ് തീരുമാനം വരുന്നത്. അതേസമയം വാണിജ്യ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ആളുകളുടെ വരവും ഗതാഗതവും പാർക്കിങ്ങും നഗരാസൂത്രണത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. താമസ ആവശ്യത്തിനുള്ള കെട്ടിടം, വാണിജ്യ കെട്ടിടം, മിശ്ര ഉപയോഗം, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാം. ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് ചില കെട്ടിടങ്ങൾ താമസത്തിനായി മാത്രം അനുവദിച്ചിരിക്കാം. ചിലത് കടകൾക്കും ഓഫീസുകൾക്കും വേണ്ടി തന്നെയായിരിക്കും. മറ്റു ചിലയിടങ്ങളിൽ താഴത്തെ നിലയിൽ കടയും മുകളിലത്തെ നിലകളിൽ വീടും എന്ന രീതിയിൽ മിശ്ര ഉപയോഗം അനുവദിക്കാം. ഇതെല്ലാം ഓരോ നഗരത്തിന്റെയും പ്രാദേശിക വികസന പദ്ധതി, മേഖലാ പദ്ധതി, കെട്ടിട നിർമ്മാണ ചട്ടം, കെട്ടിടത്തിന്റെ അംഗീകൃത പ്ലാൻ എന്നിവ അനുസരിച്ചിരിക്കും. മിശ്ര ഉപയോഗമുള്ള ചില ഇടങ്ങളിൽ മുകളിലത്തെ താമസ നിലകളെ വാണിജ്യാവശ്യത്തിന് മാറ്റാൻ സാധിച്ചേക്കാം. എന്നാൽ അതിന് ബാധകമായ ചാർജുകളും അനുമതികളും വേണം. ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത്. ഒരു കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ കടയുണ്ടെന്നത് മുകളിലെ എല്ലാ നിലകളെയും കടകളാക്കാമെന്നതിന് തെളിവല്ല. അതുപോലെ ഒരു പ്രദേശത്തെ മറ്റൊരു കെട്ടിടത്തിന് അനുമതി ലഭിച്ചു എന്നത് നിങ്ങളുടെ കെട്ടിടത്തിനും അനുമതി ലഭിക്കും എന്നതിനുള്ള ഉറപ്പുമല്ല. അപ്പോൾ സ്വന്തം വീട്, കട, വാടക കെട്ടിടം എന്നിവ വാണിജ്യത്തിനായി ഉപയോഗിക്കുന്ന ഒരാൾ എന്താണ് ആദ്യം പരിശോധിക്കേണ്ടത്? കെട്ടിടത്തിന്റെ അംഗീകൃത പ്ലാൻ, അതിൽ ഓരോ നിലയും എന്തിനാണ് അനുവദിച്ചിരിക്കുന്നത്? ഭൂമിയുടെ ഉപയോഗം അനുവദിക്കുന്ന പ്രാദേശിക പദ്ധതി, ആ പ്രദേശത്ത് ഏത് പ്രവർത്തനമാണ് അനുവദിച്ചിരിക്കുന്നത്? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ എന്നിവയിൽ നിന്നുള്ള ആവശ്യമായ അനുമതികളും ലൈസൻസുകളും. കെട്ടിടം അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ബാധകമായ കെട്ടിട ചട്ടങ്ങൾക്കും കൂട്ടായ്മ നിയമങ്ങൾക്കും അനുയോജ്യത. ഇവിടെ പറയുന്നത് പൊതുവായ അറിവിനായുള്ളതാണ്. ഒരു പ്രത്യേക കെട്ടിടത്തിൽ എന്ത്

0: ചെയ്യാം എന്നത് അതിന്റെ രേഖകളും സ്ഥലത്തെ ചട്ടങ്ങളും പരിശോധിച്ചാണ് തീരുമാനിക്കേണ്ടത്. ഈ വിധിയുടെ ഗുണമായി കാണാവുന്ന കാര്യമെന്താണ്? ആദ്യം, കെട്ടിടത്തിന്റെ ഉപയോഗം തീരുമാനിക്കുമ്പോൾ അംഗീകൃത പ്ലാനും രേഖകളും നോക്കണം എന്ന സന്ദേശം വ്യക്തമാണ്. ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള പൊതുവായ ഉത്തരവ് ഓരോ കെട്ടിടത്തിനും സ്വയമേവ ബാധകമാകുമെന്നത് ശരിയല്ലെന്നും കോടതി പറഞ്ഞു. ഓരോ കേസും അതിലെ വസ്തുതകൾ അനുസരിച്ച് പരിശോധിക്കണം. രണ്ടാമതായി, താമസ മേഖലയിലെ എല്ലാ മാറ്റങ്ങളും ഒറ്റയടിക്ക് അനുവദിക്കുകയോ നിരോധിക്കുകയോ ചെയ്യുന്നതിനു പകരം സ്ഥലത്തെ പദ്ധതിയും അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിക്കണമെന്ന് വിധി ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, ചില മിശ്ര ഉപയോഗ മേഖലയിൽ നിയമാനുസൃതമായ മാറ്റത്തിന് വഴിയുണ്ടാകാം. ആശങ്കകൾ എന്തെല്ലാമാണ്? ചട്ടങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും വകുപ്പുകൾക്കിടയിലെ നടപടികൾ നീളുന്നതുമാണെങ്കിൽ സാധാരണ ഉടമയ്ക്കും ചെറിയ വ്യാപാരിക്കും വ്യക്തതയില്ലായ്മ ഉണ്ടാകാം. അതേസമയം നിയമം നടപ്പാക്കുമ്പോൾ നോട്ടീസ്, പരിശോധന, മറുപടി പറയാനുള്ള അവസരം തുടങ്ങിയ നീതിപൂർവമായ നടപടികളും ഉറപ്പാക്കണം. ഈ കേസിൽ കോടതി വിധി കോർപ്പറേഷനോട് വീണ്ടും സംയുക്ത പരിശോധന നടത്താനും ലംഘനങ്ങൾ എഴുത്തിൽ വ്യക്തമാക്കാനും ഏതൊക്കെ നിർമ്മാണങ്ങൾ നീക്കണം, എത്ര പരിവർത്തന ചാർജും പിഴയും ബാധകമാണ് എന്നൊക്കെ രേഖപ്പെടുത്താനും നിർദ്ദേശിച്ചു. അതായത്, നടപടി വേണം, പക്ഷേ അത് വ്യക്തമായ രേഖകളുടെയും ന്യായമായ നടപടിക്രമത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കുന്നതിനോ വാണിജ്യ പ്രവർത്തനത്തിനായി നിക്ഷേപിക്കുന്നതിനോ മുമ്പ് പ്രാദേശിക ഭരണസ്ഥാപനത്തിന്റെ അനുമതികൾ പരിശോധിക്കുക. ഉടമയോ വാടകക്കാരനോ എന്ന് നോക്കാതെ പ്രവർത്തനം നടത്താൻ വേണ്ട ലൈസൻസുകൾ വേറെയും ഉണ്ടാകാം. നിയമലംഘനം ചൂണ്ടിക്കാട്ടി നോട്ടീസ് ലഭിച്ചാൽ അത് അവഗണിക്കാതെ രേഖകൾ ശേഖരിക്കുക. ഏത് നിയമം, ഏത് പ്ലാൻ വ്യവസ്ഥ, ഏത് നിർമ്മാണ ഭാഗം എന്നിവയാണ് പ്രശ്നമെന്ന് എഴുത്തിൽ വ്യക്തമാക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കുക. ആവശ്യമായാൽ നിയമവിദഗ്ധന്റെ സഹായം തേടുക. ഈ വിധിയെ എല്ലാ വീടുകളിലും കട നിരോധിച്ചു എന്ന ഒറ്റ വാചകമായി ചുരുക്കരുത്. കെട്ടിടത്തിന്റെ രേഖയും സ്ഥലത്തെ ചട്ടവും പരിശോധിച്ച ശേഷമാണ് ശരിയായ മറുപടി ലഭിക്കുക. നഗരത്തിലെ വീടുകൾ താമസത്തിനും ഉപജീവനത്തിനും ചെറുകിട സംരംഭങ്ങൾക്കും ഇടമാകാം. അവ തമ്മിലുള്ള തുലനം നിലനിർത്താൻ ചട്ടങ്ങൾ വ്യക്തമായും നടപടികൾ നീതിപൂർവമായും നടപ്പാക്കണം. പൊതുജനങ്ങൾക്കും രേഖകൾ പരിശോധിച്ച് ഉത്തരവാദിത്തത്തോടെ തീരുമാനമെടുക്കാം.
1: വ്യാപാരം ഇനി കടമുറികളിൽ മാത്രം.
2: നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ടി സുരേഷ്. സമകാലികം.

0: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.

0: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. വായിക്കുന്നത് ടി എസ് ആശാദേവി.
1: മത്തിനെയ്യ് വഴുപ്പിലൂടെ മൺതിട്ടയിലേക്ക് കയറ്റുന്ന വള്ളങ്ങളിൽ നിന്നും കടൽ ചെളിമണം. ഒഴിഞ്ഞ വലയും നയമ്പും പാട്ടവിളക്കുമായി എത്തിയവരുടെ നനഞ്ഞ ഉടുമുണ്ട് ദേഹത്തോടൊട്ടിപ്പിടിച്ചു കിടന്നു. ഉപ്പുണങ്ങിപ്പിടിച്ച നെഞ്ചിൽ മാതാവിന്റെ ഉത്തരീയത്തിനു മീതെ പത്തു വാരിയല്ലുകൾ തെളിഞ്ഞു നിൽക്കുന്ന ദാരിദ്ര്യ കാഴ്ച.
2: നല്ലൊരു ദിവസമായിട്ട് കടലമ്മ കനിഞ്ഞില്ല വല്യമ്പ്ര.
1: അപ്പന്റെ നോട്ടത്തിന്റെ പൊരുളറിഞ്ഞ് ജോസഫ് മടിയിൽ ചേടിയ പണക്കിഴി എടുത്തുകൊടുത്തു. തണുത്തു വിറയ്ക്കുന്ന കൈകളിലേക്ക് കാശു വെച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുവർക്കിയുടെ പതിവ് ഓർമ്മപ്പെടുത്തൽ.
2: കള്ളു കുടിക്കാതെ ഗ്രാങ്ങൾക്ക് എന്തേലും വാങ്ങിക്കൊട.
1: ശവര്യാരി പുണ്യാളൻ പുത്തൻവെള്ളം തളിച്ച് കടന്നുപോയ മണൽത്തിട്ടയിലൂടെ നടക്കുമ്പോൾ പാതിരാ കുർബാനയ്ക്ക് അർത്തുങ്കലേക്ക് പോകുന്നവരുടെ ചൂട്ടിന്റെ മിന്നായങ്ങൾ കൂടി. ആളുകളോട് നാട്ടുവിശേഷങ്ങൾ തിരക്കി അമ്മ ഉത്സാഹത്തോടെ നടന്നു. ജോസഫിന്റെ കയ്യിലെ ഞെക്കിവിളക്കിന്റെ വെളിച്ചം കണ്ട് കുട്ടികൾ അയാൾക്കൊപ്പം കൂടി.
3: ഈ പറങ്കി വിളക്കിന്റെ ഉള്ളിൽ തീയാ? കൈ പൊള്ളൂലേ?
1: കുഞ്ഞുങ്ങൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. രണ്ടാം പൊഴി കഴിഞ്ഞപ്പോൾ മണൽത്തിട്ടയുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഓലപ്പന്തലിൽ കരിപ്പട്ടിക്കാപ്പി കുടിക്കാനുള്ളവരുടെ തിരക്ക്. ഞെക്കുവിളക്കിന്റെ വൃത്താകാര വെട്ടത്തിൽ ജോസഫ് മണൽത്തിട്ട കയറുന്നത് നോക്കി അമ്മയും മേരിയും കുഞ്ഞുവർക്കിക്കൊപ്പം ചൊരുമണ്ണിൽ ഇരുന്നു.
2: നത്താളിന് ഈ തിരക്കാണെങ്കിൽ മകരം പെരുന്നാളിന് എന്തായിരിക്കും?
1: വിയർപ്പുചാലികളിൽ തീരക്കാറ്റിന്റെ തണുപ്പിഴയുമ്പോൾ അമ്മ കവണി കൊണ്ട് മുഖമൊപ്പി.
2: എടി പെണ്ണേ, നിനക്ക് ക്ഷീണം.

0: ഉണ്ടാ. മേരി കടലിലേക്ക് നോക്കിയിരുന്നു. ലൂസിനെയും നർബോനെയും ടൈബർ നദിയും ഡയക്ലീഷ്യൻ ചക്രവർത്തിയും സെബസ്റ്റ്യാനോസ് പുണ്യാളച്ചനുമായി ബന്ധമുള്ള സകല കഥാപാത്രങ്ങളും അമ്മയുടെ മകരം തിരുന്നാൾ വിവരണങ്ങളിലൂടെ കടലിറങ്ങി വന്നു. ചക്കരക്കാപ്പിച്ചൂടിൽ കഥകളും കൂടി ആയപ്പോൾ പുരയ്ക്കൽ കുഞ്ഞുവർക്കി പതിഞ്ഞ സ്വരത്തിൽ പാടി:
1: നർബോനയിൽ പിറന്നൊരു പൊന്നോളിയെ, നെഞ്ചിലമ്പേറ്റു പിടഞ്ഞൊരു പുണ്യവാനെ.
0: കുഞ്ഞുനാളിൽ പാടിയിരുന്ന പാട്ടിന്റെ വരികൾ ഓർത്തെടുക്കാനാവാതെ അയാൾ ഇരുട്ടിലൂടെ നീങ്ങുന്ന ചൂട്ടുവെളിച്ചത്തിലേക്ക് നോക്കി.
2: അപ്പനൊരു ക്ഷീണം പോലെ,
3: ഏ ഒന്നുമില്ല, പോകാം.
0: അർത്തുങ്കലിലെത്തുമ്പോൾ പാതിരാ കുർബാന തുടങ്ങിയിരുന്നു. തിരക്കു കാരണം പള്ളിക്കുള്ളിൽ കയറാനാവാതെ പെണ്ണുങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായി മുറ്റത്തെ പഞ്ചാരമണലിൽ ഇരിക്കുന്നത് കണ്ട് അമ്മ മേരിയോടൊപ്പം

0: ചവിട്ട് ഹാർമോണിയത്തിന്റെ ബീജിയത്തിൽ കടൽക്കാറ്റിൽ ലത്തിൻ സംഗീതം. കുർബാന മധ്യേ സഞ്ചിപ്പിരിവ് മുന്നിലെത്തുമ്പോൾ ജോസഫ് അടക്കം പറഞ്ഞു. ഉള്ളത് മുഴുവൻ അപ്പൻ കടപ്പുറത്തു കൊടുത്തു. മുണ്ടിന്റെ കോന്തലിയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന നേർച്ചപ്പണം എടുക്കുമ്പോൾ കുഞ്ഞുവർക്കി മകനെ ഒന്ന് നോക്കി. അപ്പന്റെ നോട്ടം താങ്ങാനാവാതെ അയാൾ തലകുമ്പിട്ടു. നത്താൾ ബലി കഴിഞ്ഞു. ചൂട്ടിന് തീ പകർന്ന് തീരത്തുകൂടി മടങ്ങുമ്പോൾ തണുത്തു വിറച്ചിട്ട് അമ്മ കവണി കൊണ്ട് കാതടച്ചു മൂടി. കീറിയ തടത്തുണി പോലെ കാറ്റിലുലഞ്ഞ കുടിലുകളിൽ നിന്ന് ഉണക്കമീൻ ചുടുന്ന മണവും കിടാങ്ങളുടെ കരച്ചിലും. ഇതുങ്ങൾ ഇനി കഞ്ഞിയും കുടിച്ച് എപ്പോഴാ കിടക്കുക? പിറവിത്തിരുന്നാൾ അറിയാതെ കടൽക്കാറ്റിൽ വിറങ്ങലിച്ച ചാകരച്ചെളി വീടുകളും തീരത്തെ തെങ്ങിൻ തോപ്പുകളും പിന്നിട്ട് രാത്രിയാത്രയിൽ കാൽ കുഴഞ്ഞ് വീട്ടിലെത്തിയ പാടെ മേരി സങ്കടപ്പെട്ടു. ഇന്നും വരുമെന്നും പറഞ്ഞ് നീ അമ്മയെ പറ്റിച്ചു. ഉദരത്തിൽ വീണ്ടും ഇടങ്കാൽ തിരിഞ്ഞു. അപ്പാ നിനക്കെന്നെ കേക്കല്ലേ?
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
3: കുറുകെ പറക്കാൻ ചിറകില്ലാത്ത എത്രയോ മനസ്സുകളായിരിക്കും പ്രണയം മുരടിച്ച് മുമ്പ് മരിച്ചിട്ടുണ്ടാവുക.
2: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
4: ആ ദിക്കിലേക്ക് ഞാൻ മെല്ലെ നടന്നു. വശങ്ങളിലൊന്നും ആരെയും കാണാനായില്ല. നടന്ന് കെട്ടിടത്തിന്റെ പിന്നിലെത്തി. അവിടെ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് ഒരു സ്ത്രീ.
2: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഒന്നിനും വേണ്ടിയല്ലാതെ
5: അവളെ വരച്ച സമൂഹത്തിന് മുന്നിൽ അവൾ ചുരുണ്ടു നിന്നപ്പോൾ വിളിച്ചു കുലസ്ത്രീ.
2: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.

0: ഹലോ,
1: എന്റെ പേര് ആം, ഞാൻ പറവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ എംഎസ്സി കെമിസ്ട്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് PhDയോ അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്കോ താല്പര്യമില്ല. അപ്പോ ഞാൻ ഇന്റേൺഷിപ്സും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം.
2: ഏത് ഇയർ ആണ്?
1: ഫസ്റ്റ് ഇയർ എംഎസ്സി.
2: അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇപ്പൊ ഇതിനു മുമ്പ് വന്ന ചോദ്യമൊക്കെ ഫൈനൽ ഇയർ ആയപ്പോ ചെയ്യേണ്ടത് ഇന്റേൺഷിപ്സ് ചെയ്യാം. ഇന്റേൺഷിപ്സ് നിങ്ങൾ നോക്കേണ്ടത് അവിടെ വല്ല വെറും ജനറൽ കെമിസ്ട്രി ആണോ അപ്ലൈഡ് കെമിസ്ട്രി ആണോ? വെറും ജനറൽ കെമിസ്ട്രി ആണ്. ഫസ്റ്റ് ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞോ? ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു അല്ലേ. ഏതൊക്കെ പേപ്പർ ഉണ്ടായിരുന്നു? സ്പെഷ്യലൈസ്ഡ് പേപ്പർ ഉണ്ടായിരുന്നോ?
1: ജനറൽ കെമിസ്ട്രി ആണ്.
2: അതെ, ജനറൽ കെമിസ്ട്രി ആയിട്ടും ഏതൊക്കെ പേപ്പർ ഉണ്ടായിരുന്നു മോളെ? നാല് പേപ്പർ ഉണ്ടായിരുന്നോ? മൂന്ന് പേപ്പർ ഉണ്ടായിരുന്നോ?
1: ഓർഗാനിക്, ഫിസിക്കല്.
2: ഫിസിക്കല് അല്ലെ. ഓർഗാനിക് നോക്കുക. ഓർഗാനിക് കെമിസ്ട്രിയില് നല്ല മാർക്കൊക്കെ ഉണ്ടോ നോക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ ആ ഓർഗാനിക് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ മനസ്സിലാണ്ടോ,
1: ആ
2: കമ്പനികൾ ഐഡന്റിഫൈ ചെയ്യുക. ഇന്റേൺഷിപ്പ് നടിച്ചാൽ കിട്ടും. ആ സൈറ്റിൽ പോവുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക പേരൊക്കെ വെച്ച്. അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് എല്ലാ ആഴ്ച കൂടുമ്പോൾ അവർക്ക് അലേർട്ടിന് ഓൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ അലേർട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ ഇന്റേൺഷിപ്പ് എന്ന് അവർക്ക് സെർച്ചിലിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ഓഫേഴ്സ്. അപ്പൊ അവർ ചോദിക്കും, അവർ സ്പെസിഫിക് ആയിട്ട് ഏരിയ ചോദിക്കും. ഫാർമസ്യൂട്ടിക്കൽസ് ആണോ, ഡ്രഗ് ആണോ, ഓയിൽ ആണോ, ഫാറ്റ്സ് ആണോ, സെറാമിക്സ് ആണോ ഒക്കെ ചോദിക്കും. ഫൈൻ കെമിക്കൽസ് ആണോ ചോദിക്കും. ഓർഗാനിക് എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഓർഗാനിക്കോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിങ്ങനെ അടിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റേൺഷിപ്പിന്റെ ലിസ്റ്റ് വരും. അത് മോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫസറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവിടെ ബ്രേക്ക് ടൈം എപ്പോഴാണ് നോക്കും. ബ്രേക്ക് ടൈം വെച്ചാൽ നിങ്ങൾക്ക് കുറെ വെക്കേഷൻസ് വരുമല്ലോ. അത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ സെമസ്റ്റർ ആണോ? സെമസ്റ്റർ എക്സാം കഴിഞ്ഞാൽ അടുത്ത സെമസ്റ്റർ ഇടയ്ക്ക് സമയം തരാറുണ്ടോ?
1: ഒരാഴ്ച ഉണ്ടാവുള്ളൂ.
2: ആ ഒരാഴ്ച, അത് ബ്രേക്ക് അല്ലേ. കലണ്ടറൊക്കെ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ പ്രിൻസിപ്പലോടോ പ്രൊഫസറോടോ ചോദിച്ചാൽ കലണ്ടറൊക്കെ തന്നാൽ അവർ തരും, പ്രൊമോട്ട് ചെയ്യും. അത് വെച്ചിട്ട് ഇവർക്ക് പറയാം, എനിക്ക് ബ്രേക്ക് ടൈം ഇന്ന മാസങ്ങളിൽ ഞാൻ ഫ്രീ ആണ്, 8 ദിവസം 7 ദിവസമൊക്കെ മതി. അങ്ങനെ ഇവിടെ നിന്ന് സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ മോള് മിനിമം ഒരു 3-4 ഇന്റേൺഷിപ്പ് ചെയ്താൽ ഇത് കഴിയുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയിൽ. കെമിസ്ട്രി ഭയങ്കര സ്കോപ്പാണ്. ഫിസിക്സ് മാത്സ് ഒക്കെ നോക്കുമ്പോൾ കെമിസ്ട്രിക്കാർക്ക് ജോലി കിട്ടാൻ വളരെ അവസരങ്ങൾ കൂടുതലാണ്. പക്ഷെ ഇങ്ങനെ പോകണം. ടീച്ചിങ് ഓരോരുത്തർക്ക് ഇഷ്ടപ്രകാരം പാഷനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ അല്ല അത്. അപ്പൊ മോളുടെ ഒറ്റ സൊല്യൂഷൻ ഇന്റേൺഷിപ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി രജിസ്റ്റർ ചെയ്യും
1: കേട്ടോ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചു. അദ്വാനിയുടെ 10 ആണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി ഡോ SJയശങ്കർ, ഐവറി കോസ്റ്റിന്റെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ടെനെ ബിരാഹിമ ഔട്ടാരയുമായി അബിജാനിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ഡോ. JYSHANKAR സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്തിലെ വാഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് നടത്തിയ സേവാസങ്കൽപ് ബൈക്ക് യാത്ര സമാപിച്ചു. സമാപന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R സുഗതനെതിരായ കാപ്പ കേസ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്നതിന്റെ തെളിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാപ്പ കരുതൽ തടങ്ക് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ പോലീസിനെ ദുരുപയോഗം ചെയ്തെന്ന BJPയുടെ നിലപാടിന് കൂടുതൽ വ്യക്തത വന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷനു വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ ഭരണാനുമതി. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ താൽക്കാലിക ഫയർ സ്റ്റേഷൻ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. TB മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി മാലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ജോഷ് ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് UKയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം മഞ്ചേരി സ്വദേശിനി റാഫിയ ഷെറിന് അനുയോജ്യമായ മൂലകോശം കണ്ടെത്താൻ സന്നദ്ധദാതാക്കളുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് അരീക്കോട് ആരംഭിച്ചു. സുല്ലാ മുസല്ലം സയൻസ് കോളേജിൽ വൈകിട്ട് 6:30 വരെയാണ് ക്യാമ്പ്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്യും.
3: ആകാശവാണി FM വാർത്തകൾ.
5: ശാസ്ത്രദീപ്തി.

0: ഓട്ടോറിക്ഷ പല ഓട്ടോറിക്ഷകളിലും സാധാരണയായി കാണുന്ന ഒരു സവിശേഷതയാണ് പിൻചക്രങ്ങൾ അല്പം ചെരുവുള്ള രീതിയിൽ നിലനിർത്തിയിരിക്കുന്ന അവസ്ഥ. ഈ ഡിസൈൻ സവിശേഷതയെ പോസിറ്റീവ് ക്യാമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ഓട്ടോറിക്ഷയിൽ ആളുകളില്ലാത്ത, ലോഡില്ലാത്ത, ഭാരം കുറവുള്ള അവസ്ഥയിൽ പിൻചക്രങ്ങളുടെ മുകൾ ഭാഗം അല്പം പുറത്തേക്ക് ചെരിഞ്ഞിരിക്കും. ഈ ചരിവ് നിലത്ത് അനാവശ്യമായ ടയർ ഘർഷണം കുറയ്ക്കാൻ സഹായകരമാവുന്നു. കൂടാതെ ഹാൻഡിലുകൾ ഭാരം കുറഞ്ഞതും തിരിക്കാൻ എളുപ്പമുള്ളതുമാക്കുന്നു. എന്നാൽ യാത്രക്കാരുള്ള, ലോഡുള്ള, ഭാരം കൂടിയ അവസ്ഥയിൽ ചേസിസും സസ്പെൻഷനും താഴുകയും ചക്രങ്ങൾ നേരെയാവുകയും ചെയ്യുന്നു. അങ്ങനെ അവ റോഡിൽ നിരപ്പായി ഇരിക്കും. ഇത് ടയറിനും റോഡിനുമിടയിലുള്ള സമ്പർക്ക പ്രദേശം വർദ്ധിപ്പിക്കുകയും കൂടിയ ഭാരം എല്ലായിടത്തേക്കും ഒരേപോലെ വീതിക്കാനും വാഹനത്തിന് മികച്ച ട്രാക്ഷനും സ്ഥിരതയും ലഭിക്കാനും സഹായകമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആംഗിൾഡ് സജ്ജീകരണം ഒരു കുഷൻ ഇഫക്റ്റ് തരാൻ പോന്നതാണ്. കൂടാതെ ഒരു പരിധിവരെ ഷോക്കുകൾ ആഗീകരണം ചെയ്യാനും നിരപ്പില്ലാത്ത അസമമായ പ്രതലങ്ങളിൽ സുഗമമായ സഞ്ചാരത്തിനും പ്രയോജനം ചെയ്യുന്നു. ഓട്ടോറിക്ഷകളുടെ ഒറ്റ മുൻചക്രമാണ് വളരെ കുറഞ്ഞ ടേണിംഗ് റേഡിയസിൽ അവയെ തിരിയാൻ സഹായിക്കുന്നത്. 3 ചക്രങ്ങളുള്ള വാഹനം ആദ്യമായി ഉണ്ടാക്കിയത് 1769 ഫ്രഞ്ച് ഇൻവെന്റർ നിക്കോളാസ് ജോസഫ് കൂഗ്നോട്ട് ആണ്. മോട്ടോറൈസ്ഡ് ഓട്ടോറിക്ഷ എന്ന ആശയം 1930 ജപ്പാനാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷകളുള്ളത് മുംബൈ ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക. മുംബൈ സിറ്റി ലിമിറ്റുകളിൽ മാത്രം ഏതാണ്ട് 2.5 ലക്ഷം ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. ഒരു മലയാള സിനിമ ഇന്ന് പല ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപണി വിജയം മാത്രമല്ല, കലാമൂല്യമുള്ള ചിത്രങ്ങളും എടുക്കാം, അതും ചെറിയ ബജറ്റിൽ തന്നെ എടുക്കാമെന്നൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മലയാളം. ഈ അടുത്ത കാലത്തെ ഏറ്റവും ചർച്ചാ വിഷയമായ വാഴ 2 എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സവിൻ സായാണ് ഇന്ന് ചിത്രപതംഗത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സവിൻ സായെ.
2: ഹലോ, നമസ്കാരം എല്ലാവർക്കും.
1: ആദ്യമായിട്ട് ഈ പേര് തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ സവിൻ സാ? സാധാരണ ഞാൻ ഇനീഷ്യലി കേട്ടിട്ടുണ്ട്, ഈ അവസാനം സാ വന്നത്?
2: ഇല്ല, അത് അങ്ങനെ വന്നതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ പേര് ശരിക്കും സവിനസ് എന്നായിരുന്നു.
1: സവിനസ്
2: അനിയനായിരുന്നു ഇങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നെ അന്നത്തെ ടൈമില്. ഉണ്ടാക്കി തന്ന ടൈം കഴിഞ്ഞ് പിന്നെ ഞാൻ അത് ഉപയോഗിക്കാതൊക്കെ ആയി. അങ്ങനെ ആ പേര്, അപ്പൊ അന്ന് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ഇത്ര വേണം, അങ്ങനെയൊക്കെ അങ്ങനെ ജസ്റ്റ് ഹാൻഡോട്ട് ഇട്ടു പോയ ഒരു പേരാണ്. പിന്നെ അത് കുറെ നാളെ അങ്ങനെ കടന്ന്, പിന്നെ ഞാനത് മാറ്റാനൊന്നും പോയില്ല, അങ്ങനെ തന്നെ പോയി.
1: അങ്ങനെ ഫേസ്ബുക്കിൽ അപ്പൊ തോന്നിയ പോലെ ഇട്ടൊരു പേര് വിളിപ്പേരായി സവിൻ. അപ്പോ വാഴ 2 അതിനൊപ്പം ഒരു ടാഗ് ലൈനും കൊണ്ടുണ്ട് അല്ലെ, ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈനും കൂടി ഉണ്ട്. ഇന്നത്തെ ചുറ്റുപാടിലുള്ള നമ്മൾ ജെൻസി എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആൺകുട്ടികളുടെ, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച എന്ന ചിത്രത്തിൽ പറഞ്ഞിരുന്നത്. അപ്പൊ കേവലം ഒരു ജെൻസി പടം എന്നതിന്റെ ആ ഒരു ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് പേരന്റിങ് എന്താണ്, ഒരു കുട്ടിക്ക് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് തോന്നുന്ന അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഒരു ഫാമിലി എങ്ങനെയായിരിക്കും, അതും എല്ലാ തരത്തിലുള്ള ഫാമിലി, ബ്രോക്കൺ ഫാമിലി അല്ലെങ്കിൽ എല്ലാവരും ഉള്ള ഭയങ്കര സ്നേഹം തുളുമ്പുന്ന ഒരു കുടുംബം എങ്ങനെയാവും, ഇതെല്ലാം അതിലകത്ത് വരുന്നുണ്ട്, പ്രതിവാദിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ചിന്ത ആദ്യം തുടങ്ങിയത്?
2: വിപിൻ ദാസ് എന്ന ആളാണ് എൻ്റെ റൈറ്റർ. അപ്പം പുള്ളി തന്നെയാണ് വാഴ 1 റൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആള് ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയതാണ്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ നമുക്കും കുറച്ചുകൂടെ ഭയങ്കര റിലേറ്റഡ് ആണല്ലോ, നമ്മളും ഇതേ കാലഘട്ടത്തിലൂടെയൊക്കെ പോയതാണ്. നമുക്കും നല്ല കൂട്ടുകാരുണ്ട്, നല്ല സഹോദരന്മാരുണ്ട്, നമ്മളെവിടെയെങ്കിലുമൊക്കെ കണക്ട് ആയിരുന്നു. അപ്പം എനിക്കത് കുറച്ച് ഈസി ആകാൻ കാരണം അതാണ്.
1: നമ്മളെപ്പോഴും ഒരു സിനിമയുടെ വിപണി മൂല്യം, അതിന് എത്ര ഗ്രോസ് കളക്ഷൻ കിട്ടിയെന്നുകൂടി ഇപ്പോൾ ഒരു വിജയത്തിന്റെ അളവ് പോലായിട്ട് വെക്കുന്നുണ്ട്. 2026 കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ ഗ്രോസ് കളക്ഷൻ നേടിയ ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എങ്ങനെ വാണിജ്യ വിജയം ഇത്ര നേടി?

0: എന്നൊക്കെ ആ സമയത്ത് നമ്മൾ ഈ പടം എടുക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടോ?
1: വാഴ വണ്ണം എന്ന് പറഞ്ഞ മൂവി ഹിറ്റ് പടമായിരുന്നു, അപ്പം അതിനടുത്തെങ്കിലും എത്തണം നമ്മൾ
0: പ്രതീക്ഷിച്ചു,
1: ആ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അതങ്ങനെ അതിനൊരു മോശം ഉണ്ടായതില്ല. പിന്നെ നമുക്കും ഒരു അവസരം തന്നത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ വർക്കാകണം, ആൾക്കാർക്ക് കണക്ട് ആകണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ അതേപോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രൂ ആണെങ്കിലും ഡയറക്ഷൻ ടീം ആണെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു കൂട്ടായ്മ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, ഞാനും അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പം എനിക്കും അത് ഏറ്റവും നന്നായിട്ട് തന്നെ എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത്ര ഞാനും വിചാരിച്ചിട്ടുള്ളൂ. റിസൾട്ടൊക്കെ അത് വർക്കാകണം എന്നുണ്ടായിരുന്നു.
0: ഈ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അവരുടെ കുട്ടികളാണെങ്കിൽ തന്നെ കുറേ പേര്, അവരുടെ അച്ഛനമ്മമാർ, അവരുടെ പിന്നെയും ബന്ധുക്കൾ, അങ്ങനെ കുറേ പേരുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ രജിസ്റ്റർ ചെയ്യാനും ഒക്കെ പാടാണ്. പക്ഷെ കൃത്യമായ രീതിയിൽ ഓരോരുത്തരുടെയും കഥ ആളുകൾക്ക് കണക്ട് ആവുന്നുണ്ട്. അതിന്റെ ഒരു ഘടന എങ്ങനെയാണ്? ഇത് ഒത്തിരി എഡിറ്റിംഗ് ടേബിളിലാണ് ചിത്രം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പറയും. ഇപ്പൊ എഡിറ്റിംഗില് ധാരാളം വർക്ക് നടന്നിട്ടുണ്ടാവുമല്ലോ. ചില സീനുകൾ കളഞ്ഞപ്പോ വിഷമമായിട്ടും ഉണ്ടാവും, ഇത് തെറ്റായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തോന്നിയ എന്തൊക്കെയാണ്?
1: ഉറപ്പായിട്ടും അങ്ങനെ തോന്നും. ഇപ്പൊ നമുക്കാണേലും ഇപ്പൊ എടുക്കുന്ന എല്ലാം നമുക്ക് ഭയങ്കര അതിയായ ഇഷ്ടത്തോടുകൂടി ആയിരിക്കും എപ്പോഴും എടുക്കുന്നത്. ചിലപ്പം നമ്മൾ മൊത്തം സിനിമയിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ലെങ്ത് കൂടുതലുണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു പരിപാടി അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടുത്ത സീനെ അത് ചിലപ്പോൾ അത്രയും വർക്കാകണമെന്നില്ല. അപ്പോൾ ഇത് മൊത്തത്തിലൊരു പരിപാടിയിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വരുന്നത്. ഞാൻ എഡിറ്ററും കൂടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ സംസാരങ്ങളുണ്ടായിരുന്നു. ഇപ്പം ചിലത് അവന് വേണ്ടായിരിക്കും, പക്ഷെ എനിക്കത് വേണം. ഏറ്റവും നല്ലത് വെക്കാനായിരിക്കും അവനും ആഗ്രഹിക്കുന്നത്, അല്ല ഏറ്റവും നല്ലതിലേക്ക് സിനിമ പോകണമെന്നായിരിക്കും ഞങ്ങൾ രണ്ടുപേരുടെയും ചിന്ത. സിനിമയിൽ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാം, നമുക്ക് എല്ലാം ശരിയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെയാകും എന്നുള്ളത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കും കുറച്ച് ചിന്തിക്കാൻ കുറച്ചുകൂടി സ്പേസ് ഉണ്ടാകും. അപ്പം നമ്മളും വിചാരിക്കും, അയ്യോ ഇത് ശരിയാണല്ലോ, അവൻ പറഞ്ഞതിന് കാര്യമുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ പ്രകടിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റൊക്കെ പോയി ഇന്ന് കഴിഞ്ഞിട്ടൊക്കെ കൊണ്ട് പറയാം, ആ ശരി ഓക്കെ റെഡി എന്നൊക്കെ പറയും.
0: ഇപ്പം ഇതിൽ ആദ്യത്തെ പകുതിയിൽ ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന നർക്കോട്ടിക്സ് ആ കഥ, അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നതെന്നൊക്കെ നമ്മളൊരു ഒരു ഡോക്യുമെന്ററി എടുത്തു വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു നോട്ടീസോ ഒരു മുന്നറിയിപ്പോ കൊടുത്താൽ ഇത് ആളുകൾ കേട്ട് കളയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നേരിട്ട് കാണിക്കുമ്പോൾ അത് ആളുകളെ കൂടുതലെത്തും. ആ രീതിയിൽ അതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധേയമായ കുറേ സീനുകൾ അതിനായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇതൊരു ഉപദേശമായി മാറുമോ? ആ ഒരു പേടി ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ്, അതല്ല അങ്ങനെയല്ല, ഇതല്ലാത്ത രീതിയിൽ തന്നെ ഫ്ലിപ്പ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ
1: പറ്റും? ഞാൻ രണ്ടുതരം സാധ്യത എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് ഡൗട്ടും തോന്നാറുണ്ട്, ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് എപ്പോഴും കൺഫ്യൂസ് മൈൻഡിലായിരിക്കാം, പക്ഷേ ഇത് ഓക്കെ ആണോ ഇതൊക്കെ. ഈ രണ്ട് ചിന്തകൾ എപ്പോഴുണ്ടോ, ചിലപ്പോൾ നല്ലതിനായിരിക്കാം അത്, ചിലപ്പോൾ മോശത്തിനായിരിക്കാം. എന്നാൽ പോലും ഈ രണ്ട് തരം ചിന്തയിലൂടെ പോകുമ്പോഴായിരിക്കും നമുക്ക് അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും തോന്നി. അപ്പോൾ ഞാനും ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പുള്ളിയാണ് റൈറ്റ് ചെയ്തത്, ഇപ്പോൾ ഒരുപാട് സീൻ, ഒരുപാട് പേജസ് ഉണ്ട്, അത് ഇതെങ്ങനെ ഇത്ര വലിയ സീനൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരു സീൻ ലൈഫിൽ ഒരിക്കൽ പോലും, അല്ലെ ഞാൻ ഉണ്ടാക്കിയ കഥയിലോ അല്ലെ നമ്മൾ കൂട്ടുകാരൊക്കെ സംസാരിച്ച സ്ഥലത്തൊന്നും അങ്ങനത്തെ ഇങ്ങനെയുള്ളൊരു സീനുകളൊക്കെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലം എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്യുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഭയങ്കരമായിട്ട്, ഇത്ര ഇത് എങ്ങനെ ഷൂട്ട് ചെയ്ത് തീരും, അല്ല ഇത്രയും സമയം ഉണ്ടാവില്ല, ഇത് ചിന്തകളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഇപ്പം അതിൻ്റെ വിപിഞ്ചരനുമായിട്ട് ഇരിക്കുന്ന ടൈമിൽ ആൾ എൻ്റെ ഇങ്ങനെ പറയും, എടാ ഇതിങ്ങനെയായിരിക്കാം, ഇതിങ്ങനെ ഇങ്ങനെ. അപ്പം അത് എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ.
0: ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ അൽഫോൺസ് പുത്രൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വന്നിട്ട് നീണ്ട ക്ലാസ് പോലെ എടുക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത്രയും നീണ്ട ഡയലോഗുകളൊക്കെ പറയുമ്പോൾ പണ്ട് ആളുകളൊക്കെ സ്വീകരിക്കുന്നത്, ഇപ്പോൾ ആളുകളുടെ അറ്റൻഷൻ സ്പാനൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഒരാൾ വന്ന് ക്ലാസ് എടുക്കുന്നു, ഉപദേശിക്കുന്നോ ഒന്നും പ്രത്യേകിച്ച് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ അത് ആ സീനുകളൊക്കെ ആളുകൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും അത് എന്താണോ അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതൊരു ഇതിനൊരു കറക്റ്റ് ബാലൻസ് വേണമല്ലോ, ഇത് അങ്ങോട്ടും പോകാനുള്ള ഇങ്ങോട്ടും പോകാൻ പാടില്ല.
1: ഇതിപ്പോൾ നിങ്ങൾ ഫയലിന് കണ്ടേക്കുന്ന ഒരു എഡിറ്ററിൻ്റെതായ ഒരു നല്ല ചട്ടക്കൂടിയിൽ ഒതുക്കിയ ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ വന്ന് അഭിനയിക്കാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പം അതൊക്കെയാണ് എനിക്കതിൻ്റെ തോന്നിയ പ്ലസ്സുകളൊക്കെ ആ സമയത്ത്. അപ്പം എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അപ്പം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത് എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും അങ്ങനെ വന്നത്. അപ്പം ആ വെച്ചേക്കുന്ന പരിപാടി നമ്മളൊരു പരിപാടിയിലേക്ക് എത്തിക്കുക എന്നുണ്ടായിരുന്നു. പിന്നെ വരുന്ന ഒതുക്കങ്ങളൊക്കെ പിന്നീടായിരിക്കാം. മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ വിഷൻ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ അത് അങ്ങനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ.
2: പ്രേമത്തിനെന്താ കുഴപ്പം?
3: പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്.
2: പ്രേമത്തിന് ശേഷം എന്താ കുഴപ്പം?
0: ഒരു സംവിധായകനെ ഡയറക്ട് ചെയ്യുമ്പോൾ
1: ശരിക്കും അല്ല, എനിക്കൊന്ന് കുറച്ചുകൂടി ഭയങ്കര ഈസി ആയിരിക്കും എന്ന് തോന്നി. കാരണം അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടേതായ

0: ഒരു ടെൻഷൻ എല്ലാ പരിപാടികളും അവർക്ക് അറിയാമല്ലോ. അപ്പൊ അവര് പിന്നെ അങ്ങനെ കൂടുതലായിട്ട് വന്ന ഇടപാടികൾ പരിപാടികളോ ഒന്നുമില്ല. അവർക്ക് സജഷൻസ് എല്ലാവരും പറയും, നമുക്ക് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കാം. എന്നാൽ പോലും ഒരു ഡയറക്ടർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നമുക്കതൊരു വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തിട്ടായിരിക്കും അത് വേണോ വേണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. മറ്റൊരു പറഞ്ഞാലും നമ്മൾ എടുക്കാതിരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു സ്പെഷ്യൽ പരിഗണന ഉണ്ടായിരിക്കും.
1: അല്ല, ഇതിലെ കാസ്റ്റിംഗ് എല്ലാവരും ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. അതില് പ്രധാന കാര്യമാണ് ബിജുക്കുട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം. അപ്പൊ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ. നമുക്ക് മിക്കവാറും പടങ്ങളിൽ വളരെ കോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് അങ്ങനത്തെ അഭിനയമാണ് അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ ഒതുക്കത്തിൽ വളരെ സട്ടിലായിട്ടുള്ള പെർഫോമൻസും അവസാനം എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് ഒക്കെ ആയിരുന്നു അവസാനത്തെ ആ സീനുകളൊക്കെ മാറിപ്പോയത്. അതുമാത്രമല്ല, നമ്മൾ എല്ലാ വിഷുക്കാലത്തും കണ്ട് കളിയാക്കി ചിരിച്ചിരുന്ന ഒരു ഒരു സംവിധായകന്റെ ഭാവനയിലൂടെ അതിനൊരു മറുപുറം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റി. അപ്പൊ ഈ അദ്ദേഹത്തെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, ഇങ്ങനെ അഭിനയിക്കാം, ഈ രീതിയിലാക്കാം, അതൊക്കെ എങ്ങനെ ബിജുക്കുട്ടൻ എന്ന ഒരു
0: പുള്ളിയിലേക്ക് ആ കാസ്റ്റിംഗ് വന്നപ്പോൾ പരിപാടികളൊക്കെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. പുള്ളിക്ക് അത് ഭയങ്കര സന്തോഷമായി. പുള്ളി അങ്ങനത്തെ ഒരു പരിപാടികൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം പുള്ളി ഇത് ചെയ്യുമെന്ന് നമുക്ക് അപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അപ്പോഴും ചില ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് എല്ലാത്തിനൊക്കെ മേളിലായിരിക്കും. അപ്പം ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്ന സുധീഷ് ചേട്ടൻ അങ്ങനെ ബാക്കി നാല് ഫാമിലീസ് ഉള്ളൊരു ഇതുണ്ടല്ലോ, ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞ ആ സീൻ, അത് ഷൂട്ട് ചെയ്യുന്ന സ്കൂൾ തുടങ്ങി വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ സീൻ. അപ്പൊ ഇവര് ആർട്ടിസ്റ്റൊക്കെ നാലുപേരും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ മാനസികം. അപ്പൊ ഇവരുടെ വീടുകളിലൊന്നും അല്ല, നമ്മൾ ആ സ്കൂളാണ് ആദ്യം തുടങ്ങിയത്, നേരെ സ്കൂൾ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നും എനിക്ക് അറിയാനും ഒരു ഭയങ്കര ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയായിരിക്കും ഇത് ഈ നാലുപേരുടെ പരിപാടി മുന്നോട്ട് പോകാന്നുള്ളതൊക്കെ ആ ടൈമിൽ നല്ല ടെൻഷനുണ്ട്. പക്ഷെ വന്ന ഫസ്റ്റ് ദിവസം തന്നെ ഇവരെല്ലാം ഭയങ്കര സിങ്കായി. ഇപ്പം
2: ഇനി മേല അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട,
3: ഈ വേറെ വള്ളികളൊന്നും വരായിരുന്നാ.
1: There is a perfection in every imperfection എന്ന് പറയും. അതുപോലെ ആണ് ഈ കാര്യങ്ങളും. ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മള് യൂട്യൂബിലുള്ള ഹാഷിർ ആൻഡ് ടീംസിനെ, ഹാഷിർ, അലൻ, അജിൻ, വിനായക്, ഇവര് യൂട്യൂബിലെ വ്യൂവേഴ്സിന് ഭയങ്കര അവരായിട്ട് തന്നെ അംഗീകരിക്കണം. അതിലെ ഷോർട്ട് വീഡിയോസ് അവർക്കൊക്കെയാണ്. പക്ഷെ ഇവരെപ്പോഴും പലപ്പോഴും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ട അതേ തമാശനൊക്കെ അവതരിപ്പിക്കാൻ പറ്റില്ല. വേറൊരു കഥാപാത്രങ്ങളാണ് ഇവർ. പലപ്പോഴും അത് ആ പരീക്ഷണം പാളി പോകാറുണ്ട്. കാരണം ഇവരുടെ ഒരു ഫെയിം വെച്ചിട്ട് നമുക്കൊരു സിനിമ എടുക്കാൻ നോക്കുമ്പോൾ. പക്ഷെ ഇതിൽ കറക്റ്റായിട്ട് അവരുടെ ആ കൂട്ടായ്മയെ, അവരുടെ സൗഹൃദത്തിനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവരുടെ കോമ്പിനേഷൻ സീനും ഇമോഷണൽ സീനും ഒക്കെ, കാരണം അവർ യൂട്യൂബ് ചെയ്യുന്ന എല്ലാം തമാശകളാണ്, അവരെ ആളുകളെ കരയിപ്പിക്കുന്ന, എല്ലാം ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് ആണ്. പക്ഷെ ഇതിൽ ആളുകൾ ഞെട്ടിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഇമോഷണൽ സീനും ഫൈറ്റ് സീനും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെങ്ങനെയൊക്കെ ഗ്രൂം ചെയ്യാൻ?
0: ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരിക്കലും നമ്മൾ ഇവർ റീൽ ചെയ്യുന്ന പോലെ ഇവരെ ആരും സിനിമയെ കാണരുത്, അല്ലെ, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകല്ലോ. നമുക്ക് ഇങ്ങനെ സിനിമ ചെയ്യാൻ ഒരു അവസരം വന്നതാണ്. ഇത് നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും ചിന്തിക്കും. എല്ലാ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ആൾക്കാരെ വെച്ച് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എന്ത് പോരായ്മ, എന്താണ് പ്രശ്നങ്ങൾ വന്നത്, അല്ലെ, എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മളും ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിലും സിനിമ ചെയ്യുമ്പോൾ അതൊരു സിനിമയായിട്ട് തന്നെ ഇരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി ഇവർക്കൊരു വർക്ക്ഷോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വർക്ക്ഷോപ്പ് ചെയ്തത്. അപ്പം ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് എന്താണ് നമ്മുടെ പരിപാടി എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അവർക്ക് നല്ല ടെൻഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ഇമോഷൻ സീനുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ അവർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ നാലുപേരിൽ ആരാണെന്ന് ഏറ്റവും ബെറ്റർ എന്ന് എപ്പോഴും ഭയങ്കര കൺഫ്യൂസ് ആകും. ഇതിൽ ആരെ, അജിനാണേലും വിനായകനാണേലും അലനാണേലും പല സമയങ്ങളിൽ നമ്മളെ മാറ്റി മാറ്റി ഇന്ന ആളെ ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ ആഷറിന്റെ പരിപാടിയിലേക്ക് വരുമ്പോൾ ആഷറിനെ എനിക്ക് പേഴ്സണലി നമുക്ക് ഈ നാലുപേരും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആഷർ എന്ന് പറഞ്ഞ ഒരാൾ കാരണമാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. അപ്പൊ അതൊക്കെ നമുക്കൊരു സ്പെഷ്യലാണുള്ളത്. അപ്പൊ അവരെ നമ്മൾ അങ്ങ് അത്ര സ്പെഷ്യലായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. പക്ഷെ ഷൂട്ടിംഗ് ടൈമിൽ അങ്ങനെ അതൊന്നുമില്ല. നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ നമുക്ക് വേണ്ടി എന്താണോ ആ രീതിയിൽ തന്നെയാണ് അവർ കൂടുതലും. അവരും നല്ല ഡെഡിക്കേഷനായിട്ട് തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ടൈപ്പ് പിള്ളേരാണ് അവർ. നമുക്കും അപ്പോൾ അത് കൂടുതൽ കൂടുതൽ നിന്നാകണേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ തമ്മിൽ 5 പേരും നിന്ന് സംസാരിക്കുമ്പോഴാണേലും ഞാനും അവരിൽ ഒരാളായിട്ട് തന്നെ നിന്ന് സംസാരിക്കാറുള്ളൂ. അവർ തന്നെ കാണുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: കുട്ടികളെ അഭിനയിപ്പിക്കാൻ കുറച്ച് പാടാണല്ലോ, അവരെ പെട്ടെന്ന് അവരെ ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആവില്ലേ. എങ്ങനെ അവരെ നിങ്ങളെ ഇതാണ് ഈ മൂഡാണ് പിടിക്കുന്നത്?
0: ഞാനിങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ഉണ്ടാക്കിയതൊക്കെ മൊത്തം ഈ കുഞ്ഞു പിള്ളേരുടെ കഥകളായിരുന്നു കൂടുതലും. നാട്ടിലൊക്കെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഈ കുഞ്ഞു പിള്ളേരായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മളും അവരിൽ ഒരാളായിട്ട് നിന്നാലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. ബേസിക്കലി അവർ നല്ല ടാലന്റ് ആയിട്ടുള്ള പിള്ളേരാണ് രണ്ടുപേരും, അലന്റെ ആഷറിന്റെ ചെറുപ്പം ചെയ്തേക്കുന്ന കുട്ടികളെല്ലാം.
4: എന്റെ അനിയത്തിയാ പക്ഷേ പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ.
5: നീ അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ,

0: അപ്പൊ അഭിമന്യു എന്ന് പറഞ്ഞ ആളാണ് ആഷിറിന്റെ ചെറുപ്പം ചെയ്ത മോൻ. ആ കുഞ്ഞാണേല് അവർക്ക് ഓൾറെഡി ഭയങ്കര ദൂരെ ഒരു സ്ഥലത്തു നിന്നൊക്കെ വരുന്ന വളരെ സാധാരണപ്പെട്ട ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം അവർക്കാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് സിനിമ. അഭിനയം എന്ന് പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രണ്ടുപേർക്കും.
1: ആളുകൾക്ക് ഇപ്പൊ അഭിനയിക്കാൻ പേടിയൊന്നുമില്ല.
0: ഇല്ലില്ല. അപ്പൊ അവരാണെ കുറച്ചുകൂടി ഭയങ്കര എനർജറ്റിക് ആണ്, നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെ ആ അഭിമന്യു, ആ അഭിമന്യുന്റെ സീനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു പാട്ടോ പരിപാടി ഒന്നും ഇല്ല. അവിടെ കുറെ കക്ഷികളൊക്കെ വന്ന് പോകാന്നുള്ളൊരു മൂടെയുള്ളു. അങ്ങനെ ആ പയ്യന്റെ പെർഫോമൻസ് കണ്ടപ്പോ നമുക്ക് തോന്നിയാണ് ഇങ്ങനെ കുറച്ച് ഷോട്ടുകൾ എടുക്കാം, നമുക്ക് സമയത്തിനുള്ളിൽ എടുത്ത് തീർക്കാൻ പറ്റും. അപ്പൊ ഇവർ രണ്ടുപേരും, ആ രണ്ട് പയ്യന്മാരും ഒരു സ്ഥലത്തുനിന്ന് വരുന്ന, അവർ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്നൊക്കെയാണ്. അപ്പൊ അവർക്കൊരു കോംബോ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്.

0: അപ്പൊ ഈ പടത്തിലെ ഇപ്പൊ ഇതുപോലെ അഭിനേതാക്കൾ മാത്രമല്ല, ഈ പടത്തിനെ എലവേറ്റ് ചെയ്തതിന് പ്രധാന ഒരു കാരണം അതിന്റെ സംഗീതവും കൂടിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമല്ല പാട്ടുകളും, സ്വതന്ത്ര സംഗീത സംവിധായകരൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ആദ്യം റിലീസായ വാനിലച്ചെടി എന്നുള്ള പാട്ട് കുട്ടികൾക്ക് വരെ പാടി നടക്കാവുന്ന രീതിയിലാണ് എന്നൊരു കമ്പോസിഷൻ. കുട്ടികളത് വളരെ ഏറ്റെടുത്ത് പാടിക്കൊണ്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു സ്ഥിരം സങ്കല്പത്തിലുള്ള പാട്ടുകളൊന്നും അല്ലല്ലോ, പുതിയ തരത്തിലുള്ള പാട്ടുകളും വരികളും ഒക്കെയാണ്. അപ്പൊ എന്താ ഇങ്ങനെ ഈ വാഴയിലെ ആ ഒരു ട്രെൻഡ് പിടിക്കാൻ വേണ്ടി തന്നെയാണ് വാഴ ടൂവിൽ അതേ രീതിയിൽ തന്നെ?
1: അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ കുറച്ചുകൂടി ആൾക്കാർക്ക് ഇതിന്റെ അകത്തേക്ക് ഇന്നാകും. ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലാതെ പല പല ആൾക്കാരുടെ
0: അത് ശരിക്കും
1: ഇങ്ങനെ ഉണ്ടാകാനൊരു കാരണം ഈ പറയുന്ന അങ്കിത് മേനൻ എന്ന് പറഞ്ഞ ആള് അങ്ങനെ നിന്നോണ്ടായിരിക്കാം. വല്ല ഇപ്പം വേണേ ലീഗ് അടിക്കാം, പൊട്ടി പോവാം, തെറിച്ച് പോവാം, അതെ വർക്ക് എങ്ങനെ വേണല്ലോ. പക്ഷെ ആള് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ വളരെ അങ്കിതാണ് ഇതിന്റെ മൊത്തം മ്യൂസിക്കിന്റെ എല്ലാം ചെയ്യുക. അപ്പം ആളാണ് എല്ലാം എല്ലാ പരിപാടികളിലും ലാസ്റ്റ് വട്ട ട്യൂൺ ചെയ്ത് ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആളുടേതായ ഒരു കൈവപ്പ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നാണ്. പിന്നെ ഈ വന്നേക്കുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര അടിപൊളി ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഞാനും ഇങ്ങനെ അങ്ങനെ വലിയ മ്യൂസീഷ്യന്മാരോടൊന്നും അങ്ങനെ എൻ്റെ കുറച്ച് കൂട്ടുകാർ പാട്ട് പാടും അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷനിലൂടെയൊക്കെ ഞാൻ സംഗീതം കൂടുതൽ കേട്ടിട്ട് തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ പ്ലേലിസ്റ്റൊക്കെ വളരെ ശോകമാണ് വണ്ടിയെ പോലെ ഒരാൾ പാട്ട് വെപ്പിക്കുന്നില്ല എന്നെ കൊണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഇവരെ 10 പേരെ അടുത്ത് മ്യൂസീഷ്യന്മാരൊരു വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായത്. അപ്പം പലരും വന്നും പോവും. അപ്പം ഞാനും ഫസ്റ്റ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് എങ്ങനെയാണിത് മൊത്തത്തിൽ പോകുന്നത് വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ അവരുടെ ഒരു അവരുടെ ടീം ഭയങ്കര അടിപൊളിയാണ്. ഈ അങ്കിത് മേന കൊണ്ടുവന്ന രീതികളൊക്കെ ഭയങ്കര നൈസാണ്. അപ്പോൾ അതൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഉള്ള എല്ലാവരുടെയും ബെസ്റ്റ് ഇൻപുട്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവരെല്ലാം തന്നിട്ടുണ്ട്.

0: തൂക്കി ചുവന്ന കരങ്ങളോടെ
1: അത് അർക്കാടോ എന്ന് പറഞ്ഞ ചേർന്നാണ്. അപ്പൊ പുള്ളി അടിപൊളി ആളാണ്.
0: അതും അതിലെ ലിറിക്കും
1: ശബരീശ്വർമയുടെ
0: വരികളും വളരെ ഇതായിട്ടുണ്ട്. കാരണം പിന്നെ കോട്രേഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പദപ്രയോഗം എടുത്ത് മലയാളീകരിച്ച് അപ്പൊ ആളുകൾക്കും കാര്യം പെട്ടെന്ന് പിടികിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ വരികളും ഇപ്പോ പുതിയ തരത്തിലുള്ള വരികളായി ആളുകൾക്ക് അർത്ഥം കുറച്ചുകൂടെ പെട്ടെന്ന് സീനിന് എന്താണോ വേണ്ട ആ തരത്തിലുള്ള വരികളിലേക്ക് മാറിയില്ല. ഭയങ്കര അപ്ലൈഡ് ലിറിക്സ് ആണ്.
1: ഓൾറെഡി സിനിമ മൊത്തം ആയതിന് ശേഷം എഡിറ്റ് ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഉണ്ടായ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്, ആളാണ് മറ്റേ സുന്നത്ത് കല്യാണത്തിന്റെ പാട്ട്. അപ്പം അതിന് ഫൈനൽ മ്യൂസിക് അല്ല, പക്ഷെ ആ ലിറിക്സ് പരിപാടികളൊക്കെ നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പ് കിട്ടിയിരുന്നു. പിന്നെ പെറ്റുവീണ മണ്ണില എന്നുള്ള പാട്ട് ഉണ്ടല്ലോ, അതും ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ ഇതൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യുമെന്നോ അല്ലെ എവിടെയൊക്കെ എത്തുമെന്നൊന്നും അന്ന് ധാരണയില്ലായിരുന്നു. ഈ സുന്നത്ത് കല്യാണത്തിന് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഇങ്ങനെ സ്ഥലം, പക്ഷെ അന്നും ഇത്രയും ഷോട്ട് വേണ്ടെന്നൊക്കെ ഉള്ള തീരുമാനം, നമുക്കത് അങ്ങനെ വേണോ വേണ്ടെന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ആ പാട്ട് ഉപയോഗിക്കണോ വേണ്ടെന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഇനി ആ പാട്ട് ഞാൻ വന്ന് എന്നെ വിഭിഞ്ചനാണ് ഇങ്ങനെ കേൾപ്പിച്ചത്, കേട്ടപ്പോൾ പോലെ എൻ്റെ മൈൻഡിൽ ആ പാട്ടുണ്ട് ഇങ്ങനെ, എനിക്കത് എങ്ങനെയും ചെയ്യണം എന്നല്ല ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്കാണെങ്കിൽ ഒരു ദിവസം നമുക്കത് പെർമിഷൻ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ആ പുള്ളിയുടെയൊക്കെ പറഞ്ഞിട്ടാ ഒരു ദിവസം കൂടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് സോങ് ആയിട്ട് പരിപാടി സെറ്റാക്കാൻ പറ്റും, ആ സോങ് അവിടെ കിട്ടുമെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു. അത് എനിക്ക് തോന്നിയതാണ് അങ്ങനെ ചെയ്താൽ റെഡിയാകും എന്നൊക്കെ തോന്നി. അങ്ങനെ ആ ആളോട് പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പുള്ളിയൊരു ചുമ്മാ റഫായിട്ടൊരു സാധനം ചെയ്തു തന്ന്, അത് വെച്ചിട്ടേക്കാണ് അതൊക്കെ ഷൂട്ട് ചെയ്തു പോയത്. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടിന് നമുക്ക് ആദ്യം റെഫറൻസ് ഉണ്ടായിരുന്നു,
0: കാരണം അവിടെ ഒരു ഒരു ഇടി നടക്കുമ്പോൾ ആ പാട്ട് വരുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല.
1: അപ്പോൾ നമ്മൾ അത് ശരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്ന ടൈമിൽ തന്നെ വിപിൻ ചേട്ടൻ
0: എന്തായാലും
1: ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള തോന്നൽ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി.
0: അതൊക്കെ
1: നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആൾ പല സമയത്തും സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആളാണേലും ഇപ്പം നമുക്കാണേലും എന്തൊക്കെ കഴിവുണ്ട് കഴിവില്ല എന്നൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. നമുക്കും അതേപോലെ റെസ്പെക്ട് ആയിട്ടാണ് ആളെ കാണുന്നത്.
0: സംവിധായകനെ ഗുരുസ്ഥാനീയനായി തന്നെ കാണുന്നു.
1: ആ തീർച്ചയായിട്ടും ആളൊരിക്കലും സമ്മതിക്കും.

0: ഇങ്ങോട്ടുള്ള ട്രാവലിൽ ആൾക്ക് ഹ്യൂമർ കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പൊ അത് എനിക്ക് ഒരു രീതിയിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന ഗുണമായിട്ടുണ്ട്. എനിക്ക് ഞാനിപ്പോ എനിക്ക് ഇപ്പോഴും അറിയില്ല അതെങ്ങനെ വർക്കായ എന്നൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഭയങ്കര ടെൻഷനോടുകൂടിയാണ് അങ്ങനെയുള്ള ഇത് ഹ്യൂമർ ആണെന്ന് പറഞ്ഞിട്ട് ഉള്ള സീൻ പറയുന്ന സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഭയങ്കര ടെൻഷനാണ്. അത് ഈച്ചിരി പ്രശ്നമാണ് എനിക്കത്. പക്ഷെ ആളുടെ കൂടെ വന്നപ്പോൾ എനിക്കതൊക്കെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലൊരു കാഴ്ചപ്പാടേ നമ്മുടെ സിനിമയെന്ന് എപ്പോഴും നമുക്ക് ഒരു സിനിമയായിരിക്കില്ല നമ്മളെപ്പോഴും സ്വാധീനിക്കുന്നത്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കില്ലല്ലോ നമുക്ക് ഇതുപോലുള്ള സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു. പുള്ളി നമുക്ക് റഫർ ഇന്ന സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെയൊക്കെ ഒരാളാണ്. ഇപ്പം എൻ്റെ കൂടെ ഇതിനു മുമ്പ് ഞാൻ സാമെന്ന് പറഞ്ഞു ചേർന്നത് ആളുടെ കൂടെയാണ്. ഞാൻ ആദ്യം ഞാൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആളും ഇത് വിപിൻചേറിൻ്റെ വേറൊരു പതിപ്പാണ്. അപ്പം ആൾ കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ അങ്ങനത്തെ സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമയുടെ ഒക്കെ ഒരു മൂഡാണ്. വിൻചട്ടൻ എന്ന് പറയുമ്പോൾ വേറെ നേരെ തിരിഞ്ഞ് നേരെ ഉള്ള വേറെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം രണ്ടുപേരും എന്നെ രണ്ട് രീതിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. മറ്റേ ആളെ എനിക്ക് നല്ല പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, നല്ല സിനിമകൾ കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലാതെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നൊക്കെ കുറച്ചുകൂടി എന്നെ ഇന്നാക്കിയിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ഇവിടെ വിൻചട്ടൊക്കെ എത്താൻ പോലും കാരണം ആളുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇവിടുന്നായിട്ട് കുറച്ച് പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഇങ്ങനത്തെ ഒരു സിനിമയപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ഒരു അവസരം കിട്ടി ചെയ്ത് അത്രയേ ഉള്ളൂ.
1: ഇപ്പൊ സവിൻ പലപ്പോഴായി പറയുന്നുണ്ട് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് കൂട്ടായ്മയുടെ ഒരു നന്മയാണ് അതിലുണ്ടായിരുന്നതെന്ന്. നമുക്ക് ആ സിനിമ കാണുമ്പോഴും മനസ്സിലാവും, കാരണം ആ സിനിമയിലും സൗഹൃദമാണ്, സൗഹൃദം പൂത്തലേന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നല്ല കൂട്ടായ്മകളിൽ നിന്ന് ഇതുപോലെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, അത് മൊത്തത്തിൽ പ്രേക്ഷകരെ രസിപ്പിക്കട്ടെ. അത് കേരളം മാത്രമല്ല, കേരളത്തിന്റെ അതിർത്തികളെ കടന്ന് ഇപ്പൊ ലോകം മൊത്തം ആ കൂട്ടായ്മയുടെ ആ വിജയം ആഘോഷിക്കുകയാണ്. അപ്പൊ ഇനിയും ഇതുപോലെ നല്ല കൂട്ടായ്മയിൽ എത്തിപ്പെടാനും നല്ല സിനിമകൾ ഉണ്ടാക്കാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി നന്ദി.
0: താങ്ക് യു.
2: സംവിധായകൻ സവിൻ സാ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹായം സയ്യിദ് അൻവർ.
3: ചിത്രപതംഗം
2: അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11 ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം കൈകുട്ടിക്കളിപ്പാട്ടുകൾ കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ചത്. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ, ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. വൈകിട്ട് 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. രാത്രി 8:05 യുവവാണി. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണോമിയിലേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ച ആതിര കെ പി പങ്കെടുക്കുന്നു. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികൾ. രാത്രി 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1954 വരെയും ഭാരത വ്യോമസേനയുടെ തലപ്പത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്നു. 1954 വ്യോമസേനാധിപനായ ആദ്യ ഭാരതീയൻ ആരാണ്? ഇതായിരുന്നു എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. ഇതിന്റെ ഉത്തരം എയർ മാർഷൽ സുബ്രതോ മുഖർജി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1954 വരെയും ഭാരത വ്യോമസേനയുടെ തലപ്പത്ത്

പത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്നു. 1954 വ്യോമസേനാധിപനായ ആദ്യ ഭാരതീയൻ ആരാണ് എന്നതായിരുന്നു എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. അതിന്റെ ഉത്തരം എയർ മാർഷൽ സുബ്രതോ മുഖർജി. ഇനി ചിന്താശകലം. ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചേർച്ചിലിന്റെ വാക്കുകൾ: ആകാശത്തെ അധീശത്വം ഒരു യുദ്ധം അവസാനിപ്പിച്ചേക്കും, ഒപ്പം മനുഷ്യരാശിയെയും. ആകാശത്തെ അധീശത്വം ഒരു യുദ്ധം അവസാനിപ്പിച്ചേക്കും, ഒപ്പം മനുഷ്യരാശിയെയും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എഫ് എം ഡയറിയുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശുഭ. പുതിയ ചിന്തകളും ആശയങ്ങളുമായി എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു.

ഹലോ VPS ലേക്ഷോർ, ഗുഡ് മോർണിംഗ് പ്രിയരെ. ഇന്ന് നമുക്ക് സപ്തസ്വര രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞാലോ. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. നമ്മൾ അതിലെ നന്മ മാത്രം നോക്കിയാൽ മതി. സരിഗമ പദനിസ, ഇതിൽ 8 സ്വരമുണ്ട്. സാ രണ്ട് പ്രാവശ്യം വരുന്നതിനാൽ ഒന്ന് മാത്രം കണക്കിലെടുത്ത് ഇതിനെ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നു. ഇതിൽ സാ സത്യസ്വരൂപത്തെ, പരമാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പരമാത്മാവ് ഈ ഒരു അറിവിനെ ഋഷികൾക്ക് കൈമാറുന്നു. അതായത് ഋഷികൾ അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അവയെല്ലാം സ്വർഗവാസികളായ കിന്നരന്മാർ, അതായത് ഗന്ധർവന്മാർക്ക് പകർന്നു കൊടുക്കുന്നു. അതാണ് ഗാന്ധാരം. ഗന്ധർവന്മാർ അതുമായി മഹിയിലെത്തുന്നു, അതായത് ഭൂമിയിലെത്തുന്നു. അവിടെ ഓരോ രാജ്യത്തിനും ഓരോ രാജാവുണ്ട്. അവിടെയൊക്കെ കോട്ടുണ്ട്. കോട്ടിനെ പണ്ട് പറയുന്നത് കച്ചേരി എന്നാ. അവിടെ സംഗീതജ്ഞരുണ്ട്, അവരെയൊക്കെ മഹിപാലരെന്ന് പറയും. അതാണ് മാ എന്ന സ്വരം. അവിടെ നിന്നും അത് നേരെ വന്നെത്തുന്നത് നമ്മളിലേക്കാണ്, അതായത് പ്രജകളിലേക്ക്. അങ്ങനെ ഈശ്വരനിൽ നിന്നും പ്രജകളിലേക്ക് എത്തിയ ഈ അറിവ് തിരിച്ച് ഈശ്വരനിൽ എത്താനായി എന്ത് ചെയ്യണം? ധർമ്മം സംരക്ഷിച്ച് നമ്മളൊക്കെ ജീവിക്കണം. ധർമ്മോ രക്ഷതി രക്ഷിതാഹ. ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം തിരിച്ച് സംരക്ഷിക്കുന്നു. അതായത് ഇങ്ങനെ സ്വധർമ്മം പാലിച്ച് ജീവിക്കുന്നവൻ നിർഗുണ ബ്രഹ്മമായി മാറുന്നു. നീ ഈ നിർഗുണ ബ്രഹ്മൻ തിരിച്ച് സായിലെത്തുന്നു. ദാറ്റ് ഈസ് ദ എറ്റേണൽ ട്രൂത്ത്. ഇങ്ങനെയാണ് പറയുന്നത്. സാ മൂലാധാരമാണ്, രീ സ്വാധിഷ്ഠാനമാണ്, ഗ മണിപൂരകം, മാ അനാഹത ചക്രം, പാ വിശുദ്ധി, ധ ആജ്ഞാ ചക്രം, നീ സഹസ്രാര ചക്രം. ഇങ്ങനെ 7 ചക്രങ്ങളെയും 7 സ്വരങ്ങളായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. സോ സംഗീതമായാലും സാഹിത്യമായാലും എല്ലാം തന്നെ അവസാനം ചെന്നെത്തുന്നത് എവിടെയാണ്? സത്യം, നീതി, ധർമ്മം ഇവയെല്ലാം പാലിച്ച് ജീവിക്കുക എന്നതാണ്. അത് നമുക്കും ഇഷ്ടമായത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇന്നും

0: ആഘോഷത്തോടെ ആരംഭിക്കാം. ഹലോ വി പി എസ് ലേക് ഷുവർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷുവർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
3: ഹലോ,
0: ദിലീപ് കുമാർ ആണോ?
3: അതെ
0: ദിലീപ്, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്. എന്തൊക്കെയാണ് വിശേഷം ദിലീപേ? റിട്ടയർമെന്റ് ലൈഫ് നല്ല സന്തോഷല്ലേ? വേറെ പണിയൊന്നും ഇല്ലല്ലോ? ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
3: ഞാൻ മാതൃഭൂമിയിലായിരുന്നു.
0: ഏതില്?
3: മാതൃഭൂമി അക്കൗണ്ട്സിലായിരുന്നു.
0: എവിടെയാ വീട്? എവിടെയാ?
3: വൈറ്റില, വൈറ്റില പൊന്നുരുതിയിൽ.
0: പൊന്നുരുതിയിൽ കൊറേ കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ സ്വന്തമായിട്ട്?
3: ആ കുറച്ച് അത്യാവശ്യം.
0: എന്തൊക്കെ കൃഷി ഉണ്ട്?
3: കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് മാവ് പാവ്, പിന്നെ കുറച്ച് പച്ചക്കറികള്, പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സ് കുറച്ചുണ്ട്.
0: അടിപൊളി. ആ എത്ര കുട്ടികളാ ദിലീപിന്?
3: എനിക്ക് രണ്ടുപേരുണ്ട്.
0: എന്ത് ചെയ്യുന്നു മക്കള്?
3: ഒരാള് പുറത്താണ്, ഫോറിനാണ്.
0: എവിടെ?
3: യു കെയിൽ.
0: ഓക്കെ.
3: ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്.
0: എന്ത് നടത്തുന്നു?
3: ചായക്കപ്പിൾ എന്ന് പറഞ്ഞിട്ട്.
0: ചായക്കപ്പിൾ അതെവിടെയാണ്?
3: അത് ഇവിടെ തമ്മനം അടുത്ത്, തമ്മനം പുല്ലേപ്പടി റോട്ടിലെ. പുള്ളിക്ക് അതാണ് ഇഷ്ടം.
0: രണ്ടാൺകുട്ടികളാണോ?
3: ആ രണ്ടാൺകുട്ടികൾ രണ്ടുപേരും വിവാഹം കഴിച്ചു.
0: സന്തോഷമായിട്ടിരിക്കുന്നു.
3: ഒരാള് വിവാഹം കഴിച്ചിരിക്കുന്നത് റഷ്യൻ ആണ്.
0: അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ പണിയില്ല. പുള്ളിക്കാരിനോട് വർത്താൻ പറഞ്ഞ നമ്മള് ബുദ്ധിമുട്ടുണ്ടാ. വൈഫിന്റെ പേരെന്താ?
3: സെബു. സെബു നേരിട്ട് കണ്ടു.
0: ആണോ? സെബു എപ്പോ കണ്ടു?
3: സെബു മാഡത്തിന്റെ
0: ആ ഏകര ബുക്ക് റിലീസിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. സെബു ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, സെബു ജോലിയൊന്നുമില്ല, ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് സാഹിത്യ പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ, വായനശാലയിലെ പ്രസിഡന്റ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: ഓഹോ ഹോ ഹോ, എന്നാ സാഹിത്യകാരിയോട് ചോദിക്കും എങ്ങനെ ഉണ്ട് എന്റെ ബുക്ക് എന്ന്. കൊള്ളാമോ നോക്കി.
4: നമസ്കാരം.
0: നമസ്കാരം ഉണ്ട് സെബു. എങ്ങനെയുണ്ട്, വായനക്കാരി എന്ത് പറയുന്നു, കൊള്ളാമോ ബുക്ക്?
4: നന്നായിരുന്നു, ഞാൻ വായിച്ചിരുന്നു. ഞാൻ ഇത് വെച്ചിരുന്നു, പക്ഷെ അയച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ.
0: അതെന്താ അയക്കാൻ? ഇവിടെ ബാലേട്ടനാന്നുണ്ടെങ്കിൽ എന്റെ ബുക്കിനെ കൊണ്ട് അപഖ്യാതികൾ പറഞ്ഞ നാറ്റിച്ചോണ്ടിരിക്കുക. അപ്പൊ നിങ്ങളൊക്കെ വേണ്ടേ അത് തെറ്റാണെന്ന് പറയാൻ? ബാലേട്ടൻ പറയുന്നത് ഒരാളും ഈ ബുക്ക് വായിക്കൂല.
4: പിന്നെ ഞാൻ കുറച്ച് തിരക്കിലേക്ക് ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഇതെങ്ങനെ അയക്കാൻ വിട്ടുപോയിരുന്നല്ലോ. ഞാനത് കിട്ടി, അപ്പൊ പിന്നെ വായിച്ചിരുന്നു. 2025 ഫെബ്രുവരിയിലല്ലായിരുന്നു?
0: അതെ.
4: അതായത് മാർച്ചിന് തന്നെ വായിച്ചു തീർത്തിരുന്നു. മാർച്ചിൽ എന്റെ പുസ്തകപ്രകാശനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുമുമ്പ് ഞാൻ അത്രയ്ക്ക് വരുന്നതിന് മുമ്പ് വേഗം വായിച്ചു തീർത്തിരുന്നു. അങ്ങനെ എന്റെ കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ.
0: അപ്പൊ അയക്കണം കേട്ടോ. എനിക്കൊന്ന് വായിക്കാലോ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയെന്ന്. ബോറടിച്ചോ വായിച്ചപ്പം?
4: ഇല്ല ഇല്ല, ബോറടിച്ചൊന്നുമില്ല. ശരിക്കും നല്ലൊരു ജീവിത, ആ ജീവിതയാത്രയിലൂടെ വായനക്കാരനെ കൊണ്ടുപോകുന്ന നല്ലൊരു എഴുത്ത് തന്നെയായിരുന്നു അത്.
0: അങ്ങനെ
4: വായിച്ചു ഞാൻ എത്തിച്ചു. എനിക്ക് സന്തോഷം. എന്തായാലും ചേച്ചി വിളിച്ചു, അതിൽ വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റി.
0: ഓ വളരെ സന്തോഷം സിബു. അപ്പൊ രണ്ടാക്കും കൂടി ഏത് പാട്ടാ ഞാൻ വെച്ച് തരേണ്ടത് പറഞ്ഞോളൂ.
4: നീലാംബുജങ്ങൾ വിടർന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
4: എന്തായാലും വളരെ സന്തോഷം.
0: വളരെ സന്തോഷം.
4: എല്ലാവരും
0: താങ്ക് യു ദിലീപ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS Lakeshore Hospital, എറണാകുളം.
2: വെരി ഗുഡ് മോർണിംഗ് ടു യു ആശേച്ചി.
3: ആശേച്ചി,
4: എന്തോ
3: ആദ്യത്തെ കത്ത് ഞാൻ വായിക്കാണ്.
4: ഹലോ
3: VPS Lakeshore.
4: എന്തോ
3: ആരും പറയാത്തൊരു വിഷയമാണ് ഞാൻ എഴുതുന്നത്.
4: വായിച്ചു
3: കഴിഞ്ഞതിന് ശേഷം
4: തീരുമാനിക്കും.
3: ഈയിടെ വൈറലായ ഒരു പാട്ട് കേട്ടിട്ടില്ലേ?
4: എന്താ?
3: അച്ഛാ കുറച്ച് പൈസ വേണം, അർജന്റ, ജോലിക്കൊന്നും പോകാൻ വയ്യ, തുമ്മല എന്ന് തുടങ്ങുന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഈ തുമ്മലാണ് ഈ കത്തിലെ ഇന്നത്തെ നായകൻ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അതൊരു പുണ്യകർമ്മമായിരുന്നു. ആയുഷ്മാൻ ഭവ, ദീർഘായുസ്സുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ചുറ്റുമുള്ളവർ അങ്ങേയറ്റം സ്നേഹവും വാത്സല്യവും വാരി വിതറുന്ന ഒരു
4: സുവർണകാലം.
3: അല്ലെങ്കിൽ ആരോ നിന്നെ കുറിച്ച് കാര്യമായി പറയുന്നുണ്ട് എന്നായിരിക്കും വ്യാഖ്യാനം. ആ പറച്ചിൽ കുറ്റമാകാം, അല്ലെങ്കിൽ സ്നേഹമാകാം. സ്നേഹത്തോടെയാണ് പറയുന്നതെങ്കിൽ പലതും വലത് കണ്ണ് തുടിക്കും എന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ ആ നല്ല കാലമൊക്കെ എന്നേ
4: പെണ്ണുങ്ങൾക്കിടത് കണ്ണ്.
3: അതെ, കൊറോണ എന്നൊരു മഹാമാരി ലോകം ചുറ്റിപ്പോയതിന് ശേഷം തുമ്മൽ എന്നത് സ്നേഹത്തിന്റെ അടയാളമല്ല, മറിച്ച് കൊടും ക്രിമിനൽ കുറ്റമായാണ് സമൂഹം അതിനെ കാണുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് ഒരാൾ തുമ്മിയാൽ അയാൾ നശിപ്പിക്കുന്നത് ചുറ്റും നിൽക്കുന്നവരുടെ മനസമാധാനം കൂടിയാണ്. അത്തരമൊരു ഭീകരാന്തരീക്ഷത്തിൽപ്പെട്ട് ജീവശ്വാസം നിലച്ചുപോയ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൊറോണയുടെ ഭീതി ഒഴിഞ്ഞു തുടങ്ങിയ, കോവിഡിനെ മറന്നു തുടങ്ങിയ ഒരു തിങ്കളാഴ്ച രാവിലെ 8 സമയം കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ KSRTC ബസ്സിലാണ് ഞാൻ കയറിയത്. വണ്ടിയുടെ ഉള്ളിലെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. കാല് കുത്താൻ ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം. കമ്പിയിൽ തൂങ്ങി നിൽക്കുന്നവർ, സീറ്റിലിരിക്കുന്നവരുടെ മടിയിലേക്ക് വീഴാൻ പോകുന്നവർ, കണ്ടക്ടറുടെ വിസലടിയും ചില്ലറ പൈസയുടെ കിലുക്കവും, മൊത്തത്തിൽ ശ്വാസം മുട്ടിക്കുന്ന ബസ് അന്തരീക്ഷം. ഞാൻ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് നടുവിലത്തെ സീറ്റിലിരിക്കുന്ന ഒരു ചേട്ടന്റെ തോളോട് തോൾ ചേർന്ന് കമ്പിയിൽ തൂങ്ങി നിൽക്കുകയാണ്. ഓഫീസിൽ എത്താൻ ഇനിയും ഒരു മണിക്കൂർ യാത്ര ബാക്കിയുണ്ട്. ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ ഓഫീസിൽ പോകുന്നതിന്റെ അതേ ഗൗരവവും ബസ്സിലെ ശ്വാസം മുട്ടിക്കുന്ന മടുപ്പും തെളിഞ്ഞു കാണാം. എല്ലാവരും ശാന്തമായി ഓരോരുത്തരുടെ ലോകത്ത് മുഴുകിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ശാന്തതയെ കീറിമുറിച്ചുകൊണ്ട് എന്റെ കൃത്യം പിന്നിൽ നിന്ന് ആ ശബ്ദം ഉയർന്നത്. ഒരാന തുമ്പിക്കൈ വീശി കാഹളം മുഴക്കുന്നത് പോലെ സർവശക്തിയും എടുത്ത ഒരാൾ തുമ്പിയിരിക്കുന്നു. ആ ശബ്ദം കേട്ട അതേ സെക്കൻഡിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ തലകളും, കുറഞ്ഞത് ഒരു 60 ജോടി കണ്ണുകൾ ഒരൊറ്റ ഞൊടിയിടയിൽ കൃത്യം 180 ഡിഗ്രി തിരിഞ്ഞ് ആ ഒരൊറ്റ മനുഷ്യനിലേക്ക് ഫോക്കസ് ചെയ്തു. ഞാൻ ഞെട്ടിപ്പിടഞ്ഞ് പതുക്കെ തിരിഞ്ഞു നോക്കി. എന്റെ തൊട്ട് പിന്നിലാണ് തുമ്മിയ ചേട്ടൻ നിൽക്കുന്നത്. കക്ഷിയുടെ മുഖത്ത് മാസ്ക് പോയിട്ട് സ്വന്തം തൂവാല പോലും ഇല്ല. തുമ്മി തീർത്തതിന്റെ ഒരു വല്ലാത്ത ആശ്വാസത്തോടെ മുഖം തിരുമ്മി യാതൊരു ഭാവഭേദവും ഇല്ലാതെ പുള്ളി നിൽക്കുകയാണ്. ആ നിമിഷം ആ ബസ്സിലുണ്ടായ ആളുകളുടെ കണ്ണുകളിൽ കണ്ടത് ശുദ്ധമായ മരണഭയമായിരുന്നു. ഇവൻ തുപ്പിയത് വെറും തുമ്മലല്ല, അന്തരീക്ഷത്തിലേക്ക് സ്പ്രേ ചെയ്ത കൊറോണ ബാക്ടീരിയകളുടെ ആറ്റോമിക് ബോംബാണ് എന്ന ഭാവത്തിലായിരുന്നു എല്ലാവരുടെയും നോട്ടം. എന്റെ അവസ്ഥയാണെങ്കിൽ അതിലും പരിതാപകരമായിരുന്നു. കാരണം ബോംബ് എന്റെ ബാക്കിൽ തന്നെയാണ്. ആ അണുബോംബ് പൊട്ടിയത് എന്റെ പിൻകഴുത്തിൽ നിന്ന് കഷ്ടിച്ചൊരടി മാത്രം അകലെ വെച്ചു.
4: പെട്ടെന്ന് കിട്ടും.
3: എന്റെ ഷർട്ടിന്റെ കോളറിലൂടെ വൈറസുകൾ ഓരോന്നായി മാർച്ച് പാസ്റ്റ്.

0: എന്റെ മൂക്കിലേക്ക് കയറാൻ വരികയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല, ഉള്ളിലേക്ക് വലിച്ചു വിടാൻ തുടങ്ങിയ ശ്വാസം ഞാൻ തൊണ്ടയിൽ വെച്ച് അടിയന്തരമായി ലോക്ക് ചെയ്തു. കാരണം ഒരൊറ്റ ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ കഴിഞ്ഞു, അടുത്ത 14 ദിവസം ഞാൻ ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് ഞാൻ കണ്ണുകൾ ഉരുട്ടി നെഞ്ചു വീർത്തു വന്നു. കവിളുകൾ രണ്ടും വായു നിറഞ്ഞു വീർത്തു. കണ്ണിലൂടെ വെള്ളം വരാൻ തുടങ്ങി. എന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് സാനിറ്റൈസർ കുപ്പിയെടുത്ത് സ്വന്തം മുഖത്തും കുപ്പായത്തിലും ബസിന്റെ കമ്പിയിലുമൊക്കെ തുരിതുരാർ സ്പ്രേ ചെയ്യാൻ തുടങ്ങി. അയാൾ അടുത്തുള്ളവരോടായി കട്ടക്കലിപ്പിൽ അടക്കം പറഞ്ഞു. മാസ്ക് വെക്കാതെ തെണ്ടികൾ വണ്ടിയിൽ കയറി മനുഷ്യന്റെ മേക്കിട്ട് കയറി തുമ്മിക്കൊള്ളും ഓരോ ജന്മങ്ങൾ. തുമ്മിയ ചേട്ടൻ ആകെ ചമ്മി നാണം കെട്ടുപോയി. പുള്ളി ചുറ്റും നോക്കിയപ്പോൾ ആരും അയാളുടെ
1: മുഖം.
0: പകരം എല്ലാവരും അയാളിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ വേണ്ടി വശങ്ങളിലേക്ക് ഉന്തിത്തള്ളി മാറുകയാണ്. ആ ബസ്സിലെ കൊടും കുറ്റവാളിയായി ആ പാവൻ ചേട്ടൻ ഒരു നിമിഷം കൊണ്ട് മാറി. പുള്ളി വേഗം തലകുനിച്ച് മുണ്ടിന്റെ തുമ്പെടുത്ത് മുഖം മുഴുവൻ മൂടിക്കെട്ടി. ഇതിനിടയിൽ എന്റെ അവസ്ഥ പണ്ടാരടങ്ങുകയായിരുന്നു. ശ്വാസം അടക്കി പിടിച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. കണ്ണിലിട്ട് കയറാൻ തുടങ്ങി. ഇനിയും ശ്വാസം എടുത്തില്ലെങ്കിൽ കൊറോണ വന്നിട്ടല്ല ശ്വാസം മുട്ടി ഞാൻ ബസിന്റെ തറയിൽ വീണ് ചത്തുപോകുന്ന അവസ്ഥയായി. വേറെ വഴിയില്ല. ആരും കാണാതെ ഷർട്ടിന്റെ കോളർ വലിച്ച് മൂക്കിനോട് അമർത്തി പിടിച്ച് അരിപ്പയിലൂടെ ചായ അരിക്കുന്നത് പോലെ ഞാൻ വളരെ പതുക്കെ ഒരു കൊച്ചു ശ്വാസം ഉള്ളിലേക്ക് വിട്ടു. ആഹാ, ജീവൻ തിരിച്ചു കിട്ടി. അടുത്ത സ്റ്റോപ്പ് എത്തിയതും ആ തുമ്മിയ ചേട്ടൻ ടിക്കറ്റ് ബാക്കി പോലും വാങ്ങാതെ
1: ഇറങ്ങിപ്പോയി.
0: ബസിന്റെ വാതിലൂടെ താഴേക്ക് ഒരൊറ്റ ചാട്ടായിരുന്നു. പുള്ളി ഇറങ്ങിപ്പോയ ശേഷമാണ് ആ ബസ്സിലെ ജനങ്ങൾ ശ്വാസം നേരെ വീണത്. അന്നത്തെ ആ യാത്രയ്ക്ക് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ആരെങ്കിലും തോക്കോ ബോംബോ എടുത്ത് മുന്നിൽ വന്നാൽ പോലും ഒരുപക്ഷെ മലയാളി ഇത്രയും പേടിക്കില്ല. പക്ഷെ പൊതുസ്ഥലത്ത് വെച്ച് മാസ്ക് ഇല്ലാതെ ആരെങ്കിലും തലയൊന്ന് വെട്ടിച്ച് ഹാ എന്ന് മൂളിയാൽ മതി, അപ്പൊ തന്നെ സകല മലയാളിയും അർദ്ധപ്രാണനായി ഒരൊറ്റ ഓട്ടം കൊടുക്കും. ജീവൻ മുഖ്യം ബിഗിലേ. എന്തായാലും കൊറോണ വന്നതിന് ശേഷം മലയാളികളിൽ സാമൂഹ്യ ശുചിത്വ ബോധം കൂടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്നേഹത്തോടെ സാബു ജോസ്, സാമൂഹ്യ ശുചിത്വ മിഷൻ.
1: സാമ്പു, ഇത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ ഒരു പരിധിവരെ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
0: കൊറോണ കാലത്ത്
1: കാലത്തല്ല, എനിക്ക് PED ആയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തു പോകുമ്പം അത്യാവശ്യം മാസ്ക് വെക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ ജോലി ഇതായതുകൊണ്ട് എന്തെങ്കിലും ചുമയോ ജലദോഷമോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്റെ ജോലി അത് സാരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ
0: ഞാൻ അടുത്ത കാലത്ത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഭക്ഷണം കഴിക്കാൻ പോയപ്പോ 2 ചെറിയ പെൺകുട്ടികൾ മാസ്ക് വെച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇവരുടെ നാട്ടിലൊന്നും കൊറോണ മാറിയിട്ടില്ല, എല്ലായിടത്തും മാറിയല്ലോ. പറഞ്ഞു, നടികളാണ്.
1: ഓ, നടികളായത് കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ
0: കാണാതിരിക്കാൻ
1: ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ, എനിക്ക് എന്തെങ്കിലും
0: അസുഖം
1: ഇല്ല, ഞാൻ എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ
0: ഇപ്പോഴും
1: ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പണ്ടൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ സാമാന്യ മര്യാദ മനസ്സ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. നമ്മളൊരു തുമ്മൽ തുമ്പാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മാസ്ക് വെച്ചിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ ടവല് കൊണ്ട് നമ്മുടെ മൂക്കും വായും പൊത്തുന്നതും മറ്റുള്ളവരുടെ സുരക്ഷ ഒരു പരിധിവരെ കാത്തു സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
0: Okay.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, BPH ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം BPH ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: ഈ കത്തയച്ചിരിക്കുന്നത് കൃഷ്ണദാസ് ആണ്. പ്രിയപ്പെട്ട ശിശി ബാലയുടെ ഹലോ BPH ലേക് ഷോർ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാൻ ഈ പ്രോഗ്രാമിന്റെ സ്ഥിരം ശ്രോതാവാണ്. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയും മക്കളും എല്ലാം സ്ഥിരം കേൾക്കുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കാണിക്കാത്ത കുസൃതികൾക്ക് കണക്കില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്ക് സാറിനോട് കുസൃതി കാണിച്ച കൂട്ടുകാർക്കിടയിൽ ഹീറോയും ഒപ്പം കയ്യോടെ പിടിക്കപ്പെട്ടതുമായ ഒരു അനുഭവം എഴുതട്ടെ. ഞാൻ പാലക്കാട്ടുകാരനാണ്, പേര് കൃഷ്ണദാസ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണക്ക് എന്ന് പറയുന്നത് പേടി സ്വപ്നമായിരിക്കും പലർക്കും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കണക്ക് സാർ വന്ന ബോർഡിൽ ചോക്കും കൊണ്ട് എഴുതി തുടങ്ങിയാൽ അപ്പൊ തന്നെ എനിക്ക് വല്ലാത്ത ഉറക്കവും ബോറടിയും വരും. എനിക്കും ഉറങ്ങിയാൽ സാറിന്റെ ചോക്ക് കൊണ്ടുള്ള ഏറും അടിയും ഉറപ്പ്. അത് പോരാഞ്ഞിട്ട് ഒരു പ്രശ്നം തന്നിട്ട് ബോർഡിൽ എഴുതി കൂട്ടാൻ പറയും. അത് പേടിച്ചിട്ട് കണക്ക് പീരീഡിൽ ഉറങ്ങാതിരിക്കാൻ ഞാൻ ചെയ്യുന്നത് നോട്ട്ബുക്കിന്റെ പുറകിൽ വെറുതെ എന്തെങ്കിലും കുത്തിക്കുറിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഉച്ചയുണക്കെ കഴിഞ്ഞ് നല്ല ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കണക്ക് സാറായ പ്രഭാകരൻ സാർ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. സാറ് വന്നാൽ പിന്നെ ആരും മിണ്ടാൻ പാടില്ല, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. സാറിന്റെ മുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നല്ല കൂർത്ത മൂക്കും കണ്ണിലൊരു വലിയ വട്ടക്കണ്ണടയും എപ്പോഴും ചുളിച്ചു പിടിച്ച ഒരു മുഖഭാവവും. സാറ് വന്ന ബോർഡിൽ എന്തൊക്കെയോ സമവാക്യങ്ങൾ എഴുതാൻ തുടങ്ങി. എനിക്ക് തലയിൽ ഒന്നും കയറുന്നില്ല. ബോറടിച്ചിട്ട് പ്രാന്ത് പിടിച്ചപ്പോ ഞാൻ പേനയെടുത്ത് നോട്ട്ബുക്കിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ കുത്തി വരയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്ക് സാറിനെ ഒന്ന് നോക്കി എനിക്ക് ഉള്ളിൽ ഒരു ആശയം തോന്നി. സാറിന്റെ ഒരു തമാശപ്പടം അങ്ങ് വരച്ചു കളയാം. ആദ്യം വലിയ രണ്ട് വട്ടങ്ങൾ വരച്ച് കട്ട കണ്ണടയാക്കി, അതിനുള്ളിൽ വലിയ കൃഷ്ണമണിയുള്ള ഉണ്ടക്കണ്ണ് വരച്ചു. കണ്ണടയുടെ നടുക്ക് വലിയ ഉരുളക്കിഴങ്ങ് പോലുള്ള മൂക്ക്, പുറത്തേക്ക് വിരിഞ്ഞു തടിച്ച ചുണ്ടുകൾ, ചുണ്ടിനു മീതെ ഓലമടൽ പോലെ മീശ വരച്ചു വെച്ചു. മീശയുടെ അറ്റം അണ്ണാന്റെ വാല് പോലെ വിടർത്തി വെച്ചു. ചെവികൾ രണ്ട് വവ്വാലിന്റെ ചിറക് പോലെയും വലിയതാക്കി വരച്ചു. പോരാത്തതിന് തലയിലെ ബാക്കിയുള്ള 4 മുടികൾ ആകാശത്തേക്ക് എഴുന്നു നിൽക്കുന്ന രീതിയിലും വരച്ചു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സാറിന്റെ തനിമുഖം തന്നെ. ആ പടത്തിന് താഴെ നമ്മുടെ സ്വന്തം കൊമ്പൻ എന്നുകൂടി എഴുതി ചേർത്തു. ചിത്രം കണ്ടപ്പോ എനിക്ക് എന്നെ ചെറിയ ഇളക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പതുക്കെ എന്റെ തൊട്ടപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന അനൂപിനെ തോണ്ടി ബുക്ക് അങ്ങോട്ട് കൊടുത്തു. അവൻ അത് കണ്ടതും വായ പൊത്തിപ്പിടിച്ച് ചിരിക്കാൻ തുടങ്ങി. അവൻ അത് പുറകിലെ ബെഞ്ചിലിരുന്ന വിപിന് കാണിച്ചു കൊടുത്തു. വിപിൻ അത് കണ്ട് ചിരിച്ച് ഡെസ്കിൽ കമിഴ്ന്നു വീണു. ചിത്രം അങ്ങനെ പതുക്കെ പതുക്കെ അടുത്ത ബെഞ്ചുകളിലേക്ക് ചിരി പടർത്തിക്കൊണ്ട് പോയി. എന്റെ വര ഇത്രയ്ക്ക് വലിയ ഹിറ്റായതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുന്നത്. പെട്ടെന്നാണ് ക്ലാസ്സിൽ വല്ലാത്തൊരു നിശബ്ദത വന്നത്. അടുത്ത നിമിഷം എന്റെ തോളിൽ വളരെ കനമുള്ള ഒരു കൈ വന്നമർന്നു. ഞാൻ തല തിരിച്ചു നോക്കി. എന്റെ നെഞ്ചിരിപ്പ് ഒറ്റ സെക്കൻഡോട് നിലച്ചു പോയി. എന്റെ തൊട്ടു പിന്നിൽ സാക്ഷാൽ പ്രഭാകരൻ സാർ. സാറിന്റെ കയ്യിൽ എന്റെ നോട്ട്ബുക്ക്. എപ്പോഴാണ് സാറ് ശബ്ദമുണ്ടാക്കാതെ എന്റെ പുറകിൽ വന്ന് നിന്നതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. പടത്തിൽ നോക്കി സാറിന്റെ മൂക്കും കണ്ണടയും വവ്വാലിന്റെ ചെവിയും ഒക്കെ കണ്ട് സാറിന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. നീയാണോടാ ഇത് വരച്ചത്? പേടി കൊണ്ട് ഞാൻ തല താഴ്ത്തി നിന്നു. അടിയുറപ്പ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആളെ വന്നിട്ട് കയറിയാൽ മതി എന്ന് പറയും, ക്ലാസ്സിൽ നിന്നും പുറത്താക്കും. എന്തിനും മനസ്സുകൊണ്ട് തയ്യാറായി ഞാൻ തല താഴ്ത്തി നിൽക്കുമ്പോൾ സാറ് വീണ്ടും ചോദിച്ചു, ഈ കൊമ്പൻ നീയാണോ അതോ ഞാനാണോ? അത് കേട്ടതും ക്ലാസ്സിലെ പിള്ളേരൊക്കെ അതുവരെ അടക്കി പിടിച്ച ചിരി ഒരൊറ്റ പൊട്ടലായി പുറത്തു ചാടി. ക്ലാസ് മൊത്തം ചിരിയോട് ചിരി. അടുത്ത നിമിഷം സാറിന്റെ സൈലന്റ് എന്ന സ്വരം ഉച്ചത്തിൽ മുഴങ്ങി. പിടിച്ച് കെട്ടിയതുപോലെ ക്ലാസ് നിശബ്ദമായി. കണക്ക് പരീക്ഷയ്ക്ക് 0 എന്നാ തോന്നിയാസത്തിന് ഒരു കുറവുമില്ല. നടക്ക് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക്. സാർ എന്നെയും കൊണ്ട് പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അതുവരെ സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്ന് ഞാൻ കരയാൻ തുടങ്ങിയിരുന്നു. പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് കയറിയ കണക്ക് സാർ ഞാൻ വരച്ച പടം പ്രിൻസിപ്പളിന്റെ മുന്നിൽ തുറന്നു വെച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ ഇവന് കണക്ക് പഠിക്കുന്നതിനേക്കാൾ താല്പര്യം വരയ്ക്കുന്നതാ, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. സാറ് പറഞ്ഞത് കേട്ട് എന്റെ കരച്ചിൽ ഉച്ചത്തിലായി. കണക്ക് സാറ് എന്റെ മുഖത്ത് ഗൗരവത്തിൽ നോക്കിയിട്ട് വീണ്ടും പറഞ്ഞു, അതുകൊണ്ട് അടുത്ത മാസമല്ലേ ജില്ലാതല ഡ്രോയിങ് മത്സരം, ഇവനെ നമുക്ക് മത്സരത്തിന് വിടണം. കണക്ക് മാഷ് അവസാനം പറഞ്ഞത് കേട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്റെ കരച്ചിൽ ആവിയായി പോയി. കേട്ടത് വിശ്വസിച്ചു.

0: വിശ്വസിക്കാതെ ഞാൻ സാറിനെ നോക്കി. അതേടാ, തനിക്ക് വരയിൽ നല്ല കഴിവുണ്ട്. സാറ് ഗൗരവം വിടാതെ പറഞ്ഞു. പ്രിൻസിപ്പളും കണക്ക് സാറും എന്നെ ചിരിയോടെ നോക്കി. എന്റെ കൈ പിടിച്ച് കൈവെള്ളയിൽ ചൂരൽ കൊണ്ട് ചെറിയ അടി വെച്ച് തന്നിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു, നീ കണക്ക് പിരീഡിൽ പടം വരച്ചതിനായത് എനിക്ക് ആ അടി നൊന്തില്ലെന്ന് മാത്രമല്ല സന്തോഷവും അഭിമാനവും തോന്നി. പ്രിൻസിപ്പൾ ഉടനെ തന്നെ ഡ്രോയിങ് സാറിനെ വിളിച്ചു വരുത്തി ജില്ലാതല മത്സരത്തിൽ എന്റെ പേരും ചേർത്തു. ആ വർഷം ഡ്രോയിങ്ങിൽ ഒന്നാം സമ്മാനം
1: എനിക്കായിരുന്നു.
0: അതോടെ എനിക്ക് കണക്കിനോടും കണക്ക് സാറിനോടും ഉണ്ടായിരുന്ന എല്ലാ ബോറടിയും മാറി കണക്കിലും ഞാൻ മിടുക്കനായി. അശിജി ബാലട്ട, ഇഷ്ടത്തോടെ ചെയ്താൽ ലോകത്ത് ഏതൊരു കാര്യവും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസിയായി ചെയ്യാൻ കഴിയുമെന്ന് അതോടെ എനിക്ക് മനസ്സിലായി. വിത്ത് ലവ്, കൃഷ്ണദാസ്.
1: കൃഷ്ണദാസെ, ഏറ്റവും വളരെ പോയറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാരോപദേശമാണ് നമ്മുടെ ഈ ശ്രോതാക്കൾക്കിടയിലേക്ക് സ്വന്തം അനുഭവത്തിലൂടെ കൃഷ്ണദാസ് വരച്ച് കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ മഹാഭൂരിപക്ഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് അവരുടെ ജീവിതരേഖ വരച്ചു വെക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനു പകരം കുട്ടികൾക്ക് സ്വയമേവ ഒരു പാഷൻ കണ്ടെത്താൻ കഴിയുന്ന കാലം വരെ അവരെ സ്വതന്ത്രരായി വിടുകയും അങ്ങനെ ഒരു പാഷൻ അവർ സ്വയമേവ കണ്ടെത്തിയാൽ ആ വഴിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നിടത്താണ് സത്യം പറഞ്ഞാൽ ഒരു നല്ല രക്ഷാകർത്താവ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്.
0: ഇപ്പൊ
1: എന്റെ മകൾ, ഞാൻ എപ്പോഴും ചെറുപ്പം മുതലേ പറയും, മോളെ എനിക്ക് നീ ഒരു IAS ആയിട്ട് കാണാനാണ് അച്ഛന് ഭയങ്കര ഇഷ്ടം, നീ ഏറ്റവും മിടുക്കിയായിട്ട് പഠിക്കണം. അപ്പൊ അവള് നന്ന മിടുക്കിയായിട്ട് പഠിച്ചു. അങ്ങനെ ഞാൻ അവളുടെയും സമ്മതത്തോടു കൂടിയിട്ടാണ് ഞാൻ എക്കണോമിക്സിന് ചേർക്കുന്നത് ഡിഗ്രിക്ക്. പക്ഷെ എക്കണോമിക്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവസാന നാളുകളിലാണ് പറയുന്നത്, അച്ഛാ എനിക്ക് അങ്ങനെ ഒരു മോഹമില്ല. പേടിച്ചിട്ടാണ്, എത്രയോ നമ്മൾ പുസ്തകമൊക്കെ കെട്ടുകണക്കിന് വീട്ടിൽ വാങ്ങിച്ചു വെച്ചു, പക്ഷെ അതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ അവൾ സ്വയം കണ്ടെത്തി. പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു വരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവളും വരയുടെ ഒരു ലോകം. എപ്പോഴാണ് ഇവള് ചിത്രം വരക്കാൻ തുടങ്ങിയെന്നോ ഏത് ചിത്രമാണ് ഇവള് വരച്ചതെന്നോ ഏതൊക്കെ സമ്മാനമാണ് നീ നേടിയതെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അവിടെ അവളായിട്ട് ഒരു വഴി കണ്ടെത്തുന്നു, ആ വഴിയായിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത്, അവിടേക്ക് പോവട്ടെ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളായിട്ട് ഇനിയിപ്പോ എതിർക്കാൻ പറ്റില്ല. ഇപ്പോ ഡാനിയുടെ മകൾ, ഡാനി ആഗ്രഹിച്ച ഒരു വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഡാനിയും എതിരെ നിന്നിട്ടില്ല. ആ ചേച്ചിയുടെ മോൻ പാട്ടുകാരനാവാൻ വേണ്ടിയിട്ടാണ് പോയത്, പക്ഷെ അതിന്റെ കൂടെ അവൻ മറ്റൊരു പണിയും കൂടി കണ്ടെത്തിയതോടു കൂടിയിട്ട് അവനിന്ന് ഒരേ സമയത്ത് പാഷനും പ്രൊഫഷനും മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്, കുട്ടികൾക്ക് വിടൂ. അവർ പാഷനേറ്റ് ആയിട്ട് ഒരു കാര്യം പഠിക്കുമ്പോ 10% എന്നുള്ളത് 100% മാറും. അതുകൊണ്ട് തീരുമാനം നമ്മുടേതല്ല, തീരുമാനം അവരുടേതാണ്. അതിനുള്ള ആത്മധൈര്യം കാണിക്കുന്നവരാണ് യഥാർത്ഥ രക്ഷിതാക്കൾ.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ബാലട്ടൻ പറഞ്ഞതെല്ലാം ആരും കേട്ടല്ലോ. നമ്മുടെ കുട്ടികൾ വ്യക്തികളും കൂടിയാണ്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ടതുണ്ട്. അവർക്ക് എന്താണോ ഇഷ്ടം, ബാലട്ടൻ പറഞ്ഞതുപോലെ അവരുടെ പാഷനും കൂട്ടത്തിൽ തന്നെ ഒരു പ്രൊഫഷനും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. വെറും പാഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു പരിധി വിട്ടൊന്നും നമുക്ക് കളിക്കാൻ പറ്റില്ല. രണ്ടും രണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കുക. ഈ വഴിയെ പോയാൽ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു പ്രൊഫഷനും കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മറ്റതും കൂടെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതാണ് ഒരു യഥാർത്ഥ രക്ഷിതാവ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള ഒരു വ്യക്തികളല്ല നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. ആ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം. നന്ദി,
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 9 മണി കഴിഞ്ഞ 1:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഗാനമാണ് വിനീത് ശ്രീനിവാസൻ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മിജു ജോസഫ്.

ഇനി വാഴുന്നോർ എന്ന ചിത്രത്തിലെ ഗാനമാണ് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി റോബിൻഹുഡ് എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ഗാനശില്പികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, M. ജയചന്ദ്രൻ.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: സമയം 9:22. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. മിഴിരണ്ടിലും എന്ന ചിത്രത്തിലെ ഗാനം ഇനി. യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം രവീന്ദ്രൻ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഈ ചിത്രത്തിൽ ഗണേഷ് സുന്ദരം, സൗമ്യ രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനമാണ് ഇനി. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി ബാൽ.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിംഗ് പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: കുറുകെ പറക്കാൻ ചിറകില്ലാത്ത എത്രയോ മനസ്സുകളായിരിക്കും പ്രണയം മുരടിച്ച് മുമ്പ് മരിച്ചിട്ടുണ്ടാവുക.
0: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
2: ആ ദിക്കിലേക്ക് ഞാൻ മെല്ലെ നടന്നു. വശങ്ങളിലൊന്നും ആരെയും കാണാനായില്ല. നടന്ന് കെട്ടിടത്തിന്റെ പിന്നിലെത്തി. അവിടെ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് ഒരു സ്ത്രീ.
0: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഒന്നിനും വേണ്ടിയല്ലാതെ
3: അവളെ വരച്ച സമൂഹത്തിനു മുന്നിൽ അവൾ ചുരുണ്ടു നിന്നപ്പോൾ വിളിച്ചു കുലസ്ത്രീ.
0: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം ശരത്.

0: അശോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹംലോക്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ് മധു ബാലകൃഷ്ണൻ, ചിത്ര, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എം ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം
1: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
2: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
1: അങ്ങനെ പറയരുത്.

0: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
1: ഞാൻ വരും.
0: വരണ്ട.
1: വരും.
0: ഹാ വരണ്ട.
1: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
0: എന്റെ ചിറ്റൂർ കാവിൽ അമ്മേ.
1: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭം മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
0: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
1: പിന്നെ
0: നമ്മുടെ മൊബൈൽ ആപ്പ്.
1: അതെ, വേവ്സ് ആപ്പ്.
0: ലോകത്തെ എവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
1: വേവ്സ് ആപ്പ്.
2: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ

0: കഥകൾ നമ്മൾ.
1: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30.
2: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 0484-42-63-97 അല്ലെങ്കിൽ 42-63-87. മറ്റൊരു നമ്പർ 94-46-45-58-88. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടി. ചർച്ച ചെയ്യുന്ന വിഷയം സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ. അറിയിപ്പ് കഴിഞ്ഞു.
3: ആകാശവാണി FM വാർത്തകൾ.
2: പത്താമത് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. വ്യോമസേനാ ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവർ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധീരതയും കൃത്യതയും പ്രവർത്തന സജ്ജതയും ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സഹകരണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ സഹകരണ സമ്മേളനം ഇന്ന് ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ ആരംഭിക്കും. 15 സംസ്ഥാനങ്ങളിലെ സഹകരണ സെക്രട്ടറിമാരും 14 സംസ്ഥാനങ്ങളിലെ രജിസ്ട്രാർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രശസ്ത ബോളിവുഡ് മറാത്തി ചലച്ചിത്ര നടൻ നാനാ പട്ടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മലപ്പുറം ജില്ലയിലെ തെന്നല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെയും ഡയറക്ടർമാരുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ബാങ്ക് പ്രസിഡന്റ് MP കുഞ്ഞുമൊയ്തീൻ, ഡയറക്ടർമാരായിരുന്ന അലി ഹസൻ, സജിത, സെക്രട്ടറി വാസുദേവൻ മൂസത് എന്നിവരുടെ വീട്ടിലായിരുന്നു റെയ്ഡ്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ബ്രോൺസ് മെഡൽ വിജയി MR അർജുനെ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ആദരിക്കും. വൈകിട്ട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. വനിതാ ഫുട്ബോൾ ടീം സൌഹൃദ മത്സരത്തിൽ ഇന്ത്യ റഷ്യ മത്സരം ഇന്ന്. കൊൽക്കത്തയിൽ വൈകിട്ട് 6:00 മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 36 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8 വേൾഡ് സൈറ്റ് ഡേ അഥവാ ലോക കാഴ്ച ദിനം. കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കാഴ്ച നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം നൽകുന്നതിന് വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കണ്ണുകളുടെ സംരക്ഷണത്തിൽ നാം എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഓഫ്താൽമോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ അനിത ബീനു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അന്ധത ഉൾപ്പെടെയുള്ള കാഴ്ച വൈകല്യങ്ങളിൽ ലോക ശ്രദ്ധ വരുത്തുവാനായി ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നസും ചേർന്ന് ആഗോളതലത്തിൽ എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നു. ഈ വർഷം ഒക്ടോബർ 8 നാം വേൾഡ് സൈറ്റ് ഡേ ആചരിക്കുന്നു. ലവ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക അല്ലെങ്കിൽ കരുതുക എന്നതാണ് ഈ ദിനത്തിന്റെ സന്ദേശം. അന്ധത ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, സമൂഹവുമായുള്ള ഇടപെടൽ, സ്കൂൾ തൊഴിലവസരങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അന്ധത ഒരു രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയെയും കാര്യമായി ബാധിക്കുന്നു. ഇന്ത്യയിൽ 48 മുതൽ 50 ലക്ഷം വരെ ആളുകൾക്ക് പൂർണ്ണ അന്ധതയും 7 കോടിയിലധികം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങളും ഉണ്ട്. ഇതിൽ 93% അന്ധതയും 97% കാഴ്ച വൈകല്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. അതായത് പ്രിവെന്റബിൾ ബ്ലൈൻഡ്നസ്, അതായത് തുടക്കത്തിൽ തന്നെയുള്ള ലളിതവും ചിലവ് കുറഞ്ഞതുമായ ചികിത്സകളിലൂടെ ഇവ തടയാനോ ഭേദമാക്കാനോ കഴിയും. എല്ലാ പ്രായത്തിലുള്ള വ്യക്തികളെയും കണ്ണിന്റെ പ്രശ്നങ്ങൾ ബാധിക്കാം. ആദ്യമായി നമുക്ക് കുട്ടികളിലെ കാഴ്ചക്കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളിൽ പ്രധാനമായും 3 തരത്തിലുള്ള കാഴ്ചക്കുറവുകൾ ഉണ്ട്. 1 മയോപ്പിയ, 2 ഹൈപ്പർമെട്രോപ്പിയ, 3 എസ്റ്റിഗ്മാറ്റിസം. മയോപ്പിയ എന്ന് വെച്ചാൽ അടുത്തുള്ള വസ്തുക്കൾ കുട്ടി വ്യക്തമായി കാണാൻ സാധിക്കും, എന്നാൽ അകലെയുള്ളവ മങ്ങിക്കാണുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കുട്ടികളിൽ മയോപ്പിയ കൂടുതലായി കണ്ടുവരുന്നു. കുട്ടികൾ പുറത്തുപോയി കളിക്കാതെ വീടുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് കാരണം സ്വാഭാവിക സൂര്യപ്രകാശത്തിന്റെ കുറവ് അവർക്കുണ്ടാകുന്നു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ ഡോപ്പമീൻ എന്നൊരു രാസവസ്തു ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് നമ്മുടെ കണ്ണുകളെ അമിതമായി നീളം വയ്ക്കുന്നത് തടയുന്നു. കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഐബോളിന് നീളം കൂടുകയും അത് മയോപ്പിയ എന്ന കാഴ്ച വൈകല്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, വീടുകളിലെയും ക്ലാസ് മുറികളിലെയും കൃത്രിമ വെളിച്ചം സൂര്യപ്രകാശത്തിന്റെ അത്രയും തീവ്രതയുള്ളതല്ല. കണ്ണിന്റെ ആരോഗ്യത്തിന് പുറത്തുനിന്നുള്ള സ്വാഭാവിക വെളിച്ചം നമുക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കളിലേക്ക് അവർ നോക്കുന്നില്ല. അവരുടെ കാഴ്ച എപ്പോഴും കുറഞ്ഞ അകലത്തിലുള്ള വസ്തുക്കളിൽ മാത്രമായി ചുരുങ്ങുന്നു. പുറത്തുപോയി കളിക്കുമ്പോൾ മാത്രമാണ് അവർ ദൂരെയുള്ള പക്ഷികളെയോ മരങ്ങളെയോ ഒക്കെ നോക്കുന്നത്. ഇത് കണ്ണിന്റെ

പേശികൾക്ക് ആവശ്യമായ വ്യായാമം നൽകുകയും കാഴ്ചശക്തി നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് അമിതമായ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം കാരണം കുട്ടികൾ കണ്ണിനോട് വളരെ അടുപ്പിച്ചു വെച്ച് ഡിജിറ്റൽ സ്ക്രീൻസ് ഉപയോഗിക്കുന്നു. ഇത് കാരണം കണ്ണിന് ആയാസമുണ്ടാക്കുകയും മയോപ്യ വരാനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികളെ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പുറത്തു പോയി കളിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്ക്രീൻ ടൈം നിജപ്പെടുത്തണം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ പൂർണ്ണമായും ഒഴിവാക്കുക. മുതിർന്ന കുട്ടികൾക്ക് 1 ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം നൽകരുത്. കുട്ടികളിൽ കാണുന്ന മറ്റു കാഴ്ചക്കുറവുകളായ ഹൈപ്പർ മെട്രോപ്യ, എസ്റ്റിഗ്മാറ്റിസം. ഹൈപ്പർ മെട്രോപ്യ എന്ന അവസ്ഥയിൽ അകലെയുള്ള വസ്തുക്കൾ കുട്ടിക്ക് വ്യക്തമായി കാണാം, അടുത്തുള്ളവയോ പുസ്തകത്തിലെ അക്ഷരങ്ങളോ കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എസ്റ്റിഗ്മാറ്റിസം എന്ന കണ്ടീഷനിൽ കുട്ടിയുടെ കണ്ണിലെ നേത്ര പടലത്തിന്റെ ആകൃതിയിലുള്ള വ്യത്യാസം കാരണം പ്രകാശം പല ദിക്കുകളിലേക്ക് ചിതറിപ്പോകുന്നു. അതുകൊണ്ട് കുട്ടിക്ക് അടുത്തുള്ളതും അകലെയുള്ളതുമായ കാഴ്ചകൾ മങ്ങിക്കാണുന്നു. കുട്ടികൾ ഒരിക്കലും അവരുടെ കാഴ്ചക്കുറവിനെ കുറിച്ച് നമ്മളോട് പറയാറില്ല. കാരണം അവർ കാണുന്നത് സാധാരണ രീതിയിലല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള തിരിച്ചറിവില്ല, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ. അതുകൊണ്ട് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നാം 6 മാസം മുതൽ 12 മാസം മുതലും പ്രീ സ്കൂൾ കുട്ടികൾക്ക് 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാ വർഷവും കാഴ്ച പരിശോധന നടത്തേണ്ടതാണ്. കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ അവർ ശരിയായി കാണുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. കുട്ടിക്കാലത്ത് ഒരു കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വികസിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ആംബ്ലിയോപ്യ അല്ലെങ്കിൽ ലേസി ആയി. ഒരു കണ്ണിന് സാധാരണ കാഴ്ച ഉള്ളതിനാൽ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് ഉള്ളതായി തോന്നില്ല. കുട്ടി എപ്പോഴും ഒരു കണ്ണ് മാത്രം അടച്ചു പിടിക്കുകയോ തിരുമുകയോ ചെയ്യുക, നോക്കുമ്പോൾ തല ഒരു വശത്തേക്ക് ചരിച്ചു പിടിക്കുക, കോങ്കണ്ണ് വരിക, ഇവ കണ്ടാൽ കാഴ്ച പരിശോധന എത്രയും വേഗം ചെയ്യുക. 7 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് നമ്മുടെ കാഴ്ചശക്തി വികസിക്കുന്നത്. ഈ പ്രായത്തിനുള്ളിൽ ആംബ്ലിയോപ്യ കണ്ടെത്തി ചികിത്സിച്ചാൽ 100% കാഴ്ച തിരിച്ചു പിടിക്കാം. 14 വയസ്സ് കഴിഞ്ഞാൽ ആംബ്ലിയോപിക് ഐയുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിയില്ല. കാഴ്ച കുറവിന് പരിഹാരമായ കൃത്യമായ പവർ ഉള്ള കണ്ണടകൾ നൽകുകയും അവ എല്ലാ സമയവും ഉപയോഗിക്കുവാനും നാം കുട്ടികളെ ശീലിപ്പിക്കണം. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ കണ്ണടകൾ മാറ്റിവെക്കാവൂ. കുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രധാന അവസ്ഥ എന്നാൽ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുള്ള നിശാന്തതയാണ്, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വെളിച്ചം കുറയുമ്പോഴോ രാത്രിയാകുമ്പോഴോ കുട്ടിക്ക് കാഴ്ച പൂർണ്ണമായും മങ്ങുന്നു. കണ്ണിന്റെ വെളുത്ത നിറത്തിൽ ചാരനിറത്തിലുള്ള ബൈറ്റോട്ട് സ്പോട്സ് കാണുന്നു. കണ്ണ് കൂടുതൽ വരണ്ടു പോകുകയും കണ്ണുനീരിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ നേത്രപടലം അലിഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കെരറ്റോ മലേഷ്യയിലേക്ക് ഇത് എത്തുന്നു. വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുള്ള കാഴ്ചക്കുറവ് പരിഹരിക്കാൻ ചെറിയ കുട്ടികൾക്ക് നാം മുലപ്പാൽ നൽകുക. മുലപ്പാലിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. മുതിർന്ന കുട്ടികൾക്ക് വൈറ്റമിൻ എ അടങ്ങിയ വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതായത് ചീര, മുരിങ്ങയില, പപ്പായ, മാമ്പഴം, തക്കാളി, മുട്ട, മീൻ എന്നിവ. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നൽകി വരുന്ന 9 മെഗാഡോസ് വൈറ്റമിൻ എ കുട്ടികൾക്ക് കൃത്യമായി നൽകുക, അതായത് 9 മാസം മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് ഇവ നൽകുക. അടുത്തതായി യുവാക്കളിൽ കാണുന്ന പ്രധാനമായ കാഴ്ച പ്രശ്നങ്ങൾ. ഡിജിറ്റൽ സ്ക്രീനിന്റെ ഉപയോഗം കൂടുതലായി ഉള്ളതുകൊണ്ട് യുവാക്കളിൽ കൂടുതലായി ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നു, അതായത് കണ്ണുകൾക്ക് അനുഭവപ്പെടുന്ന ഭാരം അല്ലെങ്കിൽ ക്ഷീണം, കണ്ണുവേദന, തലവേദന, കണ്ണെരിച്ചിൽ, ചൊറിച്ചിൽ, കാഴ്ച മങ്ങൽ, ചുവപ്പ്, കഴുത്ത്, തോള്, പുറംവേദന എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാനായി നാം 20-20-20 നിയമം ഫോളോ ചെയ്യുക, അതായത് ഓരോ 20 മിനിറ്റ് തോറും സ്ക്രീൻ ഉപയോഗത്തിന് ശേഷം 20 സെക്കൻഡ് നേരം 20 അടി അകലത്തിലേക്കുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക, കണ്ണ് ചിമ്മുക, പിന്നെ സ്ക്രീനിലേക്ക് മടങ്ങി വരിക. സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നാം ബോധപൂർവം കണ്ണ് ചിമ്മാൻ ശ്രമിക്കുക. ഇത് കണ്ണ് വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കും. സ്ക്രീന് ക്രമീകരിക്കുക, അതായത് സ്ക്രീൻ കണ്ണിന്റെ നിരപ്പിൽ നിന്നും അല്പം താഴെയായോ ഐ ലെവലിലോ 1 കൈ അകലം ദൂരത്തിൽ വയ്ക്കുക. സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം തടയുന്ന ബ്ലൂ കട്ട് ഗ്ലാസസ് ഉപയോഗിക്കുകയും ലൂബ്രിക്കേറ്റിംഗ് തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാം. ജോലി സ്ഥലങ്ങളിൽ കണ്ണിനുണ്ടാകുന്ന അപകടങ്ങൾ യുവാക്കളിൽ കൂടുതലായി കാണുന്നു, അതായത് കണ്ണിന് ഉണ്ടാകുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ എന്നിവ. വ്യവസായ ശാലകളിൽ ജോലി ചെയ്യുന്നവർ, ഗ്രൈൻഡിംഗ്, വെൽഡിംഗ് എന്നീ ജോലികളിൽ ഏർപ്പെടുന്നവർ നിർബന്ധമായും സേഫ്റ്റി കണ്ണടകൾ ഉപയോഗിക്കണം. സേഫ്റ്റി കണ്ണടകൾ വിത്ത് സൈഡ് ഷീൽഡ്സ് ഉപയോഗിക്കണം. ഫേസ് ഷീൽഡുകളുടെ ഉപയോഗവും കണ്ണുകൾക്ക് സംരക്ഷണം അവർക്ക് നൽകും. എല്ലാ വ്യവസായ ശാലകളിലും ഒരു എമർജൻസി ഐ വാഷ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം.
ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി പോലുള്ള രാസവസ്തുക്കൾ കണ്ണിൽ വീണാൽ ഉടനടി കണ്ണുകളെ 20 മുതൽ 30 മിനിറ്റ് വരെ ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകുകയും

0: ഒരു നേത്ര രോഗവിദഗ്ധന്റെ സഹായം തേടുകയും ചെയ്യണം. നിങ്ങളുടെ കണ്ണുകളിൽ എന്തെങ്കിലും വീണാൽ ഒരിക്കലും കണ്ണുകൾ തിരുമരുത്. തിരുമിയാൽ അത് നേത്രപടലത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. ഇവ അണുബാധയേറ്റാൽ പിന്നീട് അത് നേത്രപടലത്തിൽ വ്രണങ്ങളായി രൂപപ്പെടുകയും നേത്രപടലത്തിലെ വ്രണങ്ങൾ പിന്നീട് നേത്രപടല അന്ധത അല്ലെങ്കിൽ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കാം. മുതിർന്നവരിൽ കാണുന്ന കാഴ്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, പ്രധാനമായും അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്സിൽ മുതിർന്നവരിൽ കാണുന്ന ഏറ്റവും പ്രധാനമായ അവസ്ഥ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ആണ്. ചികിത്സിച്ചു മാറ്റാവുന്ന അന്ധതയുടെ ഏറ്റവും സാധാരണമായ കാരണം തിമിരമാണ്. കണ്ണിനുള്ളിലെ സ്വാഭാവിക ലെൻസ് ക്രമേണ മങ്ങുന്ന അവസ്ഥയാണ് തിമിരം. തിമിരം ബാധിച്ച ലെൻസിന് പകരം പുതിയ കൃത്രിമ ലെൻസ് വെച്ച് പിടിപ്പിക്കുന്നു. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് നീളുന്ന ലളിതവും ചിലവ് കുറഞ്ഞതുമായ ശസ്ത്രക്രിയ വഴി ഇത് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാം. രണ്ടാമത്തേത് തിരുത്തപ്പെടാത്ത കാഴ്ച വൈകല്യങ്ങൾ, അതായത് അൺകറക്റ്റഡ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. കുട്ടികളിൽ എന്നതുപോലെ മുതിർന്നവരിലും വിവിധ തരം കാഴ്ച വൈകല്യങ്ങളുണ്ട്. കൃത്യമായ പവറുള്ള കണ്ണടകളോ കോണ്ടാക്ട് ലെൻസുകളോ ലഭ്യമല്ലാത്തത് കൊണ്ട് പലരും കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നു. മൂന്നാമത്തേത് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നു. പ്രമേഹം നമ്മുടെ കണ്ണിലെ ചെറിയ രക്തക്കുഴലുകളെ തകരാറിലാക്കുന്നു. പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും കൃത്യമായി നിയന്ത്രിക്കണം. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ നാം വർഷത്തിലൊരിക്കൽ കാഴ്ച ഞരമ്പ് പരിശോധന നടത്തേണ്ടതാണ്, അതായത് ഡയലേറ്റഡ് ഐ സ്ക്രീനിങ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ 90% ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ടുള്ള അന്ധതയും നമുക്ക് ഒഴിവാക്കാനാകും. Type 1 diabetes രോഗബാധിതർ രോഗനിർണയം നടത്തി 5 വർഷത്തിന് ശേഷം ഒരു ഡയലേറ്റഡ് ഐ എക്സാമിനേഷൻ നടത്തണം. Type 2 രോഗബാധിതർ പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഉടൻ തന്നെ ആദ്യത്തെ സ്ക്രീനിങ് നടത്തണം. കാരണം രോഗമുണ്ടെന്ന് അറിയുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. മുതിർന്നവരിൽ കാരുന്ന മറ്റൊരു അസുഖമാണ് ഗ്ലോക്കോമ, അതായത് കണ്ണിനുള്ളിലെ മർദ്ദം അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുകയും കാഴ്ച നൽകുന്ന ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ ഒപ്റ്റിക് നാഡിയെ സ്ഥിരമായി അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയ്ക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണില്ല. മാത്രമല്ല ഗ്ലോക്കോമ കാരണം നഷ്ടപ്പെടുന്ന കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയെ നാം കാഴ്ചയുടെ നിശബ്ദ കൊലയാളിയായി അറിയപ്പെടുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പോ രോഗലക്ഷണങ്ങളോ ഇല്ലാതെ പുരോഗമിക്കുന്നു. വശങ്ങളിലെ കാഴ്ച അല്ലെങ്കിൽ പെരിഫറൽ വിഷൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതുവരെ രോഗികൾ ഇത് തിരിച്ചറിയുന്നില്ല. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന അവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചയുടെ ഒരു അടിയന്തിരാവസ്ഥയാണ് ഒഫ്താൽമിക് എമർജൻസി, അതായത് കണ്ണിനുള്ളിലെ മർദ്ദം അതിവേഗം വർദ്ധിക്കുകയും അടിയന്തര ചികിത്സ നൽകിയില്ലെങ്കിൽ അന്ധതയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഗ്ലോക്കോമ ബാധിച്ച അന്ധരുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ കൂടുതലാണ്. കാരണം വൈകിയുള്ള രോഗനിർണയമാണ്. 50% രോഗബാധിതരും ഈ രോഗമുണ്ടെന്ന് അറിയുന്നില്ല. ഗ്ലോക്കോമ ഒരിക്കൽ ബാധിച്ച ആളുകൾക്ക് മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഗ്ലോക്കോമ നിയന്ത്രണത്തിനുള്ള തുള്ളി മരുന്നുകൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണം. ഈ മരുന്നുകൾ നിത്യേനയുള്ള കാഴ്ച പെട്ടെന്ന് മെച്ചപ്പെടുത്തുന്നില്ല. അവ ഭാവിയിലെ കാഴ്ച നിലനിർത്താൻ മാത്രമാണ് സഹായിക്കുന്നത്. മാത്രമല്ല ചില മരുന്നുകൾ രോഗികൾക്ക് കണ്ണിൽ പുകച്ചിലുണ്ടാക്കുന്നു. അത് കാരണം രോഗികൾ മരുന്നുകളുടെ ഉപയോഗം നിർത്തലാക്കുന്നു. പാരമ്പര്യമായി ഗ്ലോക്കോമ രോഗമുള്ളവർ, പ്രമേഹം, ഹൈ മയോപ്യ, കണ്ണിന് ക്ഷതമേറ്റിട്ടുള്ളവർ എന്നിവർ എല്ലാവരും ഒരു വർഷം മുതൽ 2 വർഷത്തിലൊരിക്കൽ ഗ്ലോക്കോമ സ്ക്രീനിങ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. നേത്രപടല അന്ധത അല്ലെങ്കിൽ കോർണിയൽ ബ്ലൈൻഡ്നെസ്, നേത്രപടലത്തിനുണ്ടാകുന്ന അണുബാധ, വൈറ്റമിൻ എയുടെ കുറവ്, മുറിവുകൾ എന്നിവ നേത്രപടല അന്ധതയ്ക്ക് കാരണമാകുന്നു. നേത്രപടലം മാറ്റിവെക്കൽ, കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിനുള്ള ചികിത്സ. എന്നാൽ മരണശേഷം ദാനം ചെയ്യപ്പെടുന്ന കണ്ണുകളുടെ ലഭ്യത കുറവ് കാരണം ഇന്ത്യയിൽ ഒട്ടനവധി ആളുകൾ നേത്രപടല അന്ധത കാരണം ബുദ്ധിമുട്ടുന്നു. നേത്രദാനം പ്രോത്സാഹിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും വഴി അന്ധത അനുഭവിക്കുന്ന 2 വ്യക്തികളെ ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റും. മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തുകയും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ മാത്രമേ പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസിന്റെ തോത് കുറയ്ക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ അനിത ബിനു നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ല

0: എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സമർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ബിജു നാരായണൻ, ശ്രീനിവാസ് എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

നോട്ടം എന്ന ചിത്രത്തിൽ സുജാത മോഹൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന പൊൻകുന്നം ദാമോദരൻ, സംഗീതം എം ജയചന്ദ്രൻ. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്ഥാനാർത്ഥി

0: 63 87. മറ്റൊരു നമ്പർ 94 46 45 58 88 എന്നീ നമ്പറുകളിൽ വിളിക്കാം. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 12 സെക്കൻഡും. സേവന വാർത്തകൾ. ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ എം ബി ബി എസ് ബിരുദം, തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായം 45 വയസ്സിൽ താഴെ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം ഈ മാസം 12 വൈകുന്നേരം 4 മണിക്ക് മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദവിവരത്തിന് ഫോൺ നമ്പർ 04792 41 27 65. നമ്പർ ആവർത്തിക്കാം, 04792 41 27 65. ഇമെയിൽ ഐ ഡി thqhharipad2765@gmail.com. thqhharipad2765@gmail.com. കെൽട്രോണിന്റെ എറണാകുളം കലൂർ നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃതവും നോർക്ക അറ്റസ്റ്റേഷന് യോഗ്യവുമായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ് ടെക്നോളജി. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ PGDCA, DCA എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, 3-ാം നില, MES കൾച്ചറൽ കോംപ്ലക്സ്, റിസർവ് ബാങ്കിന് സമീപം, കലൂർ, കൊച്ചി, എറണാകുളം 68 20 17 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 85 90 60 52 59. 85 90 60 52 59.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിഭാഗത്തിൽ ശില്പകല, അപ്ലൈഡ് ആർട്സ്, പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ പകർപ്പും അസൽ രേഖകളും സഹിതം ഈ മാസം 9, അതായത് നാളെ രാവിലെ 11 പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകണം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് SSLC +2 യോഗ്യതയുള്ളവർക്ക് നടത്തുന്ന 6 ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 94 96 24 47 01, 94 96 24 47 01. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യതാ ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ എന്നിവയ്ക്ക് pinav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. pinav.kvs.

0: www.ac.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 13,710 രൂപ നിരക്കിലും പവന് 1,09,680 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 31:37. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീതലഹരി. ഇന്ന് സംഗീതലഹരിയിൽ ലോലിപോപ്പ് എന്ന ആൽബത്തിൽ ബിനാമി ശ്രീ പാടിയ ഗാനങ്ങൾ.

0: സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ലോലി പോപ്പ് എന്ന ആൽബത്തിൽ ബിനാ മിസ്ട്രി പാടിയ ഗാനങ്ങൾ. സംഗീതലഹരി സമാപിച്ചു. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സപ്തസ്വര സ്കൂൾ ഓഫ് ഡാൻസ് ഡാൻസിന്റെ നൃത്തനൃത്യങ്ങൾ വൈകിട്ട് 6 മണിക്ക്.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡിലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9

0: 4464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പൂർത്തിയായി. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ബിലാസ്പൂർ, കുളു, മണാലി മേഖലകളിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പ്രമുഖ നടൻ നാനാ പട്ടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. ശക്തവും ഹൃദയസ്പർശിയുമായ അഭിനയശൈലിയിലൂടെ വൈവിധ്യമാർന്ന മാനുഷിക അനുഭവങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷാ കേന്ദ്രത്തിന്റെ താഴത്തെ നിലയിൽ തന്നെ സുരക്ഷിത സാഹചര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തിരുവല്ല കവിയൂർ സ്വദേശി അക്ഷയ് മുഖ്യമന്ത്രി വി ഡി സതീശന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ടെക് കേരളം ബ്രാൻഡും ഐ ടി പാർക്ക് അഫിലിയേഷൻ പദ്ധതിയും ഇന്ന് ആരംഭിക്കും. വൈകിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്ക് പാർക്ക് സെന്ററിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ കോഴിക്കോട് ലോക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് അഖിലേന്ത്യാ സെമിനാർ നാളെ NIT ആരംഭിക്കും. 2 ദിവസത്തെ സെമിനാർ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യ സമരസേനാനി സോഷ്യോ വാസു കോഴിക്കോട് ചെറുവണ്ണൂരിൽ അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ പ്രതിഷേധം. കാർഡിയോളജി ഡോക്ടറെ കാണാൻ OP ടിക്കറ്റ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:06.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കൈകൊട്ടിക്കളിപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത് KN ഗിരിജയം സംഘവും

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടി കളിപ്പാട്ടുകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ

0: നമ്മൾ.
1: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്നുച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡിലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്നുച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387 അല്ലെങ്കിൽ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
3: കുറുകെ പറക്കാൻ ചിറകില്ലാത്ത എത്രയോ മനസ്സുകളായിരിക്കും പ്രണയം മുരടിച്ച് മുമ്പ് മരിച്ചിട്ടുണ്ടാവുക.
2: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
4: ആ ദിക്കിലേക്ക് ഞാൻ മെല്ലെ നടന്നു. വശങ്ങളിലൊന്നും ആരെയും കാണാനായില്ല. നടന്ന് കെട്ടിടത്തിന്റെ പിന്നിലെത്തി. അവിടെ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് ഒരു സ്ത്രീ.
2: MK മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒന്നിനും വേണ്ടിയല്ലാതെ.
5: അവളെ വരച്ച സമൂഹത്തിന് മുന്നിൽ അവൾ ചുരുണ്ടു നിന്നപ്പോൾ വിളിച്ചു കുലസ്ത്രീ.
2: ഓമന NC കാർത്തികയുടെ കവിതകൾ. നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 4 സെക്കൻഡ്. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: എഫ് എം വാർത്തകൾ.
1: ഇന്ത്യയിലെ ടെലികോം മേഖലയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും പരിണാമത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജയപ്രകാശ് നാരായണന്റെ ജീവിതദർശനം പ്രചോദനത്തിന്റെ ഉറവിടമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയപാത 66 നാട്ടിക ടോൾ നിർത്തിവയ്ക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. റോഡിന്റെ പണി പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ ടോൾ തുടങ്ങിയാൽ ഗതാഗത കുരുക്കുണ്ടാകുമെന്ന കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് സർവകലാശാല വനിതാ വിഭാഗം ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ആതിഥേയരായ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് വിജയികളായി. തുടർച്ചയായി 5th ദേവഗിരി കിരീടം നിലനിർത്തുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂരിൽ കേരളം ജാർഖണ്ഡിനെ നേരിടും. ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്.
0: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 3:24. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ വെള്ളിത്തിര. 3 മണിക്ക് അപ്പോളോ അഡിലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ, ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ബേക്ക് എക്സ്പോ 2026 വരുന്ന

0: ഒൻപത് മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
3: അറിയിപ്പുകൾ തുടരുന്നു. ആറുപത്തിന് അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കൂടുതൽ വരുമാനത്തിന് ഓരോ ജലാശയങ്ങളിലെ കൂട്ടുമത്സ്യകൃഷി. ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വ്യാപാരം ഇനി കടമുറികളിൽ മാത്രം. സുപ്രീംകോടതി വിധി. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമിയിലേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ച ആതിര കെ പി പങ്കെടുക്കുന്നു. 8:30 ഈവനിംഗ് മെലഡി.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യോത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, സംഗീതം ജെറി അമൽദേവ്.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സേവന വാർത്തകൾ. എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC, പ്ലസ് ടു, ബിരുദം, ബിരുദാനന്തര ബിരുദം, ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷ

വീക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡാറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ

0: 2.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആൻഡിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. എം ബി എ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ tbi@kusat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20-ാം തീയതിക്ക് മുൻപായി അയയ്ക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9895025773. നമ്പർ ആവർത്തിക്കാം: 9895025773.
3: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
0: രണ്ടായിരത്തി 2027 വർഷത്തെ ITI പ്രവേശനത്തിൽ ഏലപ്പാറ ഗവൺമെന്റ് ITIയിൽ പ്ലംബർ, റഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. അപേക്ഷാ ഫോമുകൾ ITI ഓഫീസിൽ നിന്ന് ലഭിക്കും. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9946010769. 9946010769.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 04842375115. നമ്പർ ആവർത്തിക്കാം: 04842375115.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഇമ്പീച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിളിക്കേണ്ട നമ്പർ 04912505539. 04912505539. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:40. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് ദിവസത്തെ സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും 5G ശൃംഖല ഇപ്പോൾ ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇത്തവണത്തെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തിരുവല്ല കവിയൂർ സ്വദേശി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും CWSN വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാ മുറി അനുവദിക്കാവൂവെന്നും നിർദ്ദേശം നൽകി. ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ്, പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്ന ദൌത്യത്തിന്റെ പ്രത്യേക ചുമതല IG അജിത ബിഗത്തിന്. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്കപ്പിലൂടെ നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പാണ് സ്പീക്കപ്പ്. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയം മൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പരാതി എങ്ങനെ നൽകണം, ലഭ്യമായ നിയമസഹായം എന്തൊക്കെയാണ്, തുടർ നടപടികൾ എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങളിൽ പരാതിക്കാർക്ക് സഹായം നൽകും.
0: പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഗോവയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ നടക്കും. ദശാബ്ദങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഹിന്ദി മറാഠി സിനിമകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. മികച്ച നടൻ, സഹനടൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 1999 കാർഗിൽ യുദ്ധകാലത്ത് മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിൽ ഓണററി ഓഫീസറായി സേവനമനുഷ്ഠിച്ച നാനാ പടേക്കർ ലഫ്റ്റനന്റ് കേണലായാണ് വിരമിച്ചത്. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ റോഡ്, ഗതാഗത, അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ അനുമതി ഉടൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. 57-ാമത് GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11 തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ നീളമുള്ള പൂനമല്ലി വടപളനി മെട്രോ പാതയുടെ ഉദ്ഘാടനവും പളനി, പരമക്കുടി, നാമക്കൽ, അംബാസമുദ്രം, വെല്ലൂർ കന്റോൺമെന്റ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ അമൃത് ഭാരതി പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം നിർവഹിക്കും. പ്രശസ്ത സംഗീതജ്ഞനും രാജ്യസഭാ MPയുമായ ഇളയരാജയുടെ മ്യൂസിക് റിസർച്ച് സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ 2-ാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ച് വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ.

0: അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ജില്ലയിലെ രണ്ടാംവിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാംവിള കൃഷിയിറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സ്വാതന്ത്ര്യസമര സേനാനി സോഷ്യോ വാസു അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. സ്കൂൾ കാലത്ത് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ചെറുവണ്ണൂരിൽ സോഷ്യോ എന്ന പേരിൽ തയ്യൽക്കട തുടങ്ങിയ അദ്ദേഹം പിന്നീട് ആ പേരിൽ അറിയപ്പെടുകയായിരുന്നു. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ തുടക്കമാകും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ 2 ദിവസങ്ങളിലായി ബോൾഗാട്ടി ഗ്രാൻഡ്സ് ഹയാത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ, കുട്ടികൾക്കായുള്ള കിഡ് ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൊക്കൂണിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 6 ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നടത്താനാകും. പൊതുജനങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. എന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ.
0: തിരുവനന്തപുരം നഗരസഭാ രജിസ്റ്ററിൽ കൌൺസിലർ ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് മേയർ വി വി രാജേഷ്. LDF കൌൺസിലർ SP ദീപകിനെതിരെ 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നവരാത്രി പൂജയോടനുബന്ധിച്ച വിഗ്രഹ ഘോഷയാത്രകൾക്ക് തുടക്കമായി. ശുചീന്ദ്രം 300 നങ്ക ദേവി വിഗ്രഹ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നാളെ തേവാരക്കെട്ടിൽ സരസ്വതീദേവി, വേളിമല കുമാരസ്വാമി, 300 നങ്കാദേവി എന്നീ വിഗ്രഹങ്ങളുമായി ഘോഷയാത്ര കേരളത്തിലേക്ക് തിരിക്കും. കുഴിത്തുറ, കളിയിക്കാവിള, പാറശാല, നെയ്യാറ്റിൻകര വഴി സഞ്ചരിക്കുന്ന ഘോഷയാത്ര ഈ മാസം 11 വൈകുന്നേരത്തോടെ നവരാത്രി മണ്ഡപത്തിൽ എത്തിച്ചേരും. നവരാത്രി പൂജകൾക്കും പള്ളിവേട്ട ചടങ്ങുകൾക്കും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി എഴുന്നള്ളിക്കും. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും രാജ്യത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായതായി റബ്ബർ ബോർഡ്. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 6 ഉപഭോഗത്തിൽ 2 ഇന്ത്യയെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ നടന്ന പ്രതിമാസ IMPCC യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു.
4: ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ ദുഷ്കരമാക്കുന്ന ഒരു പ്രധാന രോഗലക്ഷണമാണ് തലവേദന. ഇത് കണ്ണുകളുടെയോ തലയിലെ മറ്റു പല അവയവങ്ങളുടെയോ രോഗലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ തലവേദനയുടെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം ഞാൻ നേത്രവൈകല്യങ്ങൾ കാരണമുള്ള തലവേദനയെക്കുറിച്ച് സംസാരിക്കാം. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്, ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റ്, അസ്റ്റിഗ്മാറ്റിസം എന്നീ പല കാഴ്ച വൈകല്യങ്ങൾ കൊണ്ടും തലവേദന അനുഭവപ്പെടാം. കാഴ്ചയുടെ തെളിച്ചക്കുറവ്, കണ്ണുകൾക്ക് ക്ഷീണം, വായിക്കുമ്പോൾ കണ്ണുകളിൽ വെള്ളം നിറയൽ, കണ്ണ് കഴപ്പ് എന്നിവ മറ്റു ലക്ഷണങ്ങളാണ്. കണ്ണിലെ സുതാര്യമായ നേത്രപടലം അല്ലെങ്കിൽ കോർണിയയുടെ ആകൃതിയിലും കണ്ണിന്റെ വലിപ്പത്തിലും ജന്മനാ ഉള്ള ചില വ്യത്യാസങ്ങളാണ് കാഴ്ച വൈകല്യങ്ങൾക്ക്.

കാരണം. ഇത് സാധാരണ കുട്ടിക്കാലത്ത് തന്നെ പ്രകടമായി തുടങ്ങും. കുട്ടി കളിക്കോപ്പുകളും പുസ്തകങ്ങളും മുഖത്തോട് ചേർത്ത് പിടിച്ചു നോക്കുക, ടി വി വളരെ അടുത്തുപോയി കാണുക, കണ്ണുകൾ ചെറുതാക്കി പിടിച്ചു നോക്കുക, തല ചരിച്ചു നോക്കുക എന്നിവ കാഴ്ച വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളാകാം. ചെറുപ്പകാലത്ത് ഇത്തരം കാഴ്ച വൈകല്യങ്ങൾ പരിഹരിക്കാതെ പോകുമ്പോൾ മടിയൻ കണ്ണ് അല്ലെങ്കിൽ ആംബ്ലിയോപ്യ എന്ന അവസ്ഥയിലേക്ക് പോയേക്കാം. ഒരു നേത്രരോഗ വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ വിശദമായ പരിശോധന ചെയ്ത് കൃത്യമായ പവറിലുള്ള കണ്ണട ഉപയോഗിക്കേണ്ടത് തെളിഞ്ഞ കാഴ്ച ലഭിക്കുന്നതിനും കണ്ണിന്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ഇതിന് ആശുപത്രിയിൽ വെച്ച് കണ്ണുകളിൽ തുള്ളിമരുന്നൊഴിച്ച് കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ വികസിപ്പിച്ച് കണ്ണിന്റെ ഉള്ളു പരിശോധിപ്പിക്കേണ്ടതുണ്ട്. ദീർഘകാലമായി കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ കൃത്യമായ ഇടവേളകളിൽ കണ്ണുകൾ പരിശോധിപ്പിച്ച് പവർ മാറിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം അവസ്ഥയിലും ഒരു വ്യക്തിക്ക് തലവേദന ഉണ്ടായേക്കാം. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ജന്മനാ തന്നെ കണ്ണിന്റെ നാഡീപടലമായ റെറ്റിനയിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാക്കാം എന്ന കാരണത്താലും ഇത്തരം പരിശോധന ഒഴിച്ചുകൂടാനാവാത്തതാണ്. കൂടാതെ ദീർഘകാലത്തെ ഉപയോഗത്താൽ കണ്ണടയുടെ ചില്ലുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, വളവ്, കണ്ണടയുടെ ഘടനയുടെ കേടുപാടുകൾ എന്നിവയും തലവേദനയുടെ കാരണമാകാം. മധ്യവയസ്സിൽ കണ്ണുകളെ ബാധിക്കുന്ന മറ്റൊരു കാഴ്ച വൈകല്യമാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്യ. കണ്ണിനുള്ളിലെ ലെൻസിന്റെ ഫോക്കസിംഗ് പ്രാവർത്തികമാക്കുന്നത് ലെൻസിലെ സിലിയറി മസിൽസ് ആണ്. 40 വയസ്സിനോടടുക്കുമ്പോൾ ഈ സിലിയറി മസിൽസിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. ലെൻസിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നതിനാൽ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ സാധിക്കില്ല. വെള്ളെഴുത്ത് 40 വയസ്സോടെ തുടങ്ങുകയും പിന്നീട് മെല്ലെ മെല്ലെ കൂടി വരികയും ചെയ്യുന്നു. അടുത്തുള്ള വസ്തുക്കളുടെ മാത്രം ഫോക്കസിംഗ് എബിലിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാരംഭഘട്ടത്തിലൊക്കെ കണ്ണുകൾ ഏറെ ആയാസപ്പെടുത്തി വായിക്കാൻ ശ്രമിക്കുന്നത് സാധാരണമാണ്. ഇത് കണ്ണിന് വേദന, തലവേദന, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാം. ഏറെ നേരം മൊബൈൽ ഉപയോഗമുള്ളവരിലും കമ്പ്യൂട്ടർ ജീവനക്കാരിലും വെള്ളെഴുത്തിന്റെ ലക്ഷണങ്ങൾ ഏറെ പ്രകടമായേക്കാം. അതുപോലെ തന്നെ സ്വർണ്ണപ്പണി, കാർപെൻട്രി എന്നീ സൂക്ഷ്മമായ ജോലികൾ ചെയ്യുന്നവരിലും വെള്ളെഴുത്തിന്റെ ലക്ഷണങ്ങൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കാം. 40 വയസ്സോടെ കണ്ണുകൾക്കുണ്ടാകുന്ന ഈ കാഴ്ചക്കുറവ് ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളെഴുത്ത് കണ്ണട ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ്. വായന, മുഖത്തിന് അടുത്തുള്ള ജോലികൾ എന്നിവ ചെയ്യുമ്പോൾ വെള്ളെഴുത്തിന്റെ കണ്ണട ധരിക്കണം. മെല്ലെ കൂടി വരുന്ന രോഗമായതിനാൽ വെള്ളെഴുത്ത് 6 മാസം കൂടുമ്പോൾ പരിശോധിപ്പിച്ച് ശരിയായ കണ്ണട ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണട പലതരത്തിൽ തിരഞ്ഞെടുക്കാം. ദൂരക്കാഴ്ചയെ ബാധിക്കാത്ത അവസ്ഥ ആയതിനാൽ അടുത്തുള്ള ജോലികൾക്ക് മാത്രമായി വെള്ളെഴുത്തിന്റെ നിയർ വിഷൻ ഗ്ലാസസ് ഉപയോഗിക്കാം. നേരത്തെ തന്നെ കണ്ണട ഉപയോഗിക്കുന്നവരിലും എപ്പോഴും കണ്ണട വെച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരിലും ബൈഫോക്കൽസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഗ്ലാസസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കമ്പ്യൂട്ടർ ജോലികൾ ചെയ്യുന്നവരിലും പ്രോഗ്രസീവ് ഗ്ലാസസ് വളരെ ഉപയോഗപ്രദമാണ്. ഗ്ലോക്കോമ, നേത്രാന്തര പാളിയായ റെറ്റിനയിൽ നിന്നുള്ള നാഡീകോശങ്ങൾ കണ്ണിന്റെ പ്രധാന നാഡിയായ ഒപ്റ്റിക് നെർവ് വഴിയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. ഒപ്റ്റിക് നാഡിയെ ബാധിക്കുന്ന ഒരു സങ്കീർണമായ നേത്രരോഗമാണ് ഗ്ലോക്കോമ. ഈ അവസ്ഥയിൽ പലപ്പോഴും ലക്ഷണങ്ങൾ കുറവായിരിക്കും. ചിലപ്പോൾ ലക്ഷണം ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും പലരിലും തലവേദന ഒരു ലക്ഷണമായി കാണുന്നു. സാധാരണ കണ്ണുകൾക്കുള്ളിൽ നിരന്തരം അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ദ്രാവകം കണ്ണിനുള്ളിലെ പ്രത്യേക സംവിധാനങ്ങൾ വഴി കണ്ണിനു പുറത്തേക്ക് നിരന്തരം ഒഴുകിപ്പോകുന്നത് വഴിയാണ് കണ്ണിനുള്ളിലെ മർദ്ദം ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ നിലനിന്നു പോകുന്നത്. ഈ സംവിധാനങ്ങൾ തടസ്സപ്പെടുമ്പോഴും അക്വസ് ദ്രാവകത്തിന് കണ്ണിനു പുറത്തേക്ക് പോകാൻ കഴിയാതെ വരുമ്പോഴും കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നു. ഇത് ഒപ്റ്റിക് നാഡിക്ക് കേടുപാട് വരുത്തുകയും കാലക്രമേണ നാഡീകോശങ്ങളെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഒപ്റ്റിക് നെർവ് നശിക്കുന്നതനുസരിച്ച് ക്രമേണ കാഴ്ച നശിക്കുകയും പിന്നീട് ഇത് പൂർണമായ അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. ഒരു നേത്രരോഗ വിദഗ്ധന്റെ സമഗ്രമായ പരിശോധനയിൽ ഗ്ലോക്കോമ കണ്ടുപിടിക്കാം. ഗ്ലോക്കോമ ഉള്ളതായി സംശയമുള്ളവരിൽ മറ്റു ചില ടെസ്റ്റുകൾ ഡോക്ടർ നിർദ്ദേശിക്കാം. കണ്ണിന്റെ പ്രഷർ നിർണയിക്കുന്നതിനു പുറമെ ഒപ്റ്റിക് നെർവിന്റെയും കണ്ണിന്റെ മുൻഭാഗത്തിന്റെയും സൂക്ഷ്മഘടന വിലയിരുത്തലും ആവശ്യമായി വന്നേക്കാം. ഇതിന് നൂതനമായ പല പരിശോധനകളും ലഭ്യമാണ്. 40 വയസ്സിന് ശേഷമാണ് ഗ്ലോക്കോമ സാധാരണ ബാധിക്കുന്നതായി കാണുന്നത്. ഇതുകൊണ്ട് തന്നെ 40 വയസ്സിന് ശേഷം എല്ലാ വർഷവും ഒരു സമഗ്രമായ നേത്ര പരിശോധന അത്യാവശ്യമാണ്. ജനിതക കാരണങ്ങൾ ഉള്ളതിനാൽ രോഗത്തിന്റെ കുടുംബചരിത്രം ഉള്ളവരിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു.
ഇതുകൂടാതെ പ്രമേഹ രോഗമുള്ളവർ കണ്ണിൽ നീർക്ക

0: എട്ടോ പരിക്കുകളോ ഉണ്ടായിട്ടുള്ളവർ, സ്റ്റിറോയിഡ് മരുന്നുകൾ ദീർഘകാലം ഉപയോഗിച്ചിട്ടുള്ളവർ എന്നിവരിലും ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നു. തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചാൽ ഗ്ലോക്കോമ ബാധിച്ച കണ്ണുകളെ സംരക്ഷിക്കാൻ സാധിക്കും. ഗ്ലോക്കോമയുടെ ഒരു പ്രധാന ലക്ഷണമായ ഉയർന്ന ഐ പ്രഷർ നിയന്ത്രിക്കാൻ മരുന്നുകൾ സഹായകമാണ്. ചില സന്ദർഭങ്ങളിൽ ലേസർ ചികിത്സ ആവശ്യമായേക്കാം, ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഇത് രോഗത്തിന്റെ കാഠിന്യവും കണ്ണിന്റെ അവസ്ഥയും അടിസ്ഥാനമാക്കി നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കും. ഏറ്റവും പ്രധാനം, ഡോക്ടർ നിർദ്ദേശിക്കും പ്രകാരം കൃത്യമായുള്ള മരുന്നുപയോഗവും രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് നിരന്തരമായ വിലയിരുത്തലും നിയന്ത്രണവുമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗത്തിനുണ്ട്. ഇന്ന് ഓഫീസിൽ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന പലരും ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ മോണിറ്ററിന് മുന്നിൽ ചിലവിടുന്നവരാണ്. പലപ്പോഴും ജോലിക്ക് ശേഷം വീട്ടിൽ വന്നാലും മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ വീണ്ടും ഉപയോഗിക്കാറുമുണ്ട്. അത്രമേൽ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇത്തരം ഉപകരണങ്ങൾ. എന്നാൽ ഇവയുടെ അമിതമായ ഉപയോഗം പല ജീവിതശൈലി രോഗങ്ങൾക്കും വഴിവെക്കുന്നു. തലവേദന, കണ്ണ് കഴപ്പ്, കണ്ണുകളിൽ നിന്നും വെള്ളമൊലിക്കൽ, കണ്ണുകൾക്ക് ക്ഷീണം, വരൾച്ച എന്നിവ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളാണ്. ഇവ കൂടാതെ കഴുത്ത് വേദന, തലകറക്കം എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഏറെ നേരം കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുന്നതിനാൽ കണ്ണുകളിൽ ഉണ്ടാകുന്ന ആയാസവും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നുള്ള രശ്മികൾ കണ്ണിൽ പതിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും കണ്ണിന് ദോഷകരമാണ്. ശ്രദ്ധയോടെ മോണിറ്ററിൽ തന്നെ നോക്കി ജോലി ചെയ്യുന്നതിനാൽ കണ്ണ് ഇമ വെട്ടുന്നത് കുറയുന്നത് കൊണ്ട് കണ്ണിൽ വരൾച്ചയും ഉണ്ടാകുന്നു. അധിക സമയം കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജോലിക്കിടയിൽ അല്പസമയം കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. ജോലിക്കിടയിൽ തന്നെ ചെറിയ ഇടവേളകളിൽ ഇത് ചെയ്യാവുന്നതേയുള്ളൂ. ദൂരേക്ക് നോക്കിയിരിക്കുന്നത് കണ്ണുകളുടെ ക്ഷീണം കുറയ്ക്കും. അല്പസമയം കണ്ണുകൾ അടച്ച് വെറുതെ ഇരിക്കുന്നതും നല്ലതാണ്. ബോധപൂർവം ഇടയ്ക്കിടെ ഇമ വെട്ടുന്നത്, അതായത് വളണ്ടറി ബ്ലിങ്കിംഗ് ശീലിക്കാം. ഇത് കണ്ണുകൾക്കുള്ളിൽ കണ്ണുനീർ പടരുന്നതിന് സഹായിക്കും. നേത്രപടലത്തിന് പുറത്തുള്ള കണ്ണുനീർ പാളിയുടെ ബലം കണ്ണിൽ വരൾച്ച ഉണ്ടാകാതെ കണ്ണിനെ സംരക്ഷിക്കുന്നു. മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടും തലവേദന ഉണ്ടാകാം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളായ മെനിഞ്ചൈറ്റിസ്, തലയ്ക്കുള്ളിലെ ട്യൂമറുകൾ, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ടെൻഷൻ എന്നിവ ഇവയിൽ ചിലതാണ്. ഇത്തരത്തിൽ പല കാരണങ്ങളാലും തലവേദന ഉണ്ടാകാം എന്നതിനാൽ നീണ്ടു നിൽക്കുന്ന തലവേദനയുള്ളപ്പോൾ എത്രയും വേഗം ഡോക്ടറുടെ പരിശോധന നിർബന്ധമാണ്.
1: കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗ മുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പരമ്പരയിലെ 2nd മത്സരം നാളെ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കരണങ്ങൾ

0: ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞ മൊബൈൽ ഫോണുകളിലൂടെ നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 25 കോടിയോളം വിദ്യാർത്ഥികളെ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ 5G സേവനം ലഭ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: 2023 में मैंने बताया था कि भारत कैसे 5G रोल आउट से 5G रीच आउट की दिशा में आगे बढ़ रहा है और आज हम सभी देख रहे हैं देश के हर जिले तक 5G कनेक्टिविटी पहुंच चुकी है. आज 5.5 लाख से अधिक बेस स्टेशन भारत में हैं जहां से 5G नेटवर्क ऑपरेट कर रहा है और मोबाइल इंटरनेट स्पीड 2022 की तुलना में 10 गुना बढ़ी है.
0: ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 4 ദിവസം നീളുന്ന പരിപാടിയിൽ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 57th GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ TB കേസുകളുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: പ്രധാനമന്ത്രി മോദിജിനെ ഇംഗിത് ബതായാ TB മുക്ത ഭാരത് ബനാനാ और इस अभियान के लिए हमारी जन भागीदारी होनी चाहिए, पीपल्स पार्टिसिपेशन होना चाहिए. कि अभी जो वर्ल्ड हेल्थ ऑर्गेनाइजेशन की जो TB रिपोर्ट आई है उसमें भारत में TB का इंसिडेंस जो है इंडिया में उसमें जो घटाव आया है वो 21% है और ग्लोबल डिक्लाइन जो है वो 12% है.
0: 11 55 ജില്ലകളിലാണ് ആദ്യ ഘട്ടത്തിൽ ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. 1932 October 8 സ്ഥാപിതമായത് മുതൽ രാജ്യത്തിന്റെ ആകാശ സീമകൾക്ക് കാവലൊരുക്കുന്ന വ്യോമസേനയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ വീര്യവും അചഞ്ചലമായ കർത്തവ്യബോധവും രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരും വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ അറിയിച്ചു. നൂതന ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉപരിയായി വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നടന്ന വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യം നേരിടാൻ വ്യോമസേന സദാ ജാഗരൂകമാണെന്നും ആകാശത്തിന്റെ കാവൽക്കാരെന്ന നിലയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി ചലച്ചിത്രങ്ങളിൽ അതുല്യ പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, അഗ്നിസാക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടി. ക്രാന്തിവീറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും 2 തവണ സ്വന്തമാക്കി. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നാനാ പടേക്കറുടെ വിയോഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ

0: ഘാത ദുഃഖം രേഖപ്പെടുത്തി. ശക്തവും ആഴമാർന്നതുമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ച അതുല്യ നടനായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം 4 മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സുസ്ഥിര ഊർജ്ജ രംഗത്ത് പരിവർത്തനങ്ങൾക്ക് മാറ്റമൊരുക്കുന്ന അന്താരാഷ്ട്ര സൌരോർജ സഖ്യത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
1: 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് തുടക്കമിട്ടത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സൌരോർജ്ജത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ചുവടുവയ്പ്. സൌരോർജ്ജം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 129 രാജ്യങ്ങൾ നിലവിൽ ഇതിൽ അംഗങ്ങളാണ്. ആഗോളതലത്തിൽ കാർബൺ വികിരണം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം നിർണായക പങ്കുവഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ സേവനങ്ങൾക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് വിവേചനപരമാണെന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങൾ തികച്ചും നീതിയുക്തവും വിവേചനരഹിതവുമാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3rd 2020 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 851 പോയിന്റ് താഴ്ന്നും നിഫ്റ്റി 310 പോയിന്റ് ഇടിഞ്ഞും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ജനജീവിതം പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് 1 ഇതുവരെ 184,000 പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ദുരിതബാധിതരായ 1.26 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള വിഭവങ്ങൾ പര്യാപ്തമല്ലെന്നും യു എൻ മാനുഷിക കാര്യ ഏകോപന ഓഫീസ് മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗ മുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി കെ പി നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

ഗാനോത്സവം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാനോത്സവത്തിൽ ആദ്യം തിരുവോണം എന്ന ചിത്രത്തിലെ ഗാനം

സാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് വി കെ വിജയൻ, പട്ടണക്കാട് നിന്നും. വാണി ജയറാം പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. സംഗീതം നൽകിയത് എം കെ അർജുനൻ.

കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ചാരു ബാബുവാണ്, വടുതലയിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, സംഗീതം നൽകിയത് ശ്യാം.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ആവശ്യപ്പെട്ട് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പറവൂർ കണ്ണൻകുളങ്ങരയിൽ നിന്നും സുരേഷാണ്. ചിത്രം ഗാനം ശ്രീകുമാരൻ തമ്പി വി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിലെ ഗാനം.

അടുത്ത കത്തയച്ചിരിക്കുന്നത് അമ്പലമുകളിൽ നിന്നും സവിത, ലൈജു, ആമി എന്നിവരാണ്. ആഭിജാത്യം എന്ന ചിത്രത്തിൽ യേശുദാസ്, പി സുശീല എന്നിവർ പാടിയ ഗാനം ആവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ശ്രീകുമാരൻ തമ്പി ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആവശ്യപ്പെട്ട് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കടക്കരപ്പള്ളിയിൽ നിന്നും സീതാരമേശാണ്. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ, പാടിയത് ചിത്ര.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: തൃശൂർ കയ്പമംഗലത്ത് നിന്നും സുലൈമാനാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്. അമൃതവാഹിനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡിലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്നുച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423979 അല്ലെങ്കിൽ 04842423877 അല്ലെങ്കിൽ 944645588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങളുമായി ഗാനോത്സവം തുടരുന്നു. ഭാര്യ 1 മക്കൾ 3 എന്ന ചിത്രത്തിലെ ഇനിയും കൊതിയോടെ എന്ന യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് സാജൻ പി രാജ് എരമല്ലൂർ നിന്നും. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ഔസേപ്പച്ചൻ, സുജാത എന്നിവർ പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് ആലങ്ങാട് കോട്ടപ്പുറത്തു നിന്നും ജഗദീഷും കുടുംബവും. ചിത്രം വന്ദനം. വരികളെഴുതിയത് ഷിബു ചക്രവർത്തി.

പി ടി ജയൻ കടുത്തുരുത്തിൽ നിന്നും കത്തയച്ചിരിക്കുന്നത് ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജി ദേവരാജൻ.

പന്താവൂർ നിന്നും നഫീസ കുഞ്ഞിപ്പയുടെ കത്താണ് അടുത്തത്. ആവശ്യപ്പെട്ട ഗാനം കടത്ത് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. ബിജു തിരുമല ശ്യാം കൂട്ടുകെട്ടിലെ ഗാനം.

കരിനിഴൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് ഗിരീഷ് ചിറ്റണ്ട. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വിജയൻ, ശാരദ, രജീവൻ, സരിത, സനോജ്, അക്ഷയ്മോൻ, അനഘമോൾ, ഹിമ, ആദിമോൻ, കുഞ്ഞാറ്റ എന്നിവരാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്. ചിത്രം മൂടൽ മഞ്ഞ്, എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ഉഷാ ഖന്ന.

0: കാനറ ബാങ്കിൽ 3500 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവുകളുണ്ട്. 20-നും 28-നും മധ്യേ പ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 17 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കാനറ ബാങ്ക് വെബ്സൈറ്റ് www.canarabank.bank.in.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
5: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അസാപ് കേരള ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. വിളിക്കേണ്ട നമ്പർ 9495999967, 9495999967. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: കുറുകെ പറക്കാൻ ചിറകില്ലാത്ത എത്രയോ മനസ്സുകളായിരിക്കും പ്രണയം മുരടിച്ച് മുമ്പ് മരിച്ചിട്ടുണ്ടാവുക.
3: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
5: ആ ദിക്കിലേക്ക് ഞാൻ മെല്ലെ നടന്നു. വശങ്ങളിലൊന്നും ആരെയും കാണാനായില്ല. നടന്ന് കെട്ടിടത്തിന്റെ പിന്നിലെത്തി. അവിടെ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് ഒരു സ്ത്രീ.
3: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഒന്നിനും വേണ്ടിയല്ലാതെ
6: അവളെ വരച്ച സമൂഹത്തിന് മുന്നിൽ അവൾ ചുരുണ്ടു നിന്നപ്പോൾ വിളിച്ചു കുലസ്ത്രീ.
3: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
7: ആകാശവാണി FM വാർത്തകൾ.
2: രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ റോഡ് ഗതാഗത അടിസ്ഥാന സൌകര്യ വികസനത്തിന് പദ്ധതികൾക്ക് നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഗാസിയാബാദിലെ

0: ഹിൻഡൻ എയർബേസിൽ വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്തരിച്ച ബോളിവുഡ് നടൻ നാനാ പടേക്കറിന്റെ സംസ്കാരം വൈകിട്ട് 4 ഔദ്യോഗിക ബഹുമതികളോടെ പൂനെയിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 5 മത്സര പരമ്പരയിലെ 2 മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 MHz. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 2:59 ഇപ്പോൾ കേൾക്കാം.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. നിങ്ങൾക്ക് വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 455 888. മറ്റൊരു നമ്പർ 0484 242 67. ഒരു നമ്പർ കൂടിയുണ്ട്: 0484 242 37. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വെള്ളിത്തിരയാണ്.
2: നമസ്കാരം സാർ.
0: ആരാണിത്?
2: ഞാൻ സുരേഷ് നീർക്കോട്.
0: സുരേഷ് നീർക്കോട് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം നീർക്കോട്?
2: നല്ല വിശേഷങ്ങൾ. അങ്ങനെ പോകണം. ഇന്നലെ കുറച്ച് 25 ചെറിയ മഴയൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
0: ആ മഴയാണോ? ശരി.
2: മഴ ഇന്നലെ ആയിരുന്നു. ഇന്നലെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, കാര്യമായിട്ടില്ലെങ്കിലും.
0: ആണല്ലേ, ശരി. എന്ത് ചെയ്യുന്നു താങ്കൾ?
2: ഒരു കടയാണ്.
0: കടയിലാണ്? ശരി. എന്ത് കടയാ? സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ? വേണമെങ്കിൽ തയ്ക്കുകയും ചെയ്യാം, വേണമെങ്കിൽ സാധനങ്ങളും വാങ്ങിക്കാം.
2: തയ്യലൊക്കെ പഴയ പോലെ സീസൺ വർക്കായി പോയി.
0: അങ്ങനെ സ്കൂള് തുറക്കുമ്പോ
2: അങ്ങനെയുള്ള മാത്രമുള്ളൂ തിരക്കുമണിന്ന് പറയാം.
0: ശരി ശരി. അപ്പൊ അതുകൊണ്ട് നാം പുതിയ സാധനങ്ങളിലേക്ക്, പുതിയ മേച്ചപ്പുറങ്ങളൊക്കെ തുടങ്ങി അല്ലേ. ഇന്ന് ഏതാ പാട്ട് വേണ്ട നമുക്ക്?
2: എനിക്ക് നമ്മുടെ ഉത്തമ്മല്ല കടലും കടങ്ങളും താണ്ടു പോകാനും ഒരു കളിവഞ്ചി മാത്രം ഉണ്ടല്ലോ.
0: ഓ ശരി.
2: കുറെ ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കണേ. ഞായറാഴ്ച വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആണല്ലേ. എന്താണ് വൈഫിന്റെ പേര്? എന്താണ്?
2: സിന്ധു.
0: സിന്ധു, ഓക്കെ. സിന്ധുവിന്റെ പിറന്നാളൊക്കെ ആയിരുന്നു, ആഘോഷിച്ചോ?
2: ചെറിയ തോതിലൊക്കെ ഒന്ന് ആഘോഷിച്ചിരുന്നു. പിന്നെ പ്രായമായല്ല,
0: പ്രായമാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ നന്നായിട്ട് ആഘോഷിക്കേണ്ടത്.
2: പിന്നെ പിള്ളേരെ ആഘോഷിക്കുന്ന പോലെ ഒന്നും ആഘോഷിക്കില്ല.
0: എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ
2: പിള്ളേരൊക്കെ കുറിച്ച് രാത്രി ഒരു 12 പേര് കേക്കൊക്കെ കട്ടി
0: കൊള്ളാം.
2: അങ്ങനെ ഒരു
0: ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് നമുക്ക് കേക്ക് കുറിച്ച് ആഘോഷിക്കാൻ പറ്റിയല്ലോ.
2: ശുമാർ സാറല്ലേ?
0: അല്ല, ഞാൻ റിയാസ് ആണ്.
2: റിയാസ് റിയാസ് എനിക്ക്
0: കിട്ടിയായിരുന്നു. നമ്മൾ തമ്മിൽ എന്തോ ഒരു അറിയാത്ത ഒരു ബന്ധമുണ്ട്.
2: ഞാനൊരു പുതിയ പാട്ട് പറഞ്ഞിട്ട് പറയുകയും ചെയ്തായിരുന്നു.
0: ആണല്ലേ.
2: പുതിയ ഞങ്ങൾക്കൊരു പുതിയ പാട്ട് പരിചയപ്പെടുത്തി വന്നെന്ന് പറഞ്ഞുകൊണ്ടേ.
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: ഷെഫ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ പാട്ടായിരുന്നു. അതങ്ങനെ ആരും ചോദിക്കാറും പറയാറൊന്നുമില്ല.
0: ഇല്ല. അപ്പൊ അങ്ങനെ അധികം ചോദിക്കാത്ത പാട്ടുകളൊക്കെ നോക്കി കണ്ട്
2: വന്നതാണ്. ഇങ്ങനത്തെ
0: പാട്ടിലേക്ക് പോകാം. സിന്ധു വേണ്ടി തന്നെ ആയിരിക്കും അല്ലേ പാട്ട്?
2: അതെ അതെ. സിന്ധു പിള്ളേർക്ക് രണ്ട് പിള്ളേരുണ്ട്, അതുൽ കൃഷ്ണ ആദിത്യ.
0: അതുൽ കൃഷ്ണയും ആദിത്യയും. ശരി, അവർക്കും കൂടി വേണ്ടിയാണ് പാട്ട്. അതാ പാട്ട് വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്.
2: ഓക്കെ താങ്ക്സ്.

0: നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം.
1: ഹലോ സാർ, ഞാൻ തോപ്പുംപടിയിൽ നിന്ന് ശ്രീകല.
0: ശ്രീകല തോപ്പുംപടിയിൽ നിന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: അല്ലേ?
0: അതെ അതെ, റിയാസാണ്.
1: ഞാൻ ഒരുപാട് സാറേ വിളിക്കണത്, എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഇതിന് കിട്ടുന്നവരെ ഇങ്ങനെ വിളിക്കുമ്പോൾ എങ്ങനെ കിട്ടുന്നത്?
0: അതാണ് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലേ? ഇപ്പൊ ഇപ്പൊ ഒരു അതിന്റെ ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഗുട്ടൻസ് പിടിച്ചിട്ടില്ലേ?
1: അതെ, ഞാൻ ഇന്നും ഇരുന്നോണ്ടിരുന്നു, അപ്പൊ എനിക്ക് കിട്ടി, ഭയങ്കര സന്തോഷം. ഞാനൊരു റേഡിയോ ഫാനാണ്.
0: ഞങ്ങൾക്ക് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോ.
1: എന്റെ അടുക്കളയിലാണ് റേഡിയോ വെച്ചേക്കണത്. എനിക്ക് എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് ആ കാര്യത്തില്. റേഡിയോ ഒക്കെ എന്ത് സംഭവിച്ചാലും
0: ഓടിപ്പോയപ്പോ അവിടെ അടുക്കളയില് എപ്പോഴും ഒരു ഒരു എന്താണ് ഒരു പിൻസ്വരമായി എപ്പോഴും ഉണ്ട്.
1: അതെ, ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ ഉണക്കിയാല് കറി വെക്കണത് എല്ലാം ഞാൻ റേഡിയോ

0: കൊണ്ടാണ്.
1: അല്ല, റേഡിയോ ഒക്കെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, നമുക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം, പക്ഷെ ഇതുപോലെ ഒത്തിരി വിവരങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മെ രസിപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടാവും. എന്താ ഇഷ്ടം കേൾക്കാൻ, എന്താ ഇഷ്ടം?
0: എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകളോടാണ് താല്പര്യം. ഞാൻ എല്ലാ പാട്ടിന്റെ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
1: ശരി, ഓക്കെ.
0: പിന്നെ അല്ലാത്തതും കേൾക്കാട്ടോ, ആരോഗ്യരംഗം അതെല്ലാം
1: എല്ലാം കേൾക്കും.
0: പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിളിച്ചു, ഞാൻ എന്റെ ആംഗ്ലയുടെ മോൾക്ക് ബർത്ത്ഡേ ആയിട്ടൊരു മറ്റേ ഇതില്ലേ ലെറ്റർ
1: ഗാനോത്സവം അല്ലേ, അങ്ങോട്ട്
0: അത് തന്നെ. പക്ഷെ അവള് അന്ന് ലീവായിരുന്നു കൊണ്ട് അവള് എടുത്തില്ല അത്. അപ്പൊ പിന്നെ മാഡനെ ലൗലിമാടെ തിരിച്ചു വിളിച്ച് അങ്ങനെ
1: വിളിക്കാൻ പറ്റി എന്തായാലും അല്ലേ.
0: അതെ, ഒരു പ്രാവശ്യം എനിക്ക് വിളിക്കാൻ പറ്റി. ഞാൻ എപ്പോഴും ആലോചിക്കോട്ടെ സാറെ, എനിക്കിന്ന്
1: സമ്മറിൻ ബത്ലഹേമിലെ ഒരു രാത്രി കൂടി നല്ല പാട്ടാണല്ലോ. നമുക്ക് എന്തായാലും ആ പാട്ട് തന്നെ വെക്കാം. ഇപ്പോൾ നമുക്ക് പിന്നെ ശ്രോതാക്കളെ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒത്തിരി പുതിയ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നാല് മണിപ്പൂക്കളിൽ വാട്സാപ്പായിട്ട് അയക്കാം, പിന്നെ ഓർമ്മചിന്തുണ്ട്, അതിൽ വേണേൽ കത്തുകൾ അയക്കാം. അപ്പോൾ താങ്കളുടെ ചെറുപ്പത്തിലെ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എഴുതി അയക്കാം. പിന്നെ ഞങ്ങളുടെ പുതിയ പരിപാടി ഗുഡ് ഈവനിങ് കൊച്ചി ഉണ്ട്, അപ്പോൾ അതിലിപ്പോൾ വിളിക്കാം എന്നുള്ള, അതിലും വിളിക്കാം. അങ്ങനെ വിശേഷങ്ങൾ അറിയിക്കാൻ ഒത്തിരി തരത്തിലുള്ള പുതിയ പദ്ധതികളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും ആലോചിക്കും അല്ലേ. ഹലോ, നമുക്ക് ശ്രീകലയായിട്ടുള്ള കണക്ഷനിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ശ്രീകല ചോദിച്ച പാട്ടിലേക്ക് നമുക്ക് പോകാം.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-24-397 അല്ലെങ്കിൽ 0484-24-24-387 അതുമല്ലെങ്കിൽ 9446-455-888 ഈ നമ്പറുകളിൽ വിളിക്കുക. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നു സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്. അറിയിപ്പ് കഴിഞ്ഞ് നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരാം. നമസ്കാരം.
3: നമസ്കാരം.
2: ആരാണിത്?
3: മഹിമ.
2: മഹിമ. മഹിമയുടെ ഒരു മഹിമ എന്താണെന്നറിയ പേരിന്റെ? തിരിച്ചും മറിച്ചും വായിക്കാം, മഹിമ തന്നെ വായിക്കുള്ളൂ അല്ലേ? പണ്ട് ഇതുപോലെ കുറെ വാക്കുകളും പേരുകളും ഒക്കെ ഇങ്ങനെ കാണാതെ പിടിച്ചു വെക്കുമായിരുന്നു. മഹിമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാറുണ്ട്. ശരി, എവിടെന്ന് വിളിക്കുന്ന ചോദിച്ചില്ല. പെരുമ്പാവൂര് എന്നാണ് വിളിക്കുന്നത്. സ്വരത്തിൽ ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ, എന്താണ് കിട്ടിയതിന്? സന്തോഷമാണോ? കിട്ടാറുണ്ട് ആണല്ലേ. എന്താ സന്തോഷം പ്രകടിപ്പിക്കൂ, ഇനി പിടിച്ചു വെക്കരുത്. പിന്നെ പറയൂ, എന്താ ചെയ്യുന്നത് പെരുമ്പാവൂര്? ആണല്ലേ, ചിരിക്കണം. അതാ പറഞ്ഞ ചിരിച്ചോളൂ, ചിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ചിരി ഇങ്ങനെ പിടിച്ചു വെച്ച പോലെ തോന്നി. അതെ അതെ, ആയുസ് കൂടും തീർച്ചയായും. എന്ത് ചെയ്യുന്നു താങ്കൾ? മാട്രിമോണിയിൽ വർക്ക് ചെയ്യണം. ആ അതാണ് അപ്പൊ ചിരിയുടെ രഹസ്യം. കൊള്ളാം. അപ്പോ അപ്പൊ എല്ലാ ദിവസവും നല്ല നല്ല ആലോചനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, ആളുകളെ കണക്ട് ചെയ്യുന്നു, അതൊക്കെയാണ് പരിപാടി. ശരി, ഇതുവരെ എത്ര കല്യാണം നടത്തിയിട്ടുണ്ടോ? കണക്കൊക്കെ വെച്ചിട്ടുണ്ടോ?
3: നടക്കുന്നില്ല.
2: നടക്കുന്നില്ലേ?
3: സമയമെടുക്കും.
2: ഓ അങ്ങനെ അല്ല, ഇപ്പൊ പലതും ഇതുവരെ നടത്തിയതിന്റെ കണക്കാണ് ഞാൻ ചോദിച്ചത്.
3: ഞാൻ പേരൊക്കെ അങ്ങോട്ട് കൊടുക്കും ഓഫീസിന്റെ.
2: അങ്ങനെയുള്ളൂ.

0: അപ്പൊ മാട്രിമോണിയിൽ വർക്ക് ചെയ്യാണ്, പക്ഷെ പേര് അവിടെ കൊടുക്കും, ബാക്കി മാട്രിമോണിയൽകാര് നടത്തിക്കോളും അല്ലെ. അങ്ങനെ ശരി ശരി, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് ആളുകളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. എന്നിട്ട് ഒരു അഭിപ്രായം എന്താണ്, ഇപ്പൊ ഇപ്പൊ കല്യാണം ആളുകൾക്ക് ഇപ്പോൾ ഉള്ള പുതുതലമുറയ്ക്ക് കല്യാണം താല്പര്യം ഉണ്ടോ? അതെ, കുറവാണോ? കുറവാണോ? പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും കുറവാണോ, അതെയോ? പെൺകുട്ടികൾക്ക് മാത്രമാണോ കുറവ്?
1: ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല, പെൺകുട്ടികൾക്കാണ് ഇപ്പൊ ഡിമാൻഡ് അല്ലേ. പണ്ടൊക്കെ നേരെ തിരിച്ചായിരുന്നല്ലോ, ഇപ്പൊ ഇപ്പൊ ഇങ്ങനെയായി പെൺകുട്ടികൾക്കായി, അവർക്കായി കാര്യങ്ങൾ. കാരണം അവർ പുതുതായിട്ട് ജോലി വാങ്ങിക്കുന്നു അല്ലെ, കരിയറൊക്കെ മെച്ചപ്പെടുന്നു, അപ്പൊ അതിനനുസരിച്ച് മാറ്റമൊക്കെ വരുന്നുണ്ട്. ശരി, നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
1: പ്രണയവതി.
0: പ്രണയവതി എന്നുള്ള പാട്ടാണ്. ഏത് സിനിമയെന്ന് ഓർമ്മയുണ്ടോ?
1: സിനിമ എനിക്കറിയില്ല.
0: സിനിമ ഓർമ്മയില്ല. പാട്ട് ഇഷ്ടപ്പെട്ടു, പ്രണയവതി അല്ലെ. സിനിമ ഓർമ്മയില്ല. ശരി ശരി, എന്താണ് ഈ പാട്ടിന്റെ പ്രത്യേകത? കേൾക്കാൻ ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. പുതിയ സിനിമ അല്ലെയാണോ? പ്രണയവതിയാണ്, ഹൃദയവതിയാണോ? പ്രണയവതി ഹൃദയവതി കഴിഞ്ഞ് വരുന്നുണ്ട്, അതാണ് കൺഫ്യൂഷൻ ആയിരുന്നു. സ്പാ എന്ന ചിത്രത്തിലെ പാട്ടാണെന്ന് തോന്നുന്നു അല്ലെ. ശരി, പുതിയ ചിത്രത്തിലെ പാട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഹൃദയവതി പ്രണയവതി എന്നുള്ള പാട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും മഹിമയുടെ ബിസിനസ് തഴച്ചു വളരട്ടെ, കൂടുതൽ ആളുകൾ കല്യാണം കഴിക്കട്ടെ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോർക്കെങ്കിലും?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും
1: വേണ്ടി. പിന്നെ ചേട്ടനും വേണ്ടി.
0: ചേട്ടൻ, ആ ചേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: അതല്ല, ചേട്ടൻ കടയിൽ പോവാ.
0: ഓ ആ ഓക്കെ,
1: ബ്രദർ.
0: ഓക്കെ, ആ ബ്രദറിന് വേണ്ടി. ബ്രദറിന്റെ പേരെന്താ?
1: ബേസിൽ.
0: ഓക്കെ ശരി, അപ്പൊ ബേസിലിനും കൂടിയാണ് ഈ പാട്ട്. അപ്പൊ നമുക്ക് പിന്നെ ബ്രദറും പിന്നെ ചേട്ടനും. അത് എനിക്ക് എനിക്കാണല്ലേ. ഓക്കെ ശരി, താങ്ക് യു. ആ അപ്പൊ ഇതാ വരുന്ന പാട്ട്.
1: ഓക്കെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 9446455888, അല്ലെങ്കിൽ 0484243297. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ, ഞാൻ
0: ചാലക്കുടിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ അല്ലെ, അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ സ്ഥലം എനിക്ക് കിട്ടിയില്ല.
1: ചാലക്കുടി അതിരിപ്പള്ളി റോഡിലൂടെ കൊണ്ട് ഒരു 10 കിലോമീറ്റർ മോതിരക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
0: മോതിരക്കണ്ണി, മോതിരക്കണ്ണി അല്ലേ, കൊള്ളാലോ, നല്ല കാവ്യാത്മകമായ പേര്.
1: നല്ല ഗ്രാമമാണ്.
0: ഗ്രാമമാണ്, പാടമൊക്കെ ഉണ്ട്.
1: ഒരു 5 വർഷം മുമ്പ് സംസാരിക്കാൻ വിളിക്കുന്നത് പെട്ടെന്ന് കട്ടായി പോയി.
0: എന്തായാലും നമുക്ക് ഇന്ന് വിശാലമായി സംസാരിക്കാം.
1: അതെ അതെ അതെ, പിന്നെ ഭയങ്കര നഷ്ടം വന്നെന്ന് വെച്ചാ ബന്ധലേക്ക് രാജേഷ് സാറ് ഇപ്പൊ മറ്റേ റിയാമേടെ ഇവരോടും 3 പേരോടും എന്താ 3 പേർക്ക് ഭയങ്കര ഒരു സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. ബാക്കി കൊറേ എല്ലാവരോട്
0: സംസാരിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് എന്തായാലും റിയോട് ഭാവിയിൽ എന്തായാലും സംസാരിക്കാം, കുഴപ്പമില്ല. ബാക്കി രണ്ടുപേരും ഇവിടെ നിന്ന് ആകാശവാണിയിൽ നിന്ന് പോയി, അതുകൊണ്ട് അത് മാത്രം സാധിച്ചുതരാൻ പറ്റില്ല, ക്ഷമിക്കുക.
1: എറണാകുളത്തായിരുന്നു ഈ കൊച്ചി എഫ് എം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞാൻ എറണാകുളത്ത് ജോലി
0: ചെയ്തായിരുന്നു.
1: എറണാകുളത്ത് മറ്റേ പാരവിട്ട് താമസിക്കുക, സ്റ്റേഡിയത്തിന്റെ തൊട്ട് താമസിച്ചിരുന്നു. അപ്പൊ അന്ന് നമ്മളൊരു ചെറിയൊരു മെക്കാനിസം, അതായത് കൊച്ചി എഫ് എം മാത്രം കിട്ടുള്ളൂ, ഒരു ചെറിയൊരു മെക്കാനിസം മേടിച്ച് കൊച്ചി എഫ് എം മാത്രം കേട്ടുകൊണ്ടിരുന്നായിരുന്നു. ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ആ റൂമിലെത്തി നമ്മളൊരുപാട് സഹായിച്ചുണ്ട് കൊച്ചി. അപ്പൊ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അധികോടെ കേട്ട് നമ്മൾ, നമുക്ക് 18 വയസ്സുള്ളൂ, ഇപ്പൊ 51 വയസ്സായി. അപ്പൊ അന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന കൊച്ചി എഫ് എം നമുക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടതോടുകൂടി.
0: ഒത്തിരി നന്ദി താങ്കളുടെ നല്ല വാക്കുകൾക്ക്.
1: പിന്നെ സാറിന്റെ പ്രോഗ്രാം ഒക്കെ നല്ല പ്രോഗ്രാമാണ്,
0: സന്തോഷം എല്ലാം കേൾക്കാറുണ്ടല്ലേ.
1: അപ്പൊ ഈ എറണാകുളത്ത് ഞാൻ ജോലി ചെയ്യുമ്പോ നമുക്കൊരു മൂവാറ്റുപുഴയുള്ളൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഒരു ബിജു എന്ന് പേരായിട്ട്.
0: ബിജു,
1: അപ്പൊ ശരിക്കും സാറിന്റെ വോയിസ് ആണ്, സാറിന്റെ വോയിസ് കേൾക്കുമ്പോ എനിക്ക് അവനെ അപ്പൊ ഓർമ്മ
0: വരും.
1: അങ്ങനെ
0: ഞാൻ ആലോചിക്കായിരുന്നു, ഈ 18-ാം വയസ്സിൽ തൊഴിൽ അന്വേഷകനായോ അല്ലെങ്കിൽ ആദ്യത്തെ ജോലി കിട്ടിയൊക്കെ ഇത്രയും വലിയൊരു നഗരത്തിലേക്കൊക്കെ വരുമ്പോ ശരിക്കും ഒരാള് കൂടെ ഉള്ള പോലെയാണല്ലോ നമ്മുടെ കൊച്ചി എഫ് എം കേൾക്കുമ്പോ തോന്നുക. അപ്പൊ ഒരാള് കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തില് അത്രയും ചെറുപ്പക്കാരനായ ഉണ്ണികൃഷ്ണനെ ഞാൻ അങ്ങ് ആലോചിച്ചു പോവുകയാണ്.
1: അത് ഇന്നും നമുക്ക് ഇന്നും നമ്മള് രാവിലെ സുഭാഷ് കേൾക്കുമ്പോ ഈ പറഞ്ഞ കാര്യം, 2-3 റേഡിയോ ഉണ്ട് വീട്ടിലും, വർഷോപ്പിലും ഞാൻ ജോലി ചെയ്യുന്നത് റേഡിയോ വർക്ക് ചെയ്യണത്. വർഷോപ്പിലും നമ്മള് ഫുൾ ടൈം റേഡിയോ, വീട്ടിലും ഫുൾ ടൈം. സത്യം പറയണെങ്കിൽ ഈ കൊല്ലത്തെ ഒരു ഓണത്തിന് നമ്മള് ടി വി എന്ന് പറയുന്ന സംഭവം വീട്ടിലെ ഓണായിരുന്നു, നമ്മുടെ കൊച്ചി എഫും റെയിൻബോ മാത്രമായിരുന്നു ഓണത്തിന്
0: വെച്ചോണ്ടിരുന്നത്.
1: ടി വി നമ്മള് ഓൺ ആക്കിയില്ലേ. അപ്പൊ ഞങ്ങൾ ആലോചിക്കരുത്, പിന്നീട് ഇന്ന് നമുക്ക് എഫ് എം മാത്രമാണല്ലോ അതൊരു അനുഭവമാണ്. അത് കാരണം എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ടി വി ഓൺ ആകാത്തൊരു ഓണം ഉണ്ടായത്
0: ഇതാണ്. അപ്പൊ അപ്പൊ നമുക്ക് കുറച്ച് ഓണം കുറച്ചുകൂടി അല്ലെ കണ്ണ് തുറന്ന് തിറ്റുള്ളൊക്കെ അറിഞ്ഞ് തന്നെ ആഘോഷിക്കാനും പറ്റും.
1: അതെ അതെ, ആഘോഷിക്കാൻ പറ്റി പ്രോഗ്രാമുകളും ഇതൊക്കെ കേട്ട് നമുക്ക് ആഘോഷിക്കുന്ന ഏറ്റവും
0: സന്തോഷം.
1: പിന്നെ നമുക്ക് 10 പേർക്കെങ്കിലും റേഡിയോ നമുക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ചാലക്കുടിയിലെ മോതിരക്കണ്ണിയിലെ ഒരു ബ്രാൻഡ് അംബാസഡർ ആണ് താങ്കൾ.
1: ശരിക്കും പറയണ നമ്മുടെ ഓർമ്മകളെ, ഞാൻ ഈ മെക്കാനിസം മേടിച്ചു പറഞ്ഞു സാറേ, അത് ഞാൻ ഒരു ചെറിയൊരു വഞ്ചി മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അതില് സെറ്റ് ചെയ്തായിരുന്നു. ഇവിടെ പലയിടത്തിന് സുഹൃത്തും ഞാനും കൂടി സെറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ബസ്സിലൊക്കെ ഇങ്ങോട്ട് പോരുമ്പോ ഞാനത് ആ വഞ്ചി വീട്ടിലേക്ക് വരുമ്പോ വീട്ടില് വെക്കാൻ വേണ്ടി അടുത്ത് കൈപിടിക്കും. അപ്പൊ അത് കൈപിടിക്കുമ്പോ ചിലവര് എന്നോട് ചോദിച്ചു മോനെ അത് എന്തിരുന്നാന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറയും ഇത് കൊച്ചി എഫ് എം എന്ന് പറയും. പലരും അതിശയപ്പെട്ടുണ്ട് ഇത് കൊച്ചി എഫ് എം എന്ന് ചോദിക്കേ. അപ്പൊ അത് എന്റെ ഇടയ്ക്ക് നമുക്കൊരു എന്ത് പറ്റുന്ന വീടുകളിൽ നടന്നപ്പോ നമുക്കത് കംപ്ലൈന്റ് വന്നെങ്കിൽ ഞാൻ അത് സൂക്ഷിക്കണം വെച്ച് നമുക്ക് എങ്ങനെയോ
0: നഷ്ടപ്പെട്ടു. ഇപ്പൊ എങ്ങനെ റേഡിയോ വഴി തന്നെയാണോ അതോ ആപ്പ് വഴിയാണോ എങ്ങനെ കേൾക്കാറ്?
1: റേഡിയോ നന്നായിട്ട്
0: കേട്ടോ. ഒത്തിരി സന്തോഷം, ഞങ്ങളുടെ പരിപാടികൾ കേൾക്കുന്നു, ഇങ്ങനെ ഒരു പഴയ ഓർമ്മയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾക്ക് എഴുതിയായിരിക്കും, ഓർമ്മ ചിന്തലൊക്കെ ഞങ്ങൾ വായിക്കില്ലേ.
1: ഓർമ്മ ചിന്തൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് എല്ലാ റജിന്ദ്ര വരെ നല്ല പ്രോഗ്രാം കേൾക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ വർഷോപ്പുകളാണ്, നമുക്ക് അതിരപ്പള്ളി റോഡിൽ കുറച്ച് വർഷോപ്പുകൾ അധികം ഉണ്ട്.

0: വർഷത്തില് ഡെന്നി, ബിനീഷ്, പിന്നെ സിബിൻ, മാർട്ടിൻ ചേട്ടൻ, ശിവൻ ചേട്ടൻ, അഗ്നിഷാദ്, അങ്ങനെ കുറെ പേരുണ്ട്.
1: അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് അന്നത്തെ പാട്ട്.
0: എല്ലാ വർഷങ്ങളിലും റേഡിയോ ഉണ്ട് ഏറെക്കുറെ.
1: ശരി ശരി, അപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് കേക്കേണ്ടത്?
0: ഉണ്ണികൃഷ്ണൻ
1: പാടുമെങ്കിൽ രണ്ടുപേരി പാടാട്ടോ.
0: ഞാൻ പാടണോ? ഞാൻ
1: നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പാട്ട് കേൾപ്പിച്ച് കൊടുക്കാലോ, എന്നിട്ട് പറയാം റേഡിയോയിൽ പാടിയ ആളാണെന്ന് പറയാലോ.
0: റേഡിയോ റേഡിയോയിൽ പാട്ട് കേട്ട് വരിയുള്ളൂ എങ്കിലും ഒരു വരി പാടാ.
1: ഒരു വരി പാടും.
0: ആ പറഞ്ഞു സാറേ.

0: പാട്ട് പാട്ട് പാടാനൊക്കെ അറിയാട്ടോ.
1: ആ ഞാൻ ഇന്ന് ഈ ഞായറാഴ്ച കണത്തിന്റെ വർഷീയ ഒന്ന് ഈ പാട്ടിന് പാടണം വിചാരിച്ചിട്ടുണ്ട്, വെറുതെ നമുക്ക് അറിയാവുന്ന രീതിയിൽ.
0: അപ്പൊ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് കൂട്ടിയാ മതി. അപ്പൊ എന്തായാലും ഞായറാഴ്ച ആഘോഷം ഗംഭീരാവട്ടെ. ഇതാ പാട്ട് വരുന്നു. ഒത്തിരി നന്ദി കേട്ടോ വിളിച്ചതിന്.
1: അങ്ങനെ
0: തന്നെ ആയിക്കോട്ടെ. ശരി, സന്തോഷമായിട്ടിരിക്കും. പാട്ട്
1: ശരി സാറേ.

0: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി ആർട്ട്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
1: നമസ്കാരം, വെള്ളിത്തറയിലേക്ക്.
2: കൂത്താട്ടുകുളത്ത് ജോസഫ് ആണ് വിളിക്കുന്നത്.
1: കൂത്താട്ടുകുളത്ത് ജോസഫ്, താങ്കൾ എന്ത് ചെയ്യുന്നു?
2: ഞാന് കൂലിപ്പണി എടുക്കുന്നു, പിന്നെ അല്പം കൃഷികളുണ്ട്. കൃഷിത്തോട്ടത്തിലാണ് ഇപ്പോ.
1: കൃഷിത്തോട്ടത്തിലാണ്. എന്തൊക്കെയാണ് ഉള്ളത് അവിടെ?
2: കപ്പ, വാഴ, ചേന, മഞ്ഞള്, അങ്ങനെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണു.
1: എല്ലാം ഉണ്ടോ അവിടെ? ഓക്കേ.
2: പിന്നെ കൂലിപ്പണിയുടെ ഇടയ്ക്ക് പരിസ്ഥിതി പ്രവർത്തനം ചെയ്യുന്നു.
1: ഫുൾ ടൈം ബിസിയാണ്.
2: അതെ, 2018 രാഷ്ട്രപതിയുടെ ഒരു സ്വർണ്ണ മെഡലും പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്
1: എനിക്ക്. എന്തായിരുന്നു പരിസ്ഥിതി പ്രവർത്തനത്തിനായിട്ടാണോ?
2: അതെ, ഞാൻ വനം, പരിസ്ഥിതി, ജലസേചനം ഇതൊക്കെയായിരുന്നു എന്റെ കൂടുതലും പരിപാടി. ജലസേചനം ശുദ്ധീകരിക്കുക, തോടുകളല്ല.
1: തോടുകളല്ല. എങ്ങനെ, എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോ അതിലെ മാലിന്യങ്ങളൊക്കെ എടുത്ത് മാറ്റി, അങ്ങനെയാണ്?
2: മാലിന്യങ്ങൾ മാറ്റി, അടഞ്ഞു കിടക്കുന്ന എല്ലാം വെട്ടി നീക്കം ചെയ്ത്, പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം കനി വൃക്ഷങ്ങൾ നട്ട്. അങ്ങനെ എനിക്ക് 2018 രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ചു. പിന്നെ സ്റ്റേറ്റിന്റെ പുരസ്കാരങ്ങൾ പല.
1: എന്താണ് ഇതിനൊരു പ്രചോദനം? എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാം?
2: നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ മാറിപ്പോവും, പിന്നെ പക്ഷികൾക്കൊന്നും ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കിടക്കുവാണല്ലോ.
1: അതെ അതെ, നമ്മള് പലപ്പോഴും ഈ പുഴയിൽ ഇങ്ങനെ മാലിന്യം അടിഞ്ഞു കിടക്കുന്നതും അല്ലെങ്കിൽ കറുത്ത വെള്ളം ഒഴുകുന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും പലപ്പോഴും ഇങ്ങനെ അധികൃതരെ പഴിക്കുകയുള്ളല്ലോ, ഇവർക്ക് ഇതൊക്കെ നന്നാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയുള്ളൂ. പക്ഷെ ഇത് ചിലരൊക്കെയാണ് ഇതിൽ ഇറങ്ങി ഇത് ഒക്കെ ഇത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണെന്ന് അനുസരിച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട്
2: ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ പട്ടിയെത്തി പറയാതെ നഗരസഭകളോ പഞ്ചായത്തോ.
1: അതെ അതെ,
2: ഇനി മണം വരും പറയും, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താക്കാരുന്നു എടുത്തിട്ടായിരുന്നു പറയും. അതൊരു മരിക്കും, അതാണ് നമ്മുടെ സ്വഭാവം. ആൾക്കാരുടെ നാളത്തെ തലമുറ ഇതൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്.
1: തീർച്ചയായും അതൊരു പ്രചോദനം തന്നെയായിരിക്കും. കാരണം നാം ഇപ്പൊ ഒരു മിഠായി കടലാസ് എടുത്തിട്ട് റോഡിലിട്ടിട്ട് ഇതൊക്കെ നാളെ അവർ ക്ലീൻ ആക്കണം എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ലോ, നമ്മളിൽ നിന്ന് തുടങ്ങണല്ലോ കാര്യങ്ങളൊക്കെ.
2: നമ്മൾ ഇതൊക്കെ ഒന്ന് മാതൃക കാണിച്ചു വെക്കണം. നമുക്ക് അധികാര മോഹങ്ങളൊന്നും ഇല്ല. ഒത്തിരി തവണ നഗരസഭകളിലൊക്കെ മത്സരിക്കാനൊക്കെ നിർദ്ദേശം തന്നെങ്കിലും പല മന്ത്രിമാര് അവരുടെ കൂടെ നിൽക്കാൻ പറഞ്ഞ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യെങ്കിലും നമുക്കങ്ങനെയുള്ള അതിമോഹങ്ങളില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ നല്ല രീതി.
1: സ്വന്തം പ്രവൃത്തിയിലാണ് അല്ലേ കാര്യങ്ങൾ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജോസഫ് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുത്താട്ടുകുളത്ത് തന്നെയാണ് ജനിച്ചു വളർന്നതല്ല?
2: കുത്താട്ടുകുളത്താണ് ജനിച്ചു വളർന്നത്.
1: ഇപ്പൊ കൃഷി തുടങ്ങിയിട്ട് ഒത്തിരി നാളായോ? പണ്ടോട്ടുണ്ടോ
2: കൃഷി? എനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളത്. അപ്പൊ എനിക്ക് 66 വയസ്സുണ്ട്. അതിന് മുമ്പേ എന്റെ പിതാക്കന്മാരായിട്ട് കൃഷി ഉള്ളത്. അപ്പൊ അങ്ങനത്തെ സ്ഥലമായിരുന്നു.
1: ശരി ശരി.
2: എനിക്കും അങ്ങനെ ഒതുങ്ങി കുറച്ച് സ്ഥലം കിട്ടി. അപ്പൊ 10-30 വർഷമായിട്ട് ഞാനും അതിൽ കൃഷി ചെയ്യുന്നു.
1: കൃഷി ചെയ്യുന്നു. പുതിയ പുതിയ എന്തെങ്കിലും വിളകളൊക്കെ പരീക്ഷിച്ചു നോക്കിയോ? ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ പല സാധനങ്ങളും വന്നു തുടങ്ങിയല്ലോ.
2: അങ്ങനെ ആദ്യം ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ പല മുതലാളിമാർക്കും ഞാൻ കൃഷി ഇറക്കിയിട്ടുണ്ട് പലയിടത്തും ഒക്കെ
1: ആയിട്ട്.
2: റംബൂട്ടാന്റെ പല വെറൈറ്റികളും അതുപോലെ പല പഴങ്ങളോ വർഗ്ഗങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രായോഗത്തിലായിട്ടില്ല. ഈ റംബൂട്ടാൻ മാത്രമേ ഇപ്പൊ പ്രായോഗത്തില് നമ്മുടെ
1: നാട്ടിലായിട്ടുള്ളൂ.
2: സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് ചില പള്ളിക്കൂടങ്ങളിലൊക്കെ
1: പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയല്ലേ, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കുന്ന ഒരാളെയാണ് നമുക്കിന്ന് കിട്ടിയത്. പാട്ട് എന്താ വേണ്ടേ? ഏത് പാട്ടാണ് വേണ്ടത്?
2: രാജവംശത്തിലെ പച്ചിലയും കത്തിരികയും എന്ന പോലെ പഴയ പാട്ടാണ്.
1: എന്ന പാട്ടാണ് വേണ്ടത്? പാട്ട് ഒരു വരി മൂളുന്നോ?
2: ഇല്ല,
1: പാട്ട് കേൾക്കാറേയുള്ളൂ. ശരി ശരി ശരി. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും?
2: ആ, എന്റെ കൂട്ടുകാരൻ രാമോരം വെള്ളപ്പറവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മോഹൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരാൾക്കും, കൂട്ടാളത്ത് മാർഗൻ എന്ന് പറഞ്ഞ തോമസ് എന്ന് പറഞ്ഞ ഒരാൾക്കും, പിന്നെ മനോജ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കും പുള്ളി എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കണ. അപ്പൊ പുള്ളിക്ക് ഒരു ഈ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓക്കെ, എല്ലാവരും ആസ്വദിക്കട്ടെ.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: ഹലോ സാർ.
0: ഹലോ, പറയൂ
1: ഹലോ.
0: പറയൂ, കേൾക്കാം. പേര് പറഞ്ഞോളൂ.
1: പേര് പൗലോസ്.
0: പൗലോസ്, എവിടെ നിന്ന് വിളിക്കുന്നു?
1: പിണ്ടിമന.
0: കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ?
1: പൗലോസ് പിണ്ടിമന.
0: പിണ്ടിമന അല്ലേ? പിണ്ടിമന ഇതെവിടെയാ സ്ഥലം? പിണ്ടിമന
1: കോതമംഗലം അടുത്ത സ്ഥലം.
0: കോതമംഗലം അടുത്താണ്. ശരി ശരി. അപ്പൊ കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു താങ്കൾ? വീട്ടിലിരിക്കുകയാണ്, വിശ്രമത്തിലാണ്. ശരി ശരി. ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ട? ഏതാ? ആ ആ പാട്ടാണ്, നല്ല പാട്ടാണല്ലോ. വീട്ടിലെ ആർക്കൊക്കെ ഉണ്ട് പിന്നെ?
1: വീട്ടിലെ വൈഫും രണ്ട് മക്കളും ഉണ്ട്.
0: ശരി. ആ അവരൊക്കെ എന്ത് ചെയ്യുന്നു? കുട്ടികളൊക്കെ പഠിക്കുകയാണോ? വീട്ടിലാണ്. ആ ശരി ശരി. ഇവിടെ കൊച്ചിക്കൊക്കെ ഇറങ്ങാറുണ്ടോ? കൊച്ചിക്കൊക്കെ വരാറുണ്ടോ?
1: കൊച്ചിക്ക്
0: ആ ഒരു വർഷത്തോളമായി അല്ലേ? ആ ശരി. അപ്പൊ കോതമംഗലം അവിടുത്തെ മലയും കുന്നും പുഴയൊക്കെ വിട്ടു വരാൻ താല്പര്യമില്ല. കൊച്ചി വന്നാൽ നല്ല ചൂടാ ഇപ്പൊ. അവിടെ കുറച്ചുകൂടെ നല്ല കാലാവസ്ഥയായിരിക്കും. ആ ശരി ശരി. അപ്പൊ ജനൽ തുറന്നാ നല്ല കാഴ്ചകളായിരിക്കും അല്ലേ? നല്ല നീലാകാശം, തെളിനീര്. കൊള്ളാം കൊള്ളാം. ആ ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ വെയില് കൂടിയാ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പിന്നെ മഴ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ, ആ ഭൂമിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഭൂതത്താങ്കെട്ട് അണക്കെട്ടിന്റെ അടുത്താണോ, ഡാമിന്റെ ഒക്കെ അടുത്താണോ? ഓ ശരി ശരി, കുറച്ചുണ്ട് പോവാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ശ്യാമ എന്നുള്ള പാട്ടിലേക്ക്, ശ്യാമയിലെ പൂങ്കാറ്റ് എന്നുള്ള പാട്ടല്ലേ, അതിലേക്ക് പോവാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ശരി, അപ്പൊ ഇതാ വരുന്നു പാട്ട്. ഒത്തിരി നന്ദി വിളിച്ചതിന്.

ഒരു അറിയിപ്പ്. പോസ്റ്റ്മാന്റെ വരവ് കാത്തിരുന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 150 വർഷങ്ങളായി ഭാരതീയ പോസ്റ്റൽ വകുപ്പ് നമ്മോടൊപ്പമുണ്ട്. പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, പോസ്റ്റൽ ബാങ്ക്, സുകന്യ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാൽ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 94 46 4 5 5 8 8 8 അല്ലെങ്കിൽ 0 4 8 4 2 4 2 6.

0: രണ്ട് അങ്ങനെയൊക്കെ തുടച്ചു മാറ്റുന്ന ആളാണ്.
1: ഇല്ല അതല്ല, ഞങ്ങൾ മറ്റേ വാഷിംഗ് ആണ്, ഡ്രസ് വാഷിംഗ്.
0: വാഷിംഗ് ആണ്, ഓക്കെ. അതും മാലിന്യങ്ങൾ തുടച്ചു മാറ്റുകയാണല്ലോ. ഓ, അതെല്ലാം കൂടെ ഒളിപ്പിച്ചേട്ടാ. ഇവിടെ ഒരാള് നേരത്തെ ഒരു പൗലോസ് ചേട്ടൻ വിളിച്ച്, ഇത് അദ്ദേഹം പുഴയിലിറങ്ങി മാലിന്യൊക്കെ മാറ്റിയാണ്, അപ്പൊ നിങ്ങൾ ഡ്രസ്സിലുള്ള കാര്യം മാറ്റാണ്, അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്.
1: ശരി,
0: ക്ഷമിക്കും. ഓക്കെ, അപ്പൊ ബൈജു അപ്പൊ ആലുവയിലാണ് ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞു. കപ്രശ്ശേരി ഒത്തിരി ദൂരെയാണോ?
1: ഇല്ലല്ല, ഇത് ഞങ്ങക്ക്
0: ഓ ആ ഭാഗത്താണ്. ശരി, മനസ്സിലായി. അപ്പൊ ഇന്ന് വെള്ളിത്തിരയിലെ അവസാന കോളറാണ് താങ്കൾ. അപ്പൊ എനിക്ക് പാട്ട് ചോദിക്കുക മാത്രം നിർവാഹമുള്ളൂ, നമുക്ക് പാട്ട് കേൾക്കണ്ടേ? അതുകൊണ്ട്
1: പാട്ട് മറ്റേ പരിപ്പ് വട പക്കുവട ആ പാട്ട്, പിന്നെ ഡെഡിക്കേഷൻ ഡേ മനോഹരൻ തിരുമേനി കപ്പശ്ശേരിയുള്ള.
0: ശരി,
1: എന്റെ വീട് തൊട്ടടു തന്നെയാണ്, മനോഹരൻ തിരുമേനി കപ്പശ്ശേരി കോഴിക്കോഴി ഇടം.
0: ഓക്കെ,
1: അദ്ദേഹത്തിന്
0: വേണ്ടിയാണ്. ഓ, അദ്ദേഹത്തിന് വേണ്ടിയാണ് പാട്ട്. ശരി, അപ്പൊ എന്തായാലും അദ്ദേഹത്തിനായി നോക്കി പാട്ട് പ്ലേ ചെയ്യാം. ഒന്നാം നാലുമണിയൊക്കെ അടുക്കാറേ, അപ്പൊ ഈ പരിപ്പോടെയും പക്കാവടെയൊക്കെ ഉള്ള ഓർമ്മകളൊക്കെ ഇപ്പൊ ഓടി വരാൻ തുടങ്ങും. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് ഒത്തിരി നന്ദി വിളിച്ചതിന് കേട്ടോ.
1: പരിപ്പ് വട പക്കുവട.

0: ആണുങ്ങൾക്കും തിന്നാം,
1: ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം,
2: ആണുങ്ങൾക്കും തിന്നാം, ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം. വിറ്റാമിൻ ഡി ഉണ്ട്, ഒ ഉണ്ട്, ജി ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, ഒ ഉണ്ട്, ജി ഉണ്ട്, ഡോഗ്.

പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്. പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് കിരണ്യ. സാങ്കേതിക സഹായം നൽകിയത് രത്നാബായ്. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സ, തുടർ ചികിത്സ ഇവയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പരിഗണിക്കുക. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട്. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446-45-58-88. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484-24-26-387, അതല്ലെങ്കിൽ 24-26-397. ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് കൂടിയാണല്ലോ. നമുക്ക് എന്താണ് സ്തനാർബുദം, എന്തുകൊണ്ട് ഇത് സ്ത്രീകളിൽ ഏറ്റവും അധികം കാണുന്ന ക്യാൻസറാകുന്നു ഇക്കാലത്ത് എന്ന് ആമുഖമായി പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ശേഷം നമുക്ക് ശ്രോതാക്കളുടെ സംശയങ്ങളിലേക്ക് പോകാം.
2: അതെ, അപ്പം പറഞ്ഞ പോലെ സ്ത്രീകളിൽ മോസ്റ്റ് കോമൺ കാണുന്ന ക്യാൻസറാണ് സ്തനാർബുദം. അപ്പം അതിന് പണ്ട് ഈ ഗർഭാശയ ഗള ക്യാൻസറായിരുന്നു, ഇപ്പം അത് കുറേ കൂടെ സ്തനാർബുദമാണ് കൂടുതൽ. അതും പണ്ടത്തേതിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ യങ്ങർ ഏജ് ആയിട്ടുള്ള സ്ത്രീകളിലും സ്തനാർബുദം കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ, ഒരു ഈ ആർത്തവമൊക്കെ നേരത്തെ തുടങ്ങുന്നു, അല്ലെങ്കിൽ ആർത്തവം ലേറ്റായിട്ട് തുടങ്ങുന്ന അവസ്ഥ. ഇപ്പം പലപ്പോഴും കല്യാണമൊക്കെ ലേറ്റായിട്ടാണ് ഇപ്പം കഴിക്കുന്നത്. ഇപ്പം ആദ്യത്തെ കുട്ടി ഉണ്ടാവാനായിട്ടുള്ള സമയം വൈകുന്നു, പലപ്പോഴും കുട്ടികളുടെ എണ്ണം കുറവാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യൽ ചിലരൊക്കെ ചിലപ്പോൾ ജോലി തിരക്ക് കാരണമൊക്കെ ആയിരിക്കും, അങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് കുറവാണ്. പിന്നെ ചില ഹോർമോണൽ ടാബ്ലറ്റുകൾ എടുക്കുന്നവരുണ്ട്, കോൺട്രസെപ്റ്റീവ് പിൽസ്, ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്നവർ, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കുറേ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡുമാണ്. ഇപ്പം ഒബിസിറ്റി, തടി വണ്ണം കൂടിയ ആൾക്കാർ, അല്ലെങ്കിൽ ഭക്ഷണം ജങ്ക് ഫുഡ്സ് കുറേ കഴിക്കുന്നു, എക്സസൈസ് കുറവ്, അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സാണ് ഈ സ്തനാർബുദത്തിന് കാരണം.
1: പിന്നെ
2: കൂടാൻ കാരണം, അതെ. പക്ഷേ പലപ്പോഴും ഒരു ക്ലിനിക്കിലൊരു പേഷ്യൻ്റ് വരുമ്പോൾ ചിലപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർക്കും കാണുന്നുണ്ട്. അപ്പം കുറേ ഹെറിഡിറ്ററി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് ജനിതകമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് കാരണം വരുന്നുണ്ട്. ഒരു 5-10% ജനിതകമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പം ഈവൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത്. ചിലപ്പോൾ അത് നമ്മുടെ ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടിയതുകൊണ്ടായിരിക്കാം.

0: അല്ലെങ്കിൽ കുറേ കൂടെ അർബൻ ലൈഫ് സ്റ്റൈൽ, അപ്പോൾ കുറേ ലൈഫ് സ്റ്റൈലിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്തനാർബുദം വരാനായിട്ട്.
1: ഈ സ്തനാർബുദം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ടതാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ?
0: അതെ, ബ്രസ്റ്റിൽ നിന്ന് തുടങ്ങുന്നത് വെച്ചാൽ ഫീമെയിലുണ്ട്, മെയിൽസിലും വരാം, പുരുഷന്മാരിലും വരാം ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം ബ്രസ്റ്റിൻ്റെ ഈ മാമറി ഓർഗൻസ്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് അതിൻ്റെ ഡക്റ്റുകൾ, ട്യൂബുകളിൽ നിന്നാണ് ഈ സ്തനാർബുദത്തിൻ്റെ തുടക്കം. അപ്പം അത് ബ്രസ്റ്റിൽ നിന്ന് തുടങ്ങുന്നു, അതിനുശേഷം ബ്രസ്റ്റ് കക്ഷത്തിലത്തെ കഴലുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നു. ഈവൺ പണ്ടിപ്പം അതിനകത്ത് തന്നെ പല തരത്തിലുള്ളതുണ്ട്. ഇപ്പം നമ്മൾ ഈ ഹോർമോൺ റിസെപ്റ്റർ എക്സ്പ്രഷനൊക്കെ നോക്കിയിട്ട് ചില ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ, പിന്നെ ഹോർമോൺ റിസെപ്റ്റേഴ്സൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പം ബ്രസ്റ്റിന് ഒറിജിൻ ചെയ്യുന്ന ട്യൂമറാണ് ബ്രസ്റ്റ് ക്യാൻസർ ബേസിക്കലി.
1: ഇതിന് ശരിക്കും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡക്റ്റിലുണ്ടാവുന്ന ഡക്റ്റൽ കാർസിനോമ, ലോബുലർ കാർസിനോമ, ഇങ്ങനെ അതിൻ്റെ വേറെ വേറെ നമുക്ക്
0: വകഭേദങ്ങളുണ്ട്. എന്നിരുന്നാലും ഡക്റ്റൽ കാർസിനോമയാണ് കൂടുതൽ, ഒരു 70-80% ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് ഡക്റ്റൽ. ഡക്റ്റൽ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഫ്ലോ ചെയ്യുന്ന ട്യൂബുകളിൽ നിന്ന് ഒറിജ ആരംഭിക്കുന്ന ക്യാൻസർ. അപ്പോൾ അത് ട്യൂബിൽ തുടങ്ങുമ്പോൾ നമ്മളത് ഇൻസിറ്റു, അതൊരു സ്റ്റേജ് 0 എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പം ട്യൂബിൽ നിന്ന് പുറത്തേക്ക് പതുക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്ററിനും താഴെയാണെങ്കിൽ ഒരു T1 ഏർലി സ്റ്റേജ്, അത് അങ്ങനെ ഒരു സ്റ്റേജ്. അതിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ അത് എവിടേക്കൊക്കെ പിന്നെ ഗ്രാജുവലി ഇപ്പോൾ പറഞ്ഞ കക്ഷത്തിലേക്ക് പോകുന്നു, കഴുത്തിലത്തെ കഴലുകളിലേക്ക് പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു മാക്സിമം ഒരു സ്റ്റേജ് 3 വരെ എത്തുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് വേറെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് 4 മാറുന്നു.
1: സാധാരണ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ കുട്ടി എങ്ങനെ അറിയാൻ പറ്റും? കാരണം ഏറ്റവും നേരത്തെ അറിയുന്നതും ചികിത്സ തുടങ്ങുന്നതല്ലേ രോഗം പൂർണ്ണമായി ഭേദമാകാൻ നല്ലത്?
0: അതെ അതെ, ഈ തുടക്കത്തിൽ ഏർലി സ്റ്റേജ്, ഒരു സ്റ്റേജ് 1, സ്റ്റേജ് 2 കണ്ടു കഴിഞ്ഞാലാണ് അത് ക്യൂർ, ഈവൻ സ്റ്റേജ് 3 വരെയാണ് ക്യൂറേറ്റീവ് ആയിട്ട് എന്ന് വെച്ചാൽ 100% മാറുന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൽ വരുന്ന തടിപ്പായിട്ട് തന്നെയാണ്. മെജോറിറ്റി ആൾക്കാർക്ക് ഒരു ബ്രസ്റ്റിൽ വരുന്നൊരു മുഴ, ബ്രസ്റ്റിലായിരിക്കും ചിലപ്പോൾ കക്ഷത്തിലായിരിക്കാം മുഴയിട്ടായിരിക്കാം തുടങ്ങുന്നത്. വേദന ചിലവർക്ക് ഉണ്ടായിരിക്കും, ചിലപ്പോൾ വേദന ഉണ്ടാവാം വേദന ഇല്ലാതിരിക്കാം. കൂടുതലും വേദന ഇല്ലാത്ത മുഴകളാണ് ഇച്ചിരി കൂടെ ഹാർഡായിട്ട് ഒരു കല്ല് പോലൊക്കെ ഇരിക്കുന്ന, ഒരു തൊട്ട് നോക്കുമ്പോൾ ഒരു കല്ല് പോലെ ഇരിക്കുന്ന മുഴ ആയിരിക്കാം കോമൺ. പിന്നെ ഉള്ളത് ഇപ്പം ബ്രസ്റ്റിൽ അൾസറായിട്ട് വരാം, സ്കിൻ ബ്രസ്റ്റിൻ്റെ തൊലി പുറത്തുള്ള ചേഞ്ചസ് ആയിരിക്കാം. ചിലപ്പോൾ ബ്രസ്റ്റിൻ്റെ തൊലി ഉള്ളിലോട്ട് വലിയ നിപ്പിള് ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് ബ്ലഡിൻ്റെ ഡിസ്ചാർജ് എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ 2 ബ്രസ്റ്റിൻ്റെ സൈസിന് വ്യത്യാസങ്ങൾ വരിക.
1: പെയിൻ ഉണ്ടാവും, ഇത് വേദന എങ്ങനെയാണ്?
0: ആ വേദന നിർബന്ധമല്ലേ, അപ്പം അതുപോലെ ഞരമ്പുകളെ അമർച്ച വരുത്തുമ്പോഴേക്കാണ് വേദന വരുന്നത്. അപ്പം മെജോറിറ്റി ആൾക്കാർക്ക് വേദന ഉണ്ടാവാറില്ല പലപ്പോഴും. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റിൽ വരുന്ന എല്ലാ മുഴകളും ബ്രസ്റ്റ് ക്യാൻസർ അല്ല, അപ്പം അത്
1: മെജോറിറ്റി
0: ട്യൂമേഴ്സ് ആണ്. അപ്പം അതും ഇപ്പം ആർത്തവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ സൈക്കിൾസിൽ വരുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണം ബ്രസ്റ്റിൽ ചെറിയ ഈ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് ബ്രസ്റ്റിൽ വരാം. അപ്പം അതൊക്കെ നോർമലാണ്, അതിനെ ഫോളോ അപ്പ് ചെയ്താൽ മതി. പക്ഷേ
1: ഇൻഫ്ലമേഷനും
0: വരാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റ് അടിഞ്ഞു ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ വല്ല ട്രോമ വന്നിട്ട് എന്തെങ്കിലും തട്ടിയിട്ടൊക്കെ ചിലപ്പോൾ കല്ലിപ്പോലൊക്കെ ഫീൽ ചെയ്യാം. പക്ഷെ ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു മുഴ ബ്രസ്റ്റിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണിച്ചത് എന്താണെന്നുള്ളത് ചെയ്യണം. അപ്പോൾ ബേസിക്കലി പറഞ്ഞ പോലെ ഒരു മാമോഗ്രാം ടെസ്റ്റാണ് ഒരു ഡോക്ടറോട് എക്സാമിൻ ചെയ്യുക. എന്നിരുന്നാലും നെക്സ്റ്റ് വരുന്നത് ഒരു മാമോഗ്രാം ടെസ്റ്റിലാണ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ്, അത് ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
1: സാധാരണ ഡോക്ടർമാർ ഇങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട് ആദ്യം സ്വയം സ്തന പരിശോധന നടത്തണം.
0: അതെ,
1: അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തിക്കാണ് ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ കഴിയുക ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ഇത് സ്വയം സ്തന പരിശോധന നടത്തി ഉറപ്പ് വരുത്തേണ്ടത്?
0: ഇപ്പം സ്ത്രീകൾ ഇപ്പം കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾ പ്രൈവറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഇപ്പം കയ്യിൻ്റെ പാം ഓഫ് ഫിംഗേഴ്സ് വെച്ചാൽ ഒരു വിരലുകളുടെ അറ്റഭാവം വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റിൽ ഒന്ന് സർക്കിള് പോലെ ഒരു വട്ടത്തിൽ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നു. പിന്നെ നിപ്പിളിൻ്റെ അവിടെ നിന്ന് പുറമേക്ക് ഇങ്ങനെ പെരിഫറയിലേക്ക് പോകുന്ന രീതിയിൽ എക്സാമിൻ ചെയ്യുന്നു. പിന്നെ അതുകൊണ്ട് ഈ വലത്തെ കൈകൊണ്ട് ഇടത്തെ കക്ഷത്തിൽ നോക്കുന്നു അതിനകത്ത് എന്തെങ്കിലും തടിപ്പുകളുണ്ടെന്നുള്ളതൊക്കെ. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് മറ്റേ ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ എക്സാമിൻ ചെയ്യുന്നു. പിന്നെ ഇതുപോലെ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ ചെയ്യുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അതിൻ്റെ ബ്രസ്റ്റിൻ്റെ സൈസിന് വ്യത്യാസം ഉണ്ടോ, നിൽക്കുമ്പോഴും അതിനെ വല്ല അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ
1: സിഗ്നിഫിക്കൻ്റ് ആയ ഒരു വ്യത്യാസം വരുമോ ശരിക്കും സൈസിൽ? അല്ലെങ്കിൽ തന്നെ എല്ലാം ഒരുപോലെ രണ്ട് ബ്രസ്റ്റ് ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല.
0: ഇല്ല, അപ്പം ചിലപ്പോൾ ഒരു ബ്രസ്റ്റ് ഇങ്ങനെ ഇച്ചിരി ഇപ്പം ഒരു വലിയ ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുന്ന ഇതൊക്കെ ചിലപ്പോൾ
1: ചേഞ്ച്.
0: അതെ, ഇനി ഇനി കടന്നിട്ട് നോക്കാം, ചിലരിപ്പോൾ കടന്നിട്ട് നോക്കുമ്പോഴും ചിലപ്പോൾ നിന്നിട്ട് നോക്കുമ്പോൾ അതിന്

0: ചിലപ്പം ചേഞ്ചസ് വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ അത് സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി
1: ബ്രസ്റ്റ്
0: 20 വയസ്സിന് മുകളിലാണ് പറയുന്നത്. അതെ, സ്വന്തമായിട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡോക്ടറെ കൊണ്ട് എക്സാമിൻ ചെയ്യിക്കാം. അതെ,
1: ക്ലിനിക്കിൽ പോയിട്ട്. ഹലോ, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: നമസ്കാരം. ആ ഡോക്ടറെ വേണ്ടി സംസാരിക്കാം. ആദ്യം താങ്കൾ എവിടെ നിന്നാ
2: വിളിക്കുന്നത്?
1: ആ, അപ്പൊ ശബ്ദം ഒന്ന് താഴ്ത്തി വെക്കൂ റേഡിയോയുടെ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ടാണ്. ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്, പരിഗണിക്കുന്ന അതാണ്. സംശയം ചോദിച്ചോളൂ, ഡോക്ടർ ഫിലിപ്പ് ജോർജ് മറുപടി പറയും. പ്ലീസ് ചോദിക്കൂ.
0: അല്ല, സംസാരിച്ചോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ.
2: ഹലോ ഡോക്ടർ, ഞാൻ സർജറി കഴിഞ്ഞിട്ട്
0: ഓ,
2: അപ്പൊ എനിക്ക് ചെറിയ ഡൗട്ട് ചോദിക്കാനായിരുന്നു.
0: ഓ, പറഞ്ഞോളൂ. ഡി സി എസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ബ്രസ്റ്റ് ആ ഡക്ടുകളിൽ മാത്രം ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഡി സി ഐ എസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണം ബയോപ്സി ആദ്യം ചെയ്തപ്പോഴായിരിക്കും ഡി സി എസ് വന്നിരിക്കുന്നത്. ഇപ്പം എന്നിട്ട് ബ്രസ്റ്റിൻ്റെ മുഴ എടുത്ത് കളഞ്ഞു അല്ലേ? അതെ. അപ്പം ഇനി ആ പെത്തോളജി റിപ്പോർട്ടിലും ഡി സി ഐ എസ് എന്ന് വരാനാണ് സാധ്യത കൂടുതൽ. ഇനി ഡി സി എസ് മാത്രമാണ് വരെങ്കിൽ ആ ബാക്കിയിരിക്കുന്ന ബ്രസ്റ്റിന് റേഡിയേഷൻ വേണ്ടി വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബയോപ്സിനകത്ത് ഈ ഹോർമോൺ റിസെപ്റ്റേഴ്സ് നോക്കും. ഇപ്പോൾ ഹോർമോൺ റിസെപ്റ്റേഴ്സ് സാധാരണ പോസിറ്റീവാണ് കാണാറ്. അപ്പോൾ ഈ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം മറ്റേ ഹോർമോൺ ടാബ്ലറ്റുകൾ ഒരു 5 കൊല്ലത്തേക്ക് കഴിക്കണം. അതാണ് സാധാരണ വരിക. ഇനി എടുത്ത തടിപ്പിൽ ഇനി ഡി സി എസ് അല്ലാണ്ട് ഇൻവേസീവ് ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ എന്തെങ്കിലും കണ്ടാലാണ് ഈ ചിലപ്പോൾ ഒരു കീമോയിലേക്കൊക്കെ ചിലപ്പോൾ വേണ്ടി വരിക. അപ്പം സാധ്യത കൂടുതൽ എടുത്തിരിക്കുന്ന ഇനിയിപ്പം ഫൈനൽ പെത്തോളജിയിലും ഈ ഡി സി എസ് നിന്ന് മാത്രം വരാനാണ് സാധ്യത. അപ്പോൾ അതിനകത്ത് ബാക്കിയിരിക്കുന്ന ബ്രസ്റ്റിന് ഈ പറഞ്ഞ പോലെ റേഡിയേഷനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോർമോൺ ഗുളിക കഴിക്കുക, അത് മതിയാവും. വേറെ കീമോൻ്റെ ആവശ്യം വരില്ല. ഇല്ല ഇല്ല.
2: പിന്നെ
0: അല്ല, അങ്ങനെ നോക്കണ്ട. അപ്പം ഇതിൽ റേഡിയേഷനാ സാധ്യതയുള്ളൂ. അമ്മയുടെ ഇത് കേട്ടെടുത്തോളം റേഡിയേഷൻ്റെ ആവശ്യമേ വരുള്ളൂ. അപ്പം റേഡിയേഷൻ നമ്മളായിരിക്കുന്ന ബ്രസ്റ്റിന് മാത്രമേ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ എക്സ്റേ ഇപ്പം കൈയിൻ്റെ കൈ ഒടിഞ്ഞു കഴിയുമ്പം ചെയ്യുന്ന എക്സ്റേ ചെയ്യും, അല്ലെങ്കിൽ സി ടി സ്കാനിൽ എക്സ്റേ ഉണ്ട്. അപ്പോൾ ആ എക്സ്റേ തന്നെയാണ് റേഡിയേഷനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് തരിപ്പോ ചൂടോ വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ യൂഷ്വലി ഒരു 15 അല്ലെങ്കിൽ 20 ദിവസത്തേക്കാണ് റേഡിയേഷൻ എടുക്കുക. ആഴ്ചയിൽ 5 ദിവസം, അങ്ങനെ ഒരു ഡെയിലി ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ മാക്സിമം ഒരു ആ സ്കിന്നിന് ബ്രസ്റ്റിൻ്റെ സ്കിന്നിന് ചെറിയൊരു നിറം വ്യത്യാസമൊക്കെയാണ് ചിലപ്പോൾ വരാൻ സാധ്യത. അത് ആ റേഡിയേഷൻ്റെ കഴിഞ്ഞൊരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അതൊക്കെ നോർമലായിക്കോളും. അപ്പോൾ അത് വേറെ ബുദ്ധിമുട്ടുള്ളതല്ല റേഡിയേഷൻ. ആ, യൂഷ്വലി 3 ആഴ്ച കഴിഞ്ഞ സർജറി കഴിഞ്ഞ, അതെ, 3 മുതൽ 4 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് റേഡിയേഷൻ സ്റ്റാർട്ട്
2: ചെയ്യുന്നത്.
0: അപ്പൊ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട്. ആ, ബ്രസ്റ്റിന് സർജറി ചെയ്യുമ്പോൾ അതെ, കയ്യിലധികം നമ്മൾ ഭാരമുള്ള കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ കയ്യിൽ മുറിവുകൾ വരാതെ ശ്രദ്ധിക്കുക, ഇഞ്ചക്ഷൻ എടുക്കരുത്, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഈ ബ്രസ്റ്റ് സർജറി ചെയ്ത സൈഡിലെ കയ്യിൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ വല്ലാണ്ടുള്ള എക്സർഷനൊക്കെ ചെയ്താൽ നീര് വരാൻ സാധ്യതയുണ്ട്. യൂസ് ചെയ്യാം. അതെ അതെ, സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്യാം, അതൊരു കുഴപ്പമില്ല.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്.
3: അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 999-504-3800. അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
1: ഡോക്ടർ, നമുക്കിപ്പോൾ കുറച്ച് മുമ്പേ വിളിച്ച വ്യക്തി പറഞ്ഞ പോലെ അത്രയും ഇൻഫർമേഷനിൽ നിന്ന് കീമോ വേണ്ടി വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് ഡോക്ടർ?
0: അതെ, കഴിയും. അപ്പം ഈ ഏർലി സ്റ്റേജ് ബേസിക്കലി അത് ഇപ്പൊ DCIS എന്നുള്ള

0: ഒരു പത്തോളജി ആൾ പറഞ്ഞു. അപ്പം അത് ഇൻവേസീവ് ഈ ഡക്ടൽ കാർസിനോമയായിട്ട് ആയിട്ടില്ല, അത് അതിന് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ടുള്ള
1: പടർന്നിട്ടില്ല
0: ബ്രസ്റ്റിൽ, അത് ഡക്ടിലുള്ള അപ്പം റിമൂവ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അപ്പം ആൾക്ക് മിക്കത ബ്രസ്റ്റിൻ്റെ ഉള്ളിലത്തെ തടിപ്പ് മാത്രമാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള റെസിഡ്യുവൽ ബ്രസ്റ്റിൽ വരാനൊരു സാധ്യതയുണ്ട് പിന്നീട്. അപ്പം അത് വരാതിരിക്കാനാണ് ആ ബ്രസ്റ്റിൻ്റെ മാത്രം റേഡിയേഷൻ എടുക്കുന്നത്. കീമോ ആവശ്യം വരേണ്ടത് സാധാരണ ഇൻഫിൽട്രേറ്റ് ചെയ്യും, അത് ഡെഫിനറ്റ്ലി ഇൻഫിൽട്രേറ്റ് ഡക്ടൽ കാർസിനോമ ആയി. അതിനും ഒരു ഈ പറഞ്ഞ പോലെ ഒരു സെൻറ്റിമീറ്ററിന് മുകളിൽ സൈസ് വരുന്ന തടിപ്പുകൾക്കാണ് കീമോൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കീമോ സാധാരണ നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിക്കായിട്ട് എവിടെയെങ്കിലും വേറെ ശരീരഭാഗങ്ങളിലേക്ക് നമ്മളിപ്പം സ്കാൻ ചെയ്താലും കിട്ടാത്ത വല്ല സ്പ്രെഡ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കീമോ എടുക്കുന്നത്. അപ്പം ഈ ഒരു 0.5 സെൻറ്റിമീറ്റർ മുതൽ 1 സെൻറ്റിമീറ്ററിന് താഴെയുള്ള ട്യൂമറുകൾക്ക് സർജറി മാത്രം ആവശ്യം വരുന്നുള്ളൂ, കീമോന്റെ ആവശ്യം വരുന്നില്ല.
1: അങ്ങനെയാണ് ഡോക്ടർക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ വിചാരിച്ചു മറ്റു റിപ്പോർട്ട്സ് ഒന്നും കാണാതെ ഡോക്ടർ
0: എങ്ങനെയാ പറഞ്ഞത്
1: കീമോ വേണ്ട എന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും അവരുടെ അസുഖം പെട്ടെന്ന് ഭേദമാവട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റാസ്റ്റാറ്റിക് ആയിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് ക്യാൻസർ പടർന്നും ബ്രസ്റ്റ് ക്യാൻസറായി മാറാൻ സാധ്യതയില്ലേ, അതിൻ്റെ സാധ്യത എങ്ങനെയാണ്?
0: അത് വളരെ കുറവാണ്. ചില വേറെ ഓർഗൻസിൽ നിന്ന് കൂടുതലും ബ്രസ്റ്റിൽ നിന്ന് തുടങ്ങി വേറെ ശരീര ഭാഗങ്ങളിലേക്ക് വേറെ ശരീര ഭാഗത്തു നിന്ന് ബ്രസ്റ്റിലേക്ക് വരല്
1: കുറവാണ്.
0: ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
1: ലിംഫോമ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത.
0: ലിംഫോമ വരാം. അപ്പോൾ ലിംഫോമ ബേസിക്കലി കഴലകൾ ലിംഫ് നോഡ്സിനാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ലിംഫാറ്റിക് ഓർഗനായിട്ട് ബ്രസ്റ്റ് ചിലപ്പോൾ വരാം,
1: വന്നുവിടാന്നില്ല. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ പ്ലീസ്. അപ്പോൾ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ ഡോക്ടർ.
0: ഹലോ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ.
2: 2017 എന്റെ ക്യാൻസർ കണ്ടുപിടിച്ചതാണ് ഡോക്ടർ. അപ്പൊ ബ്രസ്റ്റിലായിരുന്നു, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, ട്രീറ്റ്മെന്റ് കറക്ഷൻ കീമോ ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്റെ ഈ ഹോർമോണിന്റെ അത് നെഗറ്റീവ് ആണെന്ന് പറയുന്നത് ഡോക്ടർ റിസൾട്ട്. അപ്പൊ അതെനിക്ക് ഇനി 9 വർഷമായി. അപ്പൊ ഇനി അതെനിക്ക് അസുഖം തിരിച്ചു വരും. അപ്പൊ ഡോക്ടറോട് ചെക്കപ്പിന് പോകുമ്പോ ഫോളോഅപ്പ് ഉണ്ട്.
0: അതെ.
2: അപ്പൊ ഡോക്ടർ പറഞ്ഞ് 10 വർഷം കഴിയണമെന്ന് പറഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ടെങ്കിൽ അത് തിരിച്ചു വരുമോ ഡോക്ടർ?
0: അതെ, ഹോർമോൺ റിസെപ്റ്റർ നെഗറ്റീവ് ക്യാൻസേഴ്സ് ആണ് സാധാരണ ഒരു നമ്മൾ ഹൈ ഗ്രേഡെന്നോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ സാധ്യതകൾ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്ന ട്യൂമർ. ഇപ്പോൾ ഹോർമോൺ റിസെപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഹോർമോൺ ഗുളികകൾ കൊടുക്കും 5 മുതൽ 10 കൊല്ലം വരെ. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ അങ്ങനെ ഗുളിക കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്കില്ല. എന്നിരുന്നാലും ആദ്യത്തെ ഒരു റിക്കറൻസ്, ആദ്യത്തെ സാധ്യതകൾ, ആദ്യത്തെ ഒരു 3 കൊല്ലമാണ് വരാൻ സാധ്യതകൾ കൂടുതൽ. ഇപ്പം ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് 9 കൊല്ലമായി. അപ്പോൾ 9 കൊല്ലം കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നിരുന്നാലും അത് പൂജയാവണില്ല, അത് ഒരിക്കലും ഇനി വരില്ല എന്നില്ല. 10 കൊല്ലം കഴിഞ്ഞാലും ആ ഫോളോ അപ്പ് എന്തായാലും വേണം. നമ്മൾ ഈവൺ ഇങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആദ്യത്തെ റിസ്ക് വെച്ചാൽ സാധ്യതകൾ വളരെ കുറവാണെങ്കിലും അതൊരു ചെറിയ സാധ്യത അപ്പോഴും ഉണ്ട് 9 കൊല്ലം കഴിഞ്ഞാലും. അപ്പോൾ ഈ ഒരു കൊല്ലത്തിൽ ഇയർലി ചെക്കപ്പുകൾ എന്തായാലും ചെയ്യേണ്ടതാണ്.
1: ഡോക്ടർ കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മളിങ്ങനെ ഒരു സംശയം വന്നാൽ മാമോഗ്രാം ചെയ്ത് നോക്കാൻ പറയുന്നു. ഈ മാമോഗ്രാം എന്ന് പറഞ്ഞ പരിശോധന എങ്ങനെയാണ്? ഇത് വേദനാജനകമാണോ, അത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അതിൽ?
0: അതെ, മാമോഗ്രാം 2 തരത്തിലുണ്ട്. ഒന്ന് ഒരു അൾട്രാസൗണ്ട്, സോണോ മാമോഗ്രാം എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് മാത്രം വെച്ച് ചെയ്യുന്നത്. പിന്നെയാണ് എക്സ്റേ മാമോഗ്രാം, എക്സ്റേ വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. അപ്പോൾ ഐഡിയൽ മാമോഗ്രാം എന്ന് പറഞ്ഞാൽ എക്സ്റേയും അൾട്രാസൗണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കിട്ടുന്ന റിപ്പോർട്ടാണ്. അപ്പം ഒരു 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് സാധാരണ നമ്മൾ സോണോ മാമോഗ്രാം മാത്രമാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്റേയിൽ ചെറിയൊരു എക്സ്റേയുടെ ഒരു എക്സ്പോഷറിൻ്റെ ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട്. അപ്പം 40 വയസ്സിന് താഴെയുള്ളവർക്ക് സാധാരണ സോണോ മാമോഗ്രാം ചെയ്യുന്നു. 40 വയസ്സിന് മുകളിലാണ് നമ്മൾ എക്സ്റേ സാധാരണ പറയുന്നത്. അതല്ല ഇനിയിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒക്കെ സംശയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ മാമോഗ്രാം തന്നെ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വേദന കാര്യമായിട്ടില്ല. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രോബ് വെച്ചിട്ട് ബ്രസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നോക്കുന്നത്. എക്സ്റേയിൽ 2 പ്ലേറ്റുകളുടെ ഇടയിൽ ബ്രസ്റ്റ് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് അത് അങ്ങനെയാണ് എക്സ്റേ എടുക്കുന്നത്.
1: അപ്പോൾ
0: പ്രസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചിലർ ചെറിയൊരു വേദന പറയാറുണ്ട്. എന്നിരുന്നാലും അത് വലിയൊരു എന്താ പറയുക, ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും കുത്തി പരിശോധിക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്തു തീരുന്ന ടെസ്റ്റാണ്. രണ്ടും കൂടെ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് എക്സ്റേയും കൂടെ വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കുന്നു മാത്രം.
1: സാധാരണ പലരും ഇത് ചെയ്യാൻ ഭയപ്പെടുന്നു, വേദനയ്ക്കും അതല്ലെങ്കിൽ ഇതുകൊണ്ട് മറ്റെന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ച് മാമോഗ്രാം ചെയ്യാൻ പറയുമ്പോൾ അതിൽ നിന്ന് പിന്മാറാറുണ്ട്.
0: അതുകൊണ്ട് സോണോ മാമോഗ്രാം ചെയ്യാൻ വലിയ കുഴപ്പമില്ലാത്തതാണ്. സോണോ മാമോഗ്രാമിൽ ഇപ്പം എക്സ്റേ വരുന്നില്ല, ഈവൻ കാര്യമായ വേദനയും അതിനകത്തില്ല. പക്ഷെ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്റേ

0: മാമോഗ്രാം തന്നെയാണ് ചെയ്യേണ്ടത്.
1: ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് മാമോഗ്രാം എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഏത് പ്രായം മുതൽക്കാണ് ഈ സ്ത്രീകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കയോടെ ഈ പരിശോധനയ്ക്ക് പോകേണ്ടത്?
0: അതെ, 40 വയസ്സാണ് സാധാരണ പറയുന്നത്. 40 വയസ്സിന് മുകളിൽ കൊല്ലത്തിലൊരിക്കൽ എന്ന് പറയുന്നുണ്ട്. അതിപ്പം കൊല്ലത്തിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ ടു ഇയേഴ്സ് എങ്കിലും
1: രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ചെയ്യണമല്ലോ. നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ, അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം.
2: അതെ, ഞാനേ ഒരു ചോദിക്കാനാണ്. എനിക്ക് 10 വർഷമായി ഈ ഇടത്തെ ബ്രസ്റ്റില് ഒരു തടിപ്പ് പോലെ തോന്നി. അങ്ങനെ 3 പ്രാവശ്യം ഈ ഡോക്ടർമാരെ കാണിച്ച് മാമോഗ്രാം ചെയ്തിട്ട് ഡോക്ടർ പറയണ ഫൈബ്രോയിഡ് മുഴകളാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരു ബി സോഫ്റ്റ് ഗുളികയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അത് കുറച്ച് 1 മാസം കഴിച്ച് നിർത്താൻ പറയും. പിന്നെ വേറെ ഡോക്ടറെ കുറച്ചാ കഴിയുമ്പോ പിന്നെ വേദന വരും. അപ്പൊ തിരികെ കാണിക്കും, അതേന തരും. അപ്പൊ എനിക്ക് ഇടക്കിടക്ക് ഇപ്പോഴും വേദന ഉണ്ട് ഇതൊക്കെ. അപ്പൊ എനിക്ക് ഒരു സംശയം, ഇനി അത് വല്ല ക്യാൻസറിന്റെ വല്ലതാണോന്ന്.
0: അതെ, ഇപ്പം മാമോഗ്രാം ലാസ്റ്റ് എപ്പോഴാ ചെയ്തത്? എത്ര നാള് മുമ്പാണ് മാമോഗ്രാം ചെയ്തത്?
2: കഴിഞ്ഞ വർഷം ചെയ്തത്.
0: അപ്പൊ ഈ മാമോഗ്രാം നമ്മൾ ചെയ്യുമ്പം ഇതുപോലെ അത് പറഞ്ഞല്ലോ, ബ്രസ്റ്റിൽ വരുന്ന എല്ലാ തടിപ്പുകളും ക്യാൻസർ അല്ല. ഇങ്ങനെ ഹോർമോൺ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ചെറിയ സിസ്റ്റുകൾ പോലെയൊക്കെ ബ്രസ്റ്റിൽ വരാം. അങ്ങനെ പറയുന്നതാണ് ഈ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം മിക്ക മിക്കതും ആ ഫൈബ്രോസിസ്റ്റ് അങ്ങനത്തെ സിസ്റ്റുകളായിരിക്കാം കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മാമോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ
2: കഷത്തിലും ആ തടിപ്പ് വന്നിട്ട് പിന്നെ ആ ഇടത്ത് കയ്യും ഭയങ്കര വേദനയുണ്ട്. അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ അത് അതിന്റെ ഒന്നും അല്ല, അത് വല്ലാണ്ട് ഡോക്ടർ കാണിക്കുന്നു പറഞ്ഞത്.
0: അല്ല, അപ്പൊ ഒരു കൊല്ലമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മാമോഗ്രാം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമോഗ്രാം ഒന്നും കൂടെ ചെയ്യണം. ഇനി അതിനകത്ത് പണ്ടത്തെ നമ്മളിപ്പം പണ്ട് ചെയ്ത 2-3 മാമോഗ്രാമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ തടിപ്പുകൾക്കൊന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ അത് ക്യാൻസർ അല്ല. ക്യാൻസർ പോലത്തെ ആണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് അതിന് ചേഞ്ചസ് വരാം. അപ്പം മാമോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേഡ് ചെയ്യും. ഇങ്ങനെ ബിറാറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രേഡിങ് കൊടുക്കും, 1, 2, 3, 4. അപ്പോൾ ഈ സാധാരണ ഈ ഫൈബ്രോസിസ്റ്റിക് ഡിസീസിനൊക്കെ ഇങ്ങനെ ബിറാറ്റ്സ് 1, 2, മാക്സിമം പോയ 3 എന്നുള്ള ഗ്രേഡിങ്ങുകളെ കൊടുക്കാറ്. അപ്പം അങ്ങനത്തെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെക്കുന്നത്. ഇനി അതിനകത്ത്
2: അതെ,
0: അപ്പം അത് എന്തായാലും ക്യാൻസറിൻ്റെ അല്ല. അപ്പം ഈ ഹോർമോൺ വ്യതിയാനം കൊണ്ട് വരുന്നതാണ്. എന്നിരുന്നാലും ഫോളോ അപ്പ് സ്കാനുകൾ ചെയ്യണം. എന്തെങ്കിലും അതിനകത്ത് പുതിയ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ അതിൽ നിന്ന് പീസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അത് എന്താന്നുള്ളത് ഉറപ്പാക്കുക. അതാ ഹോർമോൺ വ്യതിയാനം വരുമ്പോഴാണ് ആ വേദന ഇടയ്ക്ക് വരുന്നതും. ആ പീരീഡ്സ് കഴിയുമ്പോൾ ചിലർക്ക് ആ വേദന മാറിപ്പോകണം. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മാമോഗ്രാം ഈ പറഞ്ഞ പോലെ കൊല്ലത്തിലൊരിക്കൽ എന്തായാലും ചെയ്യണം കേട്ടോ.
3: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപീഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 999-504-3800. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
1: ഈ സ്തനപരിശോധന എന്ന് പറഞ്ഞല്ലോ, ഈ സ്തനാർബുദത്തിൻ്റെ കാര്യത്തിൽ ഈ കുടുംബ പാരമ്പര്യം അതല്ലെങ്കിൽ ജീൻ, ബ്രാക്ക ജീൻ എന്നൊക്കെ കേൾക്കാറുണ്ട്, അത് എത്രമാത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളവർക്ക് ഈ സ്ഥാനപരിശോധന നടത്തി വീട്ടിലിരുന്നാൽ മാത്രം മതിയോ? അവരെന്താണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്?
0: അതെ, ഇപ്പോൾ ഈ ബ്രക്ക മ്യൂട്ടേഷനാണ് സ്ത്രീ ഈ ബ്രസ്റ്റ് ക്യാൻസർ ജീനുകളിൽ ഏറ്റവും ഹൈ റിസ്ക് വെച്ചാൽ ക്യാൻസർ വരാൻ
1: സാധ്യത.
0: അതെ, അപ്പം അവരുടെ ലൈഫ് ടൈമിൽ എന്തായാലും ക്യാൻസർ വരും. ഈ ഒന്നിനെ സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ
1: സാധ്യത കൂടുതലാണെന്നാണ് നമുക്ക്
0: ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് ഒരു 70 വയസ്സ്, നമ്മൾ പറയുന്ന ഒരു അടുത്തൊരു 70 വയസ്സ് ആകുമ്പോഴേക്കും ഒന്നെങ്കിൽ ബ്രസ്റ്റിലോ അല്ലെങ്കിൽ ഓവറിയിലൊക്കെ ക്യാൻസർ വരാൻ സാധ്യത വളരെ 100%
1: പറയുന്നത്. കോൾ വന്നിട്ട് അപ്പോഴോ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ് എം എത്തിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തത് മാറി നിൽക്കൂ, താങ്കൾ പറയുന്ന ഒന്നും കേൾക്കാൻ കഴിയില്ല. റേഡിയോയുടെ അടുത്തത് മാറി നിൽക്കൂ, അല്ലെങ്കിൽ റേഡിയോ ഓഫ് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിക്കൂ. ഡോക്ടർ ഫിലിപ്പ് ജോർജ് ആണ് നമ്മുടെ ഗസ്റ്റ്. അദ്ദേഹം മറുപടി പറയും.
4: എന്റെ പേര് അസന്നാണ്. ഞാൻ 2 കൊല്ലമായി ഇങ്ങനെ എനിക്ക് കഴിച്ചിന്റെ അവിടെ തടിപ്പ്.

0: വന്നിട്ട് ആശുപത്രി പോയപ്പോ ടെസ്റ്റ് ചെയ്തു.
1: ഓ
0: അപ്പൊ ഈ കൈപ്പിന്റെ ഇവിടെ നിന്ന് ഇഞ്ചക്ഷൻ ചിഞ്ചുകൊണ്ട് ഇതെടുത്ത്
1: ഓ
0: എന്നിട്ടത് അയച്ചു.
1: ഓ
0: അയച്ചിട്ട് പിന്നെ ഇത് വന്നപ്പോ എന്നോട് പറഞ്ഞ് കളമശ്ശേരി മെഡിക്കലിൽ പോയി ചെല്ലാൻ പറഞ്ഞു.
1: ഓ
0: അങ്ങനെ എന്റെ മകള് കോഴഞ്ചേരി പോയിട്ട് സിറ്റി സ്കാൻ വേറെ വേറെ രണ്ട് സ്കാനൊക്കെ ചെയ്തു. ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ പറഞ്ഞ പാലാരായിട്ട് ബൈപ്പാസിന്റെ ഒരു
1: ഇതുണ്ടല്ലോ
0: അവിടെ പോയി അവിടെ ചെയ്തു. അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞ് 4 സ്റ്റേജ് കഴിഞ്ഞാ പറയണത്. അങ്ങനെ ലക്ഷോറി കാണിച്ചു ഡോക്ടർ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ അടുത്ത് 2 വർഷം പോയി എന്നോട് പറഞ്ഞ് കുനിയാൻ പാടില്ല, 5 കൊല്ലം വരെ നിക്ക, അവനെ ഈ ഗുളിയ വന്നു മാസം കഴിക്കാം. ഈ 30 BICACER ആ ഗുളിക, അങ്ങനെ ആ ഗുളിയ കഴിച്ചോണ്ടിരുന്നു. പിന്നെ അത് എന്റെ എറണാകുളം എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് പോണത്. അവിടെ ചെന്ന ഡോക്ടറെ കണ്ട് കീമ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ 3 മാസത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് സാറേ. പിന്നെ 30 ഗുളികയും തരും 1 മാസത്തേക്ക്. അങ്ങനെ അത് കഴിച്ചോണ്ടിരിക്കാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഒടിന്റെ അവിടെ തടിപ്പുണ്ട്.
1: അല്ല, അപ്പൊ ഈ തടിപ്പുകൾ ചുരുങ്ങിയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ കഴുത്തിലത്തൊക്കെ തടിപ്പ് ചുരുങ്ങിയില്ലേ അത് കഴിച്ചപ്പോ?
0: ചുരുങ്ങിയുണ്ട്. ഇപ്പൊ ഒടിന്റെ അവിടെ ഒരു തടിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ മൂത്രം ഒഴിക്കുന്നതിന്റെ മുകളിലൊരു മുഴ മാതിരി തടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനെന്ത് വേണം സാറേ?
1: എനിക്ക് വേണം ബയോപ്സിയിൽ എന്താന്ന് പറഞ്ഞു. ലിംഫോമ അങ്ങനെ വല്ലതാണോ പറഞ്ഞിരുന്നേ? ആ എടുത്ത കഷ്ണത്തിൽ എന്ത് ടൈപ്പ് ക്യാൻസർ ആണെന്നാ പറഞ്ഞത്? ആ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സാധാരണ ലിംഫോമ ഇത് കടലകളെ എഫക്ട് ചെയ്യുന്ന ക്യാൻസർ ആവാനാണ് സാധ്യത അച്ഛൻ പറഞ്ഞു കേട്ടിടത്തോളം. ഇനിയിപ്പോ കീമോ വരാണ്ട് നമ്മൾ ടാർഗറ്റഡ് ഇഞ്ചക്ഷൻസ് എടുക്കുക. അതാണ് 3 മാസത്തിലൊരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കണതും പിന്നെ അതിന്റെ ഗുളികകൾ കഴിക്കണതും. അപ്പൊ ഒരു അപ്പൊ ഈ ലോ ഗ്രേഡ് വെച്ചാല് അത്ര ഗ്രേഡ് ഇല്ലാത്ത ലോ ഗ്രേഡ് ലിംഫോമകൾക്കാണ് സാധാരണ ഇങ്ങനെ 3 മാസത്തിൽ ഇഞ്ചക്ഷനും പിന്നെ ഈ ടാബ്ലറ്റുകളും കഴിക്കുന്നത്. അപ്പൊ അതില് കുറെയൊക്കെ ചുരുങ്ങും, അത് ചിലർക്ക് അത് മുഴുവനായിട്ട് മാറിപ്പോവും. പക്ഷെ ഫോളോ അപ്പിൽ ഇനി പുതിയ പുതിയ കഴലുകൾ പുതിയത് വരുന്നുണ്ട്, പണ്ടില്ലാത്ത കഴലുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിൽ നിന്ന് ചിലപ്പോൾ ഒരു റിപ്പീറ്റ് ബയോപ്സി എടുക്കേണ്ടി വരാം. ഇനി ആ ലോ ഗ്രേഡ് ആയിട്ടുള്ളത് ഇനി വല്ല ഹൈ ഗ്രേഡിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അത് അവർ ചെയ്യും. പുതിയ ഇപ്പം ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കല് ഒടിയിൽ ഇങ്ങനെ പുതിയ കഴല പോലെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു റിപ്പീറ്റ് ബയോപ്സി ചെയ്ത് നോക്കണം. അത് ആ ലോ ഗ്രേഡ് ലിംഫോമ വല്ല പുതിയതായിട്ട് മാറുണ്ടോ എന്ന് അറിയാനായിട്ട് അതാണ് ചെയ്യേണ്ടത്.
0: അത് ഡോക്ടർ പറഞ്ഞിട്ടില്ല.
1: അല്ല, അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോ എന്തായാലും പറയണം. ഇനി 3 മാസത്തിലല്ലേ പോകുന്നത്? അപ്പൊ അത് പോകുമ്പോ പറഞ്ഞ
0: 1 മാസം പോണത്.
1: ഓ, അപ്പൊ ഈ അടുത്ത പ്രാവശ്യം പോകുമ്പോ അത് പറയണം, ആ കഴല പുതിയത് വന്നിട്ടുണ്ടെന്നല്ലേ.
0: 3 മാസം.
1: അപ്പൊ അതാണ് ചെയ്യണ്ടേ കേട്ടോ. മിക്കതും ആ പുതിയ കഴലയിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരാം കേട്ടോ.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50%

0: 9995043800. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ അങ്കമാലി, മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FML-ലേക്ക് സ്വാഗതം. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടർ ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുട്ടിക്കാട്ടുണ്ട്. മറുപടി പറയും, ചോദിച്ചോളൂ.
2: ഹലോ.
3: ഹലോ, ചോദിച്ചോളൂ.
2: എന്റെ മകൾക്ക് വേണ്ടിയാണ്. 31 വയസ്സായ കുട്ടിയാണ്. നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അവരുടെ ടെസ്റ്റ് ചെയ്തിട്ട് ER പോസിറ്റീവ് ആണ്. RAK നെഗറ്റീവ് ആണ്.
3: അതിന്റെ ട്യൂമറിന്റെ തടിപ്പ് 3 സെന്റിമീറ്റർ അല്ലേ.
2: അപ്പൊ ആദ്യം സർജറി കഴിഞ്ഞ്, അത് കഴിഞ്ഞ് 8 ഹീമോ കഴിഞ്ഞു, 20 റേഡിയേഷൻ കഴിഞ്ഞു. റേഡിയേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച ആവാൻ പോകുന്നു. ഭാഗത്ത് കറുപ്പുണ്ട്, കഴിച്ചില് കുറച്ച് സ്ഥലത്തും കറുപ്പുണ്ട്.
3: റേഡിയേഷൻ
2: ഹോർമോൺ ഗുളിക കഴിക്കാനാ പറഞ്ഞത്. ഇപ്പൊ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
3: തമോക്സിഫെൻ എന്നുള്ള ഗുളിക 20 മില്ലിഗ്രാം.
2: അതെല്ലാ ദിവസവും ഓരോന്ന് കഴിക്കാം. 5 വർഷം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
3: അതെ.
2: അപ്പൊ ഓവൻ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളില്ല. അത് 2 വർഷം കഴിയുമ്പോ അവര് ഗുളിക നിർത്തിയേച്ച് ഗർഭിണിയാവാന്ന
3: പറഞ്ഞിരിക്കുന്നത്.
2: അങ്ങനെ നിർത്തനെ കുഴപ്പമുണ്ടോ സാറേ?
3: ഇപ്പം ഇതിപ്പം ട്യൂമർ 3 സെന്റിമീറ്റർ, ഇനി കക്ഷത്തിൽ എനിക്ക് കഴലുകളൊക്കെ നെഗറ്റീവ് ആയിരുന്നുണ്ടാവാം അല്ലേ? കുഴപ്പമില്ല. അപ്പം ഏർലി സ്റ്റേജ് ആണ്, ഏർലി സ്റ്റേജ് T2N0, ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പം അതിനകത്ത് പറഞ്ഞ പോലെ കീമോ എടുത്തു, റേഡിയേഷൻ എടുത്തു, ഇപ്പം വന്നിട്ട് ഹോർമോൺ ഗുളിക കഴിക്കുന്നു. അപ്പം ഹോർമോൺ ഗുളിക പറഞ്ഞ പോലെ 5 കൊല്ലമാണ് മിനിമം കഴിക്കണ്ടേ? അപ്പം 5 കൊല്ലം സാധാരണ, 5 കൊല്ലം കഴിഞ്ഞു. അതെ അതെ, 5 കൊല്ലം മിനിമം. പിന്നെ 7, ചിലർ 7 വരെ കഴിക്കും, ചിലർ 10 കൊല്ലം വരെ കഴിക്കാം. തീരെ വേറെ അതുകൊണ്ട് ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ 10 കൊല്ലം വരെ കഴിക്കണ്ടേ? അപ്പം അതിനകത്ത് ഇപ്പം കുട്ടികളില്ല എന്നുള്ള, കുട്ടികളില്ലാത്ത അവസ്ഥയാണ്. അപ്പം ഇനി എപ്പം ഗർഭിണിയാവാം? അപ്പം ഈ ഹോർമോൺ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കലേ ഗർഭിണിയാവാൻ പാടില്ല. അപ്പം അത് ആ ഹോർമോൺ ഗുളിക വെച്ചാൽ കൊച്ചിന് ബുദ്ധിമുട്ടുകൾ വെച്ചാൽ വളർന്നു വരുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അതുകൊണ്ട് ഹോർമോൺ ഗുളിക നിർത്തിയതിന് ശേഷം മാത്രമാണ് ഗർഭിണിയാവാൻ പാടുള്ളൂ. അപ്പം ഇതുപോലെ ഇപ്പം 31 വയസ്സായി, കുട്ടികളായിട്ടില്ല, അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കുറച്ചൊരു, അപ്പോൾ നിർത്തണതിന് ചെറിയൊരു റിസ്ക് ഉണ്ട്. വെച്ചാൽ ആ ഒരു ഹോർമോണിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണില്ല. പക്ഷേ ഇതുപോലെ കുട്ടിയും വേണം. ഇപ്പം രണ്ടും ഒരു നമ്മൾ റിസ്ക് ബെനിഫിറ്റ് നോക്കുമ്പം കുട്ടികളില്ല, കല്യാണം കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 കൊല്ലമെങ്കിലും ഗുളിക കഴിച്ചതിന് ശേഷം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ നിർത്താം. തീരെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ 5 കൊല്ലമെങ്കിലാണ് ശരിക്കും കഴിക്കണ്ടേ? അപ്പം അത് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം അത് തീരുമാനം എടുക്കാനായിട്ട്. അപ്പം 5 കൊല്ലമാണ് മിനിമം. ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 കൊല്ലമെങ്കിലും കഴിച്ചതിന് ശേഷം ഗർഭിണി ആവാനായിട്ട് ഗുളിക നിർത്തിയതിന് ശേഷം അത് ആലോചിക്കാവുന്നതാണ് കേട്ടോ. പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഐഡിയലി തുടങ്ങണം. അപ്പം കുട്ടി, അപ്പം ഈ അത് അപ്പം ബ്രസ്റ്റ് ഫീഡും ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഈ അപ്പം പ്രസവം കഴിഞ്ഞ് അധികം വൈകാതെ ഗുളിക സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് പാടില്ല ആ സമയത്ത്. പീരീഡ്സ് സാധാരണ നമ്മൾ ഇപ്പൊ കീമോ ഒക്കെ എടുത്തു കഴിയുമ്പം ഓവറിയിൽ ഒരു സപ്രഷൻ വരും. അപ്പൊ 31 വയസ്സൊക്കെ ആകുമ്പോൾ സാധാരണ ഒരു കുറച്ച് മാസങ്ങൾ, 2-3 മാസത്തിന്റെ ഉള്ളിലൊക്കെ സാധാരണ പീരീഡ്സ് റെഗുലർ ആയിട്ട് വരാറുണ്ട്. യൂഷ്വലി ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ സമയം പിന്നെയും എടുക്കുന്നത്. ഒരു ചിലർക്ക് 6 മാസം, ഈവൺ ഒരു 48-49 വയസ്സാകുമ്പോൾ ചിലർക്ക് ആ ഈവൺ ചിലപ്പോൾ വന്നോളണമെന്നില്ല. പക്ഷെ 31 വയസ്സൊക്കെ യൂഷ്വലി ഒരു 3-4 മാസത്തിന്റെ ഉള്ളിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തോളും. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട, അതിൻ്റെ നേരാകുമ്പോൾ അത് തുടങ്ങും. അപ്പം അത് യൂഷ്വലി ഒരു 3-4 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. വരുന്നുണ്ട്. അതെ അതെ. അപ്പം ഇനി മുടി അത് ഗ്രാജുവലി ഇനി ഗ്രോ ചെയ്തോളും. അതെ, അത് ഇനി പതുക്കെ പതുക്കെ ഗ്രോ ചെയ്ത് വരും. അപ്പം കീമോ, 8 കീമോയിൽ ആദ്യത്തെ ഒരു 4 കീമോയൊക്കെയാണ് മുടി കൊഴിച്ചിൽ കൂടുതൽ വരുന്ന മെഡിസിൻസ് വരുന്നത്. അപ്പം അതിൻ്റെ ഇപ്പം അത് കഴിഞ്ഞപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ 1-2 മാസം ആയതുകൊണ്ട് ഇനി ഇനിയുള്ള സമയങ്ങളിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നോളും മുടി.
2: ഭക്ഷണത്തിന് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.

0: ഭക്ഷണം വീട്ടിൽ വെച്ച ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. നമ്മൾ സാധാരണ എല്ലാവർക്കും പറയുന്ന പോലെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, വറുത്ത പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കുക, അച്ചാറുകൾ ഒഴിവാക്കുക, ബേക്കറി സാധനങ്ങൾ ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുക, എന്നുവെച്ചാൽ വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവറൊക്കെ എക്സസൈസ് ചെയ്യണം, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം, എല്ലാം പറ്റുന്ന പോലെ. അപ്പോൾ എല്ലാം ഇടയ്ക്കൊന്നും ഇപ്പോൾ ഒരു ടേസ്റ്റിന് എന്തെങ്കിലും കഴിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല, എന്നാലും ആ ഒരു എന്താ ചിട്ടയായ ഒരു ഭക്ഷണം അത് ശ്രദ്ധിക്കണം. അല്ല അറ്റ്ലീസ്റ്റ് നടക്കുക, ഡെയിലി ഒരു ഹാഫ് ആൻ അവർ നടക്കുക, അതാണ് മിനിമം. പിന്നെ ഇതുപോലെ ജിമ്മിൽ പോകണമെങ്കിലൊക്കെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല സ്പോർട്സിൽ പോകണവരൊക്കെ ആണെങ്കിൽ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ബേസിക് വീട്ടിൽ ഇതിപ്പോൾ യോഗ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഒരു ഹാഫ് ആൻ അവർ ഡെയിലി യോഗ ചെയ്യുക. അപ്പം ഏതെങ്കിലും ഒരു എക്സസൈസ് അത് ഡെയിലി ചെയ്യുക. കേട്ടോ,
1: വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
2: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
1: അപ്പോൾ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഒരു കോളിലേക്ക് പോകുന്നു. ഹലോ,
3: ഹലോ, ഡോക്ടറാണോ?
1: ആ, ഡോക്ടർക്ക് കൊടുക്കാം. ഇന്നത്തെ ഡോക്ടറെ അറിയാമല്ലോ അല്ലേ? ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ടാണ്. സംശയം ചോദിച്ചോളൂ പ്ലീസ്. ആ, സംശയം ചോദിക്കൂ.
0: ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
3: ഡോക്ടറെ, എനിക്ക് 56 വയസ്സ്
0: കഴിഞ്ഞ്,
3: അപ്പൊ എനിക്ക് ഇടതുവശത്ത് നല്ല കുത്തി കുത്തി വേദന പോലെ തോന്നുന്നു, ചെറുതായിട്ട് വലതുവശത്തും ഉണ്ട്.
0: അപ്പൊ
3: അത് വേറെ ഒന്നും നോക്കിയിട്ടൊന്നും കാണുന്നില്ല.
0: അപ്പൊ
3: അതിന് പിന്നെ അത് ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, അത് ചെയ്യണോ?
0: ഒരു ഒരു ഗൈന ഒരു ഡോക്ടർ എന്തായാലും കാണിക്കുക, ഒരു ഗൈനക്കോളജിസ്റ്റിനോ ആരെങ്കിലും ഒരാളെ കാണിക്കുക. അപ്പൊ 56, ഇതിന് മുന്നേ ബ്രസ്റ്റിന്റെ സ്കാനോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ?
3: ഇല്ല,
0: ഇല്ല,
3: കുഴപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതേപോലെ ഒരു അന്ന് കുട്ടിയുള്ളപ്പോഴത്തേക്ക് ചെറുതായിട്ടുണ്ടായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ. അന്നേരം ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയ വഴി ഡോക്ടറെ കാണിച്ചപ്പോ അന്നേരം കുഴപ്പമൊന്നുമില്ല, എന്നാലും നീർക്കെട്ടായിരുന്നു.
0: അല്ല, അപ്പോൾ ഒരു ബേസിക് ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്യാം, ബ്രസ്റ്റിൻ്റെ സ്കാൻ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ വല്ല കല്ലിപ്പുകളോ അങ്ങനെ ഉണ്ടോയെന്നുള്ള നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ സാധാരണ കല്ലിപ്പൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വല്ല മസിൽ പെയിനോ അങ്ങനെ വല്ലതായിരിക്കാനും സാധ്യത. അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഒരു മാമോഗ്രാം ടെസ്റ്റ് എന്തായാലും ചെയ്യണം ബ്രസ്റ്റിൻ്റെ. കേട്ടോ, അല്ല മാമോഗ്രാം പല സെന്റേഴ്സിലുണ്ട്, ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലുണ്ട്, പ്രൈവറ്റ് ഇപ്പം എറണാകുളത്താണെങ്കിൽ കുറേ ഹോസ്പിറ്റലുകളുണ്ട്, ഈവൻ പ്രൈവറ്റ് സ്കാനിങ് സെന്റേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് മാമോഗ്രാം, ഇപ്പം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കുക, അപ്പോൾ അവരുടെ അവിടെ നിന്ന് അഡ്വൈസ് ചെയ്തിട്ട് മാമോഗ്രാം ചെയ്യുക.
1: കേട്ടോ, നമ്മളിപ്പോൾ മാമോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് ഒരു വ്യക്തിയോട് പറയുകയാണെങ്കിൽ അടുത്ത ചികിത്സാക്രമം, രോഗനിർണയക്രമം എങ്ങനെയാണ്?
0: അതെ, ഇപ്പം മാമോഗ്രാമിൽ നേരത്തെ ഒരു ആൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പല ഗ്രേഡായിട്ട് നമ്മൾ തിരിക്കും. അതിനകത്ത് 1-2 എന്നുള്ള ബ്രാഡ്സ് ഗ്രേഡിങ് ആണെങ്കിൽ നോർമൽ ബ്രസ്റ്റ് ആണ്, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇനി 3 എന്ന് പറയുന്ന ടൈപ്പ് തടിപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മളൊരു 6 മന്ത്സ് കഴിയുമ്പോൾ ഒന്നുകൂടെ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കണം, ആ തടിപ്പിന് വല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള അറിയാനായിട്ട്. ഡെൻസിറ്റി ഉണ്ട്, തടിപ്പ് ആണെങ്കിൽ തടിപ്പിൽ അതിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ രക്തോട്ടം എത്രയുണ്ട്, തടിപ്പിൻ്റെ ചുറ്റുപാടും എങ്ങനെയാണ്, അത് സർക്കുലർ അങ്ങനെ ഇറഗുലർ ആണോ, അതൊക്കെ വെച്ചിട്ടാണ് അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഗ്രേഡിങ് കൊടുക്കുന്നത്. ഇപ്പോൾ 1, 2 നോർമൽ, 3 ആണെങ്കിൽ ഒരു ഫോളോ അപ്പ് വേണം. ഇനി 4 തന്നെ, 4 ABC 5 അങ്ങനെ. അപ്പോൾ 4, 5 ഒക്കെ വരുന്നവർക്ക് നമ്മൾ നെക്സ്റ്റ് ഉറപ്പാക്കാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ബയോപ്സി എടുക്കുക എന്നുള്ളത്. ചെറിയ
1: ഈ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ അങ്ങനെ ചെയ്യാറില്ല.
0: ആ, FNAC എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ചെറിയ നീഡിൽ വെച്ച് എടുക്കും, കുറച്ച് സെല്ലുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ കഷ്ണമാണ് ഈ കോർ നീഡിൽ ബയോപ്സി. അത് ബേസിക്കലി നീഡിൽ തന്നെയാണ്, ആ നീഡിലെ ചെറിയ വട്ടച്ചിരി കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടിഷ്യൂവിൻ്റെ പീസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കുറേ കൂടെ കൺഫേം
1: ആയിട്ട്. സർജറിയാണോ ഈ?
0: സർജറി അല്ല അത്, അല്ല. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ റേഡിയോളജി ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരിപ്പിച്ചിട്ട് ചെറിയ
1: അനസ്തേഷ്യയുടെ
0: ആവശ്യമില്ല.
1: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാം.

0: ഹലോ, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ഹലോ, ആ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ.
1: ഹലോ
2: ഹലോ,
0: അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. എനിക്ക് തോന്നുന്നു ആ കോൾ മാറി വന്നതാണ്. നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം.
3: അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000. അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
0: ഡോക്ടർ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് ബയോപ്സിക്ക് എടുക്കുന്നതിനെ കുറിച്ചാണ്. ഇത് ആ പ്രൊസീജിയർ എങ്ങനെയാണ്? വളരെ വേദന ഉണ്ടാക്കുന്നതാണോ അതും?
2: ആ, സൂചി കുത്തുന്ന ചെറിയൊരു വേദന ഉണ്ടാകും.
0: അതിപ്പോൾ കയ്യിൽ
2: അതെ, ഇഞ്ചക്ഷൻ വെക്കുന്ന പോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ചില തടിപ്പുകൾ ഭയങ്കര ചെറുതാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ അകത്തിരിക്കുന്നതൊക്കെ ആണെങ്കിലാണ് ചിലപ്പം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ സാധാരണ ഒരു 1 സെന്റിമീറ്ററിന് മുകളിലുള്ള ട്യൂമറുകൾ ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് എടുക്കാവുന്നതാണ്.
0: ഇതാണ് കോർ ബയോപ്സി.
2: കോർ നീഡിൽ ബയോപ്സി, നീഡിലിൻ്റെ ഉള്ളിൽ ആണ് ആ ചെറിയ പീസ് നമ്മൾ എടുക്കുന്നത്. അപ്പം അത് യൂഷ്വലി ടെസ്റ്റ് ചെയ്തൊരു 3-5 ദിവസത്തിൻ്റെ ഉള്ള ഇനീഷ്യൽ റിപ്പോർട്ട് വരുന്നത്. അത് അപ്പം മെജോറിറ്റി അതിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്ത് ടൈപ്പ് ക്യാൻസർ ആണെന്നുള്ളത്. അതിനുശേഷമാണ് ബയോപ്സിയിൽ നമ്മൾ ഹോർമോൺ റിസെപ്റ്റേഴ്സ് ER, PR, ഹെർട്ടിന് 3 റിസെപ്റ്റേഴ്സ് വിടലും. അതനുസരിച്ചാണ് നെക്സ്റ്റ് ചികിത്സയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്.
0: ശരിക്കും ഇതിൻ്റെ രോഗനിർണയം വൈകാൻ എന്താണ് കാരണം? ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ ഒരുപാട് വൈകുമോ?
2: ഇല്ല, ഇപ്പം എനിക്കാണ് എല്ലാ ഹോസ്പിറ്റലും ഒരു വിത്തിൻ 2-3 ദിവസത്തിനുള്ള റിപ്പോർട്ട് അവർ തരും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അതിനകത്ത്. അപ്പം അപ്പം പേഷ്യൻ്റെ ബേസിക്കലി ഡോക്ടറിൻ്റെ അടുത്ത് എത്താനാണ് പലപ്പോഴും വൈകുന്നത്. ഇപ്പം ചിലർ ഇതുപോലെ കുഴപ്പമില്ലാത്ത തടിപ്പുകൾ അവർ കാണുന്നുണ്ടായിരിക്കും. മേ ബി ഒരു വയസ്സായ സ്ത്രീ ആയിരിക്കും. അപ്പോൾ ആളിതുപോലെ ബ്രസ്റ്റിൽ തടിപ്പുണ്ട് ആരോടും പറയാതെ വെക്കുക, അങ്ങനെയൊക്കെയാണത് പലപ്പോഴും ഇങ്ങനെ ഡിലേ ചെയ്തിട്ട് കണ്ടുപിടിക്കപ്പെടുന്നത്.
0: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ അറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഹലോ,
2: പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
1: ഞാൻ 19 ആറ് കഴിഞ്ഞപ്പോ കഴിഞ്ഞ് ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഈ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുന്ന മരുന്നിന് നമുക്ക് റിയാക്ഷൻ ഉണ്ടാവും പറഞ്ഞത് എങ്ങനെയാ?
2: അല്ല, ഇപ്പൊ മറ്റേ ഹോർമോൺ ഗുളികയാണ് സാധാരണ 5 വർഷം.
1: അതെ,
2: അമ്മക്ക് ഏജ് എത്ര? ഇപ്പം 50 വയസ്സിന് മുകളിലാണോ?
1: 66 വയസ്സ്.
2: അതെ, അപ്പൊ സാധാരണ ഹോർമോൺ ഇതുപോലെ 5 കൊല്ലാണ് നമ്മൾ മിനിമം കഴിക്കണ്ടേ. അപ്പൊ അതിന് ഒരു ലെട്രസോൾ എന്നുള്ള ഗുളികയാണ് സാധാരണ കൊടുക്കാറ്. അപ്പൊ അതിനകത്ത് ഒരു എല്ല് തേയ്മാനത്തിന് ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പം ആ ഗുളികയുടെ കൂടെ തന്നെ നമ്മൾ കാൽഷ്യം ഗുളികകളും പിന്നെ എല്ലിന് ബലം വെക്കാനായിട്ടുള്ള ഇഞ്ചക്ഷനുകളൊക്കെ എടുക്കാറ്. അതെ, ആ ഫെംപ്രോ ആണ് ഹോർമോണൽ ഗുളിക. അപ്പൊ 5 കൊല്ലാണ് മിനിമം കഴിക്കേണ്ടത്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം. ഒരു 7 കൊല്ലമെങ്കിലും കഴിക്കാം. ഇനി 7 കൊല്ലം കഴിച്ചിട്ടും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 10 കൊല്ലം വരെ കഴിക്കാം. അപ്പൊ 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ മിനിമം 5 കൊല്ലം കഴിക്കണം.
1: 6 കൊല്ലം കഴിഞ്ഞാൽ
2: ആ, അപ്പം അത് ഈ ഹോർമോൺ മറ്റേ ഡെൻസിറ്റി വെച്ചാൽ ഇല്ലിന് തേയ്മാനം വരാതിരിക്കാനായിട്ടുള്ള ഇഞ്ചക്ഷനാണ്. സാധാരണ നമ്മളതൊരു 6 മാസത്തിലൊരിക്കൽ എടുക്കാറുണ്ട് ഈ ഹോർമോൺ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കലേ. ഇനിയിപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള എല്ലാ 6 മാസം കൂടുമ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കണം. അതെ, അപ്പം അതിനത്ര ഒരു 2000-3000 ഒക്കെ ചിലവ് വരുന്നുള്ളൂ. അപ്പം അതിന് അത് 6 മാസം കൂടുമ്പോൾ അത് എടുക്കണം. ഇല്ല് തേയ്മാനം വരാതിരിക്കാനാണ് അത് എടുക്കുന്നത്. അത് മറ്റേ ഹോർമോൺ ഒരു എല്ലിന് ബലം വെക്കാനായിട്ടുള്ള ഇഞ്ചക്ഷൻ. അപ്പൊ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കീമോ പണ്ടത്തെ പോലത്തെ മെഡിസിൻ അല്ല, ഒരു എല്ലിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ, അത്രയേ ഉള്ളൂ. എന്താ, അപ്പൊ അത് എടുക്കണം.
0: ഓക്കെ.
3: അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ അങ്കമാലി, മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഒരു കോളിലേക്ക് പോകുന്നു. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം. എനിക്ക് 70 വയസ്സുണ്ട്.
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുട്ടിക്കാട്ട് മറുപടി പറയും.
2: 14 വർഷമായിട്ട് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ബെസ്റ്റ് എടുത്ത് കളഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാല് ഈ യൂട്രസിൽ ഇങ്ങനെ ഒരു ചെറിയ ഇതുപോലെ കാണുന്നുണ്ട്. ഇപ്പൊ 6 മാസം കൂടുമ്പോ ഞാൻ ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നലെ അവിടെ ചെന്നപ്പോഴെന്ന് പറയണ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അവര് എന്തെന്ന് വെച്ചാൽ അത് തുറന്ന് ഇത്തിരി എടുത്തെന്നാ
3: പറഞ്ഞത്.
2: അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നല്ല ഇതായിരിക്കും.
3: സാധ്യത അമ്മയ്ക്ക് ബ്ലീഡിംഗ് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഇപ്പം
2: യൂട്രസ്
3: ബ്ലീഡിംഗ് സ്പോട്ടിംഗ് ഒന്നും ഇല്ല. അൾട്രാസൗണ്ട് ചെയ്തപ്പം യൂട്രസിനകത്ത് എൻഡോമെട്രിയത്തിന് ഇത്തിരി കട്ടിപ്പ് കൂടുതലുണ്ടെന്ന് കണ്ടു അല്ലേ? അപ്പം അതിന് ടെസ്റ്റിന് വിട്ടിട്ടുണ്ട്. അതെ. ഇപ്പം സാധാരണ ഇപ്പം യൂട്രസിൻ്റെ തിക്നെസ്സിന് വരാൻ സാധ്യതകൾ ഒന്ന് ഇങ്ങനെ എൻഡോമെട്രിയൽ ഹൈപ്പർ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞ് യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലൈനിങ്ങിന് തിക്നെസ് ചെറുകൾക്ക് വരാം, കുഴപ്പമില്ലാതെ വരാം. ഇനി അതല്ല, അപ്പോൾ ആ ഡി എൻ സി ആ തുറന്നെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വിട്ടതിൻ്റെ റിപ്പോർട്ട് എല്ലാം അനുസരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സാധ്യതകൾ. ഇപ്പോൾ ഹോർമോൺ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ?
2: ഇല്ല, ഒന്നും കഴിക്കുന്നില്ല.
3: എത്ര നാളായി ഇപ്പം നിർത്തിയിട്ട്? എത്ര നാളായി ഹോർമോൺ ഗുളികകളൊക്കെ വർഷമായി? അതെ. അപ്പോൾ ചില ഹോർമോൺ ഗുളികകൾ കാരണം ഇങ്ങനെ എൻഡോമെട്രിയത്തിന് തിക്നെസ് കൂടാറുണ്ട്. അപ്പം ഓൾറെഡി 4 വർഷം കഴിഞ്ഞതുകൊണ്ട് അത് അതുകൊണ്ടുള്ളതല്ല. അപ്പം ഈ അപ്പം സാധാരണ ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ തിക്നെസ് കൂടുതൽ കാണാറ്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് റൂട്ടീൻ ചെക്കപ്പിൽ തിക്നെസ് കുറച്ച് കൂടുതൽ കണ്ടെങ്കിൽ ഡി എൻ സിയിൽ മിക്കതും നോർമൽ ആവാനാണ് സാധ്യത. അപ്പം ആ റിപ്പോർട്ടിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ.
2: പിന്നെ അതേപോലെ തന്നെ വേറെ കാര്യം, വലതുവശത്ത് ഇപ്പൊ ഞാൻ ഈ വല്ല ഇതിന് ബ്ലഡ് എടുക്കാൻ നേരത്തെ വെയിൻ കിട്ടാറില്ല. അപ്പൊ ആ വശത്ത് തന്നെ ഇടതുവശത്ത് തന്നെ എടുക്കാൻ പാടുണ്ടോ?
3: ഇടത്ത് വശത്ത് നമ്മൾ എടുക്കാതിരിക്കാൻ എപ്പോഴും നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയുന്നു. കാരണം ഇതുപോലെ ഒരു കയ്യിൽ നീരൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് കുത്താൻ പാടില്ല, പ്രഷർ നോക്കാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ നമ്മൾ പറയുന്നേ. ചിലർക്ക് നമ്മൾ കാലിൽ നിന്ന്, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കാലിൽ നിന്നും ഞരമ്പുകളുണ്ട്. കാലിലത്തെ ഞരമ്പുകളിൽ നിന്ന് ബ്ലഡ് എടുക്കാവുന്നതാണ്. തീരെ ഒരിത്തലും കാലിലും മറ്റേ വലത്തെ കയ്യിലും കിട്ടിയില്ലെങ്കിൽ മാത്രം മതി അടുത്ത കയ്യിൽ ചെയ്യൽ കേട്ടോ. അപ്പോൾ മാക്സിമം അടുത്ത കൈ ഒഴിവാക്കുക കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ അങ്കമാലി, മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
1: അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു ബയോപ്സിക്ക് വിട്ടു നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ സാമ്പിൾ എന്ന് വിചാരിക്കുക. അത് കൺഫർമേഷനായി നമ്മൾ ഒരു പെറ്റ് സ്കാൻ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ടോ?
3: ക്യാൻസർ കൺഫേം ചെയ്യുന്നത് എപ്പോഴും ബയോപ്സിയിൽ തന്നെയാണ്. ഇനി പെറ്റ് സ്കാൻ ചെയ്യുന്നത് നമ്മൾ ഇത് വേറെ സ്റ്റേജിങ് വേറെ സ്റ്റേജൊക്കെ അറിയാനായിട്ട്, ഇപ്പോൾ വേറെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് നമ്മൾ സ്പ്രെഡ് വല്ലതുണ്ടെന്ന് അറിയാനാണ് പെറ്റ് സ്കാൻ ചെയ്യുന്നത്.
1: നിർബന്ധമായിട്ടും പെറ്റ് സ്കാൻ പറയാറുണ്ട്? അപ്പോൾ
3: ആ എല്ലാവർക്കും നിർബന്ധമല്ലേ. ഇപ്പോൾ ബ്രസ്റ്റിലുള്ള തടിപ്പാണ്, നമ്മളിപ്പം മറ്റേ മാമോഗ്രാമിൽ ഇപ്പോൾ കക്ഷത്തിലെ കഴുകളൊന്നും ഇല്ല. ബ്രസ്റ്റിൽ തടിപ്പ് വളരെ ചെറുതാണെങ്കിൽ പെറ്റ് സ്കാൻ നിർബന്ധമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു പെറ്റ് സ്കാൻ ചെയ്താലും അതിൽ തെറ്റില്ല. അതിതുപോലെ ബ്രസ്റ്റോ അല്ലെങ്കിൽ കക്ഷോ അല്ലാണ്ട് ഇതുപോലെ ലിവറോ ലങ്സോ എല്ലുകളോ അവിടേക്ക് വലിയടത്തേക്കൊക്കെ പോയിട്ടുണ്ടോയെന്ന് അറിയാനാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ബ്രസ്റ്റിലെ തടിപ്പ് ഭയങ്കര സൈസ് കൂടിയ തടിപ്പാണ്, ഇനി കക്ഷത്തിലെ കഴലുകൾ ഓൾറെഡി നമുക്ക് തൊടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ട്യൂമറുകൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തായാലും ഈ പെറ്റ് സ്കാൻ
1: ചെയ്യണം. മനസ്സിലാക്കാൻ കഴിയും.
3: അതെ അതെ, സ്റ്റേജ് ചെയ്യാൻ, സ്റ്റേജ് അറിയാൻ വേണ്ടി.
1: അപ്പം
3: കൺഫേം ചെയ്യണത് ഈ ബയോപ്സിയിൽ തന്നെയാണ്, അത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്.
1: പക്ഷേ ഈ സ്റ്റേജ് അറിയാൻ വേണ്ടി ഇത് ചെയ്യാൻ ശരിക്കും ഇത് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്.
3: അതെ,
1: ഇത് നമ്മുടെ ആരോഗ്യത്തിന് ശരിക്കും എങ്ങനെയാണ് അതിൻ്റെ ചെയ്യുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന അഭികാമിയാണോ?
3: അല്ല, നമ്മളെപ്പോഴും ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക്, അതിൻ്റെ റിസ്ക് ബെനിഫിറ്റാണ് നോക്കുന്നത്. അത് ചില അതുകൊണ്ട് ഗുണമുണ്ടോ, അതുകൊണ്ട് എത്ര റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ നോർമൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഇപ്പോൾ ചിലവർ പറയും ഞങ്ങളുടെ എനിക്ക് ക്യാൻസർ ഉണ്ടോയെന്ന് അറിയണം, പക്ഷേ ആൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ എനിക്കൊരു പെറ്റ് സ്കാൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ പറയണവർ നമ്മൾ പറഞ്ഞ് ചെയ്യണ്ട, നിങ്ങൾ അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്താൽ മതി. കാരണം അതിനകത്തൊരു ചെറിയൊരു റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ട്, വളരെ

0: മിനിമലാണ്. പക്ഷെ അത് അതേസമയം ഒരു ക്യാൻസർ ഉള്ള രോഗിക്ക് അത് ചെയ്യണമെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ്
1: അറിയാൻ പറ്റും എങ്ങനെ ചികിത്സ ആരംഭിക്കണം തീരുമാനിക്കുന്നത്.
0: അപ്പൊ അതിൽ ചെറിയ റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടെങ്കിലും ക്യാൻസർ രോഗികൾക്ക് എന്തായാലും അത് അതുകൊണ്ട് നഷ്ടമില്ല.
1: അപ്പൊ നമ്മളിപ്പോ രോഗനിർണയത്തിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു, ഇനി ചികിത്സ എങ്ങനെയാണ്? ശരിക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സ എങ്ങനെയാണ് തുടങ്ങുന്നത്?
0: അതിപ്പം പറഞ്ഞല്ലോ, പെറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ അതിന്റെ സ്റ്റേജ് കണ്ടുപിടിച്ചു. അപ്പൊ അത് ഏർലി സ്റ്റേജ്. ഇപ്പം ഏർലി സ്റ്റേജിൽ സാധാരണ ആദ്യം സർജറിയാണ് വരുന്നത്. ഓപ്പറേഷൻ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ബ്രസ്റ്റിന്റെ തടിപ്പ് മാത്രം എടുത്ത് കളയുന്നു, പ്ലസ് കക്ഷത്തിലെ കഴലുകൾ എടുത്ത് കളയുന്നു. അല്ലെങ്കിൽ ബ്രസ്റ്റ് മൊത്തം എടുത്ത് കളയുന്നു, കക്ഷത്തിലെ കഴലുകൾ എടുത്ത് കളയുന്നു. പിന്നെ സർജറി കഴിഞ്ഞ് ഒരു 3 ആഴ്ച അതിൻ്റെ റിപ്പോർട്ട് വരുന്നു, ആ മുറിവൊക്കെ ഉണങ്ങുന്നു. അതിനുശേഷം വളരെ ചെറിയ തടിപ്പുകളാണെങ്കിൽ ആ സർജറി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതേസമയം ഒരു 70 വയസ്സിന് മുകളിലായ ലേഡിയാണ്. പിന്നെ നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഹോർമോൺ റിസെപ്റ്റേഴ്സ് നോക്കിയിട്ടാണ്. ഇനി മെജോറിറ്റി ഒരു 50-60% ആൾക്കാർക്ക് ഹോർമോൺ റിസെപ്റ്റേഴ്സൊക്കെ പോസിറ്റീവ് ആയിരിക്കും. അപ്പം സർജറിക്ക് ശേഷം ഒരു 3 വീക്സ് കഴിയുമ്പോൾ കീമോതെറാപ്പി, ആവശ്യമുള്ളവർക്ക് കീമോതെറാപ്പി. ഒരു 8 സൈക്കിളൊക്കെയാണ്, 8 പ്രാവശ്യമാണ്, 21 ദിവസം ഇടവിട്ടിട്ട് സാധാരണ കൊടുക്കുന്നത്. ഇനി കീമോതെറാപ്പി കഴിഞ്ഞ് ചിലർക്ക് റേഡിയേഷൻ വേണ്ടി വരാം. മെജോറിറ്റി പോലെ കക്ഷത്തിലെ കഴലുകളുടെ എണ്ണം കൂടുതൽ, ട്യൂമർ വലിയ സൈസായിട്ടുള്ള ട്യൂമർ, അല്ലെങ്കിൽ ബ്രസ്റ്റ് മൊത്തം എടുത്ത് കളയാത്ത പേഷ്യൻസ്, അവർക്കൊക്കെയാണ് കീമോ കഴിഞ്ഞിട്ട് റേഡിയേഷൻ വേണ്ടി വരുന്നത്. ഇനി റേഡിയേഷന് ശേഷമാണ് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഹോർമോൺ റിസെപ്റ്റേഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. ഇനി ഒരു ഹെർ2 എന്നുള്ള റിസെപ്റ്റ് ഉണ്ട്, അത് പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഒരു ഹെർ2ൻ്റെ ഇഞ്ചെക്ഷൻ ഉണ്ട്. അതൊരു 3 ആഴ്ച ഇടവിട്ടിട്ട് ഒരു 1 ഇയർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഹോർമോൺ ഗുളികകളാണെങ്കിൽ ഇതുപോലെ 5 കൊല്ലം, അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ 10 കൊല്ലം വരെ അത് കണ്ടിന്യൂ ചെയ്യണം. ഇതാണ് ഏർലി സ്റ്റേജിൽ. ഇനി സ്റ്റേജ് 4 ആണെങ്കിൽ, സ്പ്രെഡ് ചെയ്ത അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാതെ 100% മാറ്റാൻ പറ്റില്ല. പക്ഷെ ഗുളികകളുകൊണ്ട് നമുക്ക് കുറയ്ക്കാനും കൺട്രോൾ ചെയ്ത് കുറേ കൊല്ലങ്ങളും അതിനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് സർജറി വേണ്ടാത്തത്. അവരെ നമ്മളിതുപോലെ ഒന്നെങ്കിൽ കീമോതെറാപ്പി ഇഞ്ചെക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോർമോൺ റിസെപ്റ്റേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ ഗുളികകൾ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു.
1: ഈ സാധാരണ ഈ സർജറി കഴിഞ്ഞാലും ഈ കയ്യിൽ നീര് വരുന്നു, അത് തീർച്ചയായും വരുന്നൊരു കാര്യം തന്നെയാണ്?
0: അത് ചിലർക്ക് വരാം. ഇപ്പം അത് വരാനൊരു സാധ്യത, നമ്മളിപ്പം ബ്രസ്റ്റ് എടുത്ത് കളയുന്നു, അതിൻ്റെ കൂടെ കക്ഷത്തിലെ കഴലുകൾ കഴിയുന്നു. അപ്പോൾ കഴലുകളാണ് ലിംഫ് നോഡ് എന്ന് പറയുന്നത്. അപ്പം അതിലെയാണ് നമ്മുടെ ലിംഫാറ്റിക് സപ്ലൈ. ഇപ്പം ചില നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പോകുന്നു, തിരിച്ച് ബ്ലഡ് വെയിനി കൂടെ പോകുന്നു. അതുകൂടാതെ ലിംഫ് എന്നുള്ള ഒരു ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ച് ആ കക്ഷത്തിലെ കഴല വഴിയാണ് അത് തിരിച്ച് ശരീരത്തിലോട്ട് വരുന്നത്. സർജറിയിൽ നമ്മൾ ആ കക്ഷത്തിലെ കഴലുകൾ എടുത്ത് കളയുമ്പോൾ ആ ലിംഫിൻ്റെ സർക്കുലേഷൻ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ സാധാരണ എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും വല്ലാണ്ട് ആ സൈഡിൽ വെച്ച് എക്സേർട്ട് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇഞ്ചുറി വരിക, നമ്മൾ മാന്തുക, അല്ലെങ്കിൽ മുറിവുകൾ സംഭവിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ലിംഫിൻ്റെ ഡ്രെയിനേജ് കുറച്ചും കൂടെ സ്ലോ ആവും. അപ്പോൾ അങ്ങനെയാണ് നീര്
1: വരുന്നത്.
0: ലിംഫഡിമ എന്ന് പറയുന്നത്, അപ്പോൾ ലിംഫ് കെട്ടി കിടന്നിട്ട് ഉണ്ടാവുന്ന നീര്, അതിനാണ് ലിംഫഡിമ എന്ന് പറയുന്നത്. എല്ലാവർക്കും വന്നോളണമെന്നില്ല, പക്ഷെ അത് വന്നു
1: കഴിഞ്ഞാൽ
0: സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കൈ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ അത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയും അതിൻ്റെ പ്രഷർ ബാൻഡേജൊക്കെ വെച്ചിട്ട് അത് കുറേ സമയം എടുത്തിട്ടാണ് അത് പോവുള്ളൂ.
1: ഇപ്പം പറയാറുണ്ട് പലപ്പോഴും ബ്രസ്റ്റിലെ ഒരു നമ്മളൊരു പ്രശ്നം കണ്ടാൽ തന്നെ ബ്രസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യേണ്ട കാര്യമില്ല, ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ സർജറി ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ സംവിധാനം.
0: അതെ അതെ. അപ്പം ബ്രസ്റ്റ് ഇപ്പം സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ മെയിൻ വൺ ഓഫ് ദി മെയിൻ ഓർഗൻസ് ആണ് ബ്രസ്റ്റ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ കൺസർവ് ചെയ്യാനാണ് നോക്കണ്ടേ. അപ്പോൾ അതിനകത്ത് ചെറിയ തടിപ്പുകൾക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറീസ്, അതായത് തടിപ്പ് മാത്രം എടുത്ത് കളയുക, അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ സർജറീസ് ഉണ്ട്. ഇനി ബ്രസ്റ്റിൽ ഇംപ്ലാന്റ് ഇപ്പോൾ തീരെ കൺസർവ് ചെയ്യാൻ പറ്റാത്ത ബ്രസ്റ്റ് ആണെങ്കിൽ സർജറിക്ക് ശേഷം നമുക്ക് ഇംപ്ലാന്റ് വെച്ചിട്ട് അതുപോലെ റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു ശരിക്കും നോർമൽ ബ്രസ്റ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ കക്ഷത്തിലെ കഴലുകൾ എടുക്കാതെ ചെയ്യുന്ന സർജറികളുണ്ട്. നമ്മളിപ്പം ചെറിയ തടിപ്പുകൾക്ക് നമ്മളിപ്പം ഒരു സെൻറ്റിനൽ ചെറിയ കക്ഷത്തിലത്തെ മെയിൻ കഴലിൽ നിന്ന് ബയോപ്സി എടുത്തിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ കക്ഷത്തിൽ ഫുൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം പണ്ട് ഭയങ്കര റാഡിക്കൽ സർജറീസ് ആയിരുന്നു. നമ്മൾ ഇവൻ പണ്ട് ഒരു 30 കൊല്ലം മുമ്പൊക്കെ മാസ്റ്റെക്ടമി, ഈവൻ അതിലും ഭയങ്കര റാഡിക്കൽ. അപ്പോൾ പേഷ്യൻ്റെ നമ്മുടെ നെഞ്ച് കൂടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റും സർജറി കഴിയുമ്പോൾ. ഇപ്പം അത്രയ്ക്ക് റാഡിക്കൽ സർജറീസ് അല്ല ഈ മാസ്റ്റെക്ടമി ആണെങ്കിലും തന്നെ, പണ്ടത്തെ അത്രയും ഇതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും ആ സർജറിയുടെ അത് കുറച്ച് കുറച്ച് ബ്രസ്റ്റിനെ മാക്സിമം പ്രിസർവ് ചെയ്യാനാണ് ഇപ്പം നോക്കുന്നത്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, അപ്പോളോ ഹോസ്പിറ്റൽ, അപ്പോളോ ആഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അറിയാമല്ലോ, ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ടാണ്.
2: ഹലോ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഓക്കെ, എനിക്കൊരു 1 വർഷം മുമ്പ് യൂട്രസിൽ കട്ടിപ്പാന്ന് പറഞ്ഞു. അത് ഒരു കാരണം ഉണ്ടായില്ല, എനിക്ക് വയറുവേദനയായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നും

0: ഉണ്ടായില്ല, ഉണ്ടായില്ല. അപ്പം സ്കാൻ ചെയ്യാൻ പറഞ്ഞു, സ്കാൻ ചെയ്ത് സ്കാൻ കാണിച്ചപ്പോ ഡോക്ടറിനു ഗൈനക്കോളജിസ്റ്റ് ഒന്ന് കാണിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ രാജഗിരിയിൽ കൊണ്ടുപോയി, അല്ല അവിടെ തന്നെ കാണിച്ചപ്പോ ബയോപ്സിക്ക് ആയിരുന്നു പറഞ്ഞു എടുത്തിട്ട്. അങ്ങനെ ബയോപ്സിക്ക് കഴിച്ച് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഈ ബയോപ്സിക്ക് കഴിച്ചപ്പോ എനിക്ക് ബ്ലീഡിങ് നിൽക്കൂലായിരുന്നു, ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ രാജഗിരി പോയി ഡോക്ടറെ കണ്ടു, ഡോക്ടർ മരുന്ന് തന്ന്, അത് ഒരു മൂന്നാല് മാസം കഴിച്ചപ്പോഴാണ് ബ്ലീഡിങ് നിന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ ആറ് മാസം കഴിഞ്ഞ സ്കാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ ആറ് മാസം കൂടുതൽ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ആ എട്ട് മാസം ഞാൻ സ്കാൻ
1: ചെയ്തിട്ട്,
0: ഇപ്പൊ അതിന്റെ ഇടയിൽ രണ്ടു പ്രാവശ്യം എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് കണ്ടു.
1: മുകളിലാണോ?
0: 53 വയസ്സ്.
1: അപ്പൊ ആദ്യത്തെ മറ്റേ ഡി എൻ സി ചെയ്തതിൽ വേറെ ടെസ്റ്റിന് വിട്ടപ്പോ അതിന് ബുദ്ധി അതിനകത്ത് കുഴപ്പമില്ല, നോർമലാന്ന് പറഞ്ഞു. ഓക്കെ, അല്ല അപ്പൊ പിന്നെയും അപ്പം അതിന്റെ ഫോളോഅപ്പ്. അപ്പം
0: രണ്ടു മാസം മുമ്പാണ് ചെറിയ കഴിഞ്ഞ മാസം ബ്ലീഡിങ്, ഈ മാസം ചെറിയ ബ്ലീഡിങ് ഉണ്ട്.
1: ഓ അല്ല, അപ്പം നമ്മളിപ്പം 50 വയസ്സ് കഴിഞ്ഞ, നമ്മൾ സാധാരണ 50 വയസ്സ് കഴിഞ്ഞാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവണം, എന്ന് വെച്ചാൽ മീനോപോസ് എത്തണം. അപ്പം മീനോപോസ് എത്തിയതിന് ശേഷം വരുന്ന ഏത് ബ്ലീഡിങ് ആയാലും നമ്മൾക്കൊരു ശ്രദ്ധ വേണം. അതാണ് അന്ന് അവർ അൾട്രാസൗണ്ട് ചെയ്ത് അതിനകത്ത് കട്ടിപ്പ് കണ്ടു, അത് ടെസ്റ്റിന് വിട്ടു, പക്ഷേ അതിനകത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് ബ്ലീഡിംഗ് ഒക്കെ നിന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് പിന്നെയും ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ലാസ്റ്റ് എപ്പോഴാണ് സ്കാൻ ചെയ്തത്? അൾട്രാസൗണ്ട് ചെയ്തപ്പോഴായിരുന്നു,
0: 8 മാസമായിട്ടുണ്ട്.
1: അപ്പോൾ ആ സ്കാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്യണം, അൾട്രാസൗണ്ട് നോക്കും വേണം. അതിനകത്ത് ആ യൂട്രസിൻ്റെ ഉള്ളിൽ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയണം. ഇനി തിക്നെസ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ആ ഡി എൻ സി നമ്മളൊന്നും കൂടെ ചെയ്യേണ്ടി വരും, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സ്കാൻ എന്തായാലും, ഒരു അൾട്രാസൗണ്ട് എന്തായാലും വയറിൻ്റെ ചെയ്യണം കേട്ടോ.
2: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 999-504-3800. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
3: ഡോക്ടർ, ഇങ്ങനെ നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഫോളോ അപ്പ്? ശരിക്കും
1: ഫോളോ അപ്പ് ഇപ്പോൾ ഹോർമോൺ ഗുളിക കഴിക്കുന്നവരത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 3 ഇയേഴ്സ് 3 മുതൽ 4 മാസത്തിൽ ചെക്കപ്പിന് വരണം. അപ്പോൾ നമ്മളത് ഡോക്ടർ എക്സാമിൻ ചെയ്യണം. നമ്മൾ
3: 3 മാസം കൂടുമ്പോൾ അങ്ങനെയാണോ?
1: അതെ, എല്ലാ 3 മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ, 3 അല്ലെങ്കിൽ 4 മാസം, ഇത്തിരി ദൂരക്കാണെങ്കിൽ 4 മാസത്തിൽ വരിക. നമ്മളത് ഡോക്ടർ എക്സാമിൻ ചെയ്യണം. സർജറി ചെയ്ത സ്ഥലങ്ങൾ, കക്ഷം, കഴുത്ത്, അവിടെ നിന്നും ബുദ്ധിമുട്ടുകൾ, കഴലുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി സ്കാനിങ് വരണത് 1 കൊല്ലം, സർജറി കഴിഞ്ഞിട്ട് 1 കൊല്ലം ആകുമ്പോഴാണ് നമ്മൾ മാമോഗ്രാം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. മാമോഗ്രാം ചെയ്യുന്ന ഒരു ചെസ്റ്റിൻ്റെ എക്സ്റേ, പിന്നെ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട്, ഇതാണ് ബേസിക് ചെയ്യേണ്ട സ്കാനുകൾ. അതെല്ലാ കൊല്ലം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ 3 കൊല്ലം കഴിയുമ്പം നമുക്ക് ആ ഫോളോ അപ്പിൻ്റെ ഗ്യാപ്പ് കൂട്ടും, ഒരു 6 മാസത്തിലൊരിക്കുക വന്നാൽ മതി. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ കൊല്ലത്തിലൊരിക്കുക വരണം. കൊല്ലത്തിലൊരിക്കൽ വരുന്നത് അവർ ആക്ച്വലി ലൈഫ് ലോങ് വരണം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ നിർത്തിക്കൂട്ടുക, അങ്ങനെ നിർത്തലില്ല. 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗ്യാപ്പ് കൂട്ടാം, സ്കാനുകൾ ചെയ്യണത് ചിലപ്പോൾ കുറയ്ക്കാം, എന്നാലും ഒരു ഫോളോ അപ്പ് എപ്പോഴും വരണം. ഈവൻ നമ്മൾ ഈവൺ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടും അസുഖം തിരിച്ചു വരുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റിലാപ്സിന് എപ്പോഴും ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഫോളോ അപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല,
3: ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയും എളുപ്പം വരുന്നത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ചികിത്സ കുറച്ചുകൂടി എളുപ്പമാണ്.
1: അതെ അതെ.
3: അതുപോലെ ഈ സാധാരണ പലരും ഈ സ്ഥാനാർബുദം വരുമ്പോൾ കമ്പയർ ചെയ്യാറുണ്ട്, താരതമ്യം ചെയ്യും. അയാൾക്ക് സ്ഥാനാർബുദം മാറിയില്ല, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായി, അവർക്ക് രോഗം വല്ലാതെ മൂർച്ഛിച്ചു, അതല്ലെങ്കിൽ അവർക്ക് മരണം തന്നെ സംഭവിച്ചു. ഇങ്ങനെ ഒരു താരതമ്യം നമുക്ക് സാധ്യമാണ്? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ അത് പലവിധമാണ്, ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഈ തവണത്തെ സന്ദേശം തന്നെ അങ്ങനെയാണ്, ഓരോ കഥയും സവിശേഷമാണ്, ഓരോ യാത്രയും വ്യത്യസ്തമാണ്,
1: ഓരോ പേഷ്യന്റും സെപ്പറേറ്റ് ആണ്. ചില ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ തന്നെ ആ ഓരോരുത്തരിലും വരുന്ന പല രീതികളിലാണ്, ഓരോരുത്തർ സ്റ്റേജ് വ്യത്യാസമാണ്, അതിൻ്റെ നേരത്തെ ടൈപ്പ് ഓഫ് ട്യൂമർ വ്യത്യാസമാണ്, ഹോർമോണൽ റിസപ്റ്റേഴ്സ് ചിലർക്ക് ചിലത് പോസിറ്റീവാണ്, ചിലത് നെഗറ്റീവാണ്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആകുമ്പോൾ അല്ല. അപ്പം നമ്മൾ പണ്ടിങ്ങനെ കാർഡ് വെച്ച് വെടിവെക്കില്ല, ഇങ്ങനെ എല്ലാവർക്കും സെയിം ട്രീറ്റ്മെൻറ്റ്, അത് അങ്ങനെയല്ല. ഇപ്പം എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. നമ്മൾ ഈ മ്യൂട്ടേഷൻസ് നോക്കണം. അപ്പം മ്യൂട്ടേഷൻ ഉള്ളവർ അത് അവർ പ്രത്യേക രീതിയിലാണ് ട്രീറ്റ്
3: ചെയ്യുന്നത്.
1: അതെ, അതിപ്പോൾ ബ്രസ്റ്റ് ഏത് ക്യാൻസറിനും പണ്ട് എല്ലാത്തിനും കോമൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം ഓരോ പേഷ്യൻറ്റിനും അവരുടെ ജീൻ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമ്മൾ
3: സ്പെസിഫിക്കാണ്
1: ചെയ്യുന്നത്.

0: അതുകൊണ്ട് അങ്ങനെ ഒരു താരതമ്യം ചെയ്യരുത്
1: ചെയ്യരുത്. അതെ, ചിലരും പറയും ഇപ്പൊ എനിക്ക് ക്യാൻസർ ആയപ്പോ അപ്പുറത്തൊരു ആളിങ്ങനെ സംഭവിച്ചു, വീടിനടുത്തൊരാൾക്ക് സംഭവിച്ചു, അപ്പൊ ഞാൻ ഇനി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ചിലർ പലപ്പോഴും ഈ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ചിലപ്പം ഈ
0: മറ്റ് സിസ്റ്റത്തിലേക്ക്
1: മാറി പോവാറുണ്ട്. അപ്പൊ പലപ്പോഴും അങ്ങനത്തെ സിസ്റ്റത്തിൽ ക്യാൻസറിന് ഒരു ക്യൂർ ഇല്ല
0: ചിലപ്പോ.
1: അതെ അതെ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചിലർ വഴിതെറ്റി പോകാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്.
0: എന്തായാലും പറയുന്ന ഡോക്ടറെ വിശ്വസിക്കുക, മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ ആയിരിക്കുമല്ലോ കാണുന്നത്. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം,
1: ഒപ്പീനിയൻസ് എടുക്കാം. അപ്പൊ ഇന്നതാണ്
0: മറ്റൊരു പ്രൊഫഷണലിന്റെ അടുത്ത് പോയി മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ കണ്ട് ചോദിക്കാം.
1: അപ്പൊ ഇതിനൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ്. അപ്പൊ ഏത് ഡോക്ടർ ആയാലും ആ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും അതായിരിക്കും
0: രീതി, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ താരതമ്യം പലരെയും ആശങ്ക വലരാക്കും, അതല്ലെങ്കിൽ അബദ്ധങ്ങളിൽ കൊണ്ടു ചാടിക്കും. അവർക്ക് കീമോ പറഞ്ഞു, എനിക്ക് കീമോ പറഞ്ഞില്ല, അതല്ലെങ്കിൽ അവർക്ക് റേഡിയേഷൻ പറഞ്ഞു, അതെന്തുകൊണ്ട്. പക്ഷെ ഓരോ കേസും വ്യത്യസ്തമാണ്. ഇത്തവണത്തെ ഈ സ്ഥാനാർബുദ ബോധവൽക്കരണ മാസത്തിന്റെ സന്ദേശം ഒക്ടോബർ ആണല്ലോ, ഈ മാസത്തെ സന്ദേശം തന്നെ പ്രമേയം തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ചികിത്സ തേടാനും. എന്തെങ്കിലും നേരത്തെ കൂട്ടി ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ, ഈ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞ് നേരത്തെ ഡോക്ടറുടെ അടുത്തെത്തി ചികിത്സ തുടങ്ങുകയാണെങ്കിൽ, നമുക്ക് ഒരു പരിധിവരെ രോഗം പൂർണ്ണമായും തന്നെ ഒഴിവാക്കാൻ കഴിയും അല്ലേ. എത്ര കൂടിയ സ്റ്റേജ്, ഇപ്പം ഫോർത്ത് സ്റ്റേജായി ഇനി ജീവിതം ഇല്ലെന്ന് പറഞ്ഞിരിക്കേണ്ട, അതും നമുക്ക് ലൈഫ് സ്പാൻ അവരുടെ ജീവിത ദൈർഘ്യം കൂട്ടാനും ചികിത്സ കൊടുക്കാനും.
1: അപ്പൊ കുറച്ച് കൊല്ലങ്ങളല്ല, മേബി 5 കൊല്ലം 10 കൊല്ലം വരെയൊക്കെ സ്റ്റേജ് 4 ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്.
0: ഏറ്റവും മോശമായ കണ്ടീഷനിൽ പോലും അല്ലെ അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പൊ തീർച്ചയായും അതുകൊണ്ട് അസുഖത്തെ കുറിച്ച് നേരത്തെ അറിയുക, ഡോക്ടറെ സമീപിക്കുക എന്നാണ് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലെ ഈ സന്ദേശമാണ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് പങ്കുവച്ചത്. നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി പറഞ്ഞതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
1: നമസ്കാരം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000.
1: ആകാശവാണി FM വാർത്തകൾ.
2: നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ കൈമാറി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്ക് അപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. തൃശൂർ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നുവെന്ന SPയുടെയും കളക്ടറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 10 സെക്കൻഡ്. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9446455888. 4 മണിപ്പൂക്കളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സ്മിത.

നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എന്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. എനിക്ക് ഒരു പാട്ട് വെച്ചു തരണം. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കാണ്. മധുര നമ്പരക്കാറ്റ് എന്ന സിനിമയിലെ മുന്തിരിച്ചേലുള്ള പെണ്ണ് എന്ന ഗാനമാണ് വേണ്ടത്. ഇത് നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ എൻ്റെ ഫാമിലിക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് ദീപ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ദീപയ്ക്കും ദീപയുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, ഫാമിലിക്കും പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഇതാ ഈ ഗാനം.

അടുത്ത മെസ്സേജ് അലൻ ആണ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവെ, എനിക്ക് കണ്ണുക്കുഴ് നിലവ് എന്ന സിനിമയിലെ റോജാ പൂന്തോട്ടം എന്ന പാട്ട് വെച്ചു തരണം. ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ പാട്ട് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് അലൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അലൻ്റെ ഇഷ്ടഗാനം ഇതാ.

അടുത്ത മെസ്സേജ് കടുങ്ങല്ലൂർ നിന്നും വിനിത ആണ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് തിളക്കം സിനിമയിലെ നീയൊരു പുഴയായി എന്ന പാട്ട് വെച്ചു തരണം. ഈ പാട്ട് കേൾക്കാൻ ഞാൻ ഈ പ്രോഗ്രാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് എന്തായാലും വെച്ചു തരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിനിത മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കേൾക്കാം വിനിതയുടെ ഇഷ്ടഗാനം.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.

ഹായ് നാലുമണിപ്പൂവേ, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ? അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സജിത പട്ടാലാണ്. എൻ്റെ അനിയത്തിയുടെ മകളുടെ ജന്മദിനമാണിന്ന്. പേര് കൃത്തിക, വീട്ടിൽ അക്കു എന്ന് വിളിക്കും. അക്കുവിന് വേണ്ടി അല്ലീളം പോവോ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അക്കുവിന് ജന്മദിനാശംസകൾ നേരുന്നു. അപ്പോൾ അക്കുവിന് വേണ്ടിയിട്ട് സജിത പട്ടാൽ ആവശ്യപ്പെട്ട ഈ ഗാനം ഇതാ. അപ്പോൾ അക്കു ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഗാനം ഇതാ.

എളമക്കരയിൽ നിന്നും അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനയാണ്. ഹായ് നാൽമണിപ്പൂവേ, എനിക്ക് സൂരജ് ഹുവാ മദ്ദം എന്ന സോങ് വെച്ചു തരണം. ഇതെന്റെ ഫ്രണ്ട്സ് അനഖ, ആമി, അനുപമ ഇവർക്കും കൂടി കേൾക്കാൻ വെച്ചു തരണം എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മിഥുനയ്ക്കും മിഥുനയുടെ ഫ്രണ്ട്സ് അനഖ, ആമി, അനുപമ ഇവർക്കും കൂടി വേണ്ടിയിട്ട് ഈ ഗാനം കേൾക്കാം.

11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ണനാണ് നെല്ലാട് നിന്നും. അപ്പോൾ ഞാൻ മെസ്സേജ് വായിക്കാം. എനിക്കും എൻ്റെ പ്രിയമുള്ള ദീപക്കുട്ടിക്ക് ക്രോണിക് ബാച്ചിലർ സിനിമയിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ട് വെച്ച് തരണം. പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും കൂടി വേണ്ടി എന്നും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദീപക്കുട്ടിക്കും പിന്നെ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ജയചന്ദ്രനും സുജാതയും കൂടി പാടിയ ഗാനം.

അടുത്ത മെസ്സേജ് ശ്രുതി മനോജാണ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ശ്രുതി മനോജ്. ഞാൻ വൈക്കം ചെമ്മണത്തുകരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. എൻ്റെ അംഗൻവാടിയിലെ എല്ലാ മക്കൾക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സിന്ധു ചേച്ചിക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് പാട്ടാണ് വേണ്ടതെന്ന് മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഏതായാലും നല്ലൊരു പാട്ട് വെച്ച് തരാം. അപ്പോൾ അംഗൻവാടിയിലെ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ട്, അപ്പോൾ ഞാനൊരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പാട്ട് വെച്ച് തരാം. അപ്പോൾ സിന്ധു ചേച്ചിക്കും ഈ പാട്ട് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. പാട്ട് കേൾക്കാം.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

അർച്ചനയാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അർച്ചന. എന്റെ സ്ഥലം തൃശൂരാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? മിന്നൽ മുരളി എന്ന മൂവിയിലെ ഉയിരെ എന്ന സോങ് വെച്ചു തരുമോ? പ്ലീസ് വെക്കണേ, ഞാൻ കുറേ നാൾ കൂടിയാണ് പാട്ട് ചോദിക്കുന്നത് എന്നാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അർച്ചനയുടെ ഇഷ്ടഗാനം ഇന്ന് വെച്ചു തരാം. ഉയിരെ എന്ന മൂവിയിലെ സോങ് ഇതാണ്.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്വാതിയാണ്. ഹായ് ശുഭസായാഹ്നം, ഞാൻ സ്വാതി വി. നാലുമണിപ്പൂ കേട്ട് ആസ്വദിക്കുന്നു. എനിക്കും ഒരു പാട്ട് കിട്ടിയാൽ സന്തോഷം എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാശ്മീരം എന്ന സിനിമയിലെ പോരുനീ വാരിളം ചന്ദ്രലേഖ എന്ന പാട്ടാണ് സ്വാതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ അമ്മ സലീല മോൾ സിത്താരയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാതി, അമ്മ സലീലയ്ക്കും മോൾ സിത്താരയ്ക്കും വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഗാനം ഇതാണ്.

0: ഈ ഗാനത്തോടെ 4 മണിപ്പൂക്കൾ സമാപിക്കുന്നു. മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ 4 മണിക്ക്. സേവന വാർത്തകൾ. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഈ മാസം 31 വരെ അവസരം. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0491 29 71 63 3. നമ്പർ ആവർത്തിക്കാം: 0491 29 71 63 3.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
4: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അംഗമാലി അട്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജി

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. അപേക്ഷാ ഫോം മാതൃകയും വിശദവിവരങ്ങളും www.egrants.kerala.gov.in ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 0492222335. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.
4: ആകാശവാണി FM വാർത്തകൾ.
3: വിദ്യാഭ്യാസം, സർക്കാർ സേവനങ്ങൾ, ആരോഗ്യസുരക്ഷ എന്നിവ ജനങ്ങളിലെത്തിക്കാൻ ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ ഗുണം ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉൽപാദനത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ആയുഷ് സേവന മേഖല സ്ത്രീകളുടെ പ്രധാന തൊഴിൽ സ്രോതസ്സായി വളർന്നുവരുന്നതായി ആയുഷ് മന്ത്രാലയം. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വെൽനസ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ 50%ത്തിലധികമാണ് സ്ത്രീ പ്രാതിനിധ്യമെന്നും മന്ത്രാലയം. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307.10 കോടി രൂപയുടെ അധിക അനുമതിയും കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് 293.62 കോടി രൂപയുമാണ് അനുവദിച്ചത്. സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് 100 ദിവസം കൊണ്ട് 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത.
4: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റും 2 സെക്കൻഡും.
1: ഗുഡ് ഈവനിങ് കൊച്ചി.

പകലിൻ്റെ തിരക്കുകളിൽ നിന്ന് കൊഴിഞ്ഞ് സായാഹ്നത്തിൻ്റെ ശാന്തതയിലേക്ക് ഏവരും തിരിയുന്ന സമയം, വീടുകളിൽ നിന്ന് പുറത്തു പോയവരുടെ തിരിച്ചെത്തലിന് വേണ്ടി, അവരുടെ വിശേഷങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് വീട്ടിലുള്ളവർ. എന്നാൽ പ്രിയപ്പെട്ടവർ, പുറത്തു പോയിരിക്കുന്നവർ, ധൃതി പിടിച്ച് യാത്ര ചെയ്യുന്നവർ, മറുപുറത്ത് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ കാത്തിരിക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ വിശേഷങ്ങളും ചിന്തകളും എല്ലാം പങ്കുവയ്ക്കാനായി ഗുഡ് ഈവനിങ് കൊച്ചി. ഏവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്. അപ്പോൾ ഇതൊരു തത്സമയ ഫോണിൻ പരിപാടിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് തത്സമയ ഫോണിൻ പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഞാനൊന്ന് പറയാം. 04848436397 മറ്റൊരു നമ്പർ 04848436387 പിന്നെ ഒരു നമ്പർ കൂടിയുണ്ട് 94464558. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് ഈ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ വിളിച്ച് തുടങ്ങിക്കോളൂ. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842426397 04842426387 ഇനി ഒരു നമ്പർ കൂടിയുണ്ട് 94464558888. അപ്പോൾ ഇന്ന് ഈ ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ സെൽവരാജ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗുഡ് ഈവനിങ് കൊച്ചിയിലെ പ്രോഗ്രാമിലേക്ക് ആരൊക്കെ ഒരു ആളുകൾ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ ഇന്ന് പറയേണ്ടത്, നമുക്ക് സംസാരിക്കാവുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്ന യാത്രകളെക്കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ, സന്തോഷങ്ങൾ, അതുപോലെ തന്നെ യാത്രകളിൽ ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങൾ, പിന്നെ യാത്രകളെക്കുറിച്ച് പൊതുവേ ഒരു യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാവുന്നത്. പലതരത്തിലുള്ള യാത്രകളുണ്ടല്ലോ. ചിലർ ആകസ്മികമായിട്ട് ചെയ്യുന്ന യാത്രകളുണ്ടാവും, ചിലത് വളരെ കാലങ്ങളായിട്ട് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന യാത്രകളുണ്ടാവാം, ഒറ്റയ്ക്ക് ചെയ്യുന്ന യാത്രകളുണ്ടാവാം, ഒരുമിച്ച് ചെയ്യുന്ന യാത്രകളുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുണ്ട്. ആ യാത്രകളിലെ പല നിമിഷങ്ങൾ, ചിരിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ടാവും, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അനുഭവങ്ങൾ. ഒരു യാത്ര എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് അത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഓടിയെത്താറുണ്ടല്ലോ. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം ഇന്ന് ഗുഡ് ഈവനിങ് കൊച്ചിയുടെ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിച്ചു തുടങ്ങുക. അതിനുള്ളിൽ തന്നെ നമുക്കൊരു പാട്ടും കൂടി ഒന്ന് കേൾക്കാം.

0: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, നമുക്ക് ആരാണെന്നൊന്ന് നോക്കാം.
1: ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
0: ആ കോള് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് നോക്കാം അടുത്തത് ആരാണെന്നുള്ളത്.
2: ഹലോ ഹലോ ഹലോ
0: ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ആ ആ ആരാ സംസാരിക്കുന്നത്?
1: പ്രകാശൻ. പ്രകാശൻ
0: പ്രകാശൻ എവിടെ നിന്നാണ്?
1: ഞാൻ കാക്കനാട് ജില്ലാ ജയിലിന്റെ അടുത്തുനിന്ന്.
0: ഓ, അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ.
1: നല്ല വിശേഷം, നല്ല
0: വിശേഷം, നല്ല വിശേഷം. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണോ?
1: ഞാൻ ഒരു പത്തിൽ പണ്ടൊരു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു കൊല്ലായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ പരിപാടിയും കേൾക്കണം. മറ്റുണ്ടെങ്കിൽ എനിക്ക് പണിക്ക് പോകാൻ പോകാൻ പറ്റില്ല.
0: ഓ, അത് ശരി. എന്താണ് പ്രശ്നങ്ങൾ?
1: എന്റെ കണ്ണിന്റെ കാഴ്ച പോയി.
0: ഓ, അത് ശരി. ആ, ഓക്കെ ഓക്കെ. അപ്പോ അത് എങ്ങനെ, ഇടയ്ക്ക് നഷ്ടപ്പെട്ടോ?
1: ആ, ഇടയ്ക്ക് നഷ്ടപ്പെട്ടോ. ഒരു 2005
0: 2005. അപ്പൊ എങ്ങനെയാണ് അത്, എന്താ സംഭവിച്ചത്, എന്ത് കാരണം?
1: ഞാൻ അത് കൊച്ചിൻ എം എസ് രാജു ഡോക്ടറുടെ കീഴിൽ ഞാനത് ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ്. അപ്പോഴാണ് നമ്മുടെ ഈ മറ്റേ ഇവിടെ ഈ
0: ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാഴ്ചക്ക് പ്രശ്നം പൂർണ്ണമായിട്ടുണ്ടോ അതോ ചെറുതായിട്ടൊക്കെ കാഴ്ചയ്ക്ക് ഉണ്ടോ? അതെ. അപ്പൊ ഇതിനു മുമ്പ് യാത്രകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? ഇപ്പൊ എങ്ങനെ യാത്ര ചെയ്യുന്നത്? ഇപ്പൊ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി? സൈക്കിൾ യാത്രയാണല്ലേ. സൈക്കിൾ യാത്രയൊക്കെ ഒത്തിരി ദൂരെയായിട്ടൊക്കെ പോകാറുണ്ടോ?
1: അതെ.
0: ഓക്കെ. ഓ, പുതിയകാവ് ഉത്സവത്തിന് വെടിക്കെട്ടൊക്കെ അല്ലേ? ഓ, അത് ശരി. ഓക്കെ. അപ്പൊ ഈ രാത്രികാലങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നർത്ഥം അല്ലേ? അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു യാത്ര പോകുന്നതിനൊക്കെ? നേരത്തെ കൂട്ടുകാരോട് ഒക്കെ ഉണ്ടാകാറുണ്ടോ, അത് ഒറ്റയ്ക്കാണോ സൈക്കിൾ യാത്ര ചെയ്യാറുള്ളത്? ഓ, ആ ഓക്കെ. അപ്പൊ സൈക്കിൾ യാത്രയല്ലായിരുന്നു, വാടകയ്ക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട്
1: പോകും അല്ലേ?
0: ഓക്കെ. ആ, ശരി ശരി ശരി. അപ്പൊ ഈ സൈക്കിൾ യാത്രയ്ക്ക് പോയപ്പോഴേ, ഈ ഉത്സവത്തിന് പോയെന്ന് പറഞ്ഞല്ലോ, പുതിയകാവിൽ ഉത്സവത്തിന് പോയപ്പോൾ പണ്ട് ഞാനിങ്ങനെ ഒന്ന് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ട്. അപ്പൊ സൈക്കിൾ എങ്ങനെയായിരുന്നു യാത്ര ചെയ്യാറുള്ളത്? നിങ്ങൾ രണ്ടുപേര് രണ്ട് സൈക്കിളായിരുന്നോ അതോ ഒരു സൈക്കിളിൽ തന്നെ എങ്ങനെയാ യാത്ര ചെയ്തത്? അങ്ങനെയായിരുന്നു. രണ്ട് സൈക്കിളുകളാണോ ഒരു സൈക്കിളാണോ? ഒറ്റ സൈക്കിളിൽ. അപ്പൊ ഈ ഒറ്റ സൈക്കിളിൽ പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവുള്ളൂ. ഒരാള് സൈക്കിള് ഇങ്ങനെ മുന്നിലിരുന്ന് ചവിട്ടും, ഒരാൾ പുറകിലിരുന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് അല്ലേ അങ്ങനെ സൈക്കിളൊക്കെ ചവിടാറില്ലേ? ഓക്കെ. അപ്പൊ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴേ, അങ്ങനെ പോകുമ്പോ എന്തെങ്കിലും തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടോ?
1: പുതിയ മറ്റേ കുമാരസ്വാമിയുടെ അമ്പലത്തിൽ കുമാരസംഭവം ബാലയെ കാണാൻ വേണ്ടി ഒരു ദിവസം പോയി. അവിടെ എത്തി

0: ചെന്നിരുന്ന് രണ്ട് മിനിറ്റ് വാഴ.
1: അത് ശരി. ആ എന്നിട്ട്
0: ഓ,
1: നിങ്ങൾ ചെന്നപ്പോഴത്തേക്കും, നിങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അതോ സൈക്കിള് കിട്ടാൻ വൈകിയതായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരുന്നോ? ഈ ചെന്നപ്പോഴത്തേക്കും ബാലെ എന്ന് പറയുന്നത് പൊതുവെ പണ്ടത്തെ കാലത്ത് ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? ആ വർഷങ്ങൾക്ക് മുമ്പല്ലേ, ഒരു 3 മണിക്കൂറൊക്കെ കാണും, 3-4 മണിക്കൂറൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ബാലയ്ക്ക് അന്ന് പോയപ്പോ സംഭവിച്ചത് ശരിക്കും അവിടം വരെ ബുദ്ധിമുട്ടി ചെന്നെങ്കിലും ബാലെ കാണാൻ പറ്റിയില്ല.
0: കാണാൻ പറ്റാന്ന് ഞങ്ങൾ അന്ന് ഇവിടെ അന്ന് മറ്റേ വഞ്ചിട്ടാ പോണു, വഞ്ചി കിട്ടിയാലോ അവളെ. ഞങ്ങൾ വഞ്ചി വിളിച്ച് ഒരുപാട് നേരം കഴിഞ്ഞ് ഒരു 9 മണിക്ക് കഴിഞ്ഞിട്ട് ഒരു 10-11 മണി വരെ പിന്നെ ഒരാള് വന്ന് വണ്ടി കൊണ്ടുവന്നവരെ വഞ്ചി നോക്കി.
1: അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു ബാല കാണാനുള്ള. ആ ബാല പിന്നെ കണ്ടോ? ഉവ്വ, അത് ശരി, അത് പഴയ കാലമാണല്ലോ. അല്ല, അതിന് പിന്നീട് ആ ബാല കാണാൻ പറ്റിയോ? ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊരു ഭയങ്കര രസകരമായപ്പോ നമുക്കൊരു നഷ്ടബോധമാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ വളരെ സന്തോഷം വിളിച്ചതില്. അപ്പോൾ ഇനിയും ഉള്ള സമയങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഓരോ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നമുക്ക് കൂട്ടുകാരുടെ കൂടെയോ ആരെങ്കിലും അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടോ വീട്ടിൽ, അവരുടെയൊക്കെ കൂടെ ഇപ്പോഴും പോകാനൊക്കെ സാധിക്കാറുണ്ടോ? അവർ സഹായിക്കാറൊക്കെ ഉണ്ടോ?
0: ആ
1: കല്യാണം, അപ്പോൾ അവർ സഹായിക്കാറില്ലേ ഇപ്പോൾ യാത്രയൊക്കെ പോകാനായിട്ട്? അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ ഇനി വേറെ നമുക്ക് പല സുഹൃത്തുക്കൾക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. അപ്പൊ നമുക്ക് അവരിലേക്കൊന്ന് പോയി നോക്കാം. അപ്പൊ വളരെ സന്തോഷം കേട്ടോ, ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിച്ചതിലും. ഇന്നത്തെ ആദ്യത്തെ കോളറാണ്, വളരെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ശരി കേട്ടോ. ഓ ശരി ശരി ശരി, താങ്ക് യു.

0: നമുക്കൊരു കോളർ കൂടി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഹലോ ഹലോ
1: ഹലോ,
0: ആ ആരാണ്? ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് രാജൻ എന്നാണ്. പെരുമ്പാവൂര്.
0: പെരുമ്പാവൂരാണല്ലേ. പെരുമ്പാവൂര് പ്രോപ്പർ പെരുമ്പാവൂരാണോ?
1: പ്രോപ്പർ പെരുമ്പാവൂരല്ല, കുറുപ്പംപടി.
0: ആ കുറുപ്പംപടി, കുറുപ്പംപടി അറിയാം, അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനുള്ളത്?
1: ഞാൻ 87 ഞാൻ ഒരു പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോ,
0: ആ 87
1: 87 ഞാൻ പ്രീഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴേ നാട് വിട്ടു പോകണമെന്ന് തോന്നി.
0: അയ്യോ, എന്നിട്ട് നാട് വിട്ടു പോയോ?
1: പോയി.
0: എങ്ങോട്ടേക്ക് പോയി?
1: ഞങ്ങള് വയനാടാണ് പോയത്.
0: ഒറ്റയ്ക്കല്ല അപ്പൊ പോയതല്ലേ, കൂടെ ആളുണ്ടായിരുന്നു?
1: എന്റെ ഒരു കൂട്ടുകാരനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. വന്ന് പെരുമ്പാവൂരിൽ നിന്ന് കോഴിക്കോടിന് 24.50 ബസ് ചാർജ്.
0: ഓ ഓക്കെ.
1: അങ്ങനെ പോയി കോഴിക്കോട് ഇറങ്ങി, അവിടുന്ന് ഒരു സുൽത്താൻ ബത്തേരി ബസ് കിട്ടി, അങ്ങനെ കയറി പോയി.
0: അപ്പൊ ഈ നാട് വിട്ട് പോകാനുള്ള കാരണം എന്തായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും?
1: ഡിഗ്രി പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം.
0: ഓ ഓക്കെ ഓക്കെ.
1: തൊഴിൽ തേടി പോയതാണ്.
0: ഓക്കെ. അപ്പോൾ നാട് വിട്ട് പോയി എന്ന് പറയുമ്പോ വീട്ടിൽ പറയാതെ പോയി എന്നാണോ, വീട്ടിൽ പറഞ്ഞിട്ട് പോയി എന്നാണോ?
1: പറയാതെ പോയി, പറയാതെ പോയി.
0: ഓ, അതിച്ചിരി കടന്ന കൈയായി പോയി അല്ലേ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു?
1: ഞങ്ങളങ്ങനെ മീനങ്ങാടി ടൗണിൽ പോയി ഇറങ്ങി, ബസ്സിനിറങ്ങി.
0: ഓക്കെ.
1: അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പൈസ ഒരു 10-15 രൂപ അങ്ങനത്തെ കയ്യിലുള്ളൂ.
0: 87-ൽ 15 രൂപ എന്ന് പറയുമ്പം കുഴപ്പമില്ല അല്ലേ.
1: ആ അങ്ങനെ ഞങ്ങൾ നടന്നു, ഒരു വഴിക്കങ്ങ് നടന്നു. നടന്നൊരു ഗ്രാമപ്രദേശത്ത് ചെന്ന് ഒരു കട കയറി.
0: ഓക്കെ.
1: ചായ കുടിക്കാൻ കയറിയപ്പോ അവര് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരുന്ന, എന്താ എന്തങ്ങനെ പോരാൻ കാരണം എന്നൊക്കെ ചോദിച്ചു.
0: കൗമാരപ്രായക്കാരായിരുന്നല്ലോ അന്നല്ലേ.
1: അതെ.
0: ഓക്കെ.

0: നാട് വിട്ടു പോന്നതാണ്, പണി ഇനി പോന്നാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചോദിച്ച ആള് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അങ്ങനെ കുടിയേറിപ്പാർത്ത ഒരാളായിരുന്നു.
1: ഓ, അപ്പൊ പണി കിട്ടി, രക്ഷപ്പെട്ടില്ല.
0: ചോദിച്ച് വീടൊക്കെ ചോദിച്ചപ്പോ വീടൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ അയൽപക്കത്ത് നിന്ന് തന്നെ പോയ ആളായിരുന്നു.
1: ശരി.
0: അങ്ങനെ രണ്ടു വർഷം ആരെ അറിയിക്കാതെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നു.
1: പക്ഷെ അദ്ദേഹം പ്രത്യേകിച്ച് വീട്ടിലേക്കൊന്നും വിളിച്ചു പറയാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടെ?
0: അന്ന്
1: ഫോൺ സൗകര്യം ഒന്നുമില്ല, എഴുത്ത് എഴുതിയാലോ ഒക്കെ കിട്ടാനൊക്കെ സമയമെടുക്കും. അത് ശരി. അപ്പോ
0: രണ്ടു വർഷം വരെ ഞങ്ങൾ വീട്ടിലും പറയാതെ അവിടെ നിന്നു. കഴിഞ്ഞ് രണ്ടു വർഷം വരെ ആ വീട്ടിൽ തന്നെ നിന്ന് പണിയെടുത്ത്.
1: ആ വീട്ടിൽ തന്നെ നിന്ന് പണിയെടുത്തു. അപ്പൊ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു.
0: നാട്ടിലേക്ക് വന്നപ്പോ അമ്മയുടെ രണ്ടടി കിട്ടി.
1: രണ്ടെണ്ണം കിട്ടിയോളോ? അപ്പൊ ഈ രണ്ട് വർഷം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴേ നിങ്ങൾ രണ്ട് കൂട്ടുകാരും കൂടി ഇങ്ങനെ മാറി നിന്നപ്പോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി കാണൂലേ നാട്ടില്. എന്നിട്ട് നാട്ടിൽ വന്നപ്പോ ഇത് എങ്ങനെയാ ഒന്ന് വീട്ടുകാരുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്?
0: ഞങ്ങളൊരു സന്ധ്യയോടുകൂടിയാണ് വീട്ടിൽ വന്നത്. അമ്മക്കെ പിടിച്ച് രണ്ടടി അത് കഞ്ഞി ലക്ഷം കഞ്ഞിയൊക്കെ ഉണ്ടാകുന്ന കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങി. പിന്നൊന്നും മിണ്ടിയില്ല,
1: പിന്നൊന്നും മിണ്ടിയില്ല.
0: കുറച്ച് പൈസ ഉണ്ടായിരുന്നൊക്കെ കൊടുത്തു,
1: അത് അമ്മക്ക് സമർപ്പിച്ചു. സന്തോഷാകട്ടെ എന്ന് ഓർത്തിട്ടല്ലേ. അതുകൂടി അമ്മ ഓക്കെ ആയി.
0: ഇപ്പൊ എനിക്ക് 59 വയസ്സ്, 60 വയസ്സാകുമ്പോ.
1: ഓക്കെ. ശരി ശരി. അപ്പൊ അതിനുശേഷം അപ്പൊ അതൊരു എന്തായാലും നല്ല നാട്ടിൽ നിന്ന് പോയ ആളായിരുന്നെങ്കിലും നല്ല സൗഹൃദമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ നമ്മള് നേരെ തിരിച്ച് അവിടെ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിട്ടേനെ. പക്ഷെ അതൊരു ഭയങ്കര ധൈര്യമായി പോയല്ലോ. ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുവോ? അന്ന് ഒരു ഒരു 17 വയസ്സൊക്കെ
0: ഉണ്ടാവുള്ളൂ.
1: അപ്പം ഇന്നത്തെ കാലത്തായിരുന്നു പ്രശ്നമായി പോകാനെ അല്ലേ? 18 വയസ്സ് മുമ്പൊക്കെ ജോലിക്കൊക്കെ പോയിരുന്നെങ്കിൽ വലിയ പ്രശ്നമായനല്ലേ. എന്തായാലും നല്ലൊരു രീതിയിലാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ പിള്ളേരോടൊന്നും ഇതൊന്നും പറഞ്ഞു കൊടുത്തേക്കല്ലേ ഇന്നത്തെ കാലഘട്ടത്തില്. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു, കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അവര് ഏകദേശം ഈ പ്രായമൊക്കെ ആയോ? മുത്തച്ഛൻ എന്താണ് നാട് വിട്ടു പോയ പ്രായത്തിനോടൊക്കെ അടുത്തിട്ടുണ്ടോ?
0: അല്ല, മൂത്ത മോളുടെ കുട്ടിക്ക് 6 വയസ്സ്.
1: ഓക്കെ, അപ്പൊ ചെറിയ പ്രായമാണ്. അപ്പൊ അവർക്ക് നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പണ്ടത്തെ ഇതുപോലെ സംഭവിച്ച അബദ്ധങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഒപ്പം ഒരു ഉപദേശം കൂടി കൊടുക്കണം കേട്ടോ, നിങ്ങളാരും ഇങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ എന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് പിന്നീട് ഇനിയും ഇതുപോലെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. അതിനുമുമ്പ് ഒരു ചെറിയ പരിപാടിയുണ്ട്, അതും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ
0: ഓക്കെ.
2: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484 2422543.
3: വിവേകവാണി
4: കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വല്ലാത്തൊരു പ്രതിസന്ധിപ്പെട്ടിരിക്കുക എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് നിഷേധ വികാരങ്ങൾക്ക് അടിമപ്പെടും. സങ്കടമുണ്ടാവും, ആധിയുണ്ടാവും, പലരോടും ദേഷ്യം തോന്നും, ഇങ്ങനെ പലതും. ഈ നിഷേധ വികാരങ്ങളെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതിനെന്താ ചെയ്യുക? നിങ്ങൾക്ക് ശ്വസന വ്യായാമം ചെയ്യാം, യോഗയിലെ പ്രാണായാമം ചെയ്യാം. മനസ്സിൽ ഈ നിഷേധ വികാരങ്ങൾ തിരതെല്ലുമ്പം അത്യാവശ്യം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രകൃതി ദൃശ്യത്തിനെ ആവാഹിച്ചെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒപ്പം മനസ്സേ ശാന്തമാകുമെന്ന് പറയാം. നിഷേധ വികാരം മാത്രമല്ല, നിഷേധ ചിന്തകളും വരാം. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനാകെ പരാജയമാണ്, ഞാനാകെ ശോകമാണ്, ഇങ്ങനെയൊക്കെയുള്ള നിഷേധ ചിന്തകൾ വരാം. ചിന്തകളെ തിരിച്ചറിഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മനസ്സിലേക്ക് നിഷേധ ചിന്തകൾ വരുന്നു, പക്ഷേ ഇത് ശരിയാണോ എന്നുള്ള ഒരു തർക്കത്തിലേർപ്പെടാം. ഞാൻ അത്ര കൊള്ളാത്ത ആളാണോ എന്ന് നമ്മുടെ മുൻകാല ജീവിതം

0: ജീവിതത്തിനെ വിലയിരുത്തിയിട്ട് നമ്മൾ വിജയിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഒരു തർക്കത്തിലേർപ്പെട്ടിട്ട് ഞാൻ അത്ര മോശക്കാരനല്ല എന്ന് സ്ഥാപിച്ചോളൂ, ആ നിഷേധജ്ഞന്റെ തിരുത്തി എഴുതിക്കോളൂ, അപ്പോൾ ജീവിതം സുഖമാവും. ഇതിനെ രണ്ടിനെയും മെരുക്കി കഴിഞ്ഞാലേ പ്രതിസന്ധിയെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. റെഡിയല്ലേ നിങ്ങൾ പ്രതിസന്ധിയെ നേരിടാൻ?
1: ഈ ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ. വിവേകവാണി.
2: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു കോളർ ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. ഹലോ ഹലോ ഹലോ ഹലോ, ആരാണ്? ഹലോ ഹലോ ഹലോ.

0: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് മറ്റൊരു കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ.
1: ഗുഡ് ഈവനിങ്.
0: ആ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ആരാണ്? സ്വാഗതം. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്. കോളിംഗ് ഫ്രം കാലടി. സുഭദ്ര. ആ ഓക്കെ, പറയൂ. കാലടി സർവകലാശാലയുടെയൊക്കെ അടുത്തുനിന്നാണ് അല്ലേ? ശങ്കര യൂണിവേഴ്സിറ്റി അടുത്തുനിന്നാണ്. ഓക്കെ, താങ്ക് യു. അപ്പം സുഭദ്ര, നമ്മുടെ യാത്രകളൊക്കെ ധാരാളം ചെയ്യാറുണ്ടായിരിക്കും അല്ലേ? ഇല്ലേ? ഓ, ഇഷ്ടംപോലെ.
1: കശ്മീർ ടു കന്യാകുമാരി. ഓ, ജസ്റ്റ് വൺ ഓർ ടു സ്റ്റേറ്റ്സ്.
0: വൺ ഓർ ടു, എക്സെപ്റ്റ് വൺ ഓർ ടു. ഓ, സോ ദാറ്റ് മീൻസ് യു ഹാവ് ഓൾമോസ്റ്റ് വിസിറ്റഡ് ഓൾമോസ്റ്റ് ഓൾ പ്ലേസസ് എന്നാണോ പറയുന്നത്?
1: Yes, yes. Actually, my husband is tour and travel. And we both of us like to travel very much.
0: Oh, that's great. With that's great.
1: By car, by train, everything.
0: By all means.
1: The north section is not yet done.
0: Okay. So, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, മലയാളം എങ്ങനെയാണ്? കുഴപ്പമില്ലെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് നോക്കിയാലോ? കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ശ്രോതാക്കൾ ഒത്തിരി പേര് മലയാളം ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ. അപ്പോ
1: ഐ വിൽ ട്രൈ. ആ ഓക്കെ,
0: ഡസന്റ് മാറ്റർ, ജസ്റ്റ് കാരി ഓൺ. ഒന്ന് പറയൂ, വിശേഷങ്ങൾ പറയൂ. എന്തൊക്കെ തമാശകളൊക്കെ പറയാം, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയാം. എത്ര സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു, കാശ്മീരൊക്കെ പോയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? അപ്പൊ അവിടുത്തെ ജനങ്ങളെ കുറിച്ച്.
1: കശ്മീർ ആൻഡ് ലേ ലഡാക്ക് ഞാൻ ബൈക്കിൽ പോയി. 28 ഡേയ്സ് ഫുൾ. ആൻഡ് ഫസ്റ്റ് വി വെന്റ് ഹിമാചൽ, കശ്മീർ ആൻഡ് എവ്രിതിങ്. ആൻഡ് ദെൻ ബൈ കാർ വി സ്റ്റാർട്ട്. ഇൻ കൊറോണ ടൈം വി വിസിറ്റ് സോ മെനി പ്ലേസ് ബൈ കാർ. ഫ്രം ദില്ലി കെം ടു കന്യാകുമാരി വയ ഗോവ ബോംബെ.
0: അതെങ്ങനെയായിരുന്നു? ബൈക്കിലായിരുന്നു? ബൈക്കിലായിരുന്നു യാത്ര ചെയ്തത്? ഈ കൊറോണ ടൈമിൽ ഇത്രയും സ്ഥലങ്ങളൊക്കെ?
1: ഫുൾ ഫാമിലി ഇൻ എ ബിഗ് കാർ.
0: ഓ, എങ്ങനെ മാനേജ് ചെയ്തു ഫുൾ ഫാമിലി കൊറോണ ടൈമിൽ? ആരും പിടിച്ചില്ല, എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണോ?

0: 2021 ജനുവരി.
1: ഓ, നല്ല തണുപ്പുള്ള സമയമൊക്കെയാണല്ലേ. നല്ല ക്ലൈമറ്റ് അല്ലായിരുന്നോ ആ സമയത്തൊക്കെ? അപ്പോ ആ സമയം

0: new place we went and see. And sometime in some place we stayed 2 days like that.
1: Okay.
0: And we took 23 days to come from Delhi to our place in Kaladi.
1: Kaladi. 23 days. Yes. Okay. Okay. Yes. എങ്ങനെ എങ്ങനെ കാറിൽ യാത്ര ചെയ്തപ്പോഴോ? അപ്പൊ ഈ യാത്രക്ക് പോകുമ്പോഴേ ഒത്തിരി ഇങ്ങനെ നമുക്ക് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരിക്കുമല്ലോ, മിക്കവാറുള്ള യാത്രകളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കാറുണ്ടായിരുന്നു നമ്മുടെ മറ്റ് ശ്രോതാക്കൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ? പൊതുവെ
0: we should, nowadays very easy because we have Google and hotel booking, everything is very easy.
1: Yeah, that is
0: but
1: true.
0: But when we went to Kashmir, that time this Google not
1: yeah, it wasn't not. It
0: so
1: wasn't
0: we
1: like,
0: have to we have a great map.
1: Oh.
0: And we do everything, and my husband is writing diary. We have to stay here. We had some we need so many.
1: Appo namukku appo namukku oru travelog okke aava namukku oru yatra vivaranam okke ezhuda husbandum alle ellavarum kodi koodiitte ee yatra vivaranangal okke ane ezhudanam ennokke thonittundayirunnu. അപ്പൊ ആദ്യമേ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്താണ് പോകുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു പ്ലാനിങ് വേണം അല്ലേ?
0: Then medicine,
1: medicine.
0: climate
1: വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ജനുവരിയിലേക്കല്ലേ പോയത്, അന്നേരം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷെ നോർത്തിലേക്കൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിരിക്കണം അല്ലേ?
0: But after crossing Madhya Pradesh, will, then summer time, in Goa, it is full summer.
1: Oh, Goa vele.
0: Yeah, when we came to Goa,
1: oh, okay,
0: from
1: right.
0: Delhi, then we came to Goa, that is, there is no winter time.
1: Okay, okay. Appo ippo Kaladiyilanu settle aayirikkunne alle? അപ്പൊ ശരിക്കും ഇത്രയും ദിവസം 23 ദിവസമൊക്കെ ഇങ്ങനെ ഒറ്റ നീണ്ട ഒരു ദീർഘയാത്രയൊക്കെ നടത്തി ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി, ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ ഇനി പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഇനിയും ഇതുപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ, അതുപോലെ നമുക്ക് ഭാവിയിൽ ഇനിയും.
0: Your program is so beautiful.
1: Thank you so much.
0: Road, about road, that program
1: Okay.
0: very good. We should follow the light system, you know.
1: That's right. ശരിക്കും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പം നമുക്കെല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളും ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതും യാത്രകളെക്കുറിച്ചുള്ള പ്ലാനിങ് ഒക്കെ അതൊക്കെ അറിയേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളുമായിട്ട് നമ്മൾ വരുന്നത്. എന്ത് ചെയ്യാം, നമ്മുടെ ആളുകളൊക്കെ കുറച്ചുകൂടിയൊക്കെ എല്ലാവരും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പോലീസുകാർക്കും എല്ലാവർക്കും നമുക്ക് അവരുടെ ഈ സന്തോഷം നമുക്കൊന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ വളരെ വളരെ സന്തോഷം ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന്. അപ്പോൾ ഗുഡ് ഈവനിങ് കൊച്ചിയുടെ സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ദീപസ്തംഭത്തിൻ്റെ സമയമാണ്. ഒന്ന് നമ്മുടെ പൊറക്കിച്ചായനും തങ്കമ്മയ്ക്കും എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം.
2: ദീപസ്തംഭം മഹാശ്ചര്യം.
3: വർക്കിച്ചായ കൂയ് വാ, വന്നേ
4: പറ തങ്കമ്മേ.
3: എന്നതാ ഒരു ക്ഷീണം മൊത്തത്തില്?
4: ഒന്നും പറയണ്ട, മൊത്തത്തില് വയ്യ.
3: അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട, ചെലവ് ചെയ്തിട്ട് പോയാ മതി.
4: എന്നാത്തിന്
3: മറക്കണ്ട, എല്ലാം ഞാൻ അറിയും.
4: അയ്യോ കാര്യം പറയുന്നേ,
3: 1.5 ലക്ഷം രൂപ കൊടുത്തു മൊബൈൽ ഫോൺ വാങ്ങി കള്ളൻ, എന്നിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ?
4: ഓ അതോ അതങ്ങ് വാങ്ങി.
3: ദേ കട്ടും കുടിച്ചിട്ട് വിശേഷങ്ങൾ അങ്ങ് പറ.
4: ഇതിൽ മധുരമില്ല?
3: പിന്നെ മധുരമൊക്കെ ഉണ്ട്.
4: ഇല്ലാന്നേ മധുരം ഇട്.
3: ഞാനേ നിങ്ങക്ക് ലുഗ്ഡു നെയിം തരാം. ലുഗ്ഡു നെയിം
4: പറഞ്ഞാൽ പോലും വായിൽ കൊള്ളുന്നില്ല. എന്നതത് ലുഗ് ലുഗ് ലഗ് ലുഗ് ലുഗ് എന്താ?
3: ഓ ലുഗ്ഡു നെയിം
4: എന്നതാ സംഭവം?
3: അതാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള വസ്തു.
4: ലുക്ക് ടു നെയിം പഞ്ചസാരയെക്കാളും
3: പഞ്ചസാരയേക്കാൾ 300,000 മടങ്ങ് മധുരം.
4: കാർത്ത വീശോയെ 300,000 മടങ്ങ്.

0: ഇതെങ്ങനെ ഉണ്ടാകുന്നു?
1: 1996 അങ്ങ് ഫ്രാൻസിലെ ലിയോൺ സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തതാണ് ഈ ലൂക്ക് ഡുനേ.
0: സംഭവങ്ങളാ, വാങ്ങാൻ കിട്ടുമോ?
1: വാണിജ്യപരമായ ഉൽപാദനം തുടങ്ങിയിട്ടില്ലെന്നേ.
0: ഓ, അങ്ങനെയാണല്ലേ. എന്നാ പോട്ടെ.
1: അയ്യടാ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ചെലവിന്റെ കാര്യം പറ.
0: അതിനെ ഫോൺ വാങ്ങിച്ചപ്പോ തന്നെ കുറെ കാശായല്ലോ.
1: കുറയോ? 1.25 ലക്ഷം. സാധാരണ ഫോൺ അല്ലല്ലോ മേടിച്ചേ. എന്നതാ, ഏതോ ഒരു പഴത്തിന്റെ പേര് പറഞ്ഞു കേട്ടായിരുന്നു ഞാൻ.
0: ചെലവ് ചെയ്താ പോരെ.
1: പോരാ. ഒരാഴ്ച എവിടെയായിരുന്നു എന്ന് പറ എന്നോട്. ചെലവ് ചെയ്യാൻ ഇവിടെ മൊത്തം അരിച്ചു പെറുക്കി കണ്ടില്ലല്ലോ.
0: ആശുപത്രിയിലല്ലായിരുന്നു, അതാ.
1: അയ്യോ, എന്നാ പറ്റി?
0: ഒരു ചെറിയ ഓപ്പറേഷൻ, ഇന്നലെ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ.
1: എന്നാ ഓപ്പറേഷൻ? ഞാനൊന്നും അറിഞ്ഞില്ല.
0: എന്റെ വൃക്ക എടുത്ത് ഞാനങ്ങ് വിറ്റു.
1: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, എന്നാത്തിന്?
0: ഫോൺ വാങ്ങാൻ. എന്നിട്ട് ഹോസ്പിറ്റൽ കാശു എല്ലാം കൂടെ 2.5 ലക്ഷം രൂപയായി.
1: ഷോ, ഈ പ്രാന്തേ ഇപ്പൊ പലർക്കും ഉണ്ട്.
0: തങ്കമ്മ ഒരു വൃക്ക വിറ്റതങ്ങ് വാങ്ങ്, നല്ല ഗമയാ.
2: ദീപസ്തംഭം, മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: അപ്പോൾ വർക്കിച്ചായൻ്റെയും തങ്കമ്മയുടെയും വിശേഷങ്ങളൊക്കെ, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വീണ്ടും ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു കോളർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതാരാണ് എന്ന് നോക്കാം. ഹലോ, രശ്മി ചേർത്തലയിൽ നിന്നാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. യാത്രകളെ കുറിച്ചൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ പറഞ്ഞോളൂ രശ്മി.
4: വൈകുന്നേരം
3: ഒന്നുകൂടി കേൾക്കാനുള്ള സൗകര്യം കിട്ടിയല്ലേ. ഓക്കെ, അപ്പൊ യാത്രയൊക്കെ ഇങ്ങനെ അധികം ചെയ്യാറുണ്ടോ?
4: യാത്രകൾ അങ്ങനെ അധികം ചെയ്യാം,
3: എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള യാത്രകളില് വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം.
4: പിന്നെ
3: അതിന് പോകാറുണ്ടല്ലേ, സഫാരി അല്ലേ. എവിടെ പോയേ? ഓ, നീലക്കുറിഞ്ഞൊക്കെ പോയി കണ്ടു. എന്നിട്ട് എങ്ങനെ തോന്നി? നന്നായിട്ടല്ലേ. 12 വർഷത്തിൽ ഒരിക്കലൊക്കെ ആണല്ലോ നീലക്കുറിഞ്ഞി പൂക്കുന്നല്ലേ. പക്ഷെ എല്ലാ വർഷവും നമുക്ക് ഉണ്ടാവും, കാരണം പല സ്ഥലങ്ങളിലായിട്ട് ഓരോ ചെടികൾ ഇങ്ങനെ അല്ലേ, ഒരു പ്രദേശം മുഴുവൻ.
4: 12 വർഷത്തെ ഒരിക്കലാണെന്ന് പറഞ്ഞാലും മിക്കവാറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ.
3: അതെ അതെ അതെ അതെ അതെ. അല്ല, ഒരു ചെടിയുടെ കാര്യം പറയുമ്പോഴാണ് 12 വർഷം പറയുന്നത്. അപ്പൊ ഒരു പ്രദേശത്ത് ഒത്തിരി ചെടികൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ.
4: അപ്പോ പിന്നെ ഈ കഴിഞ്ഞ ദിവസം റേഡിയോയിൽ തന്നെ പറഞ്ഞല്ലോ, 7-8 വർഷം കൂടുമ്പോ പൂക്കുന്നുണ്ട്.
3: അതെ അതെ അതെ.
4: എന്നൊക്കെ പറഞ്ഞു
3: നീലക്കുറിഞ്ഞിയുടെ, നീലക്കുറിഞ്ഞി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ പാലാഭാഗത്തുള്ളൊരു ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നീലക്കുറിഞ്ഞിക്ക് ഒരു പേരുണ്ട്. അതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം, ഒരു അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപ് എന്നാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ ഈ നീലക്കുറിഞ്ഞി, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അത് ഈ നീലക്കുറിഞ്ഞിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാനും അങ്ങനെയൊക്കെ ഓർക്കാറുണ്ട്. അപ്പം അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഈ
4: നല്ല
3: യാത്ര ഒരു ദിവസം മുഴുവനായിട്ട് എടുത്തോ? ചതുരംഗപ്പാറയുണ്ടായിരുന്നു. അപ്പൊ വളരെ സന്തോഷകരമായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരുന്നു പോയത്? ഒത്തിരി പേര് ഒരുമിച്ചുണ്ടായിരുന്നു. അതെ. അപ്പൊ ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ വേറെ പുതിയ സുഹൃത്തുക്കളൊക്കെ
4: പരിചയപ്പെട്ടിട്ടുണ്ടാവില്ലേ?
3: ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇന്നും സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുന്നു. അപ്പൊ ഈ യാത്രകൾ പൊതുവെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാനായിട്ടൊക്കെ തീരുമാനിക്കുമ്പോഴേ നമ്മൾ എന്തെല്ലാം രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാറുള്ളത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ധാരണയുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ ഇനിയിപ്പോ ഇങ്ങനെ ഇതുപോലെ നാളെ മറ്റൊരു സമയത്തും നീലക്കുറിഞ്ഞിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉള്ള എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ മാഡം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥയൊക്കെ നോക്കണം, അതുപോലെ അവരുടെ കയ്യിലെ ഒരു റോഡ് മാപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കുറച്ച് കാശൊക്കെ കയ്യിൽ വേണ്ടേ? കുറച്ചുണ്ടാവും. പൈസയൊക്കെ ഇങ്ങനെ തീർന്നു പോയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ ATM കാർഡൊക്കെ ഉപയോഗിച്ചു അത് വർക്ക് ചെയ്യാതിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
4: ഇല്ല അതിപ്പം ഇപ്പൊ ഈ നിലക്കുറിഞ്ഞു പോയപ്പോ തന്നെ അവർ പറഞ്ഞു, മൂന്നാർ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോ റേഞ്ച് കിട്ടൂല
3: ആൾക്കാരുണ്ടാവും.
4: മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ
3: ഭക്ഷണം, ഭക്ഷണം അല്ലെ,
4: ഭക്ഷണം കുറെയൊക്കെ അവര് തന്നെ
3: ഭക്ഷണം കയ്യിൽ കരുതണം.

0: മൂന്നാറൊക്കെ പോകുമ്പോ തണുപ്പിന്റെ സമയമൊക്കെ ആണല്ലോ, അപ്പൊ പിന്നെ അതും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണല്ലേ. പൊതുവെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു.
1: അതെ അതെ, ചില സമയത്ത് ഇതിന് മുന്നേ ഒരു ദിവസം പോയി, അപ്പത്തേക്കും അവിടെ ചെല്ലുമ്പോ ഒരു തണുപ്പുണ്ടായിരുന്നു, പിന്നെ തണുപ്പൊന്നും ഇല്ല.
0: ഓക്കെ ഓക്കെ, രാവിലെ പോയിട്ട് വൈകുന്നേരമൊക്കെ എത്തി അല്ലേ?
1: ആ പോയി, രാവിലെ വെളുപ്പിനെയൊക്കെ പോകും, പിന്നെ നമ്മൾ എത്തുമ്പോ മിക്കവാറും പിറ്റേ ദിവസം വെളുപ്പിനെ
0: എത്തും
1: വണ്ടിയിൽ തന്നെ.
0: അപ്പൊ വളരെ, ഇനി അടുത്ത വർഷം വീണ്ടും പോകുന്നു?
1: ആ ഇടയ്ക്ക് പോകാന്നൊക്കെ വിചാരിക്കുന്നു, നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും പോകാം, നമുക്ക് പ്രത്യേകിച്ച് ഒരു കൂട്ടുകണമെന്നില്ല.
0: ശരിയാണ്, അത് കാരണം ആ ഒരു രീതിയിലായതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള അല്ലേ നമുക്ക്.
1: പിന്നെ അവര് നല്ല ഒരു സൗഹൃദവും അതുപോലെ ഒരു നല്ലൊരു ശ്രദ്ധ, നമ്മളെ അവർ ശ്രദ്ധിക്കും ഒറ്റയ്ക്കാണെങ്കിലും.
0: ഇപ്പൊ പറഞ്ഞതൊരു വലിയ കാര്യമാണ്, നമുക്ക് കുറെ പുതിയ സൗഹൃദങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഈ കാലഘട്ടത്തിൽ. പിന്നെ സൗഹൃദം ഉണ്ടാക്കും, പിന്നെ ഇതുപോലെ നല്ല ശ്രദ്ധ അവരുടെ ഭാഗത്തു നിന്ന് നല്ല ശ്രദ്ധയും ഉണ്ടാകുന്നെന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും യാത്ര ചെയ്യാം അല്ലേ. നന്നായിരുന്നു, അപ്പൊ ശരിക്കും ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോ വേറെ ഏത് സ്ഥലത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നത്? സൗകര്യമനുസരിച്ചിട്ട് അപ്പൊ ഭാവിയിലും ഇതുപോലെയുള്ള ധാരാളം യാത്രകളൊക്കെ ചെയ്യുമ്പോഴേ നല്ല സന്തോഷമൊക്കെ കിട്ടാറില്ലേ? ധാരാളം മാനസിക സൗഖ്യങ്ങൾ അല്ലേ, ഒരു ഭയങ്കര ആശ്വാസം അല്ലേ, ഭയങ്കര സന്തോഷം, പ്രകൃതിയുടെ പുതിയ പുതിയ ഭാവങ്ങളും ഒക്കെ കാണുമ്പോഴും അല്ലേ.
1: പിന്നെ അതുപോലെ അതിനകത്തുള്ള ഉല്ലാസം, പിന്നെ ഇവര് പൊതുവെ ഉല്ലാസമായിട്ട് ഉല്ലാസയാത്ര എന്നാണ് പറയുന്നത്.
0: അതെ അതെ അതെ അതെ, എന്തായാലും അത് നമ്മുടെ മറ്റു ശ്രോതാക്കൾക്ക് കൂടിയുള്ള ഒരു അറിവാണ്. അവരെങ്ങനെയൊക്കെയാണ് നമ്മളെ കെയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാണ്. എന്റെ പേര് സെൽവരാജ്. അപ്പോ വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. നമ്മുടെ
1: രാവിലെ അനൗൺസ് ചെയ്യുന്നവരൊക്കെ പേര് പറയും, നമുക്ക് നമ്മളെ ശബ്ദം കണ്ടാണല്ലോ നിങ്ങൾ.
0: അതെ അതെ അതെ, അപ്പൊ ഇനിയിപ്പോ ഓർത്തിരുന്നോളൂ. ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പം എല്ലാ എല്ലാ എല്ലാ രീതിയിൽ ഇനിയും ധാരാളം യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ, പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകട്ടെ. വളരെയധികം സന്തോഷം വിളിച്ചതിൽ. ഓക്കെ, ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു.
2: പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.

0: ഗുഡ് ഈവനിങ് കൊച്ചി.
1: പ്രിയരെ, അപ്പോൾ ഗുഡ് ഈവനിങ് കൊച്ചിക്ക് ഇന്ന് ഗുഡ് ബൈ പറയാൻ സമയമായിരിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും സന്തോഷവും എല്ലാം തുടരാം നാളെ വൈകിട്ട് 5 മണി മുതൽ. അപ്പോൾ ഇന്ന് ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇനിയും

ഉള്ള പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദി. ഇന്ന് വിളിച്ചവർ വിളിച്ചിട്ട് കിട്ടാത്തവർ ഇനി പരിഭവിക്കൊന്നും വേണ്ട, നമുക്ക് നാളെ പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും വിളിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി പറയുന്നു. ഇന്ന് ഗുഡ് ഈവനിങ് കൊച്ചിയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സെൽവരാജ്. എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ സ്മിത, സാങ്കേതിക സഹായം നൽകിയത് സുനി ജോർജ്, രാജേഷ് ടി എൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് കൊച്ചിയിൽ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 5 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: മണ്ണ് സമ്പുഷ്ടമായാലേ കൃഷി ഫലസമൃദ്ധമാവുകയുള്ളൂ. കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യം പരമപ്രധാനമാണ്. യഥാവിധി മണ്ണ് സംരക്ഷിക്കുന്ന കർഷകരെ സംബന്ധിച്ച് കൃഷി എപ്പോഴും വിജയം തന്നെയാണ്. മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ ജൈവ സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം അത്യന്താപേക്ഷിതമാണ്. പരിസ്ഥിതി സൗഹൃദമായ ഇത്തരം സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം മണ്ണിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു, ഒപ്പം വിഷവിമുക്തമായ ഭക്ഷ്യ ഉത്പന്നങ്ങളും ലഭ്യമാക്കുന്നു. ഇന്ന് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം കേൾക്കാം. പരിസ്ഥിതി സൗഹാർദ്ദ രോഗനിയന്ത്രണം ജൈവിക മാർഗത്തിലൂടെ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണപ്രിയ പി ജെ. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രൊഡക്ഷൻ വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ ജെ എസ്.
1: ജൈവിക രീതിയിലുള്ള പരിസ്ഥിതി സൗഹൃദ രോഗനിയന്ത്രണ മാർഗങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ കർഷകർ കൂടുതലായി അവലംബിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ?
2: കർഷകർക്ക് വിളവിനെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ചെടികളുടെ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന വിളനഷ്ടം. ക്രമാതീതമായ രാസവസ്തുക്കളുടെ ഉപയോഗം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മറ്റു ജീവജാലങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കീടരോഗങ്ങളുടെ പുനരാവിർഭവത്തിനും അവയുടെ പ്രതിരോധശേഷി കൂടുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ രോഗനിയന്ത്രണത്തിന് അതിനാൽ ഏറെ പ്രാധാന്യമുണ്ട്. സസ്യരോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും ഉതകുന്ന സൂക്ഷ്മാണുക്കളുടെ ഉപയോഗം ജൈവ കൃഷിരീതിയിലും സംയോജിത കൃഷിരീതിയിലും വളരെ പ്രധാനമാണ്. വിളകളുടെ രോഗനിയന്ത്രണത്തിനു വേണ്ടി, അതായത് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്ന നിരവധി മിത്രാണുക്കൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: ഇപ്പൊ മാഡം പറഞ്ഞല്ലോ, നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് സൂക്ഷ്മാണുക്കൾ പുറത്തിറക്കിയിട്ടുണ്ടെന്ന്. പ്രധാനപ്പെട്ട സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്?
2: ഒന്നാമതായി ട്രൈക്കോഡർമ. കേരളത്തിൽ സസ്യരോഗ നിയന്ത്രണത്തിന് വേണ്ടി വ്യാപകമായി ഇന്ന് കർഷകർ ഉപയോഗിച്ചു വരുന്ന മിത്ര സൂക്ഷ്മാണുവാണ് ട്രൈക്കോഡർമ. മണ്ണിൽ വളരെ വേഗം പ്രവർത്തിക്കുന്ന ഈ മിത്രകുമിൾ സസ്യരോഗങ്ങൾക്ക് കാരണമായ മണ്ണിലൂടെ പകരുന്ന കുമിളുകളായ ഫൈറ്റോഫ്തോറ,

0: പിത്തിയം, ഫ്യുസേറിയം എന്നിവയെ നശിപ്പിക്കുകയും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കി തീർക്കുകയും ചെയ്യുന്നു. ചെടികളുടെ വേരുപടലത്തിന് ചുറ്റുമുള്ള മണ്ണിൽ താമസമാക്കുന്ന ഈ കുമിൾ കൈറ്റിനേസ്, സെലുലോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയ എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് രോഗം നിയന്ത്രിക്കുന്നു. മണ്ണിലുള്ള ജൈവവസ്തുക്കളുടെ അഴുകലിനെ സഹായിക്കുകയും അതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാക്കാനും മണ്ണിന്റെ ഘടന, ചേരുവ എന്നിവ വർദ്ധിപ്പിക്കാനും ട്രൈക്കോഡർമ സഹായിക്കുന്നു. പച്ചക്കറി ഇനങ്ങളിൽ കാണുന്ന വാട്ടരോഗം, അഴുകൽ, വേരുചീയൽ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ട്രൈക്കോഡർമ ഉപയോഗപ്രദമാണ്. ട്രൈക്കോഡർമ ഉൽപ്പാദിപ്പിക്കുന്ന ട്രൈക്കോഡർമിൻ, വിസറിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകൾ സസ്യരോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ പൂർണ്ണമായും നശിപ്പിക്കാൻ പ്രാപ്തമാണ്.
1: ട്രൈക്കോഡർമയുടെ ഉപയോഗരീതികൾ എന്തൊക്കെയാണ്?
0: ചുണ്ണാമ്പ് പദാർത്ഥത്തിൽ അടങ്ങിയ മിശ്രിതമായാണ് ട്രൈക്കോഡർമ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ദ്രാവക രൂപത്തിലും പൊടി രൂപത്തിലും ഇവ ലഭ്യമാണ്. ട്രൈക്കോഡർമയുടെ ഉപയോഗരീതികൾ ഏതൊക്കെയാണെന്നാണല്ലോ ചോദിച്ചത്. ഒന്നാമതായി വിത്തുപചരണം. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം ട്രൈക്കോഡർമ 1 ലിറ്റർ വെള്ളത്തിൽ 1 മുതൽ 2 മണിക്കൂർ കുതിർത്ത് വച്ച ശേഷം ഉപയോഗിക്കാം. ട്രൈക്കോഡർമ ചാണകത്തിൽ സമ്പുഷ്ടീകരിച്ച് നമുക്ക് ഉപയോഗിക്കാം. സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡർമയുടെ മിശ്രിതം 2 ആഴ്ച കഴിയുമ്പോൾ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ആവശ്യാനുസരണം എല്ലാ സസ്യങ്ങൾക്കും വളമായി നൽകാം. സാധാരണ മണ്ണിൽ ചേർക്കുന്നതിനും ഇത് ഉപയോഗിക്കാം.
1: ഇപ്പൊ പറഞ്ഞല്ലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടാണ് മണ്ണിൽ ഉപയോഗിക്കുന്നതെന്ന്. അതെങ്ങനെയാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുന്നത്?
0: മണ്ണിൽ ചേർക്കുമ്പോൾ ട്രൈക്കോഡർമ വംശവർദ്ധനവ് നടത്തി വേണം ഉപയോഗിക്കാൻ. ഇതിന് ജൈവമാധ്യമം ആവശ്യമാണ്. 1 കിലോഗ്രാം ട്രൈക്കോഡർമ 9 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ചാണകപ്പൊടി എന്നിവയുമായി നല്ലതുപോലെ കലർത്തി നേരിയ നനവോടെ 1 അടി ഉയരമുള്ള കൂനകളാക്കി ഇടണം. ഇത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടണം. ഇത് കൃഷിസ്ഥലത്തെ തണലിലോ ഷെഡിലോ ചെയ്യാവുന്നതാണ്. നേരിയ ഈർപ്പം നിലനിർത്തണം. 1 ആഴ്ച കഴിഞ്ഞ് മിശ്രിതത്തെ നല്ലപോലെ ഇളക്കി വീണ്ടും കൂനകളാക്കി മൂടിവെക്കണം. വീണ്ടും 1 ആഴ്ച കഴിയുമ്പോൾ ഈ മിശ്രിതം ട്രൈക്കോഡർമയുടെ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ആവശ്യാനുസരണം എല്ലാ സസ്യങ്ങൾക്കും വളമായി നൽകാം.
1: ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ രാസകുമിൾനാശിനികൾ, കളനാശിനികൾ എന്നിവയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെയ്താൽ ഗുണത്തേക്കാളേറെ മണ്ണിനത് ദോഷമായി ഭവിക്കും. ചാരം കലർത്തി ഉപയോഗിക്കരുത്. ട്രൈക്കോഡർമ വെള്ളം ചേർത്ത് ഉപയോഗിക്കാം, എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കുഴമ്പ് രൂപത്തിൽ ആകരുത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി വായുസഞ്ചാരം ഉള്ളിൽ എത്താതെ വരും. ഇത്രയും കാര്യങ്ങളാണ് ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: ട്രൈക്കോഡർമയെപ്പറ്റി ഇപ്പോൾ വിശദമായി പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കൂടാതെ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്?
0: ട്രൈക്കോഡർമ കൂടാതെ ജൈവിക നിയന്ത്രണത്തിനുതകുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡമോണാസ്. സർവ്വരോഗസംഹാരി എന്നാണിത് അറിയപ്പെടുന്നത്. ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും മാർക്കറ്റിൽ ഇവ ലഭ്യമാണ്. നിർമ്മിച്ച് 6 മാസത്തിനകം ഉപയോഗിക്കേണ്ടതിനാൽ ഉൽപ്പാദന തീയതി വളരെ പ്രധാനമാണ്. ചൂട് കുറവുള്ള സമയത്തും അല്ലെങ്കിൽ വൈകുന്നേരവും ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. തേങ്ങാവെള്ളവുമായി ചേർത്ത് ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ബ്ലീച്ചിംഗ് പൗഡർ, കുമിൾനാശിനികൾ, രാസവളങ്ങൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയോടൊപ്പം സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കരുത്. ചാരവുമായി ചേർത്തും ഉപയോഗിക്കരുത്. മറ്റു രാസവസ്തുക്കൾ ഉപയോഗിച്ച സ്പ്രേയർ കഴുകി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഉപയോഗിക്കുമ്പോൾ മാസ്കും ഗ്ലൗസും ധരിക്കുന്നത് അഭികാമ്യമാണ്. സ്യൂഡമോണാസിന്റെ ഉപയോഗം ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുകയും ചെടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതൊരു റൂട്ടിംഗ് ഹോർമോണായും പ്രവർത്തിക്കുന്നു. കൂടാതെ നിമാവിരകളെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയും സ്യൂഡമോണാസ് ഫ്ലൂറസൻസിന് ഉണ്ട്.
1: ട്രൈക്കോഡർമയുടെ ഉപയോഗരീതി പോലെ തന്നെയാണോ സ്യൂഡമോണസിന്റെയും ഉപയോഗരീതി, അതോ വ്യത്യാസമാണോ?
0: ട്രൈക്കോഡർമയെ അപേക്ഷിച്ച് സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കുമ്പോൾ നേരിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെയാണ് അതിന്റെ ഉപയോഗരീതികൾ എന്ന് ഞാൻ പറയാം. ഒന്നാമതായി വിത്ത് ഉപചരണത്തിന് അത് ഉപയോഗിക്കും. സ്യൂഡമോണാസ് ഉപയോഗിക്കും. 10 ഗ്രാം സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് 1 കിലോഗ്രാം വിത്തിന് എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ കമ്പുകൾ വേരുപിടിപ്പിക്കുന്നതിനായി സ്യൂഡമോണാസ് ഫ്ലൂറസൻസിന്റെ ലായനിയിൽ മുക്കിവയ്ക്കാം. 25 ഗ്രാം സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് 75 മില്ലിലിറ്റർ വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കിവച്ചതിനു ശേഷം കമ്പുകൾ വേരുപിടിപ്പിക്കാനായി ഉപയോഗിക്കാം. സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് മണ്ണിലും ചേർത്ത് കൊടുക്കാം. അതായത് 20 ഗ്രാം സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിക്കാം. അതേപോലെ സ്യൂഡമോണാസ് ചെടിയിലും തളിച്ചു കൊടുക്കാം. 10 ഗ്രാം സ്യൂഡമോണാസ് 1 ലിറ്റർ

0: ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടിയിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ട്രൈക്കോഡർമയ്ക്കും സീഡമോണാസ് ഫ്ലൂറസെൻസിനും പുറമേ PGPR മിക്സ് 2 അതേപോലെ മൈക്കോറൈസ ഇവ രണ്ടും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത രണ്ട് പ്രധാനപ്പെട്ട സൂക്ഷ്മാണുക്കളാണ്. PGPR മിക്സ് 2 എന്താണെന്ന് നോക്കാം. വിളകളുടെ രോഗനിയന്ത്രണത്തിന് വളരെ ഫലപ്രദമായ മറ്റൊരു സൂക്ഷ്മാണു കൂട്ടാണ് PGPR മിക്സ് 2. സീഡമോണാസ് ഫ്ലൂറസെൻസ്, ബാസിലസ് സബ്റ്റിലസ് എന്നിവയുടെ മിശ്രിതമാണ് PGPR മിക്സ് 2. കുമിൾ ബാക്ടീരിയ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് അഭികാമ്യമാണ് PGPR മിക്സ് 2. 2% വീര്യത്തിൽ PGPR മിക്സ് 2 ലായനി ഇലകളിൽ തളിക്കുകയും മണ്ണിൽ ഒഴിക്കുകയും ചെയ്യാം. കേരളത്തിലെ മണ്ണുകൾക്ക് അനുയോജ്യമായ മറ്റൊരു സൂക്ഷ്മാണുവാണ് മൈക്കോറൈസ അഥവാ വേഴ്സിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. സസ്യങ്ങളുടെ വേരിനുള്ളിലും പുറമേയുമായി അഭേദ്യമായ ബന്ധത്തിൽ കഴിയുന്ന കുമിളാണിത്. മണ്ണിൽ ലഭ്യമായ ഫോസ്ഫറസ്, പുറമേ നൈട്രജൻ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളും വെള്ളവും ധാരാളം ആഗിരണം ചെയ്യുന്നതിന് ചെടികളെ ഇവ സഹായിക്കുന്നു. മണ്ണിൽ കാണുന്ന ഉപദ്രവകാരികളായ കുമിളുകളിൽ നിന്നും നിമാവിരകളിൽ നിന്നും സസ്യങ്ങളെ വാം സംരക്ഷിക്കുന്നു. വാം അഥവാ മൈക്കോറൈസ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു.
1: മൈക്കോറൈസയുടെ ഉപയോഗരീതി അപ്പോ എങ്ങനെയാണ്?
0: മൈക്കോറൈസ മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് വിത്തുപചാരം ചെയ്യാം. അതായത് 250 ml വെള്ളത്തിൽ 500 g മൈക്കോറൈസ മിശ്രിതം കലർത്തി കുഴമ്പ് രൂപത്തിലാക്കുക. വിത്തിൽ പറ്റിപ്പിടിക്കുന്നതിന് 10% ശർക്കരയും ചേർക്കുക. കഞ്ഞിവെള്ള കുഴമ്പ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ചാക്കിൽ പരത്തി തണലിൽ ഉണക്കി നനവുള്ള മണ്ണിൽ വിതയ്ക്കുക. അതേപോലെ 500 g മൈക്കോറൈസ മിശ്രിതം 2.5 L വെള്ളത്തിൽ 20 min മുക്കിവച്ചും ഉപയോഗിക്കാം. മണ്ണിൽ മൈക്കോറൈസ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ 25 g മൈക്കോറൈസ മിശ്രിതം വേരുപടലത്തിനടുത്തായി നൽകണം. ഇപ്പോ പ്രതിപാദിച്ച എല്ലാ സൂക്ഷ്മാണുക്കളും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലും റിസർച്ച് സ്റ്റേഷനിലും ലഭ്യമാണ്. ഇതിനു പുറമെ പിറിഫോം സ്പോറ ഇൻഡിക്ക, ബാസിലസ് മുതലായ സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള രോഗപ്രതിരോധ മാർഗങ്ങളുടെ പ്രാഥമിക പഠനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നടന്നുവരുന്നു.

പരിസ്ഥിതി സൗഹാർദ്ദ രോഗനിയന്ത്രണം ജൈവിക മാർഗത്തിലൂടെ. ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണപ്രിയ PJ. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രൊഡക്ഷൻ വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ JS.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി

0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 5 മണി കഴിഞ്ഞ് 59:44. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 30 സെക്കൻഡും. പ്രീതിപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യ ഇന്നത്തെ പരിപാടി, ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കൂടുതൽ വരുമാനത്തിന് ഒരു ജലാശയങ്ങളിലെ കൂട്ടുമത്സ്യകൃഷി. ഡോക്ടർ PA വികാസ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വ്യാപാരം ഇനി കടമുറികളിൽ മാത്രം. സുപ്രീംകോടതി വിധി. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമിയിലേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ച ആതിര KP പങ്കെടുക്കുന്നു. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ KR പ്രഭാകരൻ അവതരിപ്പിക്കുന്നത്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ഉള്ളൂർ S പരമേശ്വരയ്യരുടെ കർണഭൂഷണം എന്ന കവിത.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
1: നാളെ രാവിലെ 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ക്ഷമിക്കണം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം രാഗലയം.
5: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അംഗമാലി അട്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും

0: പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
1: രാവിലെ 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം. സ്ഥാനാർബുദവും മിഥ്യാധാരണകളും, കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഇന്നലത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, മറ്റൊരു നമ്പർ 04842424253.
2: നാളെ രാവിലെ 10:55 നാട്ടുവിശേഷം, 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
4: ഗാനം. പ്രകൃതിയുടെ രുചി.
2: ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ വേണുഗോപാൽ മറുപടി പറയുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, കാർഷിക വിളകളിലെ വിജയഗാഥ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാഞ്ഞൂർ സ്വദേശി റോബർട്ട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
5: പരിപൂർണ പരിശുദ്ധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: നാളെ വൈകിട്ട് 7:20 വിപണി, 7:25 FM ഈവനിങ്ങിൽ നിലവറ, 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:55 ഒരിടത്തൊരിടത്ത്, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശത്തിനുണ്ടാകുന്ന അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ KV ഷോയിസിനുമായി അഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം ഫ്രാൻസിസ് നൊറോണ.

0: അശരണരുടെ സുവിശേഷം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നാളെ രാത്രി 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തര, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി. ഓമന കേശവൻ നായർ, മുരളീധരൻ പുന്നേക്കാട് എന്നിവരെഴുതിയ കവിതകൾ, എം കെ മത്തായി എഴുതിയ കഥ ഒന്നിനും വേണ്ടിയല്ലാതെ. 10 മണിക്ക് സവാനിഷന്റെ സത്യയുടെ ഹിന്ദുസ്ഥാനി സംഗീതം, കേദാർ പണ്ഡിറ്റ് തബ്ല, രാഹുൽ ഗോലെ ഹാർമോണിയം. തുടർന്ന് 11 മണിക്ക് ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ സമാപിച്ചു. സമയം 6 മണി കഴിഞ്ഞ് 20:32. ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം, ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ജി വേണുഗോപാൽ പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് ഈ മാസം 19 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന, വാർഷിക കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള, 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 83 04 87 71 79, മറ്റൊരു നമ്പർ 85 47 63 00 69. നമ്പറുകൾ ഒരിക്കൽ കൂടി: 83 04 87 71 79, മറ്റൊരു നമ്പർ 85 47 63 00 69.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:00, ശനിയാഴ്ചകളിൽ രാവിലെ 8:00. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ക്യുസാറ്റെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@qsat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 02 57 73 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 9895025773. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ 18-49 വയസ്സ് പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04 81 2 30 33 07, മറ്റൊരു നമ്പർ 04 81 2 30 33 06. കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, അനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ അനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 95 67 78 89, മറ്റൊരു നമ്പർ 04 81 2 30 40 31. നമ്പറുകൾ ആവർത്തിക്കാം: 95 67 78 89

0408 23 40 3 ശ്രോതകൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. ഇനി അല്പസമയം

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2nd നാളെ. വാർത്തകൾ വിശദമായി. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
2: കൗൺസിൽ റെക്കമെൻഡ് റിമൂവിംഗ് അറസ്റ്റ് പവേഴ്സ് അണ്ടർ ജി എസ് ടി. കൗൺസിൽ റെക്കമെൻഡ് റേസിംഗ് ദി പ്രോസിക്യൂഷൻ ത്രെഷോൾഡ് ഫ്രം 1 crore ടു 5 crores. സോ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഫോർ എനിത്തിങ് ബിലോ 1 crore. Till now, that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
1: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി കെ എം ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയമാണ്. 76

0: ായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരിശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരിശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-അംഗ വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
0: ദേശീയപാത 66 നാട്ടിക്കാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തെരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പൽ മുതൽ പുഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 2nd മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് UDF ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. LDF സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് UDF സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, SSുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ MT രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി GST കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി കൊച്ചി FM 102.3.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്, ചിത്രം കൗസ്തുഭം. ഗാനരചന സഞ്ജീവ് കിളികളം, സംഗീതം അനിൽ പൂങ്ങമോട്.

ഒരു മറവത്തൂർ കനവെന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതാഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങിവരും. ഇതാണ് പ്രകൃതി നിയമം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ജലാശയങ്ങളെ വെറുതെ നോക്കിക്കാണാതെ അവയെ വരുമാനത്തിന്റെ ഉറവിടങ്ങളാക്കി മാറ്റാം. കായലുകളും കുളങ്ങളും മറ്റനുയോജ്യമായ ജലാശയങ്ങളും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി നടത്തുന്നതിലൂടെ ചെറുകിട കർഷകർക്കും സംരംഭകർക്കും മികച്ച അധിക വരുമാനം നേടാനാകും. അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കൃഷിരീതിയാണ് കൂടു മത്സ്യകൃഷി. ജലാശയത്തിന്റെ നടുവിൽ പ്രത്യേക വലക്കൂടുകൾ സ്ഥാപിച്ച് അതിനുള്ളിൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് കൂടു മത്സ്യകൃഷി. പരമ്പരാഗത കുളമത്സ്യകൃഷിയേക്കാൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങളെ വളർത്താൻ കഴിയും എന്നതാണ് ഈ രീതിയുടെ പ്രധാന പ്രത്യേകത. കൂടുതൽ വരുമാനത്തിന് ഒരു ജലാശയത്തിലെ കൂടുമത്സ്യകൃഷി എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം, ഇതേക്കുറിച്ച് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ വികാസ് പി എ സംസാരിക്കുന്നു.
4: പൊതുജലാശയങ്ങളിൽ മത്സ്യകൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള രീതിയാണ് കൂടുമത്സ്യകൃഷി. ഓരോ ജലാശയങ്ങളിലാണ് കൂടുതലായും മത്സ്യകൃഷി ചെയ്തു വരുന്നത്. ശുദ്ധജലാശയങ്ങളിലും ചെയ്യുന്നുണ്ട്, എങ്കിലും കൂടുതൽ ലാഭകരമായി ചെയ്യുന്നത് ഓരോ ജലാശയങ്ങളിലാണ്. ഇതിനുള്ള പ്രധാന കാരണം ഓരോ ജലാശയങ്ങളിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് അധിക വില കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കരിമീൻ, കാളാഞ്ചി, ചെമ്പല്ലി, വറ്റ തുടങ്ങിയ മീനുകളെ നമുക്ക് ഈ ഓരോ ജലാശയങ്ങളിൽ വളർത്താം. സ്വാഭാവികമായിട്ടും അതിനൊരു വിപണിയിൽ മൂല്യമുള്ളതുകൊണ്ട് അതിന് കൂടുതൽ വില കിട്ടും, വിറ്റഴിക്കാൻ പ്രയാസമില്ല. ഉൽപ്പാദന ചെലവ് താരതമ്യേന ശുദ്ധജലാശയത്തിൽ വളർത്തുന്നതിനും ഒരു ജലാശയത്തിൽ വളർത്തുന്നതിനും ഏകദേശം ഒപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് കൂടുതൽ വില കിട്ടും എന്നുള്ളതിനാൽ ഒരു ജലാശയങ്ങളാണ് കുടുമത്സ്യകൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡാമുകളിലും പാറമടകളിലെല്ലാം കുടുമത്സ്യകൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വലിയ തോതിൽ ചെയ്യുന്നില്ല. വലിയ തോതിൽ ചെയ്യാനായിട്ട് എപ്പോഴും അനുയോജ്യം ഇത്തരത്തിലുള്ള വലിയ പൊതുജലാശയങ്ങളായിട്ടുള്ള കായലുകളാണ്. എന്താണ് കുടുമത്സ്യകൃഷി എന്ന് നോക്കാം. അതേ പൊതുജലാശയങ്ങൾ, കടൽ, കായൽ, പുഴകൾ, ഡാമുകൾ, അങ്ങനെയുള്ള അതിവിസ്തൃതമായ ജലാശയങ്ങൾ സാധാരണഗതിയിൽ മത്സ്യകൃഷി ഒരു തരത്തിലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. കാരണം കടലിൽ നമ്മൾ മീനിട്ട് വളർത്താൻ പ്രായോഗികമല്ല, പുഴയിൽ വളർത്താൻ പ്രായോഗികമല്ല, കായലുകളിലും പ്രായോഗികമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള ആ അത്തരം ജലസ്രോതസ്സുകളിൽ നമ്മളൊരു സുരക്ഷിതമായിട്ടുള്ള മത്സ്യം വളരുന്നതിന് അനുയോജ്യം ആയ രീതി നമ്മൾ നിർമ്മിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ കിളികളെല്ലാം കൂട്ടിലിട്ട് വളർത്തുന്നു, അല്ലെങ്കിൽ കോഴീനെ കോഴിക്കൂട്ടിലിട്ട് വളർത്തുന്നു, അതുപോലെ മീനെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നു. അപ്പോൾ കൂട് വെള്ളത്തിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിന് വേണ്ട ചില സാങ്കേതിക കാര്യങ്ങൾ നോക്കണം. ഒരു വലകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അതിനകത്ത് പല ആൾക്കാരും പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പലപ്പോഴും ഇരുമ്പിൻ്റെ കണ്ണികൊണ്ട്, സ്റ്റീലിൻ്റെ കണ്ണികൊണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണികൊണ്ട് അതൊന്നും, പക്ഷേ അത് ഒരു തരത്തിലും ഇതുവരെ ലാഭകരമായി ഞാൻ കണ്ടിട്ടില്ല. അത് ചെയ്യാതിരിക്കാൻ നല്ലതെന്ന് ആദ്യമേ പറയാം.

അതിന് ഏറ്റവും അനുയോജ്യം ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ അല്ലെങ്കിൽ നമ്മൾ കിണർ വല എന്നൊക്കെ പറഞ്ഞ നീല നിറത്തിലുള്ള വല തന്നെയാണ്. അത്തരത്തിലുള്ള വല കൊണ്ട് നമ്മളൊരു കൂടാണ് ഉണ്ടാക്കി ആ കൂട്ടിൽ മീനെ നിക്ഷേപിക്കുക, അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമ്മളൊരു വല ഒരു സമചരിതാകൃതി ഉണ്ടാക്കി നമ്മുടെ വീടുകളിലെല്ലാം കൊതുക് വല നമ്മൾ കട്ടിലിന് മുകളിൽ കിടക്കുന്ന പോലെ അതിന് തലതിരിച്ചിട്ടാൽ വെള്ളത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് അതിൻ്റെ ഒരു വലയുടെ രൂപം എന്ന് പറയുന്നത്. വലയിട്ടാൽ സ്വാഭാവികമായിട്ട് അതൊരു ഷേപ്പ് ഉണ്ടാവില്ല, വല പൊന്തി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴുകിപ്പോവും. അപ്പോൾ അതിന് ഷേപ്പായി നിൽക്കുന്നതിനായിട്ട് അതിനൊരു ഫ്രെയിം കെട്ടി അതിനുള്ളിൽ ഇറക്കി അങ്ങനെ ഫ്രെയിമിൽ കെട്ടി നിൽക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വലിഞ്ഞ് നിൽക്കുകയും വലയുടെ രൂപം ഉണ്ടാവുകയും ചെയ്യാം. അടുത്തതായിട്ട് ഈ ഫ്രെയിം വെള്ളത്തിൽ പൊന്തി കിടക്കണേൽ അതിന് വേണ്ട പൊന്തുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പൊന്തുകളും അതിന് ഫ്രെയിമും അതിനുവേണ്ടിയുള്ള വലകളും കൂടി എല്ലാം കൂടി ഒരു സാധനത്തിനാണ് നമ്മൾ കൂട് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്, പ്രത്യേകിച്ച് വലിയ സാങ്കേതിക വിദ്യ ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കൂടുകളിൽ വലയുടെ കണ്ണികൾ നമ്മൾ തീരുമാനിക്കും, ഏത് മീനെയാണ് ഇടാൻ പോകുന്നത്, അതിനനുസരിച്ചുള്ള ചെറിയ കണ്ണികൾ ഉപയോഗിക്കും, അതിനകത്ത് മീനിടും, മീൻ വേണ്ട തീറ്റ കൊടുക്കും, വളർത്തും, വിളവെടുക്കും. ഇത്ര ഉള്ളൂ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് രീതി. എങ്കിലും ഇത് പൊതുജലാശയങ്ങളിലോ അല്ലെങ്കിൽ തുറന്ന ജലാശയങ്ങളായതിനാൽ ഈ വല എപ്പോഴും ഏതെങ്കിലും ഞണ്ട് കടിച്ചോ അല്ലെങ്കിൽ ആമ കടിച്ചോ വല പൊട്ടി മീനെല്ലാം പുറത്തു പോകും. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ അതിന് ചുറ്റും നമ്മളൊരു ഒരു സംരക്ഷിതമായിട്ട് വേറൊരു തരത്തിലുള്ള വലയും കൂടി ഇടും. അത് കുറച്ചും കൂടി കട്ടി കൂടി വലയായിരിക്കും. അങ്ങനെ കട്ടി കൂടി വല ഇടുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു വല പൊട്ടിയാലും മറ്റേ വലയിൽ മീൻ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഷേപ്പിലുള്ള കൂടുകൾ കാണാം. അപ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഷേപ്പുണ്ടോ? അങ്ങനെ ഷേപ്പില്ല. കാരണം നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഏത് തരത്തിലുള്ള കൂട് മത്സ്യകൃഷി വേണമെങ്കിലും ചെയ്യാം. കേരളത്തിലെ കൂട് മത്സ്യകൃഷിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2005 കോട്ടപ്പുറം കായലിൽ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കുഫോസ് ന്യൂസിലൻഡ് എയ്ഡ് ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ് അവരെല്ലാം ഫണ്ട് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് കൂടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 5 മീറ്റർ നീളം, 2 മീറ്റർ വീതിയും 2.5 മീറ്റർ ആഴമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ പല സ്ഥലത്തും പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർഷകർ തന്നെ അവർ കൂടിൻ്റെ വലിപ്പം മാറ്റി 4 മീറ്റർ നീളം, 4 മീറ്റർ വീതി, 3 മീറ്റർ ആഴം, പല സ്ഥലത്തും പല തരത്തിലാണ്. ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന കൂടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 4 മീറ്റർ നീളം, 4 മീറ്റർ വീതിയും, 3 മീറ്റർ ആഴമാണ്. ആ GI പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കും. അതിനകത്താണ് വല കെട്ടിയിടുക. വല എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള വല ഉണ്ടെന്ന് പറഞ്ഞു, ഉൾവലയും പുറം വലയും. ഉൾവല എന്ന് പറയുമ്പോൾ മീൻ കുഞ്ഞുങ്ങളുടെ വലിപ്പം കുറവായതിനാൽ നമ്മൾ മീൻ ഉൾവലകളുടെ കണ്ണി വലിപ്പവും കുറവായിരിക്കും. അതിന് വലയ്ക്ക് ഇങ്ങനെ 2 തരത്തിൽ പറയും, അതിൻ്റെ കണ്ണികളുടെ കനവും അതിൻ്റെ അകലവും. കണ്ണി എന്ന് പറയുന്നത് തിക്നെസ്, 1 mm തിക്നെസ് ഉള്ളത്. അതാണെങ്കിൽ നമ്മൾ കുഞ്ഞ് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇടുമ്പോൾ കുഞ്ഞുങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചാണ് പലതരത്തിലുള്ള വലകൾ മാർക്കറ്റിൽ കിട്ടും. 1 mm തിക്നെസ്സും 16 mm വലിപ്പം ഉള്ളതും, അല്ലെങ്കിൽ 1.5 mm 20 mm, അങ്ങനെ മീനിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഇടുക. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് 1.5 mm തിക്നെസ്സും 20 mm കണ്ണി വലിപ്പമുള്ള വല ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 cm മുകളിലുള്ള കളാഞ്ചിനിയോ അല്ലെങ്കിൽ 10 cm മുകളിലുള്ള കരിമീനിയോ നമുക്ക് ഇടാവുന്നതാണ്. ആ മീൻ അതിനുള്ളിൽ പുറത്ത് പോകില്ല. അതിന് ചുറ്റും പുറകിലിടുന്ന വല കുറച്ച് കട്ടി കൂടുതലായിരിക്കും, 2 mm കനവും 40 mm മെഷും. അപ്പോൾ അത് ഒരു പ്രൊട്ടക്റ്റീവായിട്ട് കിടക്കും. ഇങ്ങനെ ഒരു കൂട്ടിൽ നമുക്ക് 500 കളാഞ്ചി, 200 കരിമീനെ ഇടാം. ആ നല്ല ഒഴുക്കുള്ള ജലാശയമാണ്. ഇനി ഒഴുക്ക് കുറവുള്ള കുമ്പളങ്ങി പോലെയുള്ള അല്ലെങ്കിൽ കായൽ ആഴക്കുറവുള്ള കായലൊക്കെ എല്ലാം അത്ര മീൻ ഇടാൻ പറ്റില്ല. അവിടെ എല്ലാം നമുക്ക് വല്ലപ്പോൾ ഒരു 100 കരിമീനും ഒരു 200 കളാഞ്ചി അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും ആശ്രയിച്ചിട്ട് വെള്ളത്തിൻ്റെ ഗുണനിലവാരം ആ സ്ഥലത്തിൻ്റെ ആഴമൊക്കെയാണ്. അങ്ങനെയാണ് ഇതിന് മീൻ കൃഷിയുടെ സ്വാഭാവികമായിട്ടുള്ള ഘടന എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മീൻ കൃഷി ആർക്കൊക്കെ ചെയ്യാം, എവിടെ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഏത് സ്ഥലത്തും പുതിയ ജലാശയങ്ങൾ നമുക്ക് ചെയ്യാം, പക്ഷേ പെർമിഷൻ എടുക്കണം. നമുക്കൊരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് നമുക്ക് അതിനെന്താ ഒരു അനുമതി തരേണ്ടത്. നമ്മൾ അവർക്കൊരു അപേക്ഷ കൊടുക്കണം. അപ്പോൾ അവർ വന്ന് വിശദമായി പരിശോധിച്ച് ഒരു കമ്മിറ്റിയൊക്കെ നോക്കി നമുക്കൊരു അനുമതി കിട്ടും. അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ അത്തരത്തിൽ അനുമതി കൊടുക്കാൻ വലിയ തടസ്സമില്ല, ചെയ്യുന്നുണ്ട്. നാളെയുടെ ഫാമിംഗ് മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മുടെ കേരളത്തിനെടുത്ത് നോക്കാൻ സ്ഥലമില്ല. എവിടെ കൃഷി ചെയ്യും? ഓരോ സെൻറ് സ്ഥലത്തിന് ലക്ഷങ്ങളാണ് വില. വീട് വയ്ക്കാൻ വരെ സ്ഥലമില്ല. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് കൊണ്ട് കുളം കുത്താൻ പറ്റില്ല. പാടങ്ങളാണെങ്കിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് മീൻ കൃഷി ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പെർമിഷൻ കൊടുത്താൽ പിന്നെ പാടശേഖരങ്ങളും ഇല്ലാതാവും. അപ്പോൾ അത് പ്രായോഗികമല്ല. നമുക്ക് ഏറ്റവും അനുയോജ്യം നമ്മുടെ പുഴകളും കായലുകളാണ്. അത്തരത്തിലുള്ള ജലാശയങ്ങളിൽ നമുക്ക് കർഷകന് അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കണ്ണായ പ്രദേശത്ത് 1 cent സ്ഥലം വാങ്ങലൊരു പ്രായോഗികമല്ല. ആ സമയത്ത് അയാൾക്ക് സുഖമായിട്ട് ഇത്തരത്തിലുള്ള കായലുകളിൽ 1 cent, 2 cent സ്ഥലത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കാമെന്നുള്ളത് നാളെയുടെ ഒരു ആവശ്യം. അത് തന്നെയാണ് നാളെ വരാൻ പോകുന്ന ഒരു മുഖവും. കഴിഞ്ഞ 20 വർഷമായിട്ട് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാജയങ്ങളുണ്ട് പല പല സ്ഥലങ്ങളെങ്കിലും അതൊരു മുന്നോട്ട് പോകുന്ന കൃഷി രീതി തന്നെയാണ്. ഇതിന് കൃഷിക്ക് ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ വേനൽ മഴ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ കാലവും 300 ശതമാനം കൃഷി ചെയ്യാൻ പറ്റില്ല. കടലിനോട് അടുത്ത് ചേർന്ന ആഴിയും അവിടെ ഉപ്പുവെള്ളം എപ്പോഴും ഉണ്ടാവുകയും അധികം പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ്. പക്ഷേ മറ്റേത് സ്ഥലം എടുത്ത് നോക്കിയാലും മഴ പെയ്യുമ്പോൾ മലിനജലം വരികയും മീൻ ചാവുകയും അതൊരു സ്വാഭാവികമായിട്ട് നിരന്തരം നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെയ്യാമെന്നുള്ളതിന് ഇത് പ്രധാനപ്പെട്ട സാധനം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ നമുക്ക് ഏപ്രിൽ വരെ സുഖമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒക്ടോബർ വരെ ഏപ്രിൽ വരെ സുഖമായിട്ട് ചെയ്യാം. ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല.
ഒരു 10 സെന്റിമീറ്റർ വലിപ്പമുള്ള കാളാഞ്ചീനെ ഇടുകയാണെങ്കിൽ അത് നമ്മൾ ശരിയായ തീറ്റ കൊടുക്കുകയാണെങ്കിൽ, രണ്ട് തരം തീറ്റ കൊടുത്ത് ഒരു മാസം കൊണ്ട് വലിപ്പമനുസരിച്ച് തരം തിരിച്ചൊക്കെ മാറ്റിയിട്ട് കൃത്യമായി തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 800 ഗ്രാം 1 കിലോ ഒക്കെ വലിപ്പമാകും. ചില സ്ഥലങ്ങളിൽ 1.5 കിലോ ആവുന്ന സ്ഥലങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് 1 കിലോ വലിപ്പം എത്തിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വലയിൽ ഇങ്ങനെ കല്ലുമുക്കായ പിടിക്കും, കറുത്ത കല്ലുമുക്കായ പിടിക്കും, വല അടയും, കണ്ണികളെല്ലാം ഇത് പോവും, മീൻ പിന്നെ അവസാനം വെള്ളം കയറി ഇറങ്ങാം, മീൻ ചാവും, വലയുടെ

ലൈറ്റ് കാരണം വല മുങ്ങിപ്പോവും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നിരന്തരം ഈ വല ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ അകംവലയും പുറം വലയുടെ ഉള്ളിൽ ഒരു 150 ഗ്രാം വലിപ്പം വലിയ കരിമീൻ ഇടുക, അതിന് തീറ്റൊന്നും കൊടുക്കരുത്. അപ്പോൾ ആ കരിമീൻ ഈ കല്ലുമുക്കായനെ കുറേശ്ശെ കഴിക്കും. അത് ചെയ്യാവുന്ന രീതിയാണ്, അത് നമ്മളെല്ലാവരും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ അകത്ത വലയിൽ അപ്പോൾ വീണ്ടും വരും. അപ്പോൾ നമ്മൾ കരിമീനും കാളാഞ്ചിയും കൂടി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ കാളാഞ്ചിയോടൊപ്പം തന്നെ ഒരു 100 കരിമീനും നമ്മൾ ഇടണം. അപ്പോൾ ഈ കരിമീൻ വലകളെല്ലാം കൊത്തി തിന്നും. അതാണ് ഒരു കരിമീൻ്റെ കുഞ്ഞുങ്ങളെ ധാരാളം കിട്ടാനുണ്ട്, വർഷം മുഴുവൻ കിട്ടും. കാളാഞ്ചിരിയും നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടാനുണ്ട്, ആന്ധ്ര എന്നൊക്കെ ധാരാളം വരുന്നുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു പ്രശ്നമല്ല, ഒരു 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ ഒരു 50 60 തോതിൽ കിട്ടും. ചുരുങ്ങിയത് 10 സെൻറ്റിമീറ്റർ മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് ഇടാനായിട്ട്, അതിന് താഴെയുള്ള ഇടാൻ പാടില്ല. രണ്ട് ഏത് മീനായാലും, കരിമീനാണെങ്കിലും ഒരു മാക്സിമം ഒരു 8-9 സെൻറ്റിമീറ്ററിൽ കുറയാൻ പാടില്ല. കാളാഞ്ചി 10 സെൻറ്റിമീറ്റർ മുകളിൽ തന്നെ ആവണം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ മീനിട്ട് രണ്ട് തരം തീറ്റ കൊടുത്താൽ സുഖമായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. ആ സമയം നമ്മൾ അത് കാര്യമായിട്ട് തീറ്റ കൊടുക്കാതെയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് വലയൊന്ന് ക്ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ കാളാഞ്ചി പറഞ്ഞത് ഒരെണ്ണം മറ്റേനെ പിടിച്ച് തിന്നും. അവസാനം ഇതിനകത്ത് എണ്ണ ഉണ്ടാവില്ല, വലയെല്ലാം കേടായിപ്പോവും, ലാഭകരമാവില്ല. അതാണ് പലപ്പോഴും ആൾക്കാർ പരാജയപ്പെടുന്നത്. അപ്പോൾ സമയമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ട് തരം പോയി നോക്കാനുള്ള സമയമാണ്, കൃത്യമായി പരിചരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു സംരംഭം തന്നെയാണ്. ഇനി ഇതിനൊപ്പം നമുക്ക് വേറെ എങ്ങനെയൊക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളത്, ഇതിൽ നിന്ന് പുതുമ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കർഷകന് വർഷം മുഴുവൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കർഷകനാണ്, അയാൾക്ക് അവിടെ മഴവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾക്ക് വേണമെങ്കിൽ തുടരാം. ഞാൻ ഏപ്രിൽ വിളവെടുക്കുന്ന പറയുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ചെയ്യാൻ തുടങ്ങി, അവർ ഈ വിളവെടുക്കാൻ പാടില്ല, അവരതിനെ 2 വർഷം വളർത്തണം. അപ്പോൾ ഈ 1 കിലോ ആവണമെങ്കിൽ തന്നെ 2.5 കിലോ 3 കിലോ അത്രയും വലിപ്പവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകർ അങ്ങനെ എക്സ്റ്റെൻഡ് ഫാമിംഗ് എന്ന് പറയുന്നത്, അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. എല്ലാ വർഷവും നമ്മൾ കുഞ്ഞു മീനിട്ട് അതിന് പരിചരിച്ച് ഏറ്റവും പ്രയാസപ്പെട്ട് അതിന് വലുതാക്കി 800 ഗ്രാം ആയിട്ട് പിടിച്ചു കൊടുക്കുന്നതെല്ലാം കൃഷി രീതി. ആ മീൻ എന്ന് പറയുന്നത് വലുത 10-20 കിലോ മീനാവുന്നതാണ്. നമ്മൾ ഈ 800 ഗ്രാം ആക്കുന്നത് അതിന് ശൈശവദിശയായിട്ടുള്ളൂ. പരിപൂർണ്ണമായിട്ട് വളർന്ന് ഒരു മെച്ചുറാവണമെങ്കിൽ അതിന് 3 കിലോയെങ്കിലും വലിപ്പമാണ്. അപ്പോൾ അങ്ങനെ 3 കിലോ വളരാൻ അനുവദിച്ചാൽ തന്നെ അതൊരു വലിയ ഒരു നേട്ടമായിരിക്കും. പക്ഷെ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത് വർഷം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൃഷി രീതിയിലേക്ക് മാറാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പിന്നെ അത് വറ്റിയാണ് നമ്മുടെ നാട്ടിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ചീന വല കിട്ടും വളവൊടി വെറ്റാന്ന് പറഞ്ഞാൽ. സിമഫറ അതിൻ്റെ ബ്രീഡിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്, വീടിഞ്ഞത്തുള്ള ശാസ്ത്രജ്ഞരാണ്. അവിടെ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങളിട്ട് അതിനും 8 മാസം വളർത്താം. ആ കുഞ്ഞുങ്ങളിടുമ്പോൾ തിരിച്ചെടുത്ത് നമ്മൾ പാടില്ല, മിനിമം 7 സെൻറ്റിമീറ്ററുള്ള വലിപ്പമുള്ള കുഞ്ഞുങ്ങളിട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് ഏകദേശം ആദ്യത്തെ ഒരു ഈ പറഞ്ഞ 10 മാസം കൊണ്ട് വളർച്ച കുറവായിരിക്കും, പിന്നീടുള്ള മാസങ്ങളായിരിക്കും അതിന് വളർച്ച കൂടുതൽ കിട്ടുക. അപ്പോൾ ഒരു തുടർച്ചയായിട്ട് 10-15 മാസം വളർത്താൻ പറ്റുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ അനുയോജ്യമാവുക, കാരണം അത് രണ്ടാമത്തെ ഫേസിലാണ് അതിന് വളർച്ച കൂടുതലായിട്ട് കിട്ടുക. പിന്നെ ചെമ്പല്ലിയാണ്, ചെമ്പല്ലി കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ ഉൽപ്പാദനം ഇല്ല, എല്ലാവരും കാലിൽ നിന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അത് വാങ്ങുമ്പോൾ തന്നെ 10-50 ഗ്രാം വലിപ്പം ഉണ്ടാവും, അവർ 8 മാസം വളർത്തി കഴിഞ്ഞാൽ അതിനൊരു 700 ഗ്രാം 800 ഗ്രാം ഒക്കെ വലിപ്പം എത്തും. അതിനിപ്പോൾ നിലവിലുള്ള ചെറിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിനേറ്റ് ഒരു ചെറിയൊരു അസുഖം വരുന്നുണ്ട്, ചെറിയ ഇങ്ങനെ പൊട്ട് പോലെ, അതിനിങ്ങനെ മരുന്ന് നിലവിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് തുടങ്ങാൻ ആൾക്കാർക്ക് അത് ചെയ്യാതിരിക്കായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന പൊതുവായ കാരണങ്ങളാണ്. ഇനി ഇവർക്ക് ഈ ഇപ്പം നിലവിൽ ചെയ്യുന്ന കൂടുതൽ കൃഷിക്കാർക്ക് എങ്ങനെ അവരെ ഒരു കൂടുതൽ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് സാധാരണത്തിൽ മീനെ പിടിച്ച് നമ്മൾ സാധാരണ കടയിൽ കൊണ്ടുകൊടുക്കുന്ന പകരം, നീ ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ ജീവനോടെ മത്സ്യങ്ങളെ ലഭിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. അങ്ങനെ ജീവനോട് കൂടി വിൽക്കുന്ന ഒരു സംരംഭം ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്താൽ നമുക്കൊരു 10% കൂടുതലെങ്കിലും രൂപയ്ക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും. 500 രൂപയാണ് നിലവിലെ വിലയെങ്കിൽ 550 രൂപ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ജീവനുള്ള മീനെ കൊടുക്കാൻ പറ്റുന്ന ഈ ഹോട്ടലുകൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ സംസാരിച്ച് ഒരു പ്രീമിയം പ്രൈസിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു കൂടുതൽ നല്ലതായിരിക്കും. ഇനി വേറൊരു രീതി നമ്മൾ പലപ്പോഴും ചെയ്തു നോക്കിയതാണ്, പരിപൂർണ്ണമായിട്ട് വിജയം എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ കൂട്ടിൽ തന്നെ ഈ ചെറിയ ട്രേകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ട്രേകൾ വെച്ച് അതിനകത്ത് വാട്ടർ ക്രാബ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പഞ്ഞിയണ്ടുകളിലെ കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് ഹാർഡനാക്കാനുള്ള ശ്രമം നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ അതല്ല, നമ്മൾ ഇടുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ലാഭകരം, പക്ഷെ അങ്ങനെ കിട്ടാറില്ല. പക്ഷെങ്കിലും ഇപ്പോൾ ഒരു 10 ഞണ്ട് ഇട്ട് കഴിഞ്ഞാൽ 2-3 ഞണ്ട് ശരിയായി വന്നാലും നമുക്കതൊരു ഒരു വരുമാനമാണ്, നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. അതായത് നമ്മൾ നിലവിലുള്ള കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ പുതിയ കൃഷി, പുതിയ ഒരു കൃഷി തന്നെ പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുക, അത് ചെയ്യാം. അതിനേക്കാളും ഉപരി നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ നമുക്ക് എങ്ങനെ അതിനൊരു മൂല്യവർദ്ധിതം നടത്താം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മീനെ നമുക്ക് എങ്ങനെ വില കൂടി വിൽക്കാം, ഏറ്റവും എളുപ്പം ജീവനുള്ള മീനെ വിൽക്കാം എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ ഉള്ള കൂട്ടിൽ നമുക്ക് വേറെ എന്താ ചെയ്യാം, കല്ലുമുക്കായ വളർത്താം. കല്ലുമുക്കായ വളർത്താൻ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടല്ലോ, ഒഴുക്ക് കൂടുതലുള്ള സ്ഥലത്ത് കല്ലുമുക്കായ ഇട്ട് കഴിഞ്ഞാൽ അതിനധികം വളർച്ച ഉണ്ടാവില്ല, കാരണം കല്ലുമുക്കായ അങ്ങനെ വായ തുറന്ന് അടച്ചാണ് ഇതിന് തീറ്റ കഴിക്കുന്നത്. അപ്പോൾ വെള്ളം അങ്ങനെ വളരെ പെട്ടെന്ന് പോകുന്ന സ്ഥലത്തിന് തീറ്റ കിട്ടില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത്, ഈ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഇതിന് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ കല്ലുമുക്കായനെ ഇടാം. പിന്നെ ഈ ഞണ്ടിന് നമുക്ക് ഇട്ട് നോക്കാം, അത് നിങ്ങൾ ഇട്ട് അത് വിജയിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്, കാരണം ഇപ്പോൾ പഞ്ഞി ഞണ്ടിന് വില കുറവായിരിക്കും, അത് ഒരു 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടും. പക്ഷേ അത് അതിനകത്ത് 1-2 പ്രശ്നങ്ങൾ വെച്ചാൽ ലാർജ് സ്കെയിലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇതിന് മേത്ത് മുഴുവൻ വരകൾ വീഴുകയും ശരിയായ രീതിയിൽ അത് ഹാർഡാവാതിരിക്കുകയും, അപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് അതിനുള്ള താല്പര്യം കുറയും, അങ്ങനെ ഒരു ഭയങ്കര പ്രതിസന്ധിയിൽ പോകുന്നുണ്ട്. പക്ഷേ നിലവിൽ കുടുംബത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ മീനെ കൈകാര്യം ചെയ്തും ഞണ്ടിനെ കൈകാര്യം ചെയ്തും ഒക്കെ പരിചയം ഉണ്ടാവും. അപ്പോൾ അവർക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കല്ലുമുക്കായന ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കല്ലുമുക്കായുടെ വിത്ത് കിട്ടുന്ന സമയത്ത് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. മിനിമം ഉപ്പിൻ്റെ അളവ് 15 മുകളിൽ, 20 മുകളിലാണ് നല്ലത്. ഏറ്റവും കുറഞ്ഞത്

0: 15 മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ കുഞ്ഞെല്ലാം ഇതെല്ലാം ചത്തുപോകും. പിന്നെ ഏറ്റവും വലിയ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 20 ഗ്രാം 25 ഗ്രാം ആയി, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നാളെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാനും പാടില്ല. കാരണം അപ്പോൾ വേനൽ മഴ വരും, ചിലപ്പോൾ ഏപ്രിൽ ആകുമ്പോൾ തന്നെ മഴ വരും. അങ്ങനെ വേനൽ മഴ വന്നാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സ്പോണാവും, അതിൻ്റെ വെയിറ്റ് കുറയും, അതെല്ലാം ചത്തും പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. രണ്ടു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മഴ വരുന്നതിന് മുൻപ് തന്നെ കല്ലുമ്പായനെ പിടിക്കും വേണം. ഇനി കല്ലുമ്പായനെ പിടിച്ച് അങ്ങനെ തന്നെ കൊണ്ട് വിൽക്കാനും പാടില്ല. അതിനൊപ്പം കഴിച്ച തീറ്റയും അതിൻ്റെ കാഷ്ടമൊക്കെ ഉണ്ടാവും. നമ്മളൊരു ചെറിയ ടാങ്ക് നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് ഒരു ദിവസം ഇട്ട് എയറൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പുറത്ത് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിയ ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യം ഉണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒരു നമ്മളൊരു വേറെ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് ആ വെള്ളം നല്ല പ്യൂരിഫൈഡ് വെള്ളമൊക്കെ വെച്ച് അതിനകത്ത് നമ്മൾ ഡീപ്യൂറേഷൻ എന്ന് പറയാം, അതൊക്കെ ചെയ്ത് നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് അതിൻ്റെ ഇറച്ചിയെടുത്ത് ഫ്രീസ് ചെയ്ത് അങ്ങനെ വിൽക്കാം. അതിനെ ഒരു വാല്യുഡേഷൻ ചെയ്യാം. പിന്നെ അതിൽ അച്ചാർ ഉണ്ടാക്കാറുണ്ട്, അതും ചെയ്യാം. അപ്പം നമ്മൾ നിലവിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ മൂല്യവർദ്ധന നടത്തി ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് ഈ കൂടുമത്സ്യ കൃഷി, കല്ലുമുക്കായ കൃഷി, അതിൻ്റെ കൂടെ രണ്ടിൻ്റെ ഈ അതിനെ ഫാറ്റൻ ചെയ്യാനുള്ളത്, ഇതെല്ലാം കൂടി ചേർന്ന് ചെയ്യാവുന്നതാണ്. കുടുംബത്തിൽ കൃഷിയുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇതാണ്. നമ്മൾ ആ കൃത്യമായ സമയത്ത് മഴയ്ക്ക് മുൻപ് ഇതിന് വിളവെടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത്, ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളില്ല, അത് നമ്മൾ പത്രങ്ങളൊക്കെ നിരവധി വാർത്തകൾ കണ്ടിട്ടാണ്. കായലിലേക്ക് മാലിന്യം ഒഴുകിയത് മൂലം മീൻ ചത്തുവെന്നും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീടുകളിലെ ചുറ്റുപാടും കെട്ടി കിടക്കുന്ന അഴുക്ക് തന്നെ വന്നാലും മതി, അത് മാലിന്യം കമ്പനിക്കാർ ഒഴുകി പോകണം നിർബന്ധമൊന്നുമില്ല. മാലിന്യം വന്നാൽ എന്ന് വെച്ചാൽ മീൻ ഓടാൻ പറ്റില്ല. സാധാരണത്തിൽ ഈ പുഴയിലുള്ള മീനെല്ലാം എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഓടി രക്ഷപ്പെടും, ഈ കൂടുതലുള്ള മീൻ എങ്ങോട്ടും ഓടാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് ചത്തുവും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ആണ് വേണ്ടത് നമുക്ക്, എപ്പോൾ തുടങ്ങാം, എപ്പോൾ വിളവെടുക്കണം. അത് നമ്മൾ ഇപ്പോൾ മീനെ കിട്ടിയില്ല അല്ലെങ്കിൽ സബ്സിഡിക്ക് വേണ്ടി അപേക്ഷിച്ചു അത് പിന്നെ കിട്ടും, അങ്ങനെ ആലോചിച്ചിരുന്ന് ചെയ്യേണ്ട പരിപാടിയല്ല അത്. ഇത് നമ്മളാ സമയത്തിന് കൃത്യമായിട്ട് രീതിയിൽ നമ്മളൊരു ഒരു ഒരു അഗ്രി ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൃഷിയിനേക്കാൾ പുതിയ നമ്മൾ ബിസിനസ് പോലെ കണ്ട് ചെയ്യണം. അതിനകത്ത് ആര് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ കുഞ്ഞുങ്ങളിടേണ്ട സമയത്ത് തന്നെ കുഞ്ഞുങ്ങളിടണം. തീറ്റ എത്ര പ്രതിസന്ധി ആയാലും തീറ്റ വില കൂടിയാലും വാങ്ങിക്കൊടുക്കാൻ പറ്റണമെങ്കിൽ വാങ്ങിക്കൊടുക്കണം. കൃത്യമായിട്ട് വല പരിചരിക്കണം, കൃത്യമായ സമയങ്ങളിൽ വിളവെടുക്കണം, കൃത്യമായ അളവ് കൊടുക്കും വേണം. നമ്മളെ മീനെല്ലാം ഉണ്ടാക്കി തോന്നിയ പോലെ എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചു അതിന് അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ കടക്കാരൻ പറയും എനിക്ക് ഇപ്പോൾ ഇന്ന് മീൻ വേണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തതെല്ലാം പാഴായി. അപ്പോൾ വിൽപ്പന വരെ നമ്മളതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്താൽ മാത്രമാണ് ഈ സാധനം വിജയിക്കുള്ളൂ. ഏത് കൃഷിയും, പ്രത്യേകിച്ച് മത്സ്യകൃഷി, കേരളത്തിന് അതിഭീകരമായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, റിസോർട്ടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ആളുകൾക്ക് എല്ലാവർക്കും ഈ അമോണിയ ഇട്ടതോ ഫോർമലിൻ ഇട്ടതോ മീനെ പേടിയുണ്ട്. അപ്പോൾ ജീവനുള്ള മീനെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ വെളിനാടുകളിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ഹോട്ടലുകളിൽ മുന്നിൽ തന്നെ ജീവനുള്ള മീനുകളുടെ ഇറ കൊടുത്ത് വെച്ചേക്കാണ്. നമ്മൾ പറയുമ്പോഴാണ് അവരെടുത്ത് കട്ട് ചെയ്ത് തരുന്നത്. അത് വാങ്ങാൻ ശേഷിയുള്ള ആൾക്കാർ വാങ്ങട്ടെ, അപ്പോൾ ഈ കർഷകന് അതിനൊരു വിഹിതം കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിതിനെ കൂടുതൽ കുറച്ചും കൂടി ഒരു ശാസ്ത്രീയമായും അതിനുപരി നമ്മളൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ബിസിനസ് കണ്ണിലൂടെയും കൂടി ഇതിനെ കാണണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
1: ജലാശയങ്ങൾ വെറും ജലത്തിന്റെ സംഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അവ ഭക്ഷ്യസുരക്ഷയ്ക്കും തൊഴിൽ സാധ്യതയ്ക്കും അധിക വരുമാനത്തിനും വഴിയൊരുക്കുന്ന സമ്പത്താണ്. കൂടുമത്സ്യകൃഷിയിലൂടെ ആ സമ്പത്ത് പ്രയോജനപ്പെടുത്താം, ജലാശയത്തെ സംരക്ഷിക്കാം, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാം, വരുമാനം ഉയർത്താം. കൂടുതൽ വരുമാനത്തിന് ഓരോ ജലാശയത്തിലെ കൂടുമത്സ്യകൃഷി. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് CMFRIയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ വികാസ് PA.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,400 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയും പൈനാപ്പിളിന് 4,900 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.

0: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്നു വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറം പുളകളിൽ തേച്ചു പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിൽ ഒഴിച്ചു കൊടുക്കുക. മഴക്കാലത്ത് വാഴയിൽ കാണുന്ന ഇലപ്പുളി രോഗത്തെ നിയന്ത്രിക്കാനായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കി തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 2 മില്ലിലിറ്റർ ഹെക്സാകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 മില്ലിലിറ്റർ പ്രോപ്പിക്കൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം കുളിർക്കി തളിക്കുക. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഉത്തരം: ഇടവപ്പാതി, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 11 സെക്കൻഡും. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,100, കോട്ടയം 28,300 രൂപ, എറണാകുളം 24,900 രൂപ, കൊച്ചുരെഡി 24,900, ആലുവ 26,700 രൂപ, വടക്കൻ പറവൂർ 26,200 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,800 രൂപ, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം 15,500 രൂപ, വടക്കൻ പറവൂർ 15,700 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ, കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 37,000 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് 1,000 കോട്ടയം 28,500 രൂപ, എറണാകുളം 30,500 രൂപ, തൊടുപുഴ 30,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, കൊച്ചി അൺ ഗാർബിൾഡ് 70,400 രൂപ, ആലുവ 68,000 രൂപ, മൂവാറ്റുപുഴ 70,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,100. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,700 രൂപ, മൂവാറ്റുപുഴ 26,000 രൂപ, തൊടുപുഴ 25,500 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500 രൂപ, തൊടുപുഴ 18,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 189,000 രൂപ, ആലുവ 185,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 6,400, മൂവാറ്റുപുഴ 5,600 രൂപ, തൊടുപുഴ 7,100 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം അറിയില്ല.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2-ാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ആരോഗ്യം, സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ കരുത്തു പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും പോലും ഇപ്പോൾ ഗുണനിലവാരമുള്ള അറിവ് നേടാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണുകൾ ആധുനിക ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായും മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് 4 ദിവസത്തെ പരിപാടി. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2014 ഒരു ജിഗാബൈറ്റ് ഡാറ്റയ്ക്ക് 268 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിന് 8 രൂപയോളം മാത്രമേ ചെലവാകുന്നുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കി. നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തുകയുടെ പരിധി 5 കോടി രൂപയായി ഉയർത്തിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 57-ാമത് GST കൌൺസിലിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. GST നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി നോട്ടീസുകൾക്കും അനുബന്ധ നടപടികൾക്കും രാജ്യത്തുടനീളം ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ല. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇത്തരം ഇടപാടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ജനുവരി 29 വീണ്ടും പരിഗണിക്കും. സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി അദ്ദേഹം പറഞ്ഞു.
2: The approach that we took was an approach which was focused on making AI accessible to a very large section of startups, academia, researchers and students. And that approach has really paid us dividends. Today we are among the countries which have adopted and used AI for getting real benefits. And real benefits come from using that technology to generate productivity gains, cost gains, revenue gains and making a difference in people's lives.
1: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നൂതന പരിഹാരങ്ങളും തുടർച്ചയായ പരിഷ്കരണങ്ങളും ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. COP31 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്ലീനറി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമായ ഈ സാഹചര്യത്തിൽ വാക്കുകൾക്കപ്പുറം കൃത്യമായ നടപടികൾ അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാഡമിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വനിതാ

ശിശുവികസന വകുപ്പ് തലത്തിലെ ഉച്ചകോടിയുടെ നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ന് ആരംഭിച്ച രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുമുള്ള വനിതാ

0: ഡിജിപിയുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി ഡിജിപിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെയും സാമൂഹിക ശാക്തീകരണത്തിന്റെയും ഉദാഹരണമാണ് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ജനങ്ങൾക്ക് ഏറെ സഹായകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഈ വർഷം 2 ഒക്ടോബർ വരെ 77 ലക്ഷത്തിലധികം പേരാണ് ഉപയോഗിച്ചത്. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വാട്ടർ മെട്രോ വലിയ സഹായമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത്. കൊച്ചി നിവാസികൾക്കും വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാൻ ഏറെ സന്തോഷമാണ്. സാധാരണക്കാർക്ക് ആസ്വദിക്കാനാകുന്ന ആഡംബര യാത്രയാണ് വാട്ടർ മെട്രോ നൽകുന്നതെന്ന് കൊച്ചി സ്വദേശിയും എഴുത്തുകാരനുമായ TN വേണുഗോപാലൻ ചൂണ്ടിക്കാട്ടുന്നു.
2: കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തിൽ വാട്ടർ മെട്രോ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രധാനമായും ചിതറിക്കിടക്കുന്ന ഈ ദ്വീപുകളെ നഗരപ്രദേശവുമായി ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമെന്ന നിലയിൽ സാധാരണക്കാരന് ആസ്വദിക്കാവുന്ന ഒരു ആഡംബര യാത്രാനുഭവമായി വാട്ടർ മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3 T20 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ 94th വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെക്കുറിച്ച് എടുത്തുപറഞ്ഞ എയർ ചീഫ് മാർഷൽ AP സിംഗ്, സേനയുടെ യഥാർത്ഥ കരുത്ത് അത്യാധുനിക ഉപകരണങ്ങളിലോ സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, മറിച്ച് വ്യോമസേന പോരാളികളിലാണെന്ന് ചൂണ്ടിക്കാട്ടി. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യോമശക്തിക്കുള്ള പങ്ക് അദ്ദേഹം എടുത്തുപറഞ്ഞു. സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ഇന്ത്യയെ മുൻപന്തിയിലെത്തിക്കാൻ തദ്ദേശീയ ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആര്യൻസ് വേൾഡ് ടെക് ആന്റ് ഇന്നൊവേഷൻ സമ്മിറ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സമ്മേളനത്തിൽ സാങ്കേതിക വിദ്യ, ഗവേഷണം, ഊർജ്ജം, ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആരോഗ്യം, കൃഷി, ഔഷധ മേഖല, ഖനനം, പ്രതിരോധം, റെയിൽവേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ആഴത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇരുപക്ഷവും കൈമാറി. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു. ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകര സംഘടനകൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണയെ മറച്ചുവെക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവേ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി രഘു പുരിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുമെന്നും രാജ്യത്തിനെതിരായ തുടർച്ചയായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രസാർഭാരതിയും ഇൻഡോട്ട് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കിസാൻ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ നിന്നും ക്രിക്കറ്റ് താരങ്ങളെയും ഗായകരെയും കണ്ടെത്തുന്നതിനായി രൂപപ്പെടുത്തിയ ദേശീയ കായിക പ്രതിഭാവേദിയാണ് KCL. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2 മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: FM ഈവനിംഗ്.
1: പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ FM ഈവനിംഗിലേക്ക്.
2: സമകാലികം.
3: വീടിന്റെ താഴത്തെ നിലയിൽ ഒരു കട, മുകളിലത്തെ നിലയിൽ കുടുംബത്തിന്റെ താമസം, അല്ലെങ്കിൽ വീടിന്റെ ഒരു മുറിയിൽ ചെറിയൊരു ഓഫീസ്, ക്ലിനിക്ക്, ട്യൂഷൻ സെന്റർ, ബ്യൂട്ടി പാർലർ. നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇത്തരം കാഴ്ചകൾ അപരിചിതമല്ല. പക്ഷേ ഒരു പ്രധാന ചോദ്യമുയരുന്നു. ഒരു കെട്ടിടം താമസത്തിനായി അംഗീകരിച്ചതാണെങ്കിൽ അതിൽ കടയോ ഓഫീസോ നടത്താമോ? ഉടമയുടെ സ്വത്താണെന്ന കാരണത്താൽ ആ കെട്ടിടം ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാമോ? ഈ ചോദ്യത്തെക്കുറിച്ച് സുപ്രീംകോടതി ഒരു കേസിൽ ഉത്തരവിട്ടു. ഡൽഹിയിലെ ന്യൂ രാജീന്ദ്ര നഗറിലുള്ള ഒരു കടയുടെ മുകളിലത്തെ നിലകൾ വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കാമോ എന്നതായിരുന്നു തർക്കം. കോടതി പറഞ്ഞതിന്റെ ലളിതമായ അർത്ഥം ഇതാണ്: ഒരു പ്രത്യേക കെട്ടിടത്തിന്റെ അംഗീകൃത പ്ലാനും ബാധകമായ നഗരാസൂത്രണ നിയമങ്ങളും എന്താണ് പറയുന്നത് എന്നത് പരിശോധിക്കണം. ചില സാഹചര്യങ്ങളിൽ താമസത്തിനുള്ള നിലയെ വാണിജ്യത്തിനായി മാറ്റാൻ അനുമതി ലഭിച്ചേക്കാം. എന്നാൽ അതിനാവശ്യമായ അനുമതികളും ചാർജുകളും പാലിക്കണം. ഇത് ഇന്ത്യയിലെ എല്ലാ വീടുകളെയും ബാധിക്കുന്ന ഒറ്റത്തവണ നിരോധനമല്ല, ഒരു ഡൽഹി കെട്ടിടത്തെക്കുറിച്ചുള്ള രേഖകളും പദ്ധതിയും പരിശോധിച്ചുള്ള വിധിയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് വിധിയുടെ പശ്ചാത്തലവും സാധാരണക്കാർക്ക് അതിലുള്ള പ്രസക്തിയും പരിശോധിക്കാം.
4: വ്യാപാരം ഇനി കടമുറികളിൽ മാത്രം. സുപ്രീംകോടതി വിധി.
3: കേസിലെ കെട്ടിടം ന്യൂഡൽഹിയിലെ ന്യൂ രാജീന്ദ്ര നഗർ മാർക്കറ്റിലുള്ള ഒരു പ്ലോട്ടിലായിരുന്നു. അവിടെ താഴത്തെ നില കടയായി ഉപയോഗിച്ചിരുന്നു. കടയുടെ മുകളിലെ നിലകളും വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നായിരുന്നു ഉടമയുടെ ആവശ്യം. കെട്ടിടം സീൽ ചെയ്തതിനെ തുടർന്ന് അത് തുറക്കണമെന്നും മുകളിലത്തെ നിലകളിൽ വാണിജ്യ പ്രവർത്തനം നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉടമ സുപ്രീംകോടതിയെ സമീപിച്ചു. ഉടമയുടെ വാദത്തിന് ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കടയുടെ രേഖകൾ വാണിജ്യ സ്വഭാവം സൂചിപ്പിക്കുന്നുവെന്നും പ്രദേശത്തെ ചില കെട്ടിടങ്ങളിൽ സമാനമായ ഉപയോഗമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുമ്പ് സുപ്രീംകോടതി നിയോഗിച്ച ജുഡീഷ്യൽ കമ്മിറ്റി മാർക്കറ്റുകളെക്കുറിച്ച് പൊതുവായി നൽകിയ ഉത്തരവും അദ്ദേഹം ആശ്രയിച്ചു. മറുവശത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും കോടതിയെ സഹായിച്ച അമിക്കസ് ക്യൂറിയും പറഞ്ഞത് താഴത്തെ നിലയ്ക്ക് വാണിജ്യ ഉപയോഗാനുമതി ഉണ്ടായിരുന്നാലും മുകളിലെ നിലകൾക്ക് അത് സ്വമേധയാ ബാധകമാകില്ല എന്നായിരുന്നു. അവിടെ കെട്ടിടത്തിന്റെ വ്യക്തിഗത അംഗീകൃത പ്ലാൻ പരിശോധിക്കേണ്ടതുണ്ട്. സുപ്രീംകോടതി രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു നിർണായക കാര്യം കണ്ടെത്തി. മുകളിലത്തെ നിലകൾ പണിയാൻ നൽകിയ അംഗീകൃത പ്ലാൻ അവയെ അടുക്കളയും കിടപ്പുമുറിയും കുളിമുറിയും ഉൾപ്പെടുന്ന താമസ സ്ഥലങ്ങളായി കാണിച്ചിരുന്നു. അതിനാൽ താഴത്തെ നില കടയായതുകൊണ്ട് മുകളിലെ നിലകളും കടകളാകുമെന്ന് പറയാനാവില്ലെന്ന് കോടതി വിലയിരുത്തി. ഇത് എല്ലാ കെട്ടിടങ്ങൾക്കും ഒരുപോലെ ബാധകമാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഓരോ കെട്ടിടത്തിന്റെയും പ്ലാൻ, ഉടമസ്ഥാവകാശ രേഖകൾ, അനുവദിച്ച ഉപയോഗം, നിലവിലുള്ള ചട്ടങ്ങൾ എന്നിവ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്.
5: ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഒരു സുപ്രധാന വിധിന്യായം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും.
4: ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രമോദ് ജെ ദേവ്.
5: ലോക്നാഥൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു, SLP സിവിൽ നമ്പർ 80/44/2025 എന്ന കേസിൽ ഓണറബിൾ ജസ്റ്റിസ് അഹ്സാനുദ്ദീൻ അമാനുള്ളയും ഓണറബിൾ ജസ്റ്റിസ് ആർ മഹാദേവനും ഉൾപ്പെടുന്ന ബെഞ്ചിന്റേതാണ് ഈ വിധി. റെസിഡൻഷ്യൽ ഏരിയയായി ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ ആയത് തടയണമെന്നും അപ്രകാരം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികൾ ആ വസ്തു സീൽ ചെയ്യണമെന്നുമാണ് സുപ്രീംകോടതി ഈ വിധിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. സമാധാനപൂർവ്വം താമസിക്കാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് വാണിജ്യ പ്രവർത്തനങ്ങൾ മൂലമുണ്ട്

0: ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തരം വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി ഉണ്ടായേക്കാവുന്ന ഗതാഗത കുരുക്കുകൾ, പരിസര മലിനീകരണം, വ്യക്തികളുടെ സ്വകാര്യത നഷ്ടപ്പെടൽ എന്നിങ്ങനെയുള്ള ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ജനവാസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളെക്കുറിച്ചൊക്കെ നാം കേൾക്കാറുണ്ടല്ലോ. ഇവയൊക്കെ തടയുവാൻ ഈ വിധി ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയായിരിക്കില്ല. ഡൽഹി, ലക്നൗ പോലെയുള്ള കമേഴ്സ്യൽ ഏരിയാസ് ധാരാളമായുള്ള സ്ഥലങ്ങളിലെ സ്ഥിതിയാണ് ഈ കേസുകൾക്ക് ആധാരമെന്നിരിക്കലും നമ്മുടെ നാട്ടിലും ഇത്തരം സാഹചര്യങ്ങൾ ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് ആകുലതകൾ സൃഷ്ടിച്ചേക്കാം. ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ധാരാളമായുള്ള നമ്മുടെ നാട്ടിൽ ഈ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് വലുതാകാൻ സാധ്യതയുണ്ട്. വീടിനോട് ചേർന്ന് ട്യൂഷൻ സെൻറ്റർ, ടെയ്ലറിംഗ് യൂണിറ്റ്സ് മുതലായ സംരംഭങ്ങൾ കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിൽ ഈ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. സുപ്രസിദ്ധ പാരിസ്ഥിതിക പ്രവർത്തകനായ ശ്രീ എം സി മെഹത്ത നൽകിയ ഒരു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായങ്ങളും ഇതോടൊപ്പം ചേർന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. എം സി മെഹത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന തലക്കെട്ടിൽ ജനവാസ സ്ഥലങ്ങളിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് തടയുന്നതിന് എടുക്കേണ്ട നടപടികളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്.
1: ഇത് നിയമപുസ്തകത്തിലെ മാത്രം ചർച്ചയല്ല. കെട്ടിടത്തിന്റെ ഉപയോഗം അയൽവാസിയുടെ ജീവിതത്തെയും ബാധിക്കും. ഒരു താമസവീഥിയിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം കൂടാം, പാർക്കിംഗ് കുറയാം, ശബ്ദവും മാലിന്യവും വർദ്ധിക്കാം. എന്നാൽ ചെറിയ സംരംഭങ്ങൾ പലർക്കും ഉപജീവനവുമാണ്. വീടിന് സമീപം ഒരു കടയോ സേവന സ്ഥാപനമോ വന്നാൽ അയൽവാസിക്ക് എന്ത് മാറ്റമാണ് അനുഭവപ്പെടുന്നത്?
2: നമ്മുടെ താമസ സ്ഥലത്തോട് ചേർന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കണ്ണടച്ചെതിർക്കുന്ന ഒരാളല്ല ഞാൻ.
3: രാമകൃഷ്ണൻ, നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രതിനിധി.
2: ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇതിലുണ്ട്, ശരിയാണത്. ഒരു വ്യക്തിക്ക് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അനുമതിയോടുകൂടി ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് തടസ്സമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തുടങ്ങുമ്പോൾ സാധാരണ ടൗണിൽ വാടക കെട്ടിടത്തിലോ അല്ലെങ്കിൽ ടൗണിൽ തന്നെ സ്വന്തം കെട്ടിടത്തിലായാലും വരുന്ന ചെലവ് വളരെ വലുതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് അത്രയധികം ചെലവ് വരില്ല എന്നുള്ളത് സത്യമാണ്. ചെലവിൻ്റെ കാര്യത്തിലായാലും അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും വാടകയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പക്ഷേ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രദേശത്ത് കുറേയേറെ കുടുംബങ്ങൾ അവരുടേതായ സ്വകാര്യതകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് താമസിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്വകാര്യതകൾക്ക് മേലുള്ള കടന്നുകയറ്റമായി ഇത്തരം സ്ഥാപനങ്ങൾ മാറാനിടയുണ്ട്. ജോലിസ്ഥലത്തെ തിരക്കുകളും ടൗണിലെ ബഹളങ്ങളും ഒക്കെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് ശാന്തമായ ഒരന്തരീക്ഷത്തിലേക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. ഇപ്പോൾ നോക്കൂ, ഒരു റെസിഡൻസ് ഏരിയയിൽ ആ കോമ്പൗണ്ടിനകത്ത് കുറേയേറെ വീടുകളുണ്ടാവും. ആ വീടുകളിലേക്കൊക്കെ കടന്നു പോകാൻ ചെറിയ റോഡുകളായിരിക്കും ഉണ്ടാവുക. റോഡിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല. അപ്പം ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ ആളുകൾ വാഹനം കൊണ്ടുവച്ച് അവരുടെ ആവശ്യങ്ങൾക്കായി അതിലേക്ക് കയറി പോകുമ്പോൾ വീട്ടിലേക്ക് കടന്നു പോകുന്ന മറ്റൊരാൾ, അയാൾ കടന്നു വരുമ്പോൾ ഇവിടെ റോഡ് ബ്ലോക്കായി കിടക്കും. സ്വാഭാവികമായും അയാൾ അസ്വസ്ഥനാവും, ഹോണടിക്കും, അവിടെ ശബ്ദമലിനീകരണം ഉണ്ടാവും, ചിലപ്പോൾ അത് തർക്കത്തിന് ബഹളത്തിന് കാരണമാകും. അതുപോലെ തന്നെ താമസ സ്ഥലത്ത് കച്ചവടം തുടങ്ങുമ്പോൾ സാധാരണ ഒരു കട നടത്തുമ്പോഴുള്ള സമയക്രമങ്ങളൊന്നും പാലിക്കപ്പെടണമെന്നില്ല. ഏത് സമയത്തും അവിടെ പോയാൽ സാധനങ്ങൾ കിട്ടും എന്ന ബോധ്യമുള്ള ഒരു സമൂഹമുണ്ട്. ആ കച്ചവട സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി അതിൻ്റെ പരിസരത്തൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ആവശ്യം വന്നാൽ പോയി വാങ്ങാം. ഇത് മറ്റൊരു പ്രയാസത്തിന് കാരണമാവും. സൗകര്യമാണ് ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം സൗകര്യമാണെങ്കിൽ കൂടിയും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അസൗകര്യത്തിന് കാരണമാകും. അതുപോലെ അപരിചിതരായ ആളുകളുടെ സാന്നിധ്യം, ഒരു കോമ്പൗണ്ടിനകത്ത് നേരത്തെ ആര് കടന്നു വരുമ്പോഴും അയാൾ എന്തിനു വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായി ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വരുന്നു, അല്ല അവരുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിലേക്ക് വരിക മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ഇതിൻ്റെ മറ പറ്റിക്കൊണ്ട് മറ്റു പല ഉദ്ദേശങ്ങൾക്കുമായിട്ടും ആളുകൾക്ക് വരാം. ഇതൊക്കെ നിലവിലുള്ള പശ്ചാത്തലത്തെ, ആ കോമ്പൗണ്ടിനകത്തെ ശാന്തതയെ, സൗകര്യങ്ങളെ ഒക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം, അതും വലിയ രീതിയിൽ സംഭവിച്ചേക്കാനിടയുള്ള ഒന്നാണ്. ഇങ്ങനെയെല്ലാം ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഇട നൽകുന്നതായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. താമസ സ്ഥലത്തോട് ചേർന്ന് ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളോ ബിസിനസ് സ്ഥാപനങ്ങളോ തുടങ്ങേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ചു കാലം ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് താമസിക്കുകയും അതിൻ്റെ പ്രയാസം അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. കുറച്ചു കാലം മുന്നേ ഞാൻ താമസിച്ച ഒരു സുഹൃത്തിൻ്റെ, ഒരു ബന്ധുവിൻ്റെ വീട് ഇതുപോലുള്ള ഒരു റെസിഡൻസ് ഏരിയയിലായിരുന്നു. വിശാലമായ ഒരു പ്രദേശത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെല്ലാം മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അധികം ഇടപെടാതെ അവനവൻ്റെ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൊണ്ട്, എന്നാൽ ഏറ്റവും ശാന്തതയുള്ള സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരിടമായിരുന്നു അത്. ഈ അടുത്ത കാലത്ത് ഞാൻ ആ സ്ഥലത്തേക്ക് വീണ്ടും പോയപ്പോൾ ആ പ്രദേശത്തിൻ്റെ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കച്ചവടം, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചെടികളും തോട്ടങ്ങളും ഒക്കെ മാറി കച്ചവടത്തിന് സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ഘടനയാണ് അവിടെ രൂപപ്പെടുത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, കുറേയേറെ മാറ്റം വന്നിട്ടുണ്ട്. രാത്രിയിൽ അവിടെ വെളിച്ചവും ശബ്ദവും ഒക്കെ ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന, മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ശാന്തത പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഇവിടെ ഒരു സൂക്ഷ്മതയുണ്ട്. കോടതിയുടെ വിധി അയൽവാസിയുടെ പരാതിയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല. പ്ലാനും രേഖകളും നിയമങ്ങളും പരിശോധിച്ചാണ് തീരുമാനം വരുന്നത്. അതേസമയം വാണിജ്യ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ആളുകളുടെ വരവും ഗതാഗതവും പാർക്കിങ്ങും നഗരാസൂത്രണത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. താമസ ആവശ്യത്തിനുള്ള കെട്ടിടം, വാണിജ്യ കെട്ടിടം, മിശ്ര ഉപയോഗം, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാം. ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് ചില കെട്ടിടങ്ങൾ താമസത്തിനായി മാത്രം അനുവദിച്ചിരിക്കാം. ചിലത് കടകൾക്കും ഓഫീസുകൾക്കും വേണ്ടി തന്നെയായിരിക്കും. മറ്റു ചിലയിടങ്ങളിൽ താഴത്തെ നിലയിൽ കടയും മുകളിലത്തെ നിലകളിൽ വീടും എന്ന രീതിയിൽ മിശ്ര ഉപയോഗം അനുവദിക്കാം. ഇതെല്ലാം ഓരോ നഗരത്തിന്റെയും പ്രാദേശിക വികസന പദ്ധതി, മേഖലാ പദ്ധതി, കെട്ടിട നിർമ്മാണ ചട്ടം, കെട്ടിടത്തിന്റെ അംഗീകൃത പ്ലാൻ എന്നിവ അനുസരിച്ചിരിക്കും. മിശ്ര ഉപയോഗമുള്ള ചില ഇടങ്ങളിൽ മുകളിലത്തെ താമസ നിലകളെ വാണിജ്യ ആവശ്യത്തിന് മാറ്റാൻ സാധിച്ചേക്കാം. എന്നാൽ അതിന് ബാധകമായ ചാർജുകളും അനുമതികളും വേണം. ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത്. ഒരു കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ കടയുണ്ടെന്നത് മുകളിലെ എല്ലാ നിലകളെയും കടകളാക്കാമെന്നതിന് തെളിവല്ല. അതുപോലെ ഒരു പ്രദേശത്തെ മറ്റൊരു കെട്ടിടത്തിന് അനുമതി ലഭിച്ചു എന്നത് നിങ്ങളുടെ കെട്ടിടത്തിനും അനുമതി ലഭിക്കും എന്നതിനുള്ള ഉറപ്പുമല്ല. അപ്പോൾ സ്വന്തം വീട്, കട, വാടക കെട്ടിടം എന്നിവ വാണിജ്യത്തിനായി ഉപയോഗിക്കുന്ന ഒരാൾ എന്താണ് ആദ്യം പരിശോധിക്കേണ്ടത്? കെട്ടിടത്തിന്റെ അംഗീകൃത പ്ലാൻ, അതിൽ ഓരോ നിലയും എന്തിനാണ് അനുവദിച്ചിരിക്കുന്നത്? ഭൂമിയുടെ ഉപയോഗം അനുവദിക്കുന്ന പ്രാദേശിക പദ്ധതി, ആ പ്രദേശത്ത് ഏത് പ്രവർത്തനമാണ് അനുവദിച്ചിരിക്കുന്നത്? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ എന്നിവയിൽ നിന്നുള്ള ആവശ്യമായ അനുമതികളും ലൈസൻസുകളും. കെട്ടിടം അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ബാധകമായ കെട്ടിടച്ചട്ടങ്ങൾക്കും കൂട്ടായ്മ നിയമങ്ങൾക്കും അനുയോജ്യത. ഇവിടെ പറയുന്നത് പൊതുവായ അറിവിനായുള്ളതാണ്. ഒരു പ്രത്യേക കെട്ടിടത്തിൽ എന്ത് ചെയ്യാം എന്നത് അതിന്റെ രേഖകളും സ്ഥലത്തെ ചട്ടങ്ങളും പരിശോധിച്ചാണ് തീരുമാനിക്കേണ്ടത്. ഈ വിധിയുടെ ഗുണമായി കാണാവുന്ന കാര്യം എന്താണ്? ആദ്യം കെട്ടിടത്തിന്റെ ഉപയോഗം തീരുമാനിക്കുമ്പോൾ അംഗീകൃത പ്ലാനും രേഖകളും നോക്കണം എന്ന സന്ദേശം വ്യക്തമാണ്. ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള പൊതുവായ ഉത്തരവ് ഓരോ കെട്ടിടത്തിനും സ്വയമേവ ബാധകമാകുമെന്നത് ശരിയല്ലെന്നും കോടതി പറഞ്ഞു. ഓരോ കേസും അതിലെ വസ്തുതകൾ അനുസരിച്ച് പരിശോധിക്കണം. രണ്ടാമതായി, താമസ മേഖലയിലെ എല്ലാ മാറ്റങ്ങളും ഒറ്റയടിക്ക് അനുവദിക്കുകയോ നിരോധിക്കുകയോ ചെയ്യുന്നതിന് പകരം സ്ഥലത്തെ പദ്ധതിയും അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിക്കണമെന്ന് വിധി ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, ചില മിശ്ര ഉപയോഗ മേഖലയിൽ നിയമാനുസൃതമായ മാറ്റത്തിന് വഴിയുണ്ടാകാം. ആശങ്കകൾ എന്തെല്ലാമാണ്? ചട്ടങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും വകുപ്പുകൾക്കിടയിലെ നടപടികൾ നീളുന്നതുമാണെങ്കിൽ സാധാരണ ഉടമയ്ക്കും ചെറിയ വ്യാപാരിക്കും വ്യക്തതയില്ലായ്മ ഉണ്ടാകാം. അതേസമയം നിയമം നടപ്പാക്കുമ്പോൾ നോട്ടീസ്, പരിശോധന, മറുപടി പറയാനുള്ള അവസരം തുടങ്ങിയ നീതിപൂർവമായ നടപടികളും ഉറപ്പാക്കണം. ഈ കേസിൽ കോടതി വിധി കോർപ്പറേഷനോട് വീണ്ടും സംയുക്ത പരിശോധന നടത്താനും ലംഘനങ്ങൾ എഴുത്തിൽ വ്യക്തമാക്കാനും ഏതൊക്കെ നിർമ്മാണങ്ങൾ നീക്കണം, എത്ര പരിവർത്തന ചാർജും പിഴയും ബാധകമാണ് എന്നൊക്കെ രേഖപ്പെടുത്താനും നിർദ്ദേശിച്ചു. അതായത്, നടപടി വേണം, പക്ഷേ അത് വ്യക്തമായ രേഖകളുടെയും ന്യായമായ നടപടിക്രമത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കുന്നതിനോ വാണിജ്യ പ്രവർത്തനത്തിനായി നിക്ഷേപിക്കുന്നതിനോ മുമ്പ് പ്രാദേശിക ഭരണസ്ഥാപനത്തിന്റെ അനുമതികൾ പരിശോധിക്കുക. ഉടമയോ വാടകക്കാരനോ എന്ന് നോക്കാതെ പ്രവർത്തനം നടത്താൻ വേണ്ട ലൈസൻസുകൾ വേറെയും ഉണ്ടാകാം. നിയമലംഘനം ചൂണ്ടിക്കാട്ടി നോട്ടീസ് ലഭിച്ചാൽ അത് അവഗണിക്കാതെ രേഖകൾ ശേഖരിക്കുക. ഏത് നിയമം, ഏത് പ്ലാൻ വ്യവസ്ഥ, ഏത് നിർമ്മാണ ഭാഗം എന്നിവയാണ് പ്രശ്നമെന്ന് എഴുത്തിൽ വ്യക്തമാകാൻ

0: ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കുക. ആവശ്യമായാൽ നിയമവിദഗ്ധന്റെ സഹായം തേടുക. ഈ വിധിയെ എല്ലാ വീടുകളിലും കട നിരോധിച്ചു എന്ന ഒറ്റ വാചകമായി ചുരുക്കരുത്. കെട്ടിടത്തിന്റെ രേഖയും സ്ഥലത്തെ ചട്ടവും പരിശോധിച്ച ശേഷമാണ് ശരിയായ മറുപടി ലഭിക്കുക. നഗരത്തിലെ വീടുകൾ താമസത്തിനും ഉപജീവനത്തിനും ചെറുകിട സംരംഭങ്ങൾക്കും ഇടമാകാം. അവ തമ്മിലുള്ള തുലനം നിലനിർത്താൻ ചട്ടങ്ങൾ വ്യക്തമായും നടപടികൾ നീതിപൂർവമായും നടപ്പാക്കണം. പൊതുജനങ്ങൾക്കും രേഖകൾ പരിശോധിച്ച് ഉത്തരവാദിത്വത്തോടെ തീരുമാനമെടുക്കാം.
1: വ്യാപാരം ഇനി കടമുറികളിൽ മാത്രം.
2: നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ടി സുരേഷ്.
3: സമകാലികം.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: പ്രിയരെ, ഒരു അറിയിപ്പ്. പോസ്റ്റ്മാന്റെ വരവ് കാത്തിരുന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 150 വർഷങ്ങളായി ഭാരതീയ പോസ്റ്റൽ വകുപ്പ് നമ്മോടൊപ്പമുണ്ട്. പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ, പോസ്റ്റൽ ബാങ്ക്, സുകന്യ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. നാളെ, അതായത് ഒക്ടോബർ 9 വെള്ളിയാഴ്ച, ഉച്ചകഴിഞ്ഞ് 3 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാൽ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 4 മിനിറ്റിലേക്ക് വിളിക്കുക. നമ്പർ 9444545588. മറ്റ് നമ്പറുകൾ 0484242697, 0484242687. നമ്പറുകൾ ആവർത്തിക്കാം: 9444545588, 0484242697, 0484242687. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ.
3: ഏതാനും ദിവസത്തേക്ക് മാത്രം.
2: KCB അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ കേണൽ വിശ്വനാഥൻ റോഡ്, ഓൾഡ് വാട്ടർ ടാങ്ക്, അംബിക ക്ഷേത്രം പരിസരം, ഭവൻ സ്കൂൾ പരിസരം, ഇരുമ്പനം കർഷക കോളനി, അമ്പാട്ടുമന, ഹൗസിംഗ് ബോർഡ്, റിവർ ഈസ്റ്റ് റോഡ്, മിനി കമ്പനി പരിസരം, HOC ക്വാർട്ടേഴ്സ്, കവരപ്പറമ്പ് റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. കലൂർ സെക്ഷൻ പരിധിയിൽ തമ്മനം മുതൽ കത്തിരിക്കടവ് വരെയുള്ള പ്രദേശങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി

കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മ. കഥയുടെ ബാക്കി ഭാഗം കേൾക്കണ്ടേ? കൊട്ടാരത്തിന്റെ വലിയ വാതിലും ഭീമാകാരൻ അടുപ്പും വലിയ കലങ്ങളുമൊക്കെ കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ചിരി വന്നു. ചിരിയടക്കാൻ അവർ ശരിക്കും പാടുപെട്ടു. ഒരു വലിയ കലം നിറയ്ക്കാനുള്ളത്ര ചോറ് ഞാൻ എങ്ങനെ പാചകം ചെയ്യും? അമ്മൂമ്മ ചോദിച്ചു. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അമ്മൂമ്മയ്ക്ക് ഒരു മാന്ത്രിക തവി കൊടുത്തിട്ട് ഒനി പറഞ്ഞു, ആ കലത്തിൽ വെള്ളം നിറച്ച് ഒരു മണി അരിയിടുക. എന്നിട്ട് അടുപ്പിൽ വെച്ച് ഈ തവി കൊണ്ട് ഇളക്കുക. കലം നിറയെ ചോറുണ്ടാവും. അമ്മൂമ്മ ഒനി പറഞ്ഞതുപോലെ കലത്തിൽ വെള്ളം നിറച്ച് ഒരു മണി അരിയിട്ട് ഇളക്കാൻ തുടങ്ങി. ഇളക്കും തോറും കലത്തിൽ അരി നിറഞ്ഞുകൊണ്ടിരുന്നു. കലം നിറഞ്ഞു വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ചിരിക്കാൻ അമ്മൂമ്മയ്ക്ക് ധൈര്യമുണ്ടായില്ല. അങ്ങനെ എന്നും ഒനിക്ക് വേണ്ടി അമ്മൂമ്മ ഭക്ഷണം പാചകം ചെയ്തു. മാന്ത്രിക തവിയുള്ളത് കാരണം പാചകം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ ചിരിക്കാതെ ചിരിക്കാതെ അമ്മൂമ്മ ക്ഷീണിക്കാൻ തുടങ്ങി. തന്റെ നാടിനെ, തന്റെ കൊച്ചു വീടിനെ, തന്റെ പ്രിയപ്പെട്ട മൺകലത്തെ ഒക്കെ ഓർത്തോർത്ത് അമ്മൂമ്മ സങ്കടപ്പെട്ടു. പക്ഷേ അമ്മൂമ്മയെ ഏറ്റവും വിഷമിപ്പിച്ചത് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായിരുന്നു. ഒരു ദിവസം ഒനി പുറത്തുപോയ സമയത്ത് അമ്മൂമ്മ അവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പോകുന്ന പോക്കിൽ ഒനി കൊടുത്ത മാന്ത്രിക തവിയും കൂടി എടുക്കാൻ അമ്മൂമ്മ മറന്നില്ല. ആ വലിയ വീടിന്റെ ഭീമാകാരൻ വാതിൽ തള്ളി തുറന്ന് പുഴയുടെ അടുത്തേക്ക് അമ്മൂമ്മ ഓടി. ഒനിയുടെ വഞ്ചിയിൽ കയറി അവർ അതിവേഗം തുഴയാൻ തുടങ്ങി. ഒനി വീട്ടിലെത്തിയപ്പോൾ അമ്മൂമ്മയെ കാണാനില്ല. അയാൾ അലറിക്കൊണ്ട് പുഴത്തീരത്തെത്തി. അതാ, അങ്ങു ദൂരെ വഞ്ചി വെപ്രാളത്തിൽ തുഴയുന്ന അമ്മൂമ്മ. പക്ഷേ തന്റെ ഭാരമുള്ള ദേഹവും വലിയ കുടവയറും വെച്ച് ഒനിക്കെങ്ങനെ ഈ ആഴമുള്ള പുഴ നീന്തി അമ്മൂമ്മയെ പിടിക്കാനാവും? പെട്ടെന്ന് ഒനിക്കൊരു ബുദ്ധി തോന്നി. ഈ പുഴയങ്ങ് കുടിച്ചു വറ്റിച്ചാലോ? ഒനി കമിഴ്ന്ന് കിടന്ന് പുഴവെള്ളം മടമടാ കുടിക്കാൻ തുടങ്ങി. പുഴയിലെ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് കുറയാനും തുടങ്ങി. ഒടുവിൽ വെള്ളമെല്ലാം വറ്റിയപ്പോൾ പുഴത്തടത്തിലെ ചളിയിൽ പൂഴ്ന്നുപോയ വഞ്ചിയിൽ നിന്ന് അമ്മൂമ്മ ചാടിയിറങ്ങി ഓടി. പക്ഷേ അമ്മൂമ്മയ്ക്ക് മുന്നോട്ടും പിന്നോട്ടും പോകാൻ നിവൃത്തിയില്ലാതായി. അവരുടെ കാലുകൾ ചെളിയിൽ പുതഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു. ചെളിയിൽ ഓടാൻ ശ്രമിക്കുന്ന അമ്മൂമ്മയെ കണ്ട് ഒനിക്ക് ചിരി സഹിക്കാനായില്ല. അയാൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഒനിയുടെ വായിലും വയറ്റിലും നിറഞ്ഞിരുന്ന വെള്ളമൊക്കെ അതോടെ പുറത്തേക്ക് തന്നെ വന്നു. പുഴ വീണ്ടും നിറയാനും തുടങ്ങി. തക്ക സമയത്ത് തന്നെ അമ്മൂമ്മ വഞ്ചിയിൽ ചാടിക്കേറി വേഗം തുഴഞ്ഞു. ഒനി വീണ്ടും ആ വെള്ളം കുടിച്ചു വറ്റിച്ചാലോ എന്ന ഭയത്തിൽ അവർ വേഗം വേഗം തുഴഞ്ഞു. പക്ഷേ ഒനിയുണ്ടോ ഇത് കാണുന്നു? അയാൾ ചിരിച്ചു ചിരിച്ച് അവശനായി. എന്നിട്ടും അയാൾ ഭൂമി കുലുങ്ങുമാറുച്ചത്തിൽ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടേയിരുന്നു. പുഴ കടന്ന് കരയിലെത്തിയ പാടെ അമ്മൂമ്മ ആ കുഴിയുടെ അടുത്തേക്ക് ഓടി. കുഴിക്കുള്ളിലേക്ക് ചാടി ഇഴഞ്ഞിഴഞ്ഞ് കുഴിയുടെ മറുവശത്ത് തന്റെ വീട്ടിനു മുമ്പിലെത്തി അമ്മൂമ്മ. എത്രയോ നാളുകൾക്ക് ശേഷം അമ്മൂമ്മ ആശ്വാസത്തോടെ പൊട്ടിച്ചിരിച്ചു. ഒട്ടും താമസിക്കാതെ തന്റെ പ്രിയപ്പെട്ട മൺകലത്തിൽ അമ്മൂമ്മ കൊഴുക്കട്ടയുണ്ടാക്കി. പിന്നെ മാന്ത്രിക തവി കൊണ്ട് ഒരു കലം നിറയെ ചോറുമുണ്ടാക്കി. അപ്പോഴെല്ലാം അമ്മൂമ്മ ചിരിച്ചുകൊണ്ടേയിരുന്നു. കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മയുടെ കഥ ഇഷ്ടപ്പെട്ടോ? ഈ നാടോടി കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി.

0: മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 57th GST കൗൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാൾസന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രികളിൽ ആരംഭിക്കുന്ന സൗജന്യ മാനസികാരോഗ്യ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് FC ഫൂസ കൊച്ചി FC നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ റാഞ്ചിയിൽ.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രേരി എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: ശാസ്ത്രദീപ്തി.
2: ഓട്ടോറിക്ഷ. പല ഓട്ടോറിക്ഷകളിലും സാധാരണയായി കാണുന്ന ഒരു സവിശേഷതയാണ് പിൻചക്രങ്ങൾ അല്പം ചെരിവുള്ള രീതിയിൽ നിലനിർത്തിയിരിക്കുന്ന അവസ്ഥ. ഈ ഡിസൈൻ സവിശേഷതയെ പോസിറ്റീവ് ക്യാമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ഓട്ടോറിക്ഷയിൽ ആളുകളില്ലാത്ത, ലോഡില്ലാത്ത, ഭാരം കുറവുള്ള അവസ്ഥയിൽ പിൻചക്രങ്ങളുടെ മുകൾ ഭാഗം അല്പം പുറത്തേക്ക് ചെരിഞ്ഞിരിക്കും. ഈ ചെരിവ് നിലത്ത് അനാവശ്യമായ ടയർ ഘർഷണം കുറയ്ക്കാൻ സഹായകരമാവുന്നു. കൂടാതെ ഹാൻഡിലുകൾ ഭാരം കുറഞ്ഞതും തിരിക്കാൻ എളുപ്പമുള്ളതുമാക്കുന്നു. എന്നാൽ യാത്രക്കാരുള്ള, ലോഡുള്ള, ഭാരം കൂടിയ അവസ്ഥയിൽ ചേസിസും സസ്പെൻഷനും താഴുകയും ചക്രങ്ങൾ നേരെയാവുകയും ചെയ്യുന്നു. അങ്ങനെ അവ റോഡിൽ നിരപ്പായി ഇരിക്കും. ഇത് ടയറിനും റോഡിനുമിടയിലുള്ള സമ്പർക്ക പ്രദേശം വർദ്ധിപ്പിക്കുകയും കൂടിയ ഭാരം എല്ലായിടത്തേക്കും ഒരേപോലെ വീതിക്കാനും വാഹനത്തിന് മികച്ച ട്രാക്ഷനും സ്ഥിരതയും ലഭിക്കാനും സഹായകമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആംഗിൾഡ് സജ്ജീകരണം ഒരു കുഷൻ ഇഫക്റ്റ് തരാൻ പോന്നതാണ്. കൂടാതെ ഒരു പരിധിവരെ ഷോക്കുകൾ ആഗീകരണം ചെയ്യാനും നിരപ്പില്ലാത്ത അസമമായ പ്രതലങ്ങളിൽ സുഗമമായ സഞ്ചാരത്തിനും പ്രയോജനം ചെയ്യുന്നു. ഓട്ടോറിക്ഷകളുടെ ഒറ്റ മുൻചക്രമാണ് വളരെ കുറഞ്ഞ ടേണിംഗ് റേഡിയസിൽ അവയെ തിരിയാൻ സഹായിക്കുന്നത്. 3 ചക്രങ്ങളുള്ള വാഹനം ആദ്യമായി ഉണ്ടാക്കിയത് 1769 ഫ്രഞ്ച് ഇൻവെന്റർ നിക്കോളാസ് ജോസഫ് കൂഗ്നോട്ട് ആണ്. മോട്ടോറൈസ്ഡ് ഓട്ടോറിക്ഷ എന്ന ആശയം 1930 ജപ്പാനാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷകളുള്ളത് മുംബൈ ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക. മുംബൈ സിറ്റി ലിമിറ്റുകളിൽ മാത്രം ഏതാണ്ട് 2.5 ലക്ഷം ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
0: എഫ് എം ഈവനിങ്ങിൽ ഇനി

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്ക് ആധാരമായി നിൽക്കുന്നത് ശാസ്ത്രശാഖകളിൽ നടത്തുന്ന ആഴത്തിലുള്ള ഗവേഷണങ്ങളാണ്. ഇത്തരം ശാസ്ത്രീയ മുന്നേറ്റങ്ങളിൽ പങ്കാളിയാകാൻ പ്രസിദ്ധമായ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമിയിൽ പി എച്ച് ഡിക്ക് സ്കോളർഷിപ്പ് നേടിയ ആതിര കെ പി ആണ് ഇന്ന് യുവവാണിയിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: നമസ്കാരം. Thank you for inviting me to this program.
0: ആദ്യം തന്നെ ഈ സ്കോളർഷിപ്പ് നേടിയെടുത്തതിൽ ആദരയ്ക്ക് അഭിനന്ദനങ്ങൾ.
1: Thank you.
0: അപ്പോൾ പൊതുവെ നമ്മൾ ജെൻസിസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പലർക്കും പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ ആദരയ്ക്ക് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പോട് കൂടി പി എച്ച് ഡി പഠിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു, എങ്ങനെ അത് നേടിയെടുത്തു?
1: സോ ബേസിക്കലി ഞാനൊരു ഫൈനൽ ഇയറിലേക്ക് കടക്കുമ്പോഴാണ് ഇങ്ങനെ പി എച്ച് ഡി ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എൻ്റെ സീനിയേഴ്സ് എന്നോട് പറയുന്നത്. അപ്പോൾ ഒരു ഫോർത്ത് ഇയർ ആണ് നമ്മുടെ കോഴ്സ് വർക്കെല്ലാം കംപ്ലീറ്റ് ആവുന്ന ടൈം. അപ്പോൾ ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഫിഫ്ത് ഇയറിലേക്ക് കയറുന്നത് ഫൈനൽ ഇയർ മേജർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇങ്ങനെ കുറേ വെബ്സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പി എച്ച് ഡി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വേക്കൻസീസിനും വേണ്ടി മാത്രമായിട്ട്. ഫോർ എക്സാമ്പിൾ ഫൈൻഡ് എ പി എച്ച് ഡി പോർട്ടൽ, യുവർ ആക്സിസ് വെബ്സൈറ്റ്, ഇങ്ങനെ കുറേ വെബ്സൈറ്റുകളിൽ ഡിഫറെൻറ്റ് സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, മേരി ക്യൂറി പോലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫെലോഷിപ്പ്സ് എല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ ഓപ്പൺ പൊസിഷൻസ് ചിലപ്പോൾ ഡോക്ടർ നെറ്റ്വർക്ക് പോലെ ഒരു 25 അല്ലെങ്കിൽ 10-15 പൊസിഷൻസ് ഒരു നെറ്റ്വർക്ക് പോലെ ക്രിയേറ്റ് ചെയ്ത് അവർ ആ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞാനൊരു ഫിഫ്ത് ഇയർ സ്റ്റാർട്ടിങ് മുതൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ റിസർച്ചായിട്ട് അലൈൻ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ പൊസിഷനിലും ഞാൻ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കൂടാതെ നമുക്ക് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ റിസർച്ചായിട്ട് അലൈൻ ചെയ്യുന്ന പ്രൊഫസേഴ്സ് അവരുടെ വർക്ക്, അവരുടെ വെബ്സൈറ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർക്ക് പേഴ്സണലി ഇമെയിൽ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവരായിട്ടൊരു കണക്ഷൻ കീപ്പ് ചെയ്ത് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ പൊസിഷൻസ് വരുമ്പോൾ അതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് ലിസ്റ്റ് അങ്ങനെ ഇൻ്റർവ്യൂവിനെല്ലാം വിളിക്കുകയാണെങ്കിൽ അവർ നമ്മളെ മെയിൽ വഴി കോൺടാക്ട് ചെയ്യുന്നു, പിന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുറേ ഒരു 10-15 ആപ്ലിക്കേഷൻസ് ആദ്യം ഇങ്ങനെ അയച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്, പ്രോഗ്രസ് വന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ബേസിക്കലി കോഴ്സ് ഫീ ആനുവലി ഒരു 44-50 lakhs വരുന്നുണ്ട്. അപ്പോൾ അതും 3 years, അത് പ്ലസ് സ്റ്റൈഫൻഡും കൂടെ കൂടി ഒരു 2 CR എടുത്താണ് അവർ ഫണ്ട് ചെയ്യുന്നത് എമൗണ്ട്.
0: അപ്പോൾ ഇങ്ങനത്തെ വെബ്സൈറ്റുകളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ ഉള്ളത്.
1: ഇപ്പൊ ഇങ്ങനെ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണെന്ന് അറിയാം, എന്റെ ഫ്രണ്ട്സിന് തന്നെ അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ ലാബിലെ സീനിയർ പി എച്ച് ഡിസ് വഴിയാണ് ഇങ്ങനെ ഓരോ വെബ്സൈറ്റിനെ കുറിച്ച് അറിഞ്ഞത്. കൂടാതെ എന്റെ ഗൈഡും ഇങ്ങനെ അവർക്ക് കുറെ പ്രൊഫസേഴ്സായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അവര് ഈ പ്രൊഫസേഴ്സിനെ പേഴ്സണലി അവരിങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും പൊസിഷൻസ് വേക്കൻസി അവൈലബിൾ ആണെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്ക് പരിചയമുള്ള പ്രൊഫസേഴ്സും ഇങ്ങനെ പൊസിഷൻസ് അയച്ചു തരാറുണ്ട്, അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. കണക്ഷൻസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്.
0: ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പല പി എച്ച് ഡി പ്രോഗ്രാംസും സ്കോളർഷിപ്പൊക്കെ നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റുകളൊക്കെ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പല ഇൻഫർമേഷൻസും നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ അതിന് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്തതൊക്കെ. അപ്പോൾ അതിന് പഠിച്ചതൊക്കെ എവിടെയാണ്?
1: ഞാൻ 10th വരെ പഠിച്ചത് സെന്റ് പോൾസ് ബെഥനി സ്കൂൾ കോലഞ്ചേരി. അത് കഴിഞ്ഞ് +1 +2 ചെയ്തത് കടയിരുപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. സോ അത് കഴിഞ്ഞിട്ട് ആ ഒരു കോവിഡ് ടൈമായിരുന്നു 2020 ഞാൻ പാസ് ഔട്ട് ആയത് +2. അത് കഴിഞ്ഞ് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് കമ്പൈൻഡ് കോഴ്സാണ്, മെയിൻ ആയിട്ട് ഫിസിക്സ് 3rd ഇയർ മുതൽ.
0: എവിടെയാണ് പഠിച്ചത്?
1: ഐസെറ്റ് ട്രിവാൻഡ്രം,
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലേ?
1: അതെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഐസറിലേക്ക് ചെന്ന് കഴിഞ്ഞ ഒരു ഒരാഴ്ച അത് ഒന്ന് അഡ്ജസ്റ്റായി വരാൻ ടൈം എടുത്തു. അപ്പോൾ എൻ്റെ പേരൻസ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു, അവരുടെ സപ്പോർട്ടാണ് ഒരു 5 years അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്.
0: അവിടെ ഏത് പ്രോഗ്രാമായിരുന്നു?
1: BSMS 5 year കോഴ്സ്,
0: ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആയിരുന്നു.
1: ഇന്റഗ്രേറ്റഡ് കോഴ്സ്.
0: ഏത് വിഷയമായിരുന്നു?
1: ഫിസിക്സ് ആണ് മെയിൻ ആയിട്ടും. സോ ഫസ്റ്റ് 2 years നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി. അത് 4 ചെയ്യണം. ആൻഡ് 3rd ഇയർ വി ക്യാൻ ചൂസ് ദ മെയിൻ സബ്ജക്ട്.
0: 3rd ഇയർ ആകുമ്പോൾ നമ്മൾ മെയിൻ സബ്ജക്ട് ചൂസ് ചെയ്യണം. 3 വർഷം എല്ലാവരും സെയിം പഠിക്കണം.
1: 2 വർഷം 4 കോഴ്സസ്.

0: നമ്മൾ ചെയ്യണം. തേർഡ് ഇയറിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക്
1: മെയിനായിട്ട് പഠിക്കണം. അപ്പോൾ അഞ്ചാം വർഷം പഠിക്കുന്ന സമയത്താണ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ അറിഞ്ഞതും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു, കിട്ടി. എന്താണ് ശരിക്കും ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ്? ഏതെങ്കിലും ഇപ്പോൾ ഡിഗ്രിയോ പി ജി ഒക്കെ പഠിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയത്?
0: അതെ, പി ജി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇന്ന ക്രെഡിറ്റ്സ്, ഇത്ര ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. കോഴ്സ് വർക്കിന്റെ ഒരു 180 ആയിരുന്നു അതിന്റെ ക്രൈറ്റീരിയ. 180 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായി. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ റിസർച്ച് ഏരിയ അലൈൻ ചെയ്യണം. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വർക്ക് ആണെങ്കിൽ കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യും.
1: അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു വളരെ മികച്ച ഒരു പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഐസർ. അപ്പോൾ അവിടുത്തെ ലാബും റിസർച്ചിന്റെ ഒക്കെ ഒരു അന്തരീക്ഷം ഒരാളെ ഒരു ഗവേഷകനാക്കി മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ?
0: സത്യമായിട്ടും, തീർച്ചയായും. ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്ത ഗ്രൂപ്പിൽ ഒള്ളി മലയാളി സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഒന്ന് രണ്ട് പേര് സൗത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ മാത്രമായിരുന്നു കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ലൈക്ക് ഞാൻ ലെഫ്റ്റ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യുമെന്ന്. ബട്ട് എല്ലാവരും നല്ല വെൽക്കമിങ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഗൈഡും അതെ, അവരെല്ലാവരും കുറെ ഹെൽപ്പ് ചെയ്തു. ആ ഇനീഷ്യലി അവർ ബാരിയർ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പ്രോജക്ട് വർക്കിലേക്കൊക്കെ കയറിയപ്പോഴേക്കും പിന്നെ അതൊക്കെ ആയിട്ട് ബിസിയായി. അങ്ങനെ എല്ലാവരുമായിട്ട്.
1: ഏതായിരുന്നു പ്രോജക്ട് ചെയ്തത്?
0: പ്രോജക്ട് ഞാൻ മാഗ്നറ്റോ കലോറിക് എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിന ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്റെ പ്രോജക്ട് വർക്ക്.
1: അപ്പോ ഐസറിന്റെ പ്രോജക്ടിലുണ്ടായിരുന്ന വഴിത്തിരിവുകളാണോ പിന്നെ എഡിൻബർഗിലേക്കുള്ള ഒരു വഴി തുറന്നത്?
0: അതെ, ഇങ്ങനെ ഓരോ ആദ്യം നമുക്ക് റിസർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ പോലെയാണ്. ആദ്യം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇനി കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. പി എച്ച് ഡിയിലേക്ക് ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ കണ്ടാൽ താല്പര്യമുണ്ടെന്ന് തോന്നി.
1: അപ്പം നമ്മൾ ഈ പി എച്ച് ഡിക്ക് നമ്മൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ആഡ് ചെയ്യണ്ടോ അല്ലേ?
0: ഓഫ് കോഴ്സ്, നമ്മൾ എന്ത് പ്രൊജക്റ്റാണ് ചെയ്തത് അതിൻ്റെ ഒരു 15 to 20 മിനിറ്റ് പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, പ്ലസ് അവരുടെ പ്രോജക്റ്റിനെ കുറിച്ചും അവരൊരു ഐഡിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും. ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടോയെന്ന് അവർ ചെക്ക് ചെയ്യും.
1: ഇപ്പോൾ പി എച്ച് ഡിക്ക് ഉള്ള ഒരു സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ വിഷയം എന്താണ് ശരിക്കും?
0: മാഗ്നറ്റിസം ആൻഡ് സ്ട്രക്ചർ ഡയനാമിക്സ് ഇൻ കോറിലേറ്റഡ് മെറ്റീരിയൽസ്.
1: മാഗ്നറ്റിസം ആൻഡ് സ്ട്രക്ചർ,
0: ഓക്കെ. മെറ്റീരിയൽ സയൻസ് ആണ് മെയിൻലി. അപ്പോൾ ഒരു മെറ്റീരിയൽ എന്തിനൊക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു റിസർച്ച് ആണത്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി മെറ്റീരിയൽ, എന്തിനു വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്യാം. അതിനൊരു ലിറ്ററേച്ചർ സർവേ ഒക്കെ പോലെ ആദ്യം ചെയ്യണം. അതിപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ.
1: ഓക്കെ, അപ്പോൾ എല്ലാവരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് സയൻസ് പഠിക്കുന്നവർ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു റിസർച്ച് മേഖലയിലേക്ക് ഐസറൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എങ്ങനെയായിരുന്നു?
0: ആക്ച്വലി മിക്കവർക്കും ഐസറിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഞാൻ 10th 12th പഠിച്ച കുട്ടികളാണെങ്കിൽ ഐസർ എന്ന് പറയുമ്പോൾ അവരെന്താണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം ആ ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. ഞാനും ഇതിനെപ്പറ്റി അറിയുന്നത് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ചേരുമ്പോൾ, എൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ടീച്ചേഴ്സ് ആൻഡ് സാർമാർ വഴിയാണ് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫുള്ളി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് അവർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ അതിങ്ങനെ കേട്ട് അതിൻ്റെ എൻട്രൻസിന് അപ്ലൈ ചെയ്തു. പ്ലസ് ഞാൻ മെഡിസിൻ്റെ കോച്ചിങ്ങിനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ബട്ട് എല്ലാ എൻട്രൻസും ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു, പ്ലസ് ഐസർ ഓൾസോ. അപ്പോൾ ഐസർ ഇങ്ങനെ കിട്ടിയപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഇതിലേക്ക് പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഐസറിൽ മെയിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് BSMS കോഴ്സ്, പിന്നെ MSc ഉള്ളിയുണ്ട്, പിന്നെ IPHT എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് PHT. അപ്പോൾ ഒരു 7 years വരും. 2 years ഫസ്റ്റ് MSc, ദെൻ PHT, പിന്നെ PHT മാത്രമായിട്ടുണ്ട്. പിന്നെ BSMS കൂടാതെ വേറൊരു കോഴ്സ് I² BSMS, അതിപ്പോൾ പ്രൊവൈഡ് ചെയ്യണ്ടോ എന്നറിയില്ല, നമ്മുടെ ടൈമിലുണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി BSMS എന്ന് പറഞ്ഞു. കൂടുതൽ ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് വർക്കാണ് അതിൽ വരുന്നത്. ഇത്രയും കോഴ്സസ് ആണ് ഐസർ പ്രൊവൈഡ് ചെയ്യുന്നത്.
1: അപ്പോൾ ഈ ഒരു സയൻസ് മേഖലയിൽ അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ ഫിസിക്സിലേക്കുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് അത് ചെറുപ്പം മുതലേ ഉണ്ടോ?
0: ആ, ഞാനൊരു +2 പഠിക്കുമ്പോഴാണ് എനിക്ക് ഫിസിക്സിലേക്ക് കൂടുതൽ ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു +2. അപ്പോൾ ഏതർ ഐസറിലേക്കാണ് പോകുന്നതെങ്കിൽ ഫിസിക്സ് മെയിൻ സ്ട്രീം ആയിട്ട് പഠിക്കണമെന്ന് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അങ്ങനെയാണ് ഐസർ ചൂസ് ചെയ്തത്. പലപ്പോഴും പലരും പുറത്തുപോയി പഠിക്കുന്നവർ പിന്നെ അവിടെ തന്നെ സെറ്റിൽ ആവാറാണ് പതിവ്. അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്.

0: ഇപ്പോൾ ISRO ബാർക്കൊക്കെ പോലത്തെ ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. റിസർച്ചിനൊക്കെ ഒരുപാട് സാധ്യത ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ റിസർച്ചൊക്കെ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ നമുക്ക് ISRO ഉണ്ട്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഉണ്ട്, അവിടുത്തെ സാധ്യതകളൊക്കെ എന്തായിരിക്കും?
1: ഞാൻ കണ്ടതിൽ വെച്ച് ലൈക്ക് എവറി ഇയർ അവരിങ്ങനെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാറുണ്ട്, ഇപ്പോൾ ബാർക്കിനാണെങ്കിലും ISRO-വിനാണെങ്കിലും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്, ആപ്ലിക്കേഷൻസ് ചെയ്യണം അങ്ങനെ. പിന്നെ DRDO പോലുള്ള വേറെ ഓർഗനൈസേഷൻസ്, അതിൻ്റെ എനിക്ക് തോന്നുന്നു എപ്പോഴും വരുന്നുണ്ട് പൊസിഷൻസ്. അപ്പോൾ നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് സെക്ടറിലേക്ക് ഇതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.
0: ഇപ്പോൾ ISRO-ന്റെ തന്നെ വളരെ ലേറ്റസ്റ്റ് വൺ ഓഫ് ദ മിഷൻ ആയിരുന്നു ആദിത്യ L1 അല്ലേ, നമ്മുടെ സോളാർ മാഗ്നറ്റിസം, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും അല്ലെങ്കിൽ സെമി കണ്ടക്ടർ എക്കോസിസ്റ്റമൊക്കെ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മാഗ്നറ്റിസം, ഇലക്ട്രോണിക്സ് എല്ലാം സംയോജിക്കുന്ന ഒരു പുതിയ മേഖലയാണ് സ്പിൻട്രോണിക്സ്. അപ്പോൾ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അവിടെയുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: സ്പിൻട്രോണിക്സ് ഇപ്പോൾ ബേസിക്കലി ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫീൽഡാണ്. ഇപ്പോൾ മെയിനായിട്ട് മെമ്മറി ഡിവൈസസിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് ആണ് അതിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസ് എല്ലാം ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ അത്ര സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഈ ഫീൽഡിൽ. അപ്പോൾ ഒരു എമർജിങ് ഫീൽഡായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ സാധ്യതയും റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് സ്പിൻട്രോണിക്സിലേക്കാണ് അവരുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ ചെറുപ്പം മുതലേ ഫിസിക്സും അസ്ട്രോണമിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് അതിലെ റിസർച്ച് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നു. ശരിക്കും ഒരു പ്രൊഫഷനായിട്ട് എന്ത് ചൂസ് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഒരു റിസർച്ചറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന പ്രൊഫഷനിൽ ഇനി ജോലി ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ?
1: ഞാൻ ബേസിക്കലി റിസർച്ചറായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പ്ലസ് ടീച്ചിങ് ആയിട്ടുള്ള ജോബ്സ് അവൈലബിൾ ആണെങ്കിൽ അതിലേക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഡിപ്പെൻസ്, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും പിന്നെ ചെയ്യുന്നത്. പിന്നെ ആസ്ട്രോണമി റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഒരു കോഴ്സ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് അത് കമ്പ്യൂട്ടേഷണൽ ഏരിയ ആണ് ആസ്ട്രോഫിസിക്സ് വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെരിമെൻ്റൽ ഏരിയയിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്പെരിമെൻ്റൽ ഡയറക്ഷനിൽ പോയി. ആസ്ട്രോഫിസിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അതിലും അവൈലബിൾ ആണ്.
0: ആസ്ട്രോഫിസിക്സ് എങ്ങനെയാണ് പഠിച്ചത്?
1: ആസ്ട്രോഫിസിക്സ് നമുക്കൊരു കോഴ്സ് വർക്കായിട്ട് വന്നതാണ്, ഒരു 4 മന്ത് കോഴ്സ് ആയിട്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആസ്ട്രോ കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ടായി. ആക്ച്വലി ഇതിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കമ്പ്യൂട്ടേഷണൽ സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്കതിൽ പരിചയപ്പെടുത്തും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇഷ്ടമുള്ളവർക്ക് ആ ഫീൽഡിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും.
0: അപ്പോൾ കറക്റ്റ് ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ചെന്നെത്തിയിട്ടുള്ളത് അല്ലേ, സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമി. അപ്പോൾ അത് വളരെ ചിന്തിച്ച് ചൂസ് ചെയ്തൊരു സ്കോളർഷിപ്പ് ആണ്.
1: തീർച്ചയായും.
0: ഓക്കെ, അപ്പോൾ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ഫിസിക്സും അസ്ട്രോണമിയൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചു, വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആതിര ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റുകളൊക്കെ ഒന്നുകൂടി പറഞ്ഞാലോ? അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ആ വെബ്സൈറ്റ് ഒന്നുകൂടി പറയാമോ?
1: ഫൈൻഡ് എ PhD യുറാക്സിസ് ആണ് ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്തത്. സോ യുറാക്സിസിലാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലുള്ള ഒട്ടുമിക്ക എല്ലാ പൊസിഷൻസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അതിലെല്ലാ റിസർച്ച് ഏരിയാസും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഏരിയ ഏതാണോ അത് ഫിൽട്ടർ ചെയ്യുക, ഏത് കൺട്രിയാണ് വേണ്ടത്, അങ്ങനെ ഇഷ്ടമുള്ള കാറ്റഗറീസ് കൊടുത്ത് നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് അവൈലബിൾ പൊസിഷൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫൈൻഡ് എ PhD മെയിൻലി UK യൂണിവേഴ്സിറ്റീസ് ആണ് അതിൽ വരുന്നത്.
0: ഫൈൻഡ് എ PhD
1: അപ്പോൾ അതിൽ നമുക്ക് ഫണ്ടഡ് പൊസിഷൻ ആണോ സെൽഫ് ഫണ്ടഡ് പൊസിഷൻ ആണോ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാനും പറ്റും. പിന്നെ അത് കൂടാതെ അവൈലബിൾ ആയിട്ടുള്ള വേറെ വെബ്സൈറ്റ്സ് ആണ് PhD സ്കാനർ, PhD ഫൈൻഡർ അങ്ങനെയുള്ളത്. അപ്പോൾ അല്ലാണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ലിങ്ക്ഡിനിൽ ബേസിക്കലി പ്രൊഫസേഴ്സ് അവരുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസും പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് ഏതാണ് അത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ പൊസിഷൻസ് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് PhD പൊസിഷൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം.
0: അപ്പോൾ ആദ്യം പറഞ്ഞത് യുറാക്സിസ് EURA

0: XXES, പിന്നെ ഫൈൻഡ് എ പി എച്ച് ഡി, പിന്നെ പി എച്ച് ഡി ഫൈൻഡർ, പി എച്ച് ഡി സ്കാനർ. അപ്പോൾ ഈ വെബ്സൈറ്റുകളിലെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലെ പി എച്ച് ഡിക്കുള്ള പ്രോഗ്രാംസും സ്കോളർഷിപ്പൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്ട പ്രൊഫഷൻ എന്നുള്ളത് ടീച്ചിങ് ആണ്. അപ്പോൾ ഒരു ഗവേഷകൻ എന്നുള്ള രീതിയിൽ പുതിയ അറിവുകൾ കണ്ടെത്തുകയും വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു നൽകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പഠനവും ഗവേഷണവും ഒക്കെ മികച്ച രീതിയിൽ പൂർത്തിയാക്കി ശാസ്ത്ര ലോകത്തിന് വലിയ സംഭാവനകൾ നൽകാൻ ആദരിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവുകങ്ങളും.
1: താങ്ക് യു. ഈ ഒരു പൊസിഷനിലേക്ക് എന്നെ എത്തിക്കാൻ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് എൻ്റെ പേരൻസ്, എൻ്റെ ടീച്ചേഴ്സ്, സീനിയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥനയും ബ്ലെസ്സിങ്സാണ് ഇന്ന് എന്നെ ഇവിടെ ഈ പൊസിഷനിലെത്തിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, കൂടാതെ ദൈവത്തിനും താങ്ക് യു.
2: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യു കെയിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് സ്കോളർഷിപ്പ് ലഭിച്ച ആതിര കെ പിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് തുടരുന്നു. സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-8-26-27-22-62, 04-8-26-27-22-62.
2: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ്.

0: is Gold and Diamonds, Oberon Mall, Kochi.
1: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള മലയാറ്റൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വാർഡനെ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. 10-ാം തരം പാസ്സാകുകയും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കുകയും വാർഡൻ അഥവാ സമാന തസ്തികയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിയമിക്കപ്പെടുന്നവർക്ക് സർക്കാർ അനുശാസിക്കുന്ന പ്രകാരം പ്രതിമാസ വേതനം ലഭിക്കുന്നതാണ്. വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഈ മാസം 12-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അങ്കമാലി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്.
2: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484242253.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഫോറൻസിക് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റ് ആണ് യോഗ്യത. പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24-ന് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31-ന് മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484-2-86-29-55.
3: ൾക്ക് ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
1: മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരളാടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1-നാണ് മത്സരം. 1-ഉം 2-ഉം 3-ഉം സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പർ 94-47-11-06-45, മറ്റൊരു നമ്പർ 97-41-20-90-08. നമ്പറുകൾ ആവർത്തിക്കാം: 9-44-7-1-1-06-45, 9-7-4-1-2-0-9-0-8.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
1: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒഴിവ് 1 എണ്ണം. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് https://hckrecruitment.kerala.courts.in സന്ദർശിക്കുക.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. പി ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പവിത്ര, ഗാനരചന വൈരമുത്തു, സംഗീതം
8: ഈ

0: ഈവനിംഗ് മെലഡിയിൽ ശ്രോതാക്കൾ കേട്ട ഗാനം പാടിയത് പി ഉണ്ണികൃഷ്ണൻ, ചിത്രം പവിത്ര, വൈരമുത്തുവിൻ്റെ വരികൾ എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തിയത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ

0: രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സേവന വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ്പ് കേരളയിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കോഴ്സിലേക്ക് ട്രെയിനറെ നിയമിക്കുന്നു. യോഗ്യത ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ്, ഹോം സയൻസ് എന്നിവയിൽ ബിരുദം അഥവാ ബിരുദാനന്തര ബിരുദം. ഫിറ്റ്നസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഡയറ്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ജിം, സ്പോർട്സ് അക്കാഡമി, സ്കൂൾ, കോളേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ 2 വർഷത്തെ കൂടുതൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 99 96 82, 94 95 99 96 82.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ ബിടെക് പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് അഥവാ മേഴ്സി ചാൻസ്, നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cusat.ac.in.
4: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, മേൽവിലാസം, ജനന തീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമായുള്ള അപേക്ഷ നാളെ വൈകിട്ട് 5 PM ജില്ലാ കളക്ട്രേറ്റിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0477-2-25-16-76. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0477-2-25-16-76.

സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ഒ ഇ സി എസ് ടി വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻഡ്സ് മുഖേന ഡാറ്റ എൻട്രി ഈ മാസം 20 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ 0484-2-98-31-30, 0484-2-98-8 0484-2-98-31-30.

ശ്രോതകൾ കേട്ട ഗാനം പാടിയത് ശ്രേയ ഘോഷാൽ, ഉദയ് മജുംദാർ. ചിത്രം ഗുരു. ഈ ഗാനം ഒരുക്കിയത് ഗുൽസാർ, എ ആർ റഹ്മാൻ.

0: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. വായിക്കുന്നത് ടി എസ് ആശാദേവി.
1: മത്തിനെയ്യ് വഴുപ്പിലൂടെ മൺതിട്ടയിലേക്ക് കയറ്റുന്ന വള്ളങ്ങളിൽ നിന്നും കടൽ ചെളിമണം. ഒഴിഞ്ഞ വലയും നയമ്പും പാട്ടവിളക്കുമായി എത്തിയവരുടെ നനഞ്ഞ ഉടുമുണ്ട് ദേഹത്തോടൊട്ടിപ്പിടിച്ചു കിടന്നു. ഉപ്പുണങ്ങിപ്പിടിച്ച നെഞ്ചിൽ മാതാവിന്റെ ഉത്തരീയത്തിനുമീതെ 10 വാരിയല്ലുകൾ തെളിഞ്ഞു നിൽക്കുന്ന ദാരിദ്ര്യ കാഴ്ച.
2: നല്ലൊരു ദിവസമായിട്ട് കടലമ്മ കനിഞ്ഞില്ല വല്യമ്പ്ര.
1: അപ്പന്റെ നോട്ടത്തിന്റെ പൊരുളറിഞ്ഞ് ജോസഫ് മടിയിൽ ചേടിയ പണക്കിഴി എടുത്തുകൊടുത്തു. തണുത്തു വിറയ്ക്കുന്ന കൈകളിലേക്ക് കാശു വെച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുവർക്കിയുടെ പതിവ് ഓർമ്മപ്പെടുത്തൽ.
2: കള്ളു കുടിക്കാതെ ക്രാങ്ങൾക്ക് എന്തേലും വാങ്ങിക്കൊട.
1: ശവര്യാരി പുണ്യാളൻ പുത്തൻവെള്ളം തളിച്ച് കടന്നുപോയ മണൽത്തിട്ടയിലൂടെ നടക്കുമ്പോൾ പാതിരാ കുർബാനയ്ക്ക് അർത്തുങ്കലേക്ക് പോകുന്നവരുടെ ചൂട്ടിന്റെ മിന്നായങ്ങൾ കൂടി. ആളുകളോട് നാട്ടുവിശേഷങ്ങൾ തിരക്കി അമ്മ ഉത്സാഹത്തോടെ നടന്നു. ജോസഫിന്റെ കയ്യിലെ ഞെക്കിവിളക്കിന്റെ വെളിച്ചം കണ്ട് കുട്ടികൾ അയാൾക്കൊപ്പം കൂടി.
3: ഈ പറങ്കി വിളക്കിന്റെ ഉള്ളിൽ തീയാ? കൈ പൊള്ളൂലേ?
1: കുഞ്ഞുങ്ങൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. രണ്ടാം പൊഴി കഴിഞ്ഞപ്പോൾ മണൽത്തിട്ടയുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഓലപ്പന്തലിൽ കരിപ്പട്ടിക്കാപ്പി കുടിക്കാനുള്ളവരുടെ തിരക്ക്. ഞെക്കുവിളക്കിന്റെ വൃത്താകാര വെട്ടത്തിൽ ജോസഫ് മണൽത്തിട്ട കയറുന്നത് നോക്കി അമ്മയും മേരിയും കുഞ്ഞുവർക്കിക്കൊപ്പം ചൊരുമണ്ണിൽ ഇരുന്നു.
2: നത്താളിന് ഈ തിരക്കാണെങ്കിൽ മകരം പെരുന്നാളിന് എന്തായിരിക്കും?
1: വിയർപ്പുചാലുകളിൽ തീരക്കാറ്റിന്റെ തണുപ്പിഴയുമ്പോൾ അമ്മ കവണി കൊണ്ട് മുഖമൊപ്പി.
3: എടി പെണ്ണേ, നിനക്ക് ക്ഷീണമുണ്ടാ?
1: മേരി കടലിലേക്ക് നോക്കിയിരുന്നു. ലൂസിനെയും നർബോനയും ടൈബർ നദിയും ഡൈക്ലീഷൻ ചക്രവർത്തിയും സെബസ്ത്യാനോസ് പുണ്യാളച്ചനുമായി ബന്ധമുള്ള സകല കഥാപാത്രങ്ങളും അമ്മയുടെ മകരം തിരുന്നാൾ വിവരണങ്ങളിലൂടെ കടലിറങ്ങി വന്നു. ചക്കരക്കാപ്പിച്ചൂടിൽ കഥകളും കൂടി ആയപ്പോൾ പുരക്കൽ കുഞ്ഞുവർക്കി പതിഞ്ഞ സ്വരത്തിൽ പാടി:
4: നർബോനയിൽ പിറന്നൊരു പൊന്നോളിയേ, നെഞ്ചിലമ്പേറ്റു വിടഞ്ഞൊരു പുണ്യവാനേ.
1: കുഞ്ഞുനാളിൽ പാടിയിരുന്ന പാട്ടിന്റെ വരികൾ ഓർത്തെടുക്കാനാവാതെ അയാൾ ഇരുട്ടിലൂടെ നീങ്ങുന്ന ചൂട്ടുവെളിച്ചത്തിലേക്ക് നോക്കി.
2: അപ്പനൊരു ക്ഷീണം പോലെ. ഏ, ഒന്നുമില്ല, പോകാം.
1: അർത്തുങ്കലിലെത്തുമ്പോൾ പാതിരാ കുർബാന തുടങ്ങിയിരുന്നു. തിരക്കു കാരണം പള്ളിക്കുള്ളിൽ കയറാനാവാതെ പെണ്ണുങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായി മുറ്റത്തെ പഞ്ചാരമണലിൽ ഇരിക്കുന്നത് കണ്ട് അമ്മ മേരിയോടൊപ്പം നടമുറ്റത്തിരുന്നു.

0: ചവിട്ട് ഹാർമോണിയത്തിൻ്റെ ബീജിയത്തിൽ കടൽക്കാറ്റിൽ ലത്തിൻ സംഗീതം. കുർബാന മധ്യയെ സഞ്ചിപ്പിരിവ് മുന്നിലെത്തുമ്പോൾ ജോസഫ് അടക്കം പറഞ്ഞു. ഉള്ളത് മുഴുവൻ അപ്പൻ കടപ്പുറത്ത് കൊടുത്തു. മുണ്ടിൻ്റെ കോന്തലിയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന നേർച്ചപ്പണം എടുക്കുമ്പോൾ കുഞ്ഞുവർക്കി മകനെ ഒന്ന് നോക്കി. അപ്പൻ്റെ നോട്ടം താങ്ങാനാവാതെ അയാൾ തലകുമ്പിട്ടു. നത്താൾ ബലി കഴിഞ്ഞു. ചൂട്ടിന് തീ പകർന്ന് തീരത്തുകൂടി മടങ്ങുമ്പോൾ തണുത്തു വിറച്ചിട്ട് അമ്മ കവണി കൊണ്ട് കാതടച്ചു മൂടി. കീറിയ തടത്തുണി പോലെ കാറ്റിലുലഞ്ഞ കുടിലുകളിൽ നിന്ന് ഉണക്കമീൻ ചുടുന്ന മണവും കിടാങ്ങളുടെ കരച്ചിലും. ഇതുങ്ങൾ ഇനി കഞ്ഞിയും കുടിച്ച് എപ്പോഴാ കിടക്കുക? പിറവിത്തിരുന്നാൾ അറിയാതെ കടൽക്കാറ്റിൽ വിറങ്ങലിച്ച ചാകരച്ചെളി വീടുകളും തീരത്തെ തെങ്ങിൻ തോപ്പുകളും പിന്നിട്ട് രാത്രിയാത്രയിൽ കാൽ കുഴഞ്ഞ് വീട്ടിലെത്തിയ പാടെ മേരി സങ്കടപ്പെട്ടു. ഇന്നും വരുമെന്നും പറഞ്ഞ് നീ അമ്മയെ പറ്റിച്ചു. ഉദരത്തിൽ വീണ്ടും ഇടങ്കാൽ തിരിഞ്ഞു. അപ്പാ നിനക്കെന്നെ കേക്കല്ലേ?
1: അശരണരുടെ സുവിശേഷം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. വായിച്ചത്

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
2: പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് വയോജനങ്ങൾ. കായികമായും സാമ്പത്തികമായും ബൗദ്ധികമായും സാമൂഹികമായും അരികിലായിപ്പോയ വയോജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷമതകൾ മലയാള കവിതയിലും കഥകളിലും ശ്രദ്ധേയമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രമുഖ കവിതയാണ് അങ്ങേ വീട്ടിലേക്ക്. മകളെ പണക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത അച്ഛൻ അവളെ സന്ദർശിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ്. മകളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ ജാമാതാവ് ഒപ്പത്തിനൊപ്പമുള്ള സുഹൃത്തുക്കളുമായി സല്ലപിക്കുന്നതാണ് കാഴ്ച. മകൾ കരയണോ കാലിൽ വീഴണോ എന്ന് വിങ്ങിപ്പൊട്ടി നിൽക്കുന്നു. അപ്പുറത്ത് കൊണ്ടുപോയി വല്ലതും കൊടുക്കൂ എന്ന് ഭർത്താവ് ഭാര്യയോട് കൽപ്പിക്കുന്നു. വഴിതെറ്റുന്നു, വയസ്സാകുമ്പോൾ അങ്ങേ വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് ചുവടുമാറ്റുന്ന അച്ഛൻ ചങ്കിൽ ഒരു വിങ്ങൽ അവശേഷിപ്പിക്കുന്നു. റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിലെന്ന കവിത മാതാപിതാക്കളുടെ ആരോഗ്യവും ധനവും ഊറ്റിയെടുത്ത് അവരെ എറിഞ്ഞുകളയുന്ന മക്കളുടെ നേർക്കുള്ള ചോദ്യചിഹ്നമാണ്. രാത്രിയിൽ അമ്മയെ ഉപേക്ഷിക്കാൻ ഇടം തേടി നടക്കുകയാണ് മകൻ. പൂർവകാല സ്മരണകൾ തിങ്ങി വരുന്നതിനാൽ സ്കൂൾ പരിസരത്തോ അമ്പലമുറ്റത്തോ ആശുപത്രിപ്പടിയിലോ ബസ് സ്റ്റാൻഡിനടുത്തോ അമ്മയെ എറിഞ്ഞുകളയാൻ തോന്നിയില്ല. അവസാനം നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ. അമ്മ ഉണരാത്ത ഉറക്കത്തിലാണ്. സമൂഹത്തിൽ സ്വന്തം അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി മാതാപിതാക്കൾക്ക് എല്ലാ പരിഷ്കൃത സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ട് അവരെ ഒറ്റപ്പെടാൻ വിട്ടുകൊടുക്കുന്ന ആധുനികരായ ചില മക്കൾ. മാതാപിതാക്കളുടെ ശവസംസ്കാരവും അവർ അന്തസ്സായി തന്നെ നടത്തും. അവരെക്കുറിച്ചുള്ള പരിഹാസമാണ് അയ്യപ്പ പണിക്കരുടെ വീഡിയോ മരണം. മാധവിക്കുട്ടിയുടെ അമ്മ അവഗണിക്കപ്പെട്ട ഒരമ്മയുടെ കഥയാണ്. പച്ചക്കറി വാങ്ങാൻ പോയ അമ്മ നഗരത്തിരക്കിൽ ആഡംബരക്കാർ തട്ടി വീണുപോയി. കാർ പാഞ്ഞുപോയി. ഓടിയെത്തിയതൊരു പാൽക്കാരനാണ്. അയാൾ അമ്മയെന്ന് വിളിച്ചപ്പോഴേ അമ്മയ്ക്ക് ആശ്വാസമായി. ഒരിക്കൽ മക്കൾ പിന്നാലെ നടന്ന് വിളിച്ച ആ വിളി അമ്മ വളരെ കാലത്തിന് ശേഷമാണ് അത് കേൾക്കുന്നത്. പി സുരേന്ദ്രൻ്റെ അമ്മമ്മ വാർദ്ധക്യത്തിലും ഭാരം വഹിക്കുന്ന ഒരമ്മയുടെ ഓർമ്മചിത്രമാണ്. മരിച്ചുപോയ മകളുടെ 3 കുഞ്ഞുങ്ങളെ പോറ്റാൻ പാടുപെടുന്ന അമ്മമ്മയെ തേവിത്തേവി വറ്റിപ്പോയ കിണർ എന്നാണ് എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നത്. ഊർജ്ജസ്വലതയെല്ലാം കൊഴിഞ്ഞുപോയ വാർദ്ധക്യത്തിൽ നിരാലംബരാകുന്ന നമ്മുടെ മാതാപിതാക്കളെ മഹനീയമായി ചിത്രീകരിക്കുന്ന മലയാള സാഹിത്യ രചനകളിൽ ചിലതു മാത്രമാണ് ഇവ.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഒരു അറിയിപ്പ്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാൽ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88, 04 84 24 26 397, 04 84 24

1987. നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88 04 84 2497 04 84 2497 ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ.

ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ, തുടർന്ന് 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി ഇന്ന് രാവിലെ FM ഡയറിയിലും ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1954 വരെയും ഭാരത വ്യോമസേനയുടെ തലപ്പത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്നു. 1954 വ്യോമസേനാധിപനായ ആദ്യ ഭാരതീയൻ ആരാണ്? ഉത്തരം: എയർ മാർഷൽ സുബ്രതോ മുഖർജി.

ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കെ ആർ പ്രഭാകരൻ അവതരിപ്പിക്കുന്നത്. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കർണഭൂഷണം എന്ന കവിത. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 8:05 മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സ്തനാർബുദവും മിഥ്യാധാരണകളും. കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എം നഫിയ സംസാരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. പ്രീതി എഫ് എം ഈവനിംഗ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് തുടർന്ന് കേൾക്കാം നാളെ വൈകിട്ട് 7:25 മുതൽ.

0: FM Evening. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡ്. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഇസ് ആകാശവാണി. ഐ എം വി സി പ്രമോദ് വിത്ത് ദ ന്യൂസ് അറ്റ് 9. The headlines. GST Council scraps arrest power of tax officers, raises prosecution threshold to 5 crore from 1 crore rupees, no changes made to GST rates. Prime Minister Narendra Modi says growing use of digital technology makes stronger phone and network security essential, calls for global framework to tackle deep fakes and cyber frauds. Government to release consultation paper on artificial intelligence regulations within next month to ensure AI safety and tackle deepfakes, announces Electronics and IT Minister Ashwini Vaishnaw. 42 former judges write open letter expressing concern over attempts to undermine Election Commission

പ്രീതിപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് ജെൻസി ആൻ്റണി, ചിത്രം മുള്ളും മലരും. ഗാനരചന പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജ.

സി പി കുൾമുത്ത് എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 മണി കഴിഞ്ഞ് 29:50. ഇനി 9:30 കഥകളി പദങ്ങൾ, തിരുവനന്തപുരം റിലേ.

കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥ മൂന്നാം ദിവസത്തിലെ ചില ഭാഗങ്ങൾ. ബാഹുക വേഷധാരിയായ നളൻ ഋതുപർണ രാജധാനിയിൽ സേവകനായി വസിക്കുന്ന കാലം. ഒരു ദിവസം അർദ്ധരാത്രിയിൽ തന്റെ പത്നിയായ ദമയന്തിയെ ഓർത്ത് വിലപിക്കുന്നത് കേട്ട് ജീവലൻ വിലാപകാരണം ആരായുന്നു. തുടർന്ന് ഋതുപർണന്റെ രാജധാനിയിലെത്തുന്ന സുദേവൻ ബാഹുകന്റെ സാന്നിധ്യത്തിൽ

ദമയന്തിയുടെ രണ്ടാം വിവാഹമെന്ന വ്യാജ വാർത്ത അറിയിക്കുന്നു. ഋതുപർണൻ ബാഹുകനോട് എത്രയും പെട്ടെന്ന് കുണ്ഠിനത്തിലേക്ക് യാത്രയാകാനായി തേര് തയ്യാറാക്കണമെന്ന്

ബാഹുകവേഷധാരിയായ നളൻ ദമയന്തിയുടെ വിവാഹ വാർത്ത ആലോചിച്ച് തേർതട്ടിലിരുന്ന് വിലപിക്കുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം അട്ടക്കഥയിലെ മൂന്നാം ദിവസത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

0: ഒരു അറിയിപ്പ്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാൽ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4നുമിടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ ഇവയാണ്: 94 46 45 58 88, 04 84 24 26 397, 04 84 24 386. നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88, 04 84 24 386, 04 84 24 386. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ.
1: സാഹിത്യ സുരഭി,
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
1: സാഹിത്യ സുരഭി,
2: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ.
2: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: സമയം 10 മണി കഴിഞ്ഞ് 30:04. പ്രിയരിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് സ്വർണലത, ചിത്രം സാദരം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

പ്രിയരെ, ഒരു ഗാനം കൂടി കേൾക്കാം. ജി വേണുഗോപാൽ പാടിയത്, ചിത്രം സസ്നേഹം. ഗാനരചന പി കെ ഗോപി, സംഗീതം ജോൺസൺ.